രാധയും മനോരാജ്യത്തിൽ നിന്നുണർന്നു. ഇല്ല, ആരോ പറഞ്ഞു. മീശക്കാരൻ കുഴപ്പമൊന്നുമുണ്ടായില്ല. അടുത്ത ദിവസം വേലുമാൻ വെള്ളികെട്ടിച്ച ചൂരൽവടിയുമായി വടക്കേക്കെട്ടിലേക്ക് വരുന്നത് കണ്ടു. അവൾ അടുത്ത മുറിയിലേക്ക് തലവലി.

0: ഞാനെന്ന് പറയട്ടെ എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാമും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: പോലീസ്?
8: മിസ് സീമ?
7: അതെ.
8: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
7: എന്തിന്? പക്ഷെ ഞാൻ
8: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
7: ഡിജിറ്റൽ അറസ്റ്റ്?
8: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
7: ഇത്രയും പൈസയോ?
8: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
7: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
8: അയ്യോ,
7: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
9: ഹലോ മമ്മ.
7: ഹായ്.
10: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
0: വാണിജ്യരാമം സംഘവും പാടിയ മറ്റൊരു ഗാനം ചിത്രം സൂര്യൻ. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: സ്മൃതി മധുരമാണ് കേട്ടത്. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ സൂക്ഷ്മ വ്യായാമങ്ങൾ. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: സൂക്ഷ്മ വ്യായാമം എന്നത് സന്ധികളെ അയവ് വരുത്തുന്നതിനും ഊർജ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും

0: ക്രോണിക് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിനും ബുദ്ധിമുട്ടേറിയ യോഗാസനങ്ങൾ ചെയ്യുന്നതിന് ശരീരത്തെ ഒരുക്കുന്നതിനും ഒക്കെയായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു യോഗ സമ്പ്രദായമാണ്. സാധാരണ ഹഠയോഗ ആസനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ ആഴത്തിലുള്ള ശ്വസനവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ലളിതവും താളാത്മകവുമായ ചലനങ്ങളാണ്. സാധാരണക്കാർക്ക് സാമാന്യമായ ആരോഗ്യം നിലനിർത്തുന്നതിന് സൂക്ഷ്മതലത്തിൽ പ്രയോജനം തരുന്ന ഈ പരിശീലനങ്ങൾ മാത്രം ചെയ്താൽ പോലും മതിയാവും. ഇതിൽ ഒന്നാമതായി കഴുത്ത് മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനായി താടാസന സ്ഥിതിയിൽ കാലുകൾ ചേർത്ത് നിൽക്കുക, കൈവിരലുകൾ മുന്നോട്ട് വരുന്ന രീതിയിൽ കൈകൾ ഇടുപ്പിൽ വയ്ക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് മുന്നിലേക്ക് വളച്ച് താടി സാവകാശം നെഞ്ചിലേക്ക് അടുപ്പിക്കുക. 1-2 നിമിഷം അതേ സ്ഥിതിയിൽ തുടർന്നതിനു ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് മുന്നിലേക്ക് വളച്ച് താടി നെഞ്ചിൽ മുട്ടിക്കുന്നതിന് ശ്രമിക്കുക. ഇതേ പരിശീലനം 3 മുതൽ 5 പ്രാവശ്യം വരെ ദിവസവും ആവർത്തിക്കാവുന്നതാണ്. പിന്നീട് കഴുത്തിനെ ഇരുവശങ്ങളിലേക്കും വളയ്ക്കാം. മുൻപ് പറഞ്ഞതുപോലെ താടാസന സ്ഥിതിയിൽ നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് വലത് തോളിലേക്ക് ചരിക്കുക. വലത് ചെവി തോളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് തോളിലേക്ക് ചരിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നേരെ വരിക. ഈ പരിശീലനവും 3 മുതൽ 5 പ്രാവശ്യം വരെ ദിവസവും ആവർത്തിക്കാവുന്നതാണ്. അടുത്തതായി കഴുത്ത് വശങ്ങളിലേക്ക് തിരിക്കുന്ന പരിശീലനം ചെയ്യാം. താടാസന സ്ഥിതിയിൽ നിന്നും നിശ്വസിച്ചുകൊണ്ട് സാവകാശം കഴുത്ത് വലതുവശത്തേക്ക് തിരിക്കുക. താടി തോളിന് സമാന്തരമായി വയ്ക്കുവാൻ ശ്രമിക്കുക. 2 നിമിഷം അതേ സ്ഥിതിയിൽ തുടർന്നതിനു ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നേരെ വരിക. പിന്നീട് നിശ്വസിച്ചുകൊണ്ട് സാവകാശം കഴുത്ത് ഇടതുവശത്തേക്ക് തിരിച്ച് താടി തോളിന് നേരെ കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് താടി നേരെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഈ പരിശീലനവും 3 മുതൽ 5 പ്രാവശ്യം വരെ ദിവസവും ആവർത്തിക്കാവുന്നതാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന 3 പരിശീലനങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞതെങ്കിലും ഇനിയും ധാരാളം പരിശീലനങ്ങൾ കഴുത്തിനും അനുബന്ധ പേശികൾക്കുമായി ചെയ്യുവാൻ സാധിക്കും. ഗ്രീവശക്തി വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും കണ്ണ്, മൂക്ക്, നാവ് തുടങ്ങിയ ENT സംബന്ധമായി വരുന്ന രോഗങ്ങൾക്കും തൈറോയിഡ് പ്രശ്നങ്ങൾക്കും മികച്ച ഒരു പരിഹാര മാർഗമായിട്ടാണ് ഈ പരിശീലനങ്ങൾ നൽകി വരുന്നത്. ഭൂരിഭാഗം സൂക്ഷ്മയോഗ പരിശീലനങ്ങൾക്കും പ്രായമോ സമയമോ തയ്യാറെടുപ്പോ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും എവിടെയും ചെയ്യാൻ സാധിക്കും. വീട്ടിലിരുന്ന്, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, അല്ലെങ്കിൽ കാറിലോ ബസ്സിലോ ട്രെയിനിലോ വിമാനത്തിലോ യാത്ര ചെയ്യുമ്പോൾ പോലും ഇത് ചെയ്യാം. എന്നാൽ ഇത് വളരെ ലഘുവായ വ്യായാമങ്ങളാണ് എന്ന് തോന്നുമെങ്കിലും കുറഞ്ഞ സമയത്തെ പരിശീലനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ വ്യത്യാസം നൽകുവാൻ സാധിക്കുന്നവയാണ്.
1: സൂക്ഷ്മ വ്യായാമങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സന്തോഷ് പേരാലി എഴുതി, രഞ്ജിനി സുധീരൻ ഈണം നൽകിയ ഗാനം. മാടൻ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും രഞ്ജിനി സുധീരനും പാടിയത്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. കണ്ടീഷൻ അപ്ലൈ.
3: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട്.

0: നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, സോണി സായി, സുധീഷ് എന്നിവർ പാടിയത്. വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം നൽകിയത് അഫ്സൽ യൂസഫ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേൾക്കാം.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വനിതാ സമത്വ ദിനം ആചരിക്കുമ്പോൾ

0: സമൂഹത്തിൽ സ്ത്രീ പ്രാതിനിധ്യത്തിന് വേണ്ടി ധാരാളം സമരങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ ഫലമാണ് ഇന്നത്തെ സ്ത്രീ സമത്വം. എല്ലാ വർഷവും ആഗസ്റ്റ് 26-നാണ് വനിതാ സമത്വ ദിനം ആചരിക്കുന്നത്. സ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്നത് ഭരണഘടനാപരമായി നിരോധിച്ചുകൊണ്ട് 1920 ഓഗസ്റ്റ് 26 അമേരിക്കൻ ഭരണഘടനയുടെ 19-ാം ഭേദഗതി ഔദ്യോഗികമായി അംഗീകരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. സ്ത്രീ സമത്വത്തിനു വേണ്ടി ലോകമെമ്പാടും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം അനുവദിച്ച രാജ്യം ന്യൂസിലൻഡാണ്. 1930 ബ്രിട്ടനിലും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ എല്ലാവർക്കും വോട്ടവകാശവും അനുവദിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് തുല്യതയ്ക്ക് വേണ്ടി പോരാടിയിരുന്നു. സതി എന്ന ക്രൂരമായ ദുരാചാരത്തിനെതിരെ രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി 1929 സതി നിരോധിക്കുകയുണ്ടായി. 1856 ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ നേതൃത്വത്തിൽ വിധവകളുടെ പുനർവിവാഹത്തിനുള്ള നിയമപരമായ അനുമതി നേടിയെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അനേകം ധീര വനിതകളാണ് പങ്കാളികളായത്. ഝാൻസി റാണി ലക്ഷ്മിഭായി, അരുണ അസഫ് അലി, സുചേത കൃപലാനി, സരോജിനി നായിഡു തുടങ്ങി അനേകം പേർ തങ്ങളുടെ ധീരമായ പോരാട്ടം കാഴ്ചവെച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തര കാലത്തും പല മേഖലകളിൽ സ്ത്രീകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ മരം മുറിക്കുന്നതിനെതിരെ സ്ത്രീകൾ മരങ്ങൾ കെട്ടിപ്പിടിച്ച് സംരക്ഷിച്ചത് പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ വലിയ പോരാട്ടമാണ്. ആന്ധ്രാപ്രദേശിൽ ഗ്രാമീണ സ്ത്രീകൾ സംഘടിച്ച് ചാരായ വിപണനത്തിനെതിരെ നടത്തിയ സമരങ്ങളാണ് അവിടെ സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് നയിച്ചത്. മണിപ്പൂരിൽ സായുധ സേന പ്രത്യേക അധികാരത്തിനെതിരെ 16 നീണ്ട ഏറ്റവും വലിയ നിരാഹാര സമരം നടത്തി ചരിത്രത്തിൽ ഇടം കുറിച്ച ഇറോം ശർമിള, മേധാപട്കരുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നിവരുടെയെല്ലാം മികച്ച പോരാട്ടം സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ചില പോരാട്ടങ്ങളാണ് സമൂഹത്തെ മാറി ചിന്തിക്കുന്നതിന് പ്രേരണ നൽകുന്നത്. കവയത്രി ശ്രീമതി രജനി മാധവിക്കുട്ടി.
1: സ്ത്രീ സമത്വം എന്ന പദത്തിന് ഈ പ്രപഞ്ചത്തോളം പഴക്കമുണ്ട്. ഒരു സമൂഹത്തിന്റെ പുരോഗതിക്കും നീതിക്കും മാനവികതയ്ക്കും അടിസ്ഥാനപരമായി പാലിക്കേണ്ട കാര്യം ഇത്രയധികം ചർച്ച ചെയ്യുമ്പോഴും അതിന്റെ ലക്ഷ്യപ്രാപ്തി എന്തുകൊണ്ട് പൂർണ്ണമായും കൈവരിക്കുവാൻ കഴിയുന്നില്ല എന്നത് ചിന്തനീയമാണ്. സ്ത്രീകളുടെ കരുത്തിനെയും നേട്ടങ്ങളെയും സമൂഹത്തിന് അവർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെയും ആദരിച്ചുകൊണ്ട് എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കാറുണ്ട്. അമ്മമാരുടെ സ്നേഹവും ത്യാഗവും ഓർമ്മിക്കുവാൻ മാതൃദിനം ആചരിക്കാറുമുണ്ട്. പക്ഷേ സമത്വം എന്ന പദത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീയുടെ നില പലപ്പോഴും വളരെ താഴ്ന്നു നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും. പുരുഷന് കയറി ചെല്ലാവുന്ന എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീകളും കഴിവ് തെളിയിക്കുന്നുണ്ടെങ്കിലും അത് വളരെ കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രമല്ല, പല വിവേചനങ്ങളും നേരിടുന്നു എന്നതാണ് വസ്തുത. ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെ സ്ത്രീയും പുരുഷനും ഈ സമൂഹത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. വിദ്യാഭ്യാസം കൊണ്ടും കഴിവുകൊണ്ടും സ്ത്രീകൾക്ക് എത്തിപ്പിടിക്കാനാകാത്ത യാതൊരു തലങ്ങളും അവശേഷിക്കുന്നില്ല എങ്കിലും മാനസിക ശാരീരിക വ്യാപാരങ്ങളിൽ സ്ത്രീയും പുരുഷനും വ്യത്യസ്തത പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും എന്ന അനുപാതത്തിലാണ് സാമൂഹിക വ്യവസ്ഥിതിയുടെ അടിത്തറ തന്നെ നിലനിൽക്കുന്നത്. പ്രകൃതിയുടെ വിഭിന്നമായ സ്ത്രീ പുരുഷ സൃഷ്ടികളെ, ശാരീരികവും മാനസികവുമായ വ്യത്യസ്ത തലങ്ങളെ ഒരു ഏകതയിലും നമുക്ക് ഒരുമിപ്പിക്കുവാനാകില്ല. സ്ത്രീയുടെ ശാരീരിക മാനസിക തലങ്ങളും പ്രത്യേകതകളും ഒരിക്കലും പുരുഷന് സ്വന്തമാക്കാനും കഴിയില്ല. പക്ഷേ സാമൂഹിക പശ്ചാത്തലങ്ങളെ യുക്തമായ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിന് സ്ത്രീ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. വിദ്യാഭ്യാസത്തിന് അനുമതി നിഷേധിക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളെ ഈ അവസരത്തിൽ ഓർമ്മിക്കാതെ പോകുവാൻ കഴിയില്ല. ആധുനികതയിലേക്ക് കാലം കുതിക്കുമ്പോഴും അവസാനമില്ലാത്ത അപര്യാപ്തതകൾ നമ്മെ വേട്ടയാടുകയാണ്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും കൈവരിക്കുമ്പോഴും ചിന്തകളിൽ എത്രമാത്രം സ്വയം പര്യാപ്തത നേടുന്നു എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നവോത്ഥാനം മനസ്സിൽ നിന്ന് മണ്ണിലേക്ക് കടന്നു വരണം. പെണ്ണ് എന്ന പദത്തിന് പ്രപഞ്ചം എന്നർത്ഥം കുറിച്ചുകൊണ്ട് പരസ്പര ബഹുമാനത്തിലൂന്നിയ സമത്വത്തിന്റെ പാതകൾ സ്വന്തം വീടിനുള്ളിൽ നിന്നു തന്നെ വെട്ടിത്തെളിക്കേണ്ടിയിരിക്കുന്നു. വീടകങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന കാഴ്ചപ്പാടുകൾക്ക് സമൂഹം നൽകുന്ന പിന്തുണയിലൂടെ മാത്രമേ പരസ്പര ബഹുമാനത്തിലൂന്നിയ സ്ത്രീ സമത്വം എന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടാൻ നമുക്ക് കഴിയൂ. പ്രാഥമിക

0: വിദ്യാഭ്യാസം തൊട്ട് ഈ ആശയം കുട്ടികളിലേക്ക് പകർന്നു നൽകുവാൻ കഴിഞ്ഞാൽ നാളെയുടെ കരുത്തുറ്റ സമൂഹത്തെ മൂല്യത്തിലൂടെ വളർത്താൻ കഴിഞ്ഞാൽ സ്ത്രീകളോടുള്ള വിവേചനങ്ങളെക്കുറിച്ചും അസമത്വങ്ങളെക്കുറിച്ചും നാളത്തെ തലമുറ ബോധവാന്മാരായാൽ എന്തിലും നന്മ കാണാൻ കഴിയുന്ന ഒരു സമൂഹത്തെ നാം വാർത്തെടുത്താൽ സ്ത്രീ സമത്വം എന്ന പദം സ്വപ്നമല്ല യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും.
1: തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയാൻ സുപ്രീംകോടതി കർശന മാർഗരേഖകൾ പുറപ്പെടുവിച്ചതും സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ ഫലമാണ്. അടുത്തിടെ രാജ്യവ്യാപകമായി സ്ത്രീകൾ തെരുവിലിറങ്ങിയ നിർഭയ കേസ് സമീപകാലത്തെ വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. ഇതിനെ തുടർന്ന് ബലാത്സംഗ വിരുദ്ധ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയുന്നതിനായി ധാരാളം നിയമങ്ങൾ നിലവിലുണ്ട്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമം, തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമ നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം, ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയ നിരോധന നിയമം തുടങ്ങിയവയെല്ലാം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിതയിൽ കടുത്ത ശിക്ഷകളാണ് വ്യവസ്ഥ ചെയ്യുന്നത്. സ്ത്രീ പ്രാതിനിധ്യം നിലവിലുള്ളപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും ഇന്നും ചില വിവേചനങ്ങളും പീഡനങ്ങളും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അഡ്വക്കേറ്റ് കീഴൂർ എം. അനിൽകുമാർ.
2: പണ്ടുകാലത്ത് സ്ത്രീകളെ ലിംഗസമത്വം നിലവിലില്ലായിരുന്ന കാലത്ത് വളരെയധികം വേദനകളും അനുഭവിച്ച ഒരു വിഭാഗമാണ് സ്ത്രീകൾ. ഒരുപാട് നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്തും നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ 14, 15, 16, 23 എന്നീ അനുച്ഛേദങ്ങൾ വളരെ വിലപ്പെട്ടതും അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. സ്ത്രീകളുടെ ഇടയിലുണ്ടാകുന്ന അസമത്വങ്ങളും അതിക്രമങ്ങളും അനാചാരങ്ങളും ഇന്നും തുടരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. പല നിയമങ്ങളും ഇതിനു വേണ്ടി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പലതും നിയമ അവബോധമില്ലാതെ പലർക്കും അറിയാതെ പോകുന്ന ഒരു അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. പലതരത്തിലുള്ള നിയമങ്ങൾ നമുക്കറിയാം. ആദിമ കാലഘട്ടത്തിൽ 1929 കാലഘട്ടത്തിലൊക്കെ അതിന് മുമ്പായിട്ട് സതി എന്ന് പറഞ്ഞ ഒരു ആചാരം ബംഗാൾ ഭാഗങ്ങളിൽ നിലനിന്നിരുന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഭാര്യ ചില്ലയിൽ ചാടിയാൽ ഭൂതി ചെയ്യണം എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം. ആ സമയത്ത് രാജാറാം പ്രമോഹൻ റായുടെ നേതൃത്വത്തിൽ ആ ഒരു നിയമം ബംഗാൾ സതി റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഉണ്ടാക്കി അതിനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ആദിമകാലത്ത് തന്നെയാണ് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടുതലും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ പല നിയമങ്ങളും സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി, അതുകൂടാതെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലായിരുന്നാലും സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നാലും കൺകറന്റ് ലിസ്റ്റിലുള്ള നിയമങ്ങൾ, അതായത് ഡി വി ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിയമം 2005, സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രോഹിബിഷൻ ത്രെഡ്രസ് ആക്ട് 2013, അതുകൂടാതെ തന്നെ വിവിധതരം നിയമങ്ങൾ, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 രൂപീകൃതമായത്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1971, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ വേതനത്തിന് അവകാശമുണ്ടെന്നുള്ള ആ ഒരു ആക്ട്, ഇത്തരം ആക്ടുകൾ നിയമങ്ങൾ സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പല അതിക്രമങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ ഇപ്പം നിലവിലുണ്ട്. പല കാലഘട്ടങ്ങളിലും പല രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില നിയമങ്ങൾ ഇപ്പോഴും അപ്രാപ്യമായി, അതായത് അതിന് ഇംപ്ലിമെന്റേഷൻ പാർട്ട് അത് ക്ലിയർ അല്ലാതിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് സ്ത്രീകളുടെ അസമത്വം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ, നിയമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം അനിവാര്യമാണ്.
1: അനേകം സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീകളെ ഒന്നിപ്പിക്കുകയും സ്വയം തൊഴിൽ കണ്ടെത്താനും ഈ പ്രസ്ഥാനം സഹായിക്കുന്നു. കൂടാതെ ബാങ്ക് ഇടപാടുകൾ നടത്താനും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മറ്റും രാഷ്ട്രീയ ഭരണതലങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നുവരാനും ഇത്തരം പ്രസ്ഥാനങ്ങൾ ആത്മവിശ്വാസം നൽകി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി ഏറെ സഹായകമാണ്. ഇന്ന് ബഹിരാകാശ ദൗത്യം മുതൽ എല്ലാ തലങ്ങളിലും സ്ത്രീകൾ ഉൾപ്പെടെ പങ്കാളികളാണ്. സമൂഹത്തിന്റെ ശക്തിയിലും രാഷ്ട്രനിർമ്മിതിയിലും സ്ത്രീകളുടെ കൂടി സഹായം ആവശ്യമാണ്. അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സിന്ധു ബി കെ.
3: ഓഗസ്റ്റ് 26 ചരിത്രത്തിൽ തുല്യതയ്ക്കായുള്ള പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് വനിതാ സമത്വ ദിനം. സമൂഹത്തിന്റെ എല്ലാ തുറകളിലും സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുക, ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം.

0: ഒരു സമൂഹത്തിന്റെ പുരോഗതി അളക്കേണ്ടത് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടാണ്. സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയേറെയാണ്. ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രം പൂർണമായും ജനാധിപത്യപരമായി തീരുന്നത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വോട്ടവകാശത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളിൽ തുടങ്ങി വിദ്യാഭ്യാസവും തൊഴിലും ഉന്നത അധികാര സ്ഥാനങ്ങളും നേടിയെടുക്കുന്നതുവരെയുള്ള സ്ത്രീകളുടെ യാത്ര അഭിമാനാർഹമാണ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ആര്യാപ്പള്ളം, അക്കാമ ചെറിയാൻ, അന്ന ചാണ്ടി തുടങ്ങിയ ധീരവനിതകൾ കൊളുത്തിയ മാറ്റത്തിന്റെ തീപ്പന്തം നമ്മുടെ വഴികാട്ടിയാണ്. ഇന്ന് സ്ത്രീകൾ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, രാഷ്ട്രീയം, ബഹിരാകാശ ഗവേഷണം തുടങ്ങി കൈവയ്ക്കാത്ത മേഖലകളില്ല. എന്നിരുന്നാലും നീണ്ടകാലമായി നിലനിന്ന പാട്രിയാർക്കൽ വ്യവസ്ഥിതിയും സാമൂഹിക അസമത്വങ്ങളും കാരണം തുല്യവേതനം നിഷേധിക്കപ്പെടുക, വീട്ടുജോലികളുടെ ഭാരം മുഴുവൻ സ്ത്രീകളുടെ തലയിലാക്കുക തുടങ്ങിയ ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചരിത്രത്തിലുടനീളം സ്ത്രീകൾ നേരിട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് സ്ത്രീകൾ എത്തിയെങ്കിലും അധികാര കേന്ദ്രങ്ങളിലും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഇടങ്ങളിലും ഇപ്പോഴും അദൃശ്യമായ ചില ചില്ലു കൊട്ടാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പുതിയ വെല്ലുവിളികളാണ് അവരെ തേടിയെത്തുന്നത്. സൈബർ ഇടങ്ങളിലെ കടന്നുകയറ്റങ്ങളും അവവാദ പ്രചാരണങ്ങളും മുതൽ തൊഴിലിടങ്ങളിലെ വിവേചനങ്ങളും സുരക്ഷിതത്വമില്ലായ്മകളും ഇന്നും വലിയ പ്രശ്നങ്ങളാണ്. കുടുംബത്തിലും സമൂഹത്തിലും ഇരട്ട ചുമതലകൾ പേറേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ ചൂഷണങ്ങളും പൊതുസ്ഥലങ്ങളിലെ സുരക്ഷിതത്വമില്ലായ്മയും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിയമപരമായ കർശന നടപടികൾക്കൊപ്പം സമൂഹത്തിന്റെ മാനസികാവസ്ഥയിലും മാറ്റം വരേണ്ടതുണ്ട്. പെൺകുട്ടികളെ സ്വയം പ്രതിരോധ ശേഷിയുള്ളവരായി വളർത്തുക, സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുക, ഏറ്റവും ഉപരിയായി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തുല്യതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിച്ച് വളർത്തുക എന്നിവയാണ് പ്രധാന പരിഹാരങ്ങൾ. സ്ത്രീ എന്നത് ഒരു ദൗർബല്യമല്ല, മറിച്ച് ഈ സമൂഹത്തിന്റെ ജീവനാഡിയാണ്. പരസ്പര ബഹുമാനവും തുല്യതയും നിറഞ്ഞ ഒരു നാളേക്കായി വാക്കുകളിലല്ല, മറിച്ച് പ്രവൃത്തിയിലാണ് ഇനി നാം തുല്യത കാണിക്കേണ്ടത്.
1: സ്ത്രീ സമത്വം എന്നത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. യുവജനത ഇന്ന് ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. സ്ത്രീകളെ ബഹുമാനിക്കാനും ആദരിക്കാനും കുടുംബത്തിൽ നിന്ന് തന്നെ ശീലിക്കേണ്ടതാണ്. സ്കൂൾ തലത്തിൽ തന്നെ ബോധവൽക്കരണം നൽകേണ്ടതുമാണ്. അത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിർമ്മിതിക്ക് ഏറെ അനിവാര്യവുമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ก็ใช่หมอนี่
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിലൊപ്പം

0: നമുക്ക് ഇവരെ അവബോധം കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ പരമാധികാരത്തിനും ഫുഡ് സോവറിനിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി നമുക്ക് വേണ്ട നമ്മുടെ ചുറ്റുപാടിന് ഇണങ്ങുന്ന സംസ്കാരത്തിന് ഇണങ്ങുന്ന ആഹാരം ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ളത് എന്ത് കിട്ടിയാലും അത് കൺസ്യൂം ചെയ്യേണ്ടെന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കൃഷി ചെയ്യുക, നമ്മൾ തീരുമാനിക്കുക എന്ന് പറയുന്ന ആ നമ്മൾ എവിടെയാണ് എന്നുള്ളതാണ്. കുറച്ച് നാളും കൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുമായിരിക്കും, അതിനുശേഷം ആരാണ് കൃഷി ചെയ്യുക? ഇപ്പം മറ്റൊരാൾ കൃഷി ചെയ്തില്ല എന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അതിന്റെ ഭാഗമാകണമല്ലോ. ആ നമ്മൾ എവിടെയാണ്?
1: നമ്മൾ എവിടെയാണ് വലിയൊരു ചോദ്യം തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർക്ക് കൃഷിയിൽ താല്പര്യം വരുന്നുണ്ട്. അത് പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൃഷി തന്നെ ആവണം എന്നില്ല. കാരണം നമുക്കിപ്പോ ടെക്നോളജി ഒക്കെ വളർന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങൾ അത് ചെറുപ്പക്കാർ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും പരമ്പരാഗത കൃഷിയിൽ നിന്ന് അകന്നു പോകാൻ ഒരു കാരണം ഈ മാർക്കറ്റിന്റെ ഒരു വിഷയം തന്നെയാണ്. പിന്നെ നമുക്ക് ഭൂമിയുടെ അളവ്, ഇപ്പൊ ചെറുകിട കർഷകരാണ് കൂടുതൽ, ഒരു 80% നോക്കുകയാണെങ്കിൽ കൃഷി ചെറുകിട കർഷകരായിരിക്കും. അപ്പൊ അവരെ എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ്, അത് ഗവൺമെന്റും കൂടെ ചേർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇത് താല്പര്യം വരേണ്ടതിലാണ് ഈ ലോക്കലൈസ് ചെയ്യുന്നത്. അതായത് നമ്മള് ഞാൻ പറയും ഫുൾ ടൈം കർഷകരാവണമെന്ന് പോലും ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ സാധ്യതകളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അതിന് സാധ്യത ഉണ്ടായിരുന്നില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ജോലി തന്നെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതിനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക, അത് മാധ്യമങ്ങളുടെ വലിയൊരു റോൾ അതിനകത്ത് കഴിഞ്ഞൊരു 20 കൊല്ലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. എൻഡോസൾഫാൻ അതിന് ശേഷം കീടനാശിനികളെ കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ ചാനലുകളിലും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ തന്നെ പ്രക്ഷേപണം ചെയ്യുകയും അത് കേട്ടിട്ടുള്ള ആളുകൾ, അതിലൂടെ വളർന്നു വന്ന കുട്ടികൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാര്, അതുകൊണ്ട് തന്നെ അവർ ഈ ഭക്ഷണത്തിനെ കുറിച്ച് അവർക്കൊരു ഇതുണ്ട്. നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനാ ഈ മൺ ഹെൽത്ത് എന്നുള്ള ഒരു ആശയം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപക്ഷെ കർഷകനും ഉപഭോക്താവും ഒരു ടെക്നോളജിസ്റ്റും ഒക്കെ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളിൽ ഇതിന്റെ ഒരു സാധ്യത ഞാൻ സത്യത്തിൽ കാണുന്നുണ്ട്. കേരളത്തിലാണ് പറ്റുക, നമ്മൾ അത്രയും ഉത്പാദിപ്പിക്കുന്നുള്ളൂ, അപ്പൊ ഉണ്ടാക്കിയ സാധനം വിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി.
0: ഇപ്പൊ കൂടുതലും ഇത്തരത്തിലുള്ള ചന്തകൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. കർഷകരിൽ നിന്ന് നേരിട്ട് വിപണിയിൽ എത്തിക്കുന്ന ആ ഒരു വിടവ് മാറുമ്പോൾ തന്നെ അവർക്ക് ലാഭം കിട്ടുന്നു എന്നുള്ളതാണ്. ആൾക്കാർക്ക് വേണം ഓർഗാനിക് ഫുഡ് എന്ന് പറഞ്ഞാല്, ആവശ്യക്കാർ എത്ര പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്, പക്ഷെ അത് എവിടെ കിട്ടുന്നു എന്നുള്ളതാണ് അവർക്ക് പ്രശ്നം. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ ലാഭത്തിന്റെ പ്രശ്നം
1: അവർക്ക്. അതിനകത്ത് നമുക്ക് വരേണ്ട ഒരു മാറ്റം, നമ്മളൊരു കൺസ്യൂമർ സൊസൈറ്റിയാണ് ഇപ്പോൾ, നമ്മളൊന്നും ഉത്പാദിപ്പിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഒരു ഫോക്കസ് വിദ്യാഭ്യാസത്തിലാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സ് ആ രീതിയിലാണ്. പക്ഷേ കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിവ് വേണ്ട ഒരു സംരംഭമാണ്. നമ്മൾ വിചാരിക്കും കൃഷി എന്ന് പറഞ്ഞാൽ പഴഞ്ചനാണെന്ന് വിചാരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ അറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് കൃഷിയിലാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എല്ലായിടത്തും കൃഷി എന്ന് പറയുന്നത് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. നമ്മൾ 10,000 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു കൃഷിയിലല്ലല്ലോ ഇപ്പോൾ. കേരളത്തിൽ ഒരു 500 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വിളകളല്ല ഇപ്പോഴും. ഇപ്പോഴും കൃഷി ചെയ്യുന്ന പലതും പുറത്തുനിന്ന് വന്നതാണ്. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷും ഒക്കെ കൊണ്ടുവന്ന വിളകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ നമ്മുടേതായിട്ടുള്ള വിളകൾ എന്ന് പറയാൻ മാത്രം അങ്ങനെ പറ്റില്ല. നമ്മുടെ പ്രദേശത്ത് നമുക്ക് എന്ത് ആഹാരം കഴിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ, നമ്മുടെ പഞ്ചായത്തിൽ പറ്റുമോ, അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിൽ പറ്റുമോ, അവിടെ ആ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടണം. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനെ അതിജീവിക്കുന്ന ഒരു കൃഷിയും ഭക്ഷണ സംസ്കാരവും കേരളത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ, അത് മാനസികാരോഗ്യം അടക്കം. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ വിവിധ വകുപ്പുകൾ, അതുപോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ഇതിനൊരു എനർജി കൊടുക്കണം. ഇപ്പൊ ഞാൻ പറയാം, ഗ്രീൻ റെവല്യൂഷന് ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായതുപോലെ ഇന്നുള്ള ഞാൻ ഈ പറയുന്ന അഗ്രോ ഇക്കോളജി അതുപോലെ ഫുഡ് സോവറിനിറ്റി എന്ന് പറയുന്ന ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് കേരളത്തിനൊരു ഭാവി കെട്ടിപ്പടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കൃഷിക്ക് വലിയൊരു റോൾ ഉള്ളത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും കൂടിയാണ്. നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉത്പാദിപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥയായിട്ട് മാത്രമാണ് കൃഷി കാണുന്നത്. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ പാടശേഖരങ്ങൾ എന്തുമാത്രം ജലം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൃഷി നടക്കാത്ത സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ കർഷകരാണ് വാസ്തവത്തിലും ആ വെള്ളത്തിന്റെ ചാനലൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നതുകൊണ്ടാണ് നമുക്ക് പണ്ടും മഴയുണ്ടാകുമ്പോൾ പ്രളയം ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രളയമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ മഴയുടെ ശക്തി കൂടുകയും ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഈ സംവിധാനങ്ങളെ മുഴുവനും നിലനിർത്താനുള്ള ഒരു ഇതുമില്ല. അത് നിലനിർത്താൻ കൃഷി ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. അപ്പോൾ കർഷകർ മാത്രമായിട്ട് നടക്കില്ല, അപ്പോൾ ഈ സംവിധാനങ്ങൾ മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിക്കണം, അത് നടക്കുന്നില്ല. അപ്പോൾ 2018 ശേഷം നമ്മുടെ നോക്കുകയാണെങ്കിൽ ഡ്രെയിനേജ് താറുമാറായിട്ടുണ്ട്, അത് പുനർനിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും പല സ്ഥലത്തും ഇപ്പോൾ കൃഷി ഓഫീസർമാർ പറയുന്നത് അതുകൊണ്ട് മാത്രം കൃഷി നിന്നുപോയിട്ടുണ്ട്, അപ്പോൾ തരിച്ചു കൂടുകയാണ്. അപ്പോൾ അവിടെ ഫണ്ടിങ് വേണം. ഇവർ എല്ലാ വകുപ്പുകളും ഇറിഗേഷനും ജലസേചന വകുപ്പുണ്ട്, കൃഷി വകുപ്പുണ്ട്, മൃഗസംരക്ഷണ വകുപ്പുണ്ട്. അങ്ങനെ 18-19 വകുപ്പുകൾ ഒരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവര് അന്യോന്യം പേരിൽ ഏകോപനം ഉണ്ടോ വെച്ചാണ്ട്, പക്ഷെ ശരിക്കും ഇല്ല. കൃഷിഭൂമി എന്ന് പറഞ്ഞാലല്ലോ ലാൻഡ്സ്കേപ്പിൽ കാണുക, ഒരാളുടെ എന്നുള്ള ഉത്പാദനം മാത്രമല്ല, ആ മൊത്തം ഭൂമിയിൽ ആ ഭൂമിയെ നമ്മൾ എങ്ങനെ നോക്കുന്നു, അവിടുത്തെ വെള്ളം എങ്ങനെ ഒഴുകുന്നു.

0: എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ സാധ്യമാവുക, അതിൽ എങ്ങനെയാണ് സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അവിടെ എന്തൊക്കെ വിളകൾ ചെയ്യാൻ പറ്റും, അതിനെവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഇതൊരു ഡിസൈനിങ് ആണ് ശരിക്കും. അപ്പൊ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം നിലനിൽക്കണം എന്നുള്ളൊരു ഒരു ബോധ്യം സർക്കാരിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ജനങ്ങൾക്കും ഉണ്ടാവണം. ദുരന്തമുണ്ടായതിനു ശേഷമുള്ള കൂട്ടായ്മകളല്ല നമുക്ക്, ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്ന കൂട്ടായ്മകളാണ് നമുക്ക് വരേണ്ടത്. കൃഷിയുടെ ഭൂമി നിലനിന്നാൽ മാത്രമേ കേരളത്തിൽ അത് സാധ്യമാവുകയുള്ളൂ.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അടുത്ത പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയും. ഇവിടെ കാറ്റിന് സുഗന്ധം, രാഗം എന്ന് പറയുന്ന പഴയൊരു സിനിമ. അത് സിനിമയിൽ കുറെ നല്ല പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് യേശുദാസും ജാനകിയും കൂടെ ആലപിച്ച ഇവിടെ കാറ്റിന് സുഗന്ധം. വയലാർ രാമവർമ്മ എഴുതി, സലിൽ ചൗധരി സംഗീതം കൊടുത്ത ഒരു പാട്ടാണ്.

0: എക്കോ സെർട്ടുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ സാധാരണ കർഷകർക്ക് എത്രത്തോളം പ്രയോജനകരമാണെന്ന് പറയാം.
1: മാർക്കറ്റിംഗിലേക്ക് പോകുന്ന കർഷകർക്ക് സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഇപ്പോൾ ഇക്കോസോട്ടയിൽ ആദ്യം വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേരളത്തിൽ. അന്നത്തെ കൂടുതൽ ആവശ്യം എക്സ്പോർട്ട് കയറ്റുമതിക്കായിരുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഇക്കോസോട്ട് ഉണ്ട്, അതുപോലെ ഇൻഡോസോട്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് വേറൊരു സിസ്റ്റം ഇന്ത്യയിൽ വളർന്നു വന്നിട്ട്, അത് സിവിൽ സൊസൈറ്റിയാണ് തുടങ്ങിയത്. പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്ന് പറയുന്ന ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതായത് ഇന്ത്യയിലെ മാർക്കറ്റിനകത്ത് വിൽക്കാൻ പറ്റുന്ന ചെറുകിട കർഷകർക്ക് പൈസ ചെലവില്ലാതെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ആലോചന തുടങ്ങി. 2003 അതിന്റെ പരീക്ഷണം ഇന്ത്യയിൽ. അതിൽ ഒന്നാണ് തണലും അതിന്റെ ഭാഗമായിട്ട് അന്ന് ഓർഗാനിക് ബസാർ തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. അപ്പൊ അന്ന് ജൈവകൃഷിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഔറംഗാബാദ് ബേസ്ഡ് ഒരു സംഘടനയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് സർട്ടിഫിക്കേഷൻ നിർബന്ധമില്ല, പക്ഷെ അതിനകത്ത് നമ്മൾ കൺസ്യൂമറിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണത്. അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. 5 കർഷകരെ ഒരുമിച്ച് അവർ അന്യോന്യം സർട്ടിഫൈ ചെയ്യാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു ബന്ധവും അതിലൂടെ വളരെയാണ് ചെയ്യുക. അതായിരുന്നു ആക്ച്വലി പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ്. അതായിരുന്നു അത് നടത്തിക്കൊണ്ട് പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് കർഷകർക്ക് മാത്രമായിട്ട് അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഒരു ഏജൻസിയുടെ ഒരു സഹായം അതിന് കുറച്ച് ആവശ്യം വരും. പക്ഷെ ഇതൊരു ഗവൺമെന്റ് സിസ്റ്റത്തിലേക്ക് പോളിസിയും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് വന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ നാഷണൽ സെന്റർ ഫോർ ഓർഗാനിക് ഫാമിംഗ് PGS തന്നെ അതിൽ കുറെ ആശയങ്ങൾ ഇതിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ അവര് ഇതിൽ വർക്ക് ചെയ്യുന്ന പല സംഘടനകളെയും ചില ഗവൺമെന്റ് ഏജൻസികളെയും ഒക്കെ റീജിയണൽ കൗൺസിൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സർട്ടിഫിക്കേഷന്റെ ഒരു ആവശ്യം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മളത് കാണുന്നുണ്ട്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പല പേരുകളും, നാച്ചുറൽ ഫാമിംഗ് ഉണ്ട്, ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, പെർമാകൾച്ചർ, അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ കൺസ്യൂമറിന്റെ ഇടയിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, കർഷകർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്.
0: ഫുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഓർഗാനിക്, നമ്മൾ അങ്ങനെയാണല്ലോ ഉണ്ടാക്കി വന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം ഓർഗാനിക് അല്ലാത്ത ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ വന്നു പല കാരണങ്ങൾ കൊണ്ടും. നമ്മുടെ ആഹാരം ഓർഗാനിക് ആയിരിക്കണ്ടേ? പക്ഷേ ഇപ്പോ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫുഡ് ഉണ്ട്, ഫുഡ് സർപ്ലസ് ആണ്, പക്ഷെ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആണ് നമ്മൾ. അപ്പൊ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പല പ്രോഡക്ട്സും വരുന്നുണ്ട്, പാല്, ഉപ്പ്, അരി. അപ്പൊ നമുക്ക് വിശപ്പ് മാറുന്നുണ്ട്, നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, ഫുഡ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആണ് താനും. അതുകൊണ്ട് തന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങേണ്ടി വരുന്നു, വൈറ്റമിൻ സപ്ലിമെന്റ്സ്, മിനറൽസ്. അങ്ങനെ ഇപ്പൊ ആൾക്കാരുടെ ഫുഡിനേക്കാൾ കൂടുതൽ ഇത്തരം സപ്ലിമെന്റ്സ് ആയിട്ട് ഉള്ള ഒരു ട്രെൻഡാണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഫുഡ് മൊത്തത്തിൽ ഓർഗാനിക് ആയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു സപ്ലിമെന്റ്സിന്റെ നീഡ് മാറ്റാനായിട്ട് സാധിക്കൂ?
1: മാറ്റാൻ കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് വേണ്ടത് വൈവിധ്യം തിരിച്ചു വരിക എന്നുള്ളതാണ്, ഭക്ഷണത്തിലെ വൈവിധ്യം. ഓർഗാനിക് എന്ന് പറയുമ്പോൾ എല്ലാം ഓർഗാനിക് തന്നെയാണ്, പക്ഷേ എന്തുമാത്രം നമുക്ക് അതിൽ അപകടം കുറയ്ക്കാം. ഇപ്പൊ പ്ലാസ്റ്റിക്കും കൂടെ പറയണം, കീടനാശിനികളും പറഞ്ഞാൽ പോരാ. ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരാൻ ഒരു പ്രധാന കാരണം മണ്ണിൽ വന്നിട്ടുള്ള മാറ്റമാണ്. പാലക്കാടൊക്കെ ഞാൻ ഇടയ്ക്ക് പോകുന്ന സ്ഥലങ്ങളാണ്, കൃഷി ഓഫീസർമാർ. അപ്പൊ അവര് പറയണ ഈ രാസവളങ്ങൾ മാത്രമേ കർഷകർ ഇടുന്നുള്ളൂ, കാരണം ട്രാക്ടറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പശുക്കളില്ല, ഇപ്പോൾ പിന്നെ കുടുംബം ചെറുതായി, ഭൂമി ചെറുതായി, അപ്പൊ ഇതിനെ നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അവര് രാസവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ആ മണ്ണില് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ചെടികളിലും അത് വരും, അപ്പൊ ഭക്ഷണത്തിൽ അത് വരും. അപ്പൊ മണ്ണിൽ തുടങ്ങണം. അത് മണ്ണിൽ നമ്മൾ എന്തുമാത്രം ജൈവാംശം നമുക്ക് കൊടുക്കാൻ പറ്റും.
0: നമ്മൾ സാധാരണ പറയാറുണ്ട് മണ്ണ് ജീവനാണെന്ന് പറയാറുണ്ട്, പക്ഷെ പലയിടത്തും നമ്മുടെ കാൽച്ചുവട്ടിലും മണ്ണല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണ്, ടൈലും ഒക്കെയാണ്. ഇപ്പൊ നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കുന്ന പോലും ഇല്ല. മണ്ണുണ്ടെങ്കിൽ പോലും അതിന് ജീവനുണ്ടോന്ന് ചോദിച്ചാൽ അത് മരണാസന്നയായിട്ടുള്ള ഒരു മണ്ണാണുള്ളത്. മാഡം നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണിന്റെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഓർഗാനിക് ഫാമിംഗ് തന്നെയാണോ അതിനും സൊല്യൂഷൻ ആയിട്ട് പറയാനുള്ളത്?
1: കാർഷിക മേഖലയിൽ അത് തന്നെയാണ് വരേണ്ടത്. കാരണം നമുക്ക് ഇപ്പൊ രണ്ടു തരത്തിലാണ്, ഒന്ന് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും വരുന്ന മണ്ണിലെ ഓർഗാനിക് കാർബൺ സെക്വിസ്ട്രേഷൻ നടക്കണം. അതിന് ആ ജൈവാംശം കൂടുമ്പോഴേ അത് നടക്കുള്ളൂ. നമ്മുടെ ഹോംസ്റ്റെഡ് ഫാമിംഗ്, പുരയുടെ കൃഷി ഉണ്ടല്ലോ, അത് തിരിച്ചുകൊണ്ട് വരിക, ചിലപ്പോൾ പല സ്ഥലത്ത് അത് കാടുകയറി കിടക്കുകയാണ്, നോക്കാൻ ആളില്ല. ആ ഒരു സംവിധാനം വന്നാൽ തന്നെ കേരളത്തിലെ മണ്ണിന്റെ ഒരു ആരോഗ്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. അവിടെയാണ് ഞാൻ ഈ പറയുന്ന ലോക്കലൈസ് ചെയ്ത് ഇപ്പൊ പുതിയ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലെ കൂട്ടായ്മകൾ വന്ന് പലതരം തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് കൃഷിയെ മാറ്റുകയാണെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ശരിക്കും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ ഒരു 50% ഉണ്ടാക്കാൻ പറ്റും എന്നാണ്.
0: ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കട്ടെ, ഇപ്പൊ വിത്തുകൾ ഇല്ലാത്ത വിളകൾ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിളകൾ നമ്മുടെ ഭാവി എങ്ങനെയാണ് ഭരിക്കാനായിട്ട് പോകുന്നതെന്ന് പറയാം.
1: അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്നതും ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് രണ്ടാണ്. വിത്തുകൾ ഇല്ലാത്തത് എന്ന് പറയുന്നത് ഹൈബ്രിഡ്സ് ആണ് കൂടുതലും. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ വിത്ത് കമ്പനികൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷേ വിത്തില്ലാത്തത് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ പഠനങ്ങളൊന്നുമില്ല, പക്ഷേ പലരും അത് പറയുന്നുണ്ട് അത് ഗുണകരമല്ല എന്നുള്ളത്. എന്തായാലും ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ പരുത്തി മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ കൃഷി, മറ്റതൊന്നും വന്നിട്ടില്ല. അതൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടുണ്ട് തൽക്കാലം. എന്നുവെച്ചാൽ അതിന്റെ ഒരുപാട് സേഫ്റ്റിയെ കുറിച്ചിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്.

പഠനങ്ങളൊന്നും നടത്താത്തതിന്റെ പ്രശ്നങ്ങള്, പല വിവരങ്ങളും പുറത്തുവിടാത്തതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇതുവരെ കോട്ടൺ കഴിഞ്ഞിട്ട് വേറൊന്നും നിയമപരമായിട്ട് നടക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ഇപ്പൊ അമേരിക്കയിൽനിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഭക്ഷണ ചോളം അതുപോലെ സോയാബീൻ അതൊക്കെ അവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി

0: അല്ലെങ്കിൽ നമുക്ക് ഉള്ളത് ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം കേരളത്തിൽ ഉണ്ടാകുന്ന പഴങ്ങൾ, മാമ്പഴം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇക്കൊല്ലം ധാരാളം മാമ്പഴം ഉണ്ടായി. പക്ഷേ കേരളത്തിലെ മാമ്പഴം എത്രത്തോളം നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് നോക്കിയാൽ വളരെ കുറച്ചായിരിക്കും. നമ്മളിപ്പോഴും ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നോ വരുന്ന മാമ്പഴം ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ നമ്മുടെ നാട്ടിലെ മാമ്പഴത്തിന് നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കാൻ സംവിധാനമില്ല. ഇപ്പോൾ ഒരുപാട് കർഷകർ ശ്രമിക്കുന്നുണ്ട്, പല പുതിയ ഫ്രൂട്ട്സ് അവർ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ വിജയിച്ചു കൊണ്ടിട്ട് എല്ലാവരും കൂടെ തുടങ്ങിയാലും അപകടമായിരിക്കും. അപ്പം നമ്മുടെ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ, നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ്, അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ്. പഞ്ചായത്ത് തലത്തിലൊക്കെ വെറുതെ ഇങ്ങനെ കുറെ തൈ കൊടുക്കുക, അതിനൊക്കെ പകരം വിവിധ വകുപ്പുകൾ തമ്മിലും കർഷകരും തമ്മിൽ ഒരു ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് അതിന്റെ ഒരു വിത്ത് മുതൽ മാർക്കറ്റ് വരെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം.
1: ഇപ്പൊ മാഡം, തണൽ എന്ന സംഘടന ഒരുപാട് കാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ മാഡത്തിന്റെ വെല്ലുവിളികളും ഇതിന്റെ പ്രയോജനങ്ങളും ഇതിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇത്ര കാലം ഈ മേഖലയിൽ സജീവമായി നിലനിൽക്കുമ്പോൾ പല വെല്ലുവിളികളും ഉണ്ട്. പല ആൾക്കാരും പല സമയങ്ങളിലാണോ തണലിലോട്ട് വരുന്നത്, അവർ ആ കാലഘട്ടത്തിൽ തണലുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും പിന്നെ പോവുകയും, അല്ല സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നതാണോ, സ്ഥിരമായിട്ട് ഒരു അഭ്യുദയകാംക്ഷി തണലുമായിട്ട് ചേർന്ന് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്നു, അങ്ങനെയാണോ, എങ്ങനെയാണ് മാഡം അതിനെ കാണുന്നത്?
0: അതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഒരു അർത്ഥത്തിൽ വളരെ നിഷ്കളങ്കമായി തുടങ്ങിയൊരു ഇതിൽ നിന്ന് 2000s ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത്. ഞങ്ങൾ പരിസ്ഥിതി വിദ്യാഭ്യാസം നടത്തിയിരുന്ന ആളുകളാണ്. അപ്പൊ അതിൽ നിന്ന് പരിചയപ്പെട്ട ചില ആളുകളാണ് പിന്നീട് പ്രവർത്തിക്കാൻ വരുന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ അങ്ങ് ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് അങ്ങ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്തത്. അതിൽ പ്രത്യേകിച്ചും ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, അതായത് സീറോ വേസ്റ്റ് ഉള്ള ആശയത്തിലേക്ക് വരുന്നത്, അതുപോലെ ഈ പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഓർഗാനിക് ഫാമിംഗ്, അഗ്രോ ഇക്കോളജി എന്നുള്ളതിലേക്ക് വരുന്നു. പിന്നെ വിത്തുകൾ, സേവ് ഔർ റൈസ് എന്നിട്ടൊരു ക്യാമ്പയിൻ നമ്മൾ 2004 മുതൽ 2018 നടത്തിയിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ 6-7 നമ്മളത് കൊണ്ടുപോയിരുന്നു. അതിലങ്ങനെയാണ് ഒരുപാട് വിത്തുകൾ ഇപ്പൊ റിവൈവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാസ്തവത്തിലും കേരളത്തിലെ നെൽപ്പാടങ്ങളുടെ നികത്തലുമായി ബന്ധപ്പെട്ട് അതിന്റെ ആലോചനയിൽ നിന്നാണ് എങ്ങനെയാണ് കൃഷിയെ നമുക്ക് സാമ്പത്തികമായിട്ടും എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക, നെൽകൃഷി നിലനിർത്തണമെങ്കിൽ അത് ആവശ്യമാണല്ലോ. അപ്പൊ ആ ഇടപെടലുകൾ ഗവൺമെന്റുമായിട്ടും ചർച്ചകളും, അന്ന് VS ഗവൺമെന്റുള്ള സമയത്ത് മുല്ലക്കര കൃഷിമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് ചർച്ചകളിലൊക്കെ നമ്മളന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നിയമങ്ങളൊക്കെ ആ സമയത്താണ് ഉണ്ടാവുന്നത്. ജൈവകൃഷി നിയമമാണെങ്കിലും പോളിസി ആണെങ്കിലും പിന്നീട് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ബോർഡൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു സമയമാണ്. വയൽ സംരക്ഷണ നിയമം വരുന്നത് അപ്പോഴാണ്. അത് വളരെ സജീവമായിട്ടുള്ള ഒരു സമയമായിരുന്നു പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-15 നമുക്ക് ഒരുപാട് പുതിയ കുട്ടികൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ചിലര് തിരിച്ചുപോയി ഫുൾ ടൈം കർഷകരായിട്ടുണ്ട്. ഒരു 4-5 കൃഷി സംരംഭങ്ങൾ തുടങ്ങിയവരായിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ വലിയ സംഘടന, ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഫോർ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ഇലിയാസ് എന്ന് പറയും. അങ്ങനെ നമ്മളൊരു മെന്ററിംഗ് സ്പേസ് ആണ് തണലിനെ കുറിച്ച് പറയാറുള്ളത്. കാരണം ഇതൊരു പ്രൈവറ്റ് കമ്പനിയുമല്ല, എന്നാൽ സർക്കാർ സംവിധാനമല്ല. അപ്പൊ അതിന് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ ജീവിത ചെലവ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ വരുന്നവർക്ക് ദീർഘകാലം നിൽക്കുന്ന ഇപ്പൊ സ്റ്റാഫ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ 1-2 കഴിയുമ്പോൾ അവർക്ക് മാറണം, അല്ലെങ്കിൽ പഠിക്കാൻ പോകും. അപ്പൊ അങ്ങനെയുള്ള ഓപ്പണിങ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് ഞങ്ങൾ തുടക്കത്തിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടല്ല ഇപ്പൊ വരുന്നവര്. പക്ഷെ അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. ഇപ്പൊ പരിസ്ഥിതിയോട് താല്പര്യമുണ്ട്, കൃഷി മേഖലയോട് താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ തന്നെയാണ് വരുന്നത്. പക്ഷെ അവർക്ക് ലോങ് ടേം നിൽക്കാനായിട്ട് കുറെ ചാലഞ്ചസ് അവരും ഫേസ് ചെയ്യുന്നുണ്ട്, നമ്മളും. അപ്പൊ നമ്മളും അതിനനുസരിച്ച് മാറുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഒരു ജനറേഷന്റെ ചിന്തകളിൽ നിന്ന് പലതും നമ്മൾ വഴി വെട്ടി വന്നവരാണ്. അപ്പൊ ഇനിയുള്ളവർക്ക്, പുതിയ കുട്ടികൾക്ക്, എനിക്ക് തോന്നുന്നു അവർക്കും സാധ്യതകളുണ്ട്. നമ്മളെക്കാളും ഒരുപക്ഷെ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവർക്കുള്ള ഒരു സ്പേസ് കൊടുക്കുക, അവർക്ക് മനസ്സിലാക്കാനും. പിന്നീട് അവര് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് പുറത്തുപോയി വേറെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ
1: നമ്മൾ വിത്തിട്ട് കൊടുക്കുക.
0: അതാണ് കൂടുതൽ നമ്മളിപ്പോ ചെയ്യുന്നത്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അടുത്ത പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, രാജീവ നയനെ നീ ഉറങ്ങൂ എന്നുള്ള ജയചന്ദ്രൻ പാടിയ ചന്ദ്രകാന്തം എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി സാറാണ് അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. MS വിശ്വനാഥൻ സംഗീതം കൊടുത്ത പാട്ടാണ്.

0: കർഷകർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇപ്പോൾ വന്യജീവികൾ കാടിറങ്ങുകയും നാട്ടിലെ കൃഷി വകകൾ നശിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അതുപോലെ പന്നിശല്യം, ആനശല്യം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ ചിലപ്പോൾ വിളകളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ തന്നെ ഇപ്പോൾ വളരെ പ്രകടമാണ്, ഒന്നുകിൽ വരൾച്ച അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ കഷ്ടനഷ്ടങ്ങൾക്കിടയിലും വീണ്ടും വീണ്ടും കൃഷി ഇറക്കാൻ ഒരു കർഷകനെ പ്രചോദിപ്പിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
1: കർഷകരുടെ ഇടയിൽ ഞാൻ ഒരുപാട് ഇടപെടുന്ന ഒരു നാളെന്ന രീതിയിൽ അവർക്ക് ആ ഒരു മണ്ണിലേക്ക് തിരിച്ചിറങ്ങി കൃഷി തുടങ്ങാനുള്ള എന്തോ അവരുടെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷി തുടങ്ങുന്നത് മഴയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ മഴ പെയ്തു കഴിയുമ്പോൾ അവർക്കൊരു ആവേശമാണത്. നഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ വിത്തിട്ടേ പറ്റുള്ളൂ. അതൊരു ഭയങ്കര ജൈവബന്ധമാണ്. അവർക്ക് നഷ്ടങ്ങളെക്കുറിച്ച് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് മണ്ണിൽ വിശ്വാസമുണ്ട്, പ്രകൃതിയിൽ വിശ്വാസമുണ്ട്, വിത്തിൽ വിശ്വാസമുണ്ട്. അവർക്ക് കൃഷി ഇറക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ നെൽകർഷകരുടെ കാര്യത്തിലായിരുന്നു, അവരുടെ മനസ്സ് ഭയങ്കരമാണ്, തെളിഞ്ഞൊരു മനസ്സാണ് ശരിക്കും. അവർക്ക് മാത്രമായിട്ട് നേരിടാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഡ്രെയിനേജ് ശരിയാക്കുക, അതൊരു കർഷകനെ വിചാരിച്ചാൽ നടക്കില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ പ്രൊക്യൂർമെന്റ്, പ്രൊക്യൂർമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നെല്ലിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്, പക്ഷേ പച്ചക്കറികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം പെരിഷബിൾ ആണല്ലോ, അധികകാലം എടുത്തു വെക്കാൻ പറ്റില്ല. ഇപ്പൊ പലരും പരീക്ഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ കൃഷി വകുപ്പ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങി വാണിയുടെയും വിജിത്തിന്റെയും ആലപ്പുഴയിലുള്ള ഒരു സംരംഭമുണ്ട്. അവര് ഇപ്പൊ ഒരുപാട് വാല്യൂ അഡീഷൻ ചെയ്യുന്നുണ്ട് പച്ചക്കറികളും ഒക്കെ തന്നെ. അപ്പോൾ അവരും കൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിലുള്ള 500 കർഷകരുടെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും അവർക്ക് ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്റെ വീട്ടിലുള്ള ഒരു ചേനയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചേമ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഴമായിരിക്കാം, ഇവിടെ കൊണ്ട് കൊടുക്കുക, അവർ ആ പൈസ കൊടുക്കുന്നു. അത്തരം കൂട്ടായ്മകൾ വരികയാണെങ്കിൽ പറഞ്ഞതുപോലെ കൃഷി സജീവമാകും.
0: ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തനം പോലുള്ള മേഖലകളിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒരു എക്സ്ട്രീം സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ലല്ലോ മാഡം. ഇപ്പം കൃഷിയും വേണം, നമുക്ക് വികസനവും വേണം എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ അതിലൊരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മാഡത്തിനെ പോലെയൊക്കെയുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് വാദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമല്ലോ, അതിന്റെ കൂടെ നിൽക്കണം. രണ്ട് സൈഡിലും ജീവിതമാണല്ലോ ഉള്ളത്. അതെങ്ങനെയാണ് ആ ഒരു ബാലൻസിങ് സംഭവിക്കുന്നത്?
1: വികസനം എന്നുള്ളത് എന്താണെന്നുള്ളത് ആലോചിക്കണമല്ലോ. നമ്മളിപ്പോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെയാണ് വികസനമായിട്ട് കാണുന്നത്. നമ്മളൊരു വിത്ത് സംരക്ഷണത്തിനെ വികസനമായിട്ട് കാണുന്നില്ല. ഞാൻ ആ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ ഒരു വാല്യൂ ഇല്ല നമുക്ക്. ആ വാല്യൂ തിരിച്ചുകൊണ്ട് വരാതെ വാസ്തവത്തിൽ ചർച്ച തുടങ്ങാൻ പോലും പറ്റില്ല. വികസനം എന്നുള്ളത് നമ്മൾ മറ്റേ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും വേണം, ഭൂമിയും എല്ലാം വേണമല്ലോ. അത് എത്രത്തോളം ആവാം, പിന്നെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭൂമിയാണ് വാസ്തവത്തിൽ. നമുക്ക് കേരളത്തിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ അതാണ്, വളരെ വീതി കുറഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ്. അതിൽ 50%

0: നല്ല ചെരിവുള്ള ഭൂമിയാണ്. ബാക്കിയുള്ള ഒരു മിഡ്ലാൻഡ്സ് പറയുന്ന നടുക്കുള്ളതിലാണ് നമുക്ക് കുറെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുള്ളത് കോസ്റ്റ് തീരപ്രദേശങ്ങളാണ്. അതിപ്പോ നമുക്കറിയാം വളരെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടുക്കുള്ള ഈ ഒരു പ്രദേശത്താണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. അപ്പൊ അവിടെ എന്തൊക്കെ ആവാം എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയെ കുറിച്ചും കൂടി നമുക്ക് ചിന്തിച്ചിട്ട് വേണം വികസന സങ്കല്പം ഉണ്ടാവാനായി. വികസിക്കാതെ പറ്റില്ല, പക്ഷെ എന്ത് തരത്തിലുള്ള വികസനം വേണം. നമ്മളപ്പോ ഇന്നത്തെ ഇതിനകത്ത് കൃഷി വകുപ്പുണ്ട്, കൃഷി നടക്കുന്നുണ്ട് എന്നുള്ളതായാലും അതിനൊരു വികസന പ്രവർത്തനമായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൽ എത്ര തൊഴിൽ കൊടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതൊക്കെ ഒരു കർഷകന് മാത്രമായിട്ട് ചിന്തിച്ച് നടപ്പാക്കാൻ പറ്റില്ല. ഫുഡ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്, കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് പോലും വേണ്ടത്ര ഫണ്ടിങ്ങോ മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളോ ഇല്ല ശരിക്കും പറഞ്ഞാല്. അതിനിപ്പോ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ടോ ഇല്ല. അപ്പൊ അതൊരു നല്ലൊരു സംവിധാനമാണ് എഫ് ടി സി എന്ന് പറഞ്ഞാല്. പലി കോപ്പറേറ്റീവ്സ് ആവാം, നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത് വികസന പ്രവർത്തനമായിട്ട് കാണുന്നില്ല. അത് നമുക്ക് നിലനിൽക്കാനുള്ള സബ്സിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അവിടെയാണ് പറയുന്നത്. കൃഷിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറേണ്ടതുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കർണാടകത്തിൽ പോവുകയാണെങ്കിൽ അവിടെയും ചെറുപ്പക്കാർ കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്ന പ്രശ്നം എങ്കിലും ആ കൾച്ചറിനോട് അവർ ചേർന്ന് നിൽക്കുന്നുണ്ട്. കുറെ കൂടെ പ്രോ ആക്റ്റീവായിട്ട് ഗവൺമെന്റ് വരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു കൃഷിക്കൊരു തിരിച്ചൊരു വരവ് കേരളത്തിൽ കാണണം. നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യാണ്, ഇറക്കുമതി ചെയ്യാണ്, നമുക്ക് എന്തുമാത്രം നമ്മുടെ പറമ്പുകളിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷെ അതിനൊരു മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ പഞ്ചായത്തുകൾക്ക് തീരുമാനിക്കാമല്ലോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇന്ന മരങ്ങൾ ഈ ഒരു ഏരിയ ഇന്നതിന് പറ്റിയതാണ്. പക്ഷെ അവിടെ മോണോകൾച്ചറായിട്ടല്ല, മോണോകൾച്ചറിൽ പോലും ചെറിയ തോതിൽ ഇപ്പൊ കർഷകർക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഒരേ ഏക്കർ ഉള്ള ആൾക്കാർ അതിലൊരു 10-20 സെന്റ് അവർക്ക് അങ്ങനെ വിൽക്കാനുള്ളൂ. ഇപ്പൊ കർണാടകത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവര് റൊട്ടേഷൻ എടുക്കും. അങ്ങനെ റൊട്ടേഷനിലാണ് ഇപ്പൊ 6 വർഷം കൊണ്ട് മുറിക്കാവുന്നത്, 8 വർഷം കൊണ്ട് മുറിക്കാവുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് അവര് മറ്റു വിളകളും കൃഷി ചെയ്യും. ഇതിന്റെ ഒരു ഇക്കണോമിക്സ് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ മൃഗങ്ങൾ, ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ കുറച്ചെങ്കിലും വളരുന്നത് ഡയറി അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി പിന്നെ പൗൾട്രി ആണ് കുറച്ചെങ്കിലും വളരുന്നത്. അത് മാത്രമായിട്ട് നിലനിർത്താൻ പറ്റില്ല. വിളകളുടെ കൂടെ തന്നെ നിലനിർത്തിയാൽ മാത്രമേ അതിനും ആരോഗ്യം. മറ്റതല്ലെങ്കിൽ നമ്മള് വീണ്ടും ഇതിന്റെ കാലിത്തീറ്റ മുഴുവനും ഇറക്കുമതി ചെയ്ത് വീടുകയാണെങ്കിൽ വീണ്ടും അതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്ക് പോവുകയും സസ്റ്റൈനബിൾ ആവില്ല. കുറച്ചു കാലൊക്കെ ആൾക്കാർ കൊണ്ടുപോകും, അത് കഴിഞ്ഞാൽ അത് പൂട്ടുന്ന അവസ്ഥയിലെത്തും. ഈ 3 വകുപ്പുകളും ഒരുമിച്ച് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. വെറുതെ ഒരു എക്സ്പെൻഡിച്ചർ മോഡലാണ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിനും അപ്പുറം ഇതൊരു വികസനമായിട്ട് കാണുകയും അതിന് വേണ്ട സംവിധാനങ്ങളിലേക്ക് ഗവൺമെന്റ് സിസ്റ്റവും നമ്മുടെ മനസ്സും പിന്നെ പുതിയ സംരംഭകരെ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുള്ള പല ആൾക്കാരും ഗൾഫിലിരിക്കുന്ന ആൾക്കാർ നോസ്റ്റാൾജിക് ആയിട്ട് അവര് കുട്ടിക്കാലത്തൊക്കെ കണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും അവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് എവിടെ എന്ത് ചെയ്യണം അറിഞ്ഞുകൂടാ. ഇപ്പൊ നമുക്കൊരു 1 ഏക്കർ ഭൂമി ഉണ്ട്, അതിൽ എന്ത് നടണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അതിനൊരു ഡിസൈൻ ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പോഴും കുറവ് തന്നെയാണ്. ഇപ്പൊ കൃഷി പഠിക്കുന്നവർക്ക് പോലും അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിരിക്കുന്നവരുണ്ടാവാം കേരളത്തില്, അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു സേവനം മൊത്തത്തിൽ അവർക്ക് പോലും വേണ്ട കപ്പാസിറ്റി ബിൽഡിംഗ്. ഇപ്പൊ ഡിസൈനിങ് ഇസ് ഒരു ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഹോർട്ടിക്കൾച്ചറിലാണ് അങ്ങനെ കുറച്ചെങ്കിലും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് അതിനെ എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക?
1: സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഒരുപാട്
0: പുതിയ ഡിസൈനിങ് വേണം. പുതിയ അതില് കുറച്ചുകൂടെ നമ്മള് പരിസ്ഥിതിയെ കണ്ടുകൊണ്ടുള്ള ഒരു ഡിസൈനിങ്, മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട്, ജലത്തെ സംരക്ഷിച്ചുകൊണ്ട്, ജൈവ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് നടത്താം, അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ അവിടെ.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: സ്വപ്നം എന്നുള്ളൊരു സിനിമയിലെ ഒരു പാട്ടാണ്. സൗരായുധത്തിൽ പിറന്നൊരു വാണിജ്യറാം പാടിയ പാട്ടാണ്. ONV കുറുപ്പ് എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകി.

0: ഇപ്പോൾ കൃഷിയിലും പരിസ്ഥിതി സംരക്ഷണത്തിലുമൊക്കെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെയാണ് നമ്മുടെ മനസ്സിലെ ആദ്യത്തെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്, മാഡം അന്നത്തെ കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റം എത്രത്തോളമായിരിക്കും? ഈ കാലം അത്രയും മാഡത്തിന് മുന്നോട്ട് നയിച്ചത് എന്താണ് എന്നൊന്ന് പറയാം.
1: എന്നെ നയിച്ചത് ഇതുപോലെ എടുത്തു ചാടിയ ഒറ്റ ആള് അങ്ങനത്തെ ആളുകളാണ്. പല ആളുകളുണ്ട്, ചിലത് നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല, കേട്ടവരായിരിക്കാം. ഇപ്പൊ സൈലൻസ് സ്പ്രിംഗ്, ഞാൻ റേച്ചൽ കാസിനെ കണ്ടിട്ടില്ല, പക്ഷെ ആ പുസ്തകം എന്നെ സ്വാധീനിച്ചിട്ട് ആ ചിന്തയിൽ നിന്നാണ് എനിക്കൊരു വഴി തെളിയുന്നത്, ഇങ്ങനെ രീതിയിൽ പോകണം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിൽ നിന്നാണ്. അതുപോലെ ഒരുപാട് സ്ത്രീകള് പ്രത്യേകിച്ചും കൃഷിയിൽ വന്നിട്ടുണ്ട് സംരംഭങ്ങൾ. അതിവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഞാന് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ആന്ധ്രയിലെ അനന്തപൂർ എന്ന് പറയുന്ന ഏറ്റവും വരൾച്ചയുള്ള പ്രദേശമാണ് ഇന്ത്യയിലെ, 400 മില്ലിമീറ്റർ മഴ മാത്രം ലഭിക്കുന്ന പ്രദേശത്ത് നല്ല രീതിയിൽ ഇപ്പോൾ ജൈവകൃഷിയിലേക്ക് വന്ന് ഒരു FPO നടത്തുന്ന ഒരു പേര് ഭാനു ചെറുവ എന്നാണ്, അവരാണ് അതിന് ലീഡ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ, ഒരാളല്ല ഞാൻ പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് സുന്ദർബൻസിലെ കർഷകരാണ്, അതിൽ സ്ത്രീകൾ. അവിടുത്തെ കുറെ പുരുഷന്മാർ ഇപ്പൊ കേരളത്തിലൊക്കെ പണിയെടുക്കാൻ വരുന്നുണ്ട്, പക്ഷെ അവിടുത്തെ കൃഷി മുഴുവൻ ഇപ്പോൾ സ്ത്രീകളാണ് നോക്കുന്നത്. ഇപ്പോഴും ഞാൻ വിചാരിക്കും സുന്ദർബൻസിലൊക്കെ നമ്മൾ കാഴ്ചക്കാരായിട്ട് പോകുന്നത്, നമ്മൾ ടൂറിസം ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ, യാത്ര ചെയ്യുക, സ്ഥലങ്ങൾ കാണാൻ പോവുക, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാനാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നില്ല. അത് കാണാൻ പോകുമ്പോൾ അവരുടെ അതിജീവന ശേഷി, സുന്ദർബൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്ന ഒരു പ്രദേശമാണ്, അങ്ങനെ ചളിയും വെള്ളവും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു അതിജീവനം അത് നമ്മൾ കാണുമ്പോൾ, വസ്തുത്തിൽ എനിക്ക് തന്നെ കേരളത്തിൽ എനിക്ക് കൃഷിയിൽ നിന്ന് മാറിയതുകൊണ്ട് മാത്രമാണ് എനിക്കറിയില്ല, നമുക്കൊരു അതിജീവന ശേഷി കുറവുണ്ട്, നമുക്ക് പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്നുണ്ട്. നമുക്ക് ചാലഞ്ചസ് എടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടണമല്ലോ, അതില്ലെങ്കിൽ നമുക്കിനി ജീവിക്കാൻ കഴിയില്ല. അത്തരത്തിലാണ് കാലാവസ്ഥ മാറുന്നത്. ശാസ്ത്രജ്ഞർ പറയണത് ഇപ്പൊ 300 മില്ലിമീറ്റർ മഴ കിട്ടിയപ്പോൾ ലാൻഡ് സ്ലൈഡും ഫ്ലഡിംഗ് ഉണ്ട്, ചിലപ്പോൾ 1000 മില്ലിമീറ്റർ മഴ വരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഒന്നുള്ളത് ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നുള്ള തുടങ്ങുന്ന ഒരു ആശയമായിരിക്കാം, ഒരു പഞ്ചായത്തിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഉണ്ടാവാം. കൃഷി മാത്രമല്ല ഞാൻ പറയുന്നത്, പല മേഖലകളിലും ഉണ്ടാവും അങ്ങനെ. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഗംഭീരമായി ചെയ്യുന്നു, പക്ഷെ അതിനെ കണ്ടുകൊണ്ട് നമുക്കും ഒരു കൂട്ടായ്മ ഉണ്ടാവണമല്ലോ. അത് വളരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ജൈവ കർഷകർ കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നല്ലോ. കുറെ പേര് അതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ട് ജൈവ കൃഷിയിലേക്ക് വരാത്തവരും ഞാൻ ഇന്നത് ചെയ്യുന്നില്ല, ഞാൻ കീടനാശിനി അടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ജൈവവളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ ജൈവവളം സ്വന്തമായി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയത് ഇന്നത്തെ ഒരു ഇതിൽ നിന്നുകൊണ്ട് കേരളത്തിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ വിത്ത് നിലനിർത്തുക, കൃഷി കുറച്ചെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലേ ആ അറിവ് നിലനിൽക്കുള്ളൂ, വിത്തുകൾ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. നാളൊരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് ആവശ്യം വരും. അപ്പൊ നമ്മുടെ നിലനിർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് ഇപ്പഴും നമ്മളിലുള്ളത്. ഇപ്പൊ വലിയ തോതിൽ കൃഷി ചെയ്ത ഒരു വലിയൊരു ഉത്പാദകരായി നമ്മളെല്ലാം ഭയങ്കര സക്സസ്ഫുൾ ആവുക എന്നുള്ളത് മാത്രമല്ല, ഇന്ന് നമ്മൾ നമ്മുടെ മണ്ണിനെയും വെള്ളത്തിനെയും നിലനിർത്താനുള്ള അറിവ് നിലനിർത്തുക എന്നുള്ളത്, വിത്തിനെ സംരക്ഷിക്കാനുള്ള, ജൈവ സംരക്ഷിക്കാനുള്ള അറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക്.
1: അടുത്ത പാട്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ എല്ലാവരെയും പ്രണയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ടാണ്, ശരദിന്ദു മലർ ദീപനാളം നീട്ടി, ഉൾക്കടൽ എന്നുള്ള സിനിമയിലെ

മണ്ണും മനസ്സും ഒരുപോലെ പാകപ്പെടുത്തിയെടുക്കുന്നതിനെ കുറിച്ച് വളരെ ഹൃദ്യമായ രീതിയിലാണ് മാഡം സംസാരിച്ചത്. പ്രകൃതിയെ പ്രണയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ എത്രത്തോളം മനസ്സിലാക്കാനും സാധിക്കൂ. പ്രകൃതിയും സംഗീതവും എന്നും തണലായിരിക്കട്ടെ. മണ്ണിനും പ്രകൃതിക്കും മാഡം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയകരമാകാനായിട്ട് ആശംസിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിനിടയിലും ആകാശവാണിയിൽ വന്ന വിശേഷങ്ങളും ഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.

0: പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
7: ലവ് ഇൻ 70s. 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

0: ശേഷം
1: ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയ കാവ്യം. ലവ് ഇൻ സെവന്റീസ്. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ സെവന്റീസ്, ഓഗസ്റ്റ് 27 ഓണം അവിട്ടെന്നാൾ വൈകുന്നേരം 4 മണിക്ക്.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.
3: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗമുള്ളവരും ഈ രോഗം വരാൻ സാധ്യതയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സിന്റെ മുൻ ഡയറക്ടറും സിഇഒയുമായിരുന്ന ഡോക്ടർ വി മോഹനൻ നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: സർ. നമ്മുടെ കേരളം ഇന്ന് പ്രമേഹ രോഗികളുടെ ഒരു തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ പ്രമേഹ രോഗത്തിന് അനുഭവപ്പെടുന്നത്?
5: കേരളം ശരിക്കും പറഞ്ഞാൽ പ്രമേഹ രോഗത്തിനെന്നല്ല, ജീവിതശൈലീ രോഗങ്ങളുടെ എല്ലാം തലസ്ഥാനമായി വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ വളരെ കൂടുതൽ കാരണങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ ഒരു ഇന്നലെ ഒരു ഒരു രണ്ട് ദിവസം മുമ്പ് കണ്ട ഒരു രോഗിയുടെ കഥ പറയാം. അയാൾ ഒരു സിനിമാ നടനെ പോലെ അത്രയും സൗന്ദര്യമുള്ള, ഇപ്പം ഞാനൊരു സിനിമ പ്രേമിയാണ്, പണ്ട് കാലത്ത് ശ്രീ പ്രേംനസീറിൻ്റെയൊക്കെ അത്രയും സൗന്ദര്യമുള്ള ഒരു 44 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അയാളുടെ കുടുംബത്തിന് എനിക്ക് പണ്ടേ അറിയാം. അയാളെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ ഇന്ന് രണ്ട് ദിവസം മുമ്പ് അയാളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അയാളുടെ സ്ഥിതി പരമായി ദയനീയമാണ്. ഒരു 18 വർഷം മുമ്പ്, അയാൾക്കിപ്പോൾ 44 വയസ്സുണ്ട്, 18 വർഷം മുമ്പ് കാലിലൊരു രോഗാണുബാധ വന്നിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരു ആശുപത്രി ചികിത്സിക്കുകയും അന്ന് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ഇൻസുലിൻ തുടങ്ങുകയും ചെയ്തതാണ് ആ രോഗിക്ക്. ഈ 18 വർഷം ആദ്യം കാല് ഭേദമായി പോയതിന് ശേഷം പിന്നെ അയാൾ പ്രമേഹം ചികിത്സിച്ച്

0: ഈ 18 വർഷത്തിന് ശേഷം അയാൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ പ്രമേഹത്തിന് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിനകത്ത് എന്തൊക്കെ സങ്കീർണതകൾ പഠിച്ചിട്ടുണ്ടോ അതെല്ലാമായിട്ടാണ് അയാൾ തിരിച്ചു വന്നിരിക്കുന്നത്. അയാൾക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അയാളുടെ കിഡ്നി പോയി, ഡയാലിസിസിൻ്റെ ലെവലിലായി. അയാളുടെ കണ്ണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിൻ്റെ രണ്ടിൻ്റെയും കാഴ്ച ഏകദേശം പോയിരിക്കുന്നു. ഹൃദയത്തിനെ ബാധിച്ചതിന് ശേഷം അയാൾക്ക് കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പിന്നെ ആകെ ദയനീയമായ അവസ്ഥ. ചോദിച്ചു വന്നപ്പോൾ അയാൾ ഫാർമസിസ്റ്റ് കോഴ്സ് പാസ്സായ ആളാണ്, ഭാര്യ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഒരു ബിരുദാനന്തര ബിരുദം നേടിയ ഒരു യുവതിയാണ്. ഭാര്യ നിർബന്ധിച്ചു, അത്രേ ഞാൻ ഒരു ചികിത്സയെ പറ്റി മോശമായിട്ട് പറയല്ല, പ്രമേഹത്തിന് മരുന്നുകളൊന്നും വേണ്ട, മരുന്നുകളൊക്കെ ദോഷമുള്ളതാണ്, അതുകൊണ്ട് പ്രകൃതി ചികിത്സയും പ്രകൃതി ചെയ്യുന്ന കാര്യങ്ങൾ, പ്രകൃതി ജീവനവും മതി എന്ന ഒറ്റ വാശിയിലാണ് ഈ മനുഷ്യൻ മൃതപ്രായനായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അയാളിപ്പം തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ ഒരു ആശുപത്രിയിൽ അത്യാവശ്യ ചികിത്സയിലാണ്. ഇത് തന്നെയാണ് കേരളം പ്രമേഹത്തിൻ്റെയും ജീവിതശൈലി രോഗങ്ങളുടെയും തലസ്ഥാനമായി മാറാനുള്ള കാരണം. നമ്മുടെ ആളുകൾക്ക് ജീവിതശൈലിയെക്കുറിച്ചോ ഭക്ഷണശൈലിയെക്കുറിച്ചോ ഒന്നും കാര്യമായ അവബോധം ഇല്ല എന്ന് തന്നെ പറയണം. അവർക്ക് ശാസ്ത്രീയമായ അറിവുകളെക്കാളും കൂടുതൽ അശാസ്ത്രീയമായ കേട്ടറിവുകളും ആരെങ്കിലും പറയുന്നതിനെയൊക്കെ ഫോളോ ചെയ്യാനാണ് അവർക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രീയമായിട്ട് പറയുന്ന എല്ലാത്തിനെയും ഒരു തരത്തിൽ ഇങ്ങനെ ഫാർമാട്രിവൻ, ഇതൊക്കെ മരുന്ന് കമ്പനികൾ കൊണ്ടുവരുന്നതാണ്, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ആളുകൾ പറയുന്നതൊക്കെ എന്തൊക്കെ മാഫിയയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളാണ് ശരിക്കും ഈ ജീവിതശൈലി രോഗങ്ങൾ. അപ്പം ശരിയല്ലാത്ത ജീവിതശൈലി, ആഹാരശൈലി, വ്യായാമില്ലായ്മ, വളരെ കൂടുതൽ ജീവിതത്തിലെ പിരിമുറുക്കം, കൃത്യമായ ഉറക്കമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഘടകങ്ങൾ കാരണം ഓരോ ദിവസവും ഇവിടെ ആയിരക്കണക്കിന് ഈ ജീവിതശൈലി രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി ഒരു വാചകത്തിൽ പറഞ്ഞാൽ, ഞാൻ 1980കളിൽ ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ സാധാരണയായി വരുന്ന ഒരു പ്രമേഹ രോഗിയുടെ പ്രായം 50 വയസ്സ് ആയിരുന്നുവെങ്കിൽ അത് പിന്നീട് 50-ൽ നിന്ന് പിന്നെ 40-ആയി. ഇപ്പോൾ മിക്കവാറും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പേരെ 20-നും 30-നും ഇടയ്ക്ക് പ്രായത്തിൽ Type 2 പ്രമേഹവുമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ കേരളം ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകിച്ചും പ്രമേഹം, രക്താതിമർദ്ദം, ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ തലസ്ഥാനമായി കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ വാസ്തവമാണ്.
1: സർ, അതുപോലെ തന്നെ പ്രമേഹ രോഗം ഒരു പാരമ്പര്യ രോഗമാണല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം പ്രമേഹം ഒരു പാരമ്പര്യ രോഗമാണ്. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാൾ പ്രമേഹ രോഗിയാവുന്നോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നതിൽ പാരമ്പര്യം, ജനിതക ഘടനയ്ക്ക്, പാരമ്പര്യത്തിന് വലിയ ഒരു റോൾ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാൾ, അതായത് പ്രമേഹ രോഗിയാകുന്നതിൽ ജനിതക ഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അയാൾ പ്രമേഹ രോഗിയായി തുടരുന്നതിൽ പ്രധാനമായും അയാളുടെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ സാഹചര്യത്തിനാണ് മുഖ്യമായ ഘടകം. അതായത് പ്രമേഹ രോഗം വന്നാൽ ഒരാൾക്ക് കൃത്യമായി പ്രമേഹത്തിനെ നിയന്ത്രിച്ച് സാധാരണ പോലെ ജീവിക്കാം. അപ്പോൾ ഒരാൾ ജനിതക ഘടന കാരണം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രമേഹം ഉള്ളതുകൊണ്ട് താനും പ്രമേഹ രോഗിയായി എന്നാലും അയാൾക്ക് പ്രമേഹം ഇല്ലാത്ത പോലെ തരത്തിൽ ചികിത്സിച്ച് ജീവിക്കാം. പക്ഷേ അയാൾ വീണ്ടും പ്രമേഹ രോഗിയായിട്ട് തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് ഷുഗർ ലെവലൊന്നും കൺട്രോൾഡ് ആവുന്നില്ല, പ്രഷർ കൺട്രോൾഡ് ആവുന്നില്ല, അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ജനിതക ഘടന കാരണമല്ല, അത് പാരമ്പര്യം കൊണ്ടല്ല, അത് അയാളുടെ സാഹചര്യം കൊണ്ടാണ്, അയാളുടെ തെറ്റായ ആഹാരക്രമം, തെറ്റായ ജീവിതക്രമം അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ തെറ്റായ ജീവിതക്രമം, തെറ്റായ ആഹാരക്രമം ഒക്കെ അനുവർത്തിക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടികളും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് ജനിതക ഘടന കാരണം അവർക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാഹചര്യങ്ങൾ, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ പ്രമേഹം ഉണ്ടാവുന്നതിന് കൂടുതൽ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് അച്ഛന് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 50 വയസ്സിലാണ് പ്രമേഹം ഉണ്ടാവുന്നതെങ്കിൽ നിർഭാഗ്യവശാൽ മകന് 30 വയസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങളൊരു വേൾഡ് ഡയബറ്റീസ് ഡേയിൽ അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ എഴുതിയത്, അച്ഛൻ 50-ഇല്ലെങ്കിൽ മകന് 30-ഇൽ എന്നുള്ളത്. അപ്പോൾ പ്രമേഹ രോഗികളുള്ള വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലിയായാലും ഭക്ഷണശൈലിയായാലും പൊതുവിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രമേഹ രോഗിയുടെ കാര്യത്തിലല്ല, ആ കുടുംബത്തിൽ മൊത്തത്തിലാണ്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയം, ഈ പാരമ്പര്യമായി പ്രമേഹ രോഗം ഇല്ല എന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അവരുടെ അടുത്ത തലമുറ പ്രമേഹ രോഗത്തെ ഭയക്കേണ്ടതുണ്ടോ?
0: പ്രമേഹ രോഗം പൂർണ്ണമായി ഒരു പാരമ്പര്യ രോഗമാണെന്ന് പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ആദ്യം പ്രമേഹ രോഗത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ എങ്ങനെ

0: ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെ തരം പ്രമേഹമുണ്ട്? ഇപ്പം ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, പിന്നെ ഞങ്ങൾ പറയുന്ന സെക്കൻഡറി ഡയബറ്റിസ് എന്ന് പറയുന്ന തരം ചില പ്രത്യേക പ്രമേഹങ്ങൾ, പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഗർഭകാലത്ത് വരുന്ന പ്രമേഹം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ഈ നേരെ സാധാരണ പറയുന്നതും ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് നോക്കുക ടൈപ്പ് 2 പ്രമേഹത്തിനെ കുറിച്ചാണ്. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിൽ ജനിതകമായ ഒരു ഒരു ഘടകമുണ്ട്. മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ടൈപ്പ് 1 പ്രമേഹം പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. അത് പിന്നെ ഫാമിലിയിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒരു ദിവസം പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ, ചിലപ്പോൾ കുട്ടിയായിരിക്കും, ചിലപ്പോൾ വലുതായി വലിയ വളർന്ന ആളായിരിക്കും, പെട്ടെന്ന് പ്രമേഹം കണ്ടുപിടിക്കുന്നു. മറ്റ് അനുബന്ധ പരിശോധനകളെല്ലാം ചെയ്യുമ്പോൾ ടൈപ്പ് 1 പ്രമേഹമാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിന് ജനിതകമായ ഫാക്ടേഴ്സ് കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരാളിന് ഒരു മദ്യപിക്കുന്ന ആളോ അല്ലെങ്കിൽ ആഹാരത്തിൽ വ്യത്യാസം, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരാളോ പെട്ടെന്ന് ക്ഷീണവും ബാക്കിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രമേഹം കണ്ടുപിടിക്കുന്നു. നോക്കി വരുമ്പോൾ അയാളുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്കകത്ത് സ്റ്റോൺസ്, പാൻക്രിയാറ്റിക് ആൽക്കുലേ, പാൻക്രിയാസിനകത്ത് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ സ്റ്റോൺസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പിന്നെ ഒരു ഇൻഫ്ലമേഷൻ, അത് കാരണം നമ്മൾ നീർക്കോളം എന്നൊക്കെ പറയുന്ന അതിനകത്ത് വരുന്ന രോഗാണുബാധയോ നീർക്കോളമോ കാരണം ഡയബറ്റീസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനും ജനിതകമായ ഒരു ഒരു പ്രീഡിസ്പോസിങ്, അങ്ങനെ ജനിതകമായ ഇതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഒരുപക്ഷെ ഇവയിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗർഭകാലത്ത്, പ്രത്യേകിച്ചും ഗർഭത്തിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ 20 ആഴ്ച 24 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പ്രമേഹരോഗം കണ്ടുപിടിക്കുന്ന ഗർഭിണികളുണ്ട്. അപ്പോൾ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്ന രോഗികൾക്ക്, രോഗികളെന്നവരെ വിളിക്കാൻ കഴിയില്ല, അവർ ഗർഭിണികളാണ്. നിർഭാഗ്യവശാൽ പ്രസവം കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ഫോളോ അപ്പ് ഒന്നും ഇല്ലാതെ വരുന്നു. ഈ സഹോദരിമാർ പിന്നീട് 6ഓ 7ഓ കൊല്ലം കഴിയുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് തിരിച്ചു വരുന്നു. ഇത് പൂർണ്ണമായും തടയാവുന്ന ഡയബറ്റീസാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസിൽ നിന്ന് ടൈപ്പ് 2 ഡയബറ്റീസിലോട്ടുള്ള ഈ രൂപമാറ്റം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം നീട്ടിക്കൊണ്ടുപോയോ മാറ്റിവെക്കോ ചെയ്യാൻ കഴിയും. നിർഭാഗ്യവശാൽ ആ മാതിരി കാര്യങ്ങളിവിടെ നടക്കുന്നില്ല. അപ്പം പൂർണ്ണമായും ഡയബറ്റീസ് ജനിതകമായി നിശ്ചയിക്കപ്പെടുന്ന ഒരു രോഗമാണെന്നുള്ള ആ ഒരു നമ്മുടെ തലയിൽ അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കളയേണ്ടതാണ്. അതല്ല പ്രമേഹം. എത്രമാത്രം ജനിതകമായ ഘടകങ്ങൾ പ്രമേഹം ഉണ്ടാകുന്നതിനും പ്രമേഹരോഗിയായി തുടരുന്നതിനും കാരണമായിരിക്കുന്നോ അതുപോലെ തന്നെ സാഹചര്യങ്ങൾ, ഓരോ ആളുകളും ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർക്ക് വരുന്ന മറ്റു രോഗങ്ങൾ, അവർ കഴിക്കുന്ന മരുന്നുകൾ, ചില പ്രത്യേക സിസ്റ്റംസിലെ മരുന്നുകൾ അല്ലെങ്കിൽ ഈ മോഡേൺ മെഡിസിനിൽ തന്നെയുള്ള ചില മരുന്നുകൾ കഴിക്കുന്നു, ഇതൊക്കെ പ്രമേഹജന്യം ആയി ഭവിക്കാം, പ്രമേഹം വരാം. അതുകൊണ്ട് ഇത് പ്രമേഹരോഗം, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പ്രമേഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രമേഹം വരില്ല എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു കാര്യമാണ്.
1: സർ, പ്രമേഹരോഗത്തെ മുൻകൂട്ടി അറിയുവാൻ ശരീരം എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ?
0: പല ആളുകളും നമ്മുടെ അടുത്തേക്ക് വരുന്നത് പെട്ടെന്ന് പ്രമേഹരോഗം കണ്ടുപിടിച്ചിട്ടാണ്. പക്ഷേ പ്രമേഹത്തിന് ഒരു കണക്കിന് ഭാഗ്യവശാൽ പ്രമേഹം മുൻകൂട്ടി അറിയുന്നതിന് പല ധാരാളം മാർഗങ്ങളുണ്ട്. ഒന്ന്, പല തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഈ രോഗികളിൽ പ്രകടമാകുന്നുണ്ട്. ഇതിനെയെല്ലാം പലപ്പോഴും ആളുകൾ അങ്ങ് തള്ളിക്കളയും, അതിനെ നിസാരവൽക്കരിച്ച് തള്ളിക്കളയും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പ്രമേഹ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത് ദാഹം കൂടുന്നു, വിശപ്പ് കൂടുന്നു, മൂത്രം കൂടുതലായിട്ട് പോകുന്നു. ഇതിനൊക്കെ ആളുകൾ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കും. ആ, ഞാനിപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇച്ചിരി വിശപ്പ് കൂടുതലുണ്ട്, അത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, അത് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയുന്നതല്ലാതെ എപ്പോഴും ഈ രോഗികളുടെ ആദ്യത്തെ ഒരു പ്രതികരണം മറ്റ് രോഗങ്ങളുടെ പോലെ തന്നെ ഒരു റെഫ്യൂസലാണ്. അതായത് അയൽവക്കത്തെ ആളിന് വരെ പ്രമേഹം വരും, എനിക്ക് വരില്ല എന്നാണ് ഇവർ തിരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ശരീരം മെലിയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദാഹം കൂടുക, വിശപ്പ് കൂടുക, മൂത്രം കൂടുതലായിട്ട് പോവുക. പുരുഷന്മാരിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് ഈ മൂത്രം പോകുന്ന, പിന്നെ ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള ചർമ്മത്തിൽ വ്രണങ്ങളോ മറ്റോ വരിക, ലിംഗാഗ്ര ചർമ്മത്തിൽ വ്രണങ്ങളുണ്ടാവുക, പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, ഒന്നും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ക്ഷീണം ഉണ്ടാവുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, ഭാരത്തൂക്കക്കുറവുണ്ടാവുക, ഈ മാതിരി ലക്ഷണങ്ങളൊക്കെ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് തള്ളിക്കളയാവുന്നതല്ല. അതിൻ്റെ കൂടെ ഈ മാതിരി ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളിൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ ആർക്കെങ്കിലും പ്രമേഹരോഗം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ആളുകൾ ടെസ്റ്റ് ചെയ്യുകയും പ്രമേഹം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
1: സർ, ഇത് ഓണക്കാലമാണല്ലോ, ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ എല്ലാവരും കഴിക്കുന്നൊരു സമയമാണിത്. അപ്പോൾ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഈ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് എല്ലാ വർഷം

0: കാര്യത്തിലും നമുക്ക് എപ്പോഴും പേടി സ്വപ്നമായിട്ട് വരുന്ന രണ്ട് സീസൺസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫെസ്റ്റീവ് സീസൺ, ഉത്സവകാലങ്ങൾ, ഇപ്പൊ ഓണം, ക്രിസ്മസ് ഒക്കെ, പെരുന്നാൾ ഒക്കെ വരുന്ന ഫെസ്റ്റീവ് സീസൺസ്. രണ്ട്, പിന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഫാസ്റ്റിംഗ്, അവർ നൊയമ്പിന് പോകുന്ന സമയം. ഈ രണ്ട് സമയത്തും നമുക്ക് വളരെ വളരെ കൂടുതൽ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സങ്കീർണതകളിലേക്ക് കാര്യം പോവാം. ഇപ്പോൾ ഓണം വരുന്നു, എല്ലാവരും പായസം കുടിക്കുന്നു, എനിക്ക് പായസം കുടിക്കാമോ? എല്ലാവരും പഴം കഴിക്കുന്നു, എനിക്ക് കഴിക്കാമോ? ഇതെല്ലാം പൊതുവിലുള്ള മറുപടി. നിങ്ങൾ കൃത്യമായ ചികിത്സ എടുക്കുന്ന ഒരാളാണ്, കൃത്യമായ ആഹാരക്രമം അനുവർത്തിച്ചു വരുന്നു, അതായത് നിങ്ങൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് ഞങ്ങൾ പറയുന്ന പെട്ടെന്ന് ദഹിച്ച് ഷുഗർ ആവുന്ന തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുകയും ആഹാരത്തിൽ ധാരാളം നാരിമിച്ചം വരുന്ന തരത്തിലുള്ള ആഹാരം നിങ്ങൾ കഴിക്കുകയും, ഇപ്പോൾ പഴങ്ങളും പച്ചക്കറികളും, പഴങ്ങളിൽ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായ പഴങ്ങൾ, പപ്പായ, തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിൾ, പേരയ്ക്ക, മാതളം, ഇങ്ങനെയൊക്കെയുള്ള പഴവർഗ്ഗങ്ങൾ, പിന്നെ സലാഡ്, വെള്ളരി, പിന്നെ ക്യാരറ്റ്, ഇങ്ങനെയുള്ള നമ്മൾ വെജിറ്റബിൾ സലാഡുകൾ, പിന്നെ നാട്ടുമ്പുറത്തും നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഈ വള്ളിപ്പയർ, അമരയ്ക്ക, ബീൻസ്, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആഹാരത്തിൽ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് പ്രമേഹത്തിന് ഒരു വലിയ അളവ് വരെ നിയന്ത്രിച്ച് നിർത്താം. ഓണത്തിൻ്റെ സമയം വരുമ്പോൾ നമ്മൾ ഈ മധുരപലഹാരം അല്ല മധുരം ഉള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ വരുന്ന സമയമാണ്. ആ സമയത്തൊക്കെ പൂർണ്ണമായും നോ എന്നൊരു മറുപടി അതിനില്ല. മോഡറേഷൻ, ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെല്ലാം മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പ്രഥമൻ കുടിക്കുന്നു, എനിക്ക് ലേശം പ്രഥമം കുടിക്കാം. ആ സമയങ്ങളിൽ ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ അത് സെൽഫ് മോണിറ്റർ ചെയ്യാൻ, ഷുഗർ തന്നെത്താൻ നോക്കാനുള്ള ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവുക, വേരിയേഷൻസ് ഉണ്ടാവുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളിലോ നിങ്ങളുടെ ഇൻസുലിൻ ഡോസിലോ ഒക്കെ ആ കാലയളവിലേക്കുള്ള വ്യത്യാസം വരുത്തുക. ഓണത്തിന് തൊട്ടു മുമ്പും ഓണം കഴിഞ്ഞ ഉടനെ തന്നെ, ഈ ഫെസ്റ്റീവ് സീസൺ ഉത്സവകാലം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള, അതായത് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, ഷുഗറിൻ്റെ നിയന്ത്രണം എത്രമാത്രം ഉണ്ടെന്ന് അറിയുന്നത്, അതൊരു അടിസ്ഥാനപരമായ ചില റീനൽ കിഡ്നി ഫംഗ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓണം കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ചെയ്യുന്നതും, തങ്ങളുടെ ഡോസ്, മരുന്നുകളുടെ ഡോസൊക്കെ ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും കൃത്യമായ രീതിയിലേക്ക് പോകുന്നതും വളരെ നല്ലതായിരിക്കും. ഒരു കാരണവശാലും ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രമേഹ രോഗികൾക്കും ദി കൻ ലീഡ് എ നിയർ നോർമൽ ലൈഫ്, അതായത് അവരുടെ ജീവിതം നോർമലാണ്, സാധാരണയാണ്, എന്നാൽ പെർഫെക്റ്റ്ലി നോർമൽ അല്ല. മറ്റ് നോർമലായ ആളുകളെ പോലെ പൂർണ്ണമായും നോർമൽ അല്ല, പക്ഷേ നോർമലിനോട് അടുത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും ഓണക്കാലത്തും. അത് തന്നെയാണ് നമ്മൾ ഓർക്കാനുള്ളത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, പന്തളം വിപിൻ രാജ് മൃദംഗം, മഹാകവി കുട്ടമത്ത് രചിച്ച

ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, പന്തളം വിപിൻ രാജ് മൃദംഗം.

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ. നിങ്ങളുടെ

0: എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻസ് അപ്ലൈ.
8: രുചികരമായ ഓണസദ്യ പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയ കാവ്യം. ലവ് ഇൻ സെവന്റീസ്. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ സെവന്റീസ്, ഓഗസ്റ്റ് 27 ഓണം അവിട്ടെന്നാൽ വൈകുന്നേരം 4 മണിക്ക്.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.

ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

0: ആകാശവാണി. ഹലോ ആകാശവാണിയിൽ ഇന്ന് വിഷാദരോഗവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം സർ.
2: നന്ദി.
1: നമ്മൾ ദിവസവും പല വിധത്തിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലോ സർ. അതുപോലെ ചില സമയം നമുക്ക് മാനസിക സമ്മർദ്ദവും ഉണ്ടാവാറുണ്ട്. അതും ഈ ഡിപ്രഷനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം, അതിനെ കുറിച്ചൊന്ന് പറയാം.
2: അവതാരകൻ സ്വാഗതം പറഞ്ഞത് വിഷാദരോഗത്തിലേക്കാണ്. വിഷാദരോഗമാണല്ലോ ചർച്ച. വിഷാദരോഗത്തിന് ഒരു സ്വാഗതം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ് വിഷാദം. അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും സാധാരണ ന്യൂജൻ്റെ ഭാഷയെ പറഞ്ഞ അല്പം ക്രിഞ്ചാവുമ്പോൾ ലോ ആവും. എന്താണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിന് ഒരു രോഗാവസ്ഥ, ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ എത്താൻ വൈകിയത് കൊണ്ട് നിങ്ങളുടെ ബോസ് വഴക്ക് പറയില്ല കേട്ടോ, വഴക്ക് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സാധാരണയിൽ നിന്നും അപ്പം നമ്മളൊന്ന് താഴോട്ട് പോകും, ഒരു സുഖമില്ലായ്മ തോന്നും, ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് തോന്നും, എന്നാലും ഇതത്ര ശരിയായില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്നു, സംസാരിക്കുന്നു, നിങ്ങളൊരു പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ സാരിയെ ഒരാൾ പ്രശംസിക്കുന്നു, നമുക്കപ്പോൾ ഒരു സുഖം തോന്നില്ലേ? ഇതാണ് സാധാരണ വിഷാദം. വിഷാദ രോഗമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. തിരിച്ചു വരാൻ സാധിച്ചല്ലോ നേരത്തെ. വിഷാദ രോഗത്തിൽ ഈ തിരിച്ചു വരവ് സാധ്യമല്ല. അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, സന്തോഷം ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സാധാരണ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം, കൂട്ടുകാരോടുത്തുള്ള യാത്ര, നല്ല പുസ്തകങ്ങൾ, നമുക്കിഷ്ടമുള്ളതെന്തും നമുക്കൊരു സന്തോഷം തരും. പക്ഷേ സാധാരണ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരാത്ത അവസ്ഥയിലെത്തും. നമുക്കൊരു ഉന്മേഷം ഉണ്ടാകില്ല, ജോലി ചെയ്യാൻ ഉത്സാഹം തോന്നില്ല. നമ്മൾ നേരത്തെ എഴുന്നേക്കും. സാധാരണ ഒരാളൊരു 10 മണി മുതൽ 6 മണി വരെ ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു 3.5-4 മണിക്ക് അങ്ങ് ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തകളൊക്കെ ഒരു വല്ലാത്ത തരത്തിലാണ്. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, ഇന്നത്തെ ജോലി എങ്ങനെ ചെയ്യാൻ സാധിക്കും, എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, ഇത് ഓർത്ത് തന്നെ അദ്ദേഹത്തിനൊരു ഉത്കണ്ഠ വരും. ഉത്കണ്ഠയിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ശരീരഭാരം കുറയും, 10% ശരീരഭാരം കുറയും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താണ്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്നെ കണ്ടാൽ. നമുക്ക് വസ്ത്രം ശരിയായി ഇടാൻ തോന്നില്ല, പോകുന്ന ആൾക്കാരോട് ഇടപഴകാൻ തോന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ ഭേദമങ്ങ് പോയാൽ പോരെ. അതോടൊപ്പം തന്നെ ആത്മഹത്യാ ചിന്തകളും ചിലപ്പോൾ ആത്മഹത്യാ ശ്രമത്തിലേക്കും എത്തും. നേരത്തെ ഉള്ളതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നേരത്തെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു, നമ്മൾ ചിലപ്പോൾ 2 ബിരിയാണി കഴിക്കും, അപ്പോൾ കുഴിമന്തി കഴിക്കും, അപ്പോഴൊക്കെ നമ്മളങ്ങനെ നോർമലാവും. ഇതങ്ങനെയല്ല, എന്തുകൊണ്ടും മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വിഷാദ രോഗം.
1: ഇതിനെ കുറിച്ച് ചോദിക്കാൻ ഒരു ശ്രോതാവ് ഉണ്ട് നമ്മളോടൊപ്പം. ഹലോ.
3: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: നമസ്കാരം, പറഞ്ഞോളൂ.
3: എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഉറക്കമില്ലായ്മയാണ് എനിക്ക്.
2: എത്ര നാളായിട്ട് ഉറക്കമില്ലായ്മയുണ്ട്?
3: ഇപ്പൊ ഒരു 10-35 വയസ്സോളം 35 വർഷം കൊണ്ടേ ഉണ്ട്. ബിയ കഴിച്ചുകൊണ്ടായിരിക്കുന്നത്, ഉറങ്ങുന്നത്.
2: അങ്ങക്ക് മറ്റ് രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ?
3: മറ്റു രോഗാവസ്ഥ പറഞ്ഞാൽ എനിക്ക് ഹാർട്ടിന്റെ സർജറി ചെയ്താ
2: കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും?
3: രക്തസമ്മർദ്ദം ഇല്ല, ഷുഗറുണ്ട്.
2: ഷുഗറുണ്ട്, അത് നിയന്ത്രണ വിധേയമാണല്ലോ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? അല്ലേ,
3: മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറിന്
2: പരിശോധിക്കുന്നുണ്ട്. ശരി. പിന്നെ പൊതുവേ നമ്മുടെ ദിനചര്യ ഒന്ന് നോക്കിയാലേ, ഈ വൈകുന്നേരത്തെ ചായയും കാപ്പിയും ഒക്കെ ഒരു ഏകദേശം എത്ര മണിക്കാണ് അങ്ങ് കുടിക്കുന്നത്?
3: 5 മണിക്കുള്ളിൽ.
2: വെരി ഗുഡ്. അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യായാമമൊക്കെ ഉണ്ട്. എത്ര വയസ്സായി അങ്ങേക്ക്?
3: 72.
2: ഒരു നടപ്പോ അങ്ങനത്തെ വ്യായാമങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
3: നടക്കുന്നുണ്ട്.
2: ശരി. പൊതുവേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ, ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ല, നെഗറ്റീവായ ചിന്തകളുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ?

0: അങ്ങനെയൊന്നുമില്ല.
1: അങ്ങനെയൊന്നുമില്ല. ഈ ഉറക്ക പ്രശ്നത്തിനായിട്ടാണോ അങ്ങ് മരുന്ന് കഴിക്കുന്നത്? മരുന്നിന്റെ പേര് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ? അറിയാമെങ്കിൽ സോൾപിഡം. ശരി ശരി, സോൾപിഡം കഴിക്കുന്നത്. ശരി, അങ്ങ് പകൽ ഉറങ്ങാറുണ്ടോ?
0: ഇല്ല, പകരം ഉറങ്ങാറില്ല. രാത്രി ഈ ഗുളിക കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. അത് ഉറങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇപ്പൊ ഗുളിക പഴവത്തല്ല, ഒത്തിരി കാലം കൊണ്ട് കഴിക്കുന്നതായതുകൊണ്ട്.
1: പകൽ അങ്ങ് കിടക്കാറെങ്കിലും ഉണ്ടോ?
0: കിടക്കാറുണ്ട്.
1: എത്ര സമയം കിടക്കും?
0: അത് ചിലപ്പോ 1-2 മണിക്കൂർ കിടക്കും.
1: 1-2 മണിക്കൂർ കിടക്കും. ശരി, ഞാൻ മറുപടി പറഞ്ഞോട്ടെ? ശരി, ഇതിൽ പ്രധാനമായിട്ടാണ് നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതാണ് ഇതിലേക്കുള്ള സൂചകങ്ങളായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഉറക്ക പ്രശ്നമുള്ളവർ വൈകുന്നേരത്തെ ചായയും കാപ്പിയും കുടിക്കുന്നതാണ്. വൈകുന്നേരത്തെ ചായയും കാപ്പിയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്, 5 മണിക്ക് മുമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും എണ്ണം നിജപ്പെടുത്തേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം ആവശ്യമാണ്. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അതിനുശേഷവും അല്പം നടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ കാര്യത്തിലെ കിടക്കുന്നതാണ്. നമുക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ശാരീരികവും മാനസികവുമായ ക്ഷീണത്തിൻ്റെ ആകെത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അങ്ങയുടെ കാര്യത്തിൽ വ്യായാമമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പൊതുവേ നമ്മുടെ ആക്ടിവിറ്റി ഒരു പ്രായമാകുമ്പോൾ കുറയും. അങ്ങേക്കും അറിയാമല്ലോ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വരേണ്ടത്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അത് കാണുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ക്ഷീണം ഈ കിടക്കുന്നത് കൊണ്ട് മാറും യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസത്തെ ക്ഷീണമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികവും മാനസികവുമായ ക്ഷീണം ഉണ്ടാവുകയും തലച്ചോറിനാവശ്യമായ വിശ്രമം വേണ്ട സമയവുമാണ് ഉറക്കം. ആ വിശ്രമം ഉണ്ടെങ്കിലേ തലച്ചോറിന് പിറ്റേന്ന് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങ് ചെയ്യേണ്ടത്, പൊതുവേ ഞങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്പം തമാശക്കാണെങ്കിലും പറയാറുണ്ട്, മുതിർന്ന ആൾക്കാർ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ അങ്ങ് തിരിച്ചു വെച്ചേക്കണമെന്ന്, അതിലോട്ട് കിടക്കരുത്. മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 1-20 മിനിറ്റ്, ഏറിയാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ കിടന്നാൽ പ്രശ്നമാണ്. ഉറങ്ങണമെന്നില്ല. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം അത്. ഇവരാരും പകൽ ഉറങ്ങുന്നില്ല, പക്ഷേ അവർക്ക് ഈ ദിവസവും ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഈ പറയുന്നത് പോലെ ഈ കിടപ്പിലങ്ങ് പോകുന്നത് കൊണ്ടാണ് അവർ ഉറങ്ങാത്തത്. അപ്പം അങ്ങ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
2: വിളിച്ചതിന് നന്ദി സർ. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷാദ രോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി അതിൽ പറഞ്ഞു. പറഞ്ഞു വരുമ്പോൾ തന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ കാര്യം പറഞ്ഞു, ഇത് തമ്മിൽ ബന്ധമുണ്ടോ?
1: ഇവർ ശരിക്കും കൂടപ്പുറപ്പുകളാണ്. എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. വിഷാദം നമ്മൾ സൂചിപ്പിച്ചു, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ആകാംക്ഷ, ഇത് പറയാൻ വളരെ എളുപ്പം, അറിയാനും വളരെ എളുപ്പം. നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പരീക്ഷ എഴുതാൻ ഹാളിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ളിലൊരു പെടപ്പനുഭവപ്പെടുമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആകാംക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായും ഈ ആകാംക്ഷയെ ചിലവർ പേടിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. പേടിയും ആകാംക്ഷയും തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറയാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു വാക്കാണ് പരീക്ഷാ പേടി, അല്ലേ? അത് പരീക്ഷ പേടി അല്ല കേട്ടോ. പരീക്ഷ പേടി അല്ല എന്നുള്ളത് അടുത്ത 2-3 കാര്യം പറഞ്ഞ് ഞാൻ വിശദീകരിക്കുക. എന്താണ് പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് തിരിച്ചറിയാം. അതിൽ വളരെ വ്യക്തമാണ്. പേടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു പാമ്പിനെ കാണുന്നു, നമ്മുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാവുമല്ലോ, ഇത് പേടിയാണ്. കാരണം ഈ പാമ്പ് ശരീരത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ്, അതിന് നിയതമായ ഒരു രൂപഭാവമുണ്ട്, സൈസും ഷേപ്പുമുണ്ട്. പാമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇത്തരമൊരു വസ്തു നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള നിയതമായ രൂപഭാവങ്ങളുള്ള അതിൻ്റെ അനന്തരഫലം നമുക്കറിയാവുന്ന വസ്തുവിനോടുള്ള പ്രതികരണമാണ് പേടി. ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ ആന്തരികമാണ്, നമ്മുടെ ഉള്ളിലാണ്. നിയതമായ രൂപഭാവങ്ങളില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പരീക്ഷയെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്, പുറത്താണോ അകത്താണോ ഈ ഒരു ഇടിപ്പ്? അകത്താണ്. പരീക്ഷ നന്നാവാം, ചിലപ്പോൾ കുഴപ്പമാകാം. ഇതിനൊരു കൃത്യമായ സൈസോ ഷേപ്പോ ഉണ്ടോ? ഇല്ല. ഇതാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ. അപ്പം മനസ്സിലായല്ലോ, പരീക്ഷാ പേടി അല്ലിത്, പരീക്ഷയോടുള്ള ഉത്കണ്ഠയാണ്, പരീക്ഷയോടുള്ള ആകാംക്ഷയാണ്. വാക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞു. പോട്ടെ, വിഷാദവും ഉത്കണ്ഠയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദ രോഗമുള്ളവർക്ക് ഭാവിയിൽ ഉത്കണ്ഠാരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. ഉത്കണ്ഠാരോഗങ്ങളുള്ളവർക്ക് ഭാവിയിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത കൂടും. എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയും വിഷാദരോഗവും ഒരുമിച്ച് വരും. ഇതിനൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതായത് പൊതുവേ മുതിർന്ന ആൾക്കാർ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ യുവാക്കളിലെ വിഷാദരോഗവും കുട്ടികളിലെ വിഷാദരോഗവും മുതിർന്നവരിലെ വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യും. അപ്പം നമ്മൾ കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ മുതിർന്നവരിലെ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ഈ ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ ഒരു എരിപൊരി സഞ്ചാരം എന്നൊക്കെ പറയും. പൊതുവേ കാര്യങ്ങളൊന്നും ശരിയാവില്ല, എൻ്റെ ഭാവി എങ്ങനെയാവും, ഭാവി ഇരുളടഞ്ഞതാവും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള സാധ്യത കൂടുതല. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഷാദ രോഗങ്ങളിൽ മിക്കവാറും ഉത്കണ്ഠയുടെ ഒരു ഘടകം കൂടി കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷാദ രോഗത്തെ വിലയിരുത്തുമ്പോൾ ഇതിൽ ഉത്കണ്ഠ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സയും പരമപ്രധാനമാണ്.
2: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
3: ഹലോ.
2: ആ നമസ്കാരം മാഡം.
3: ഞാൻ കരമലയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ജലജ.
2: ചോദിച്ചു
1: പറഞ്ഞോളൂ.
3: പിന്നെ സാർ, എനിക്ക് കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ട്. എനിക്കും ഇതുപോലെ ഉറക്കമില്ലായ്മയുണ്ട്. എന്ന് വെച്ചാൽ രാത്രി ഒരു മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഉണർന്നു കിടക്കും. ശരിക്കും നല്ല ഓർമ്മയോടുകൂടി തന്നെയാണ് കിടക്കുന്നത് ഉണർന്ന്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും പേടിയാണ് സാർ. എനിക്ക് വിഷാദത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും ഇപ്പൊ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കതുണ്ടോ എനിക്കതുണ്ടോ. ചിലപ്പോൾ ഈ റേഡിയോയിൽ തന്നെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എളുപ്പം ചിലപ്പോൾ റേഡിയോ അങ്ങ് ഓഫ് ആക്കും. എന്നുവെച്ചാൽ എനിക്ക് അത് വരുമോ അതുണ്ടോ. പിന്നെ എന്ത് കണ്ടാലും എനിക്കൊരു ഭയമാണ്. എല്ലാത്തിനും ഒരു ഭയമുണ്ട്. പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്.
1: എത്ര പ്രായമായി?
3: എനിക്ക് 60 വയസ്സായി.
1: ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രണ വിധേയമാണല്ലോ.
3: ഷുഗർ കുറച്ച് കൂടുതലാണ്. കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രണം. ഷുഗർ 250-260 ഗുളിക കഴിക്കുന്നുണ്ട് 3 നേരം.
1: തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കണം. മാഡത്തിന് ഒരു വ്യായാമമോ മറ്റോ ഉണ്ടോ? നടക്കാൻ പോകുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നത്?
3: ഞാൻ നടക്കാൻ പോകില്ല. എനിക്ക് ഒരു ജോലിയുണ്ട്, തയ്യലാണ്. എനിക്ക് ആ ടെൻഷനും ഉണ്ട്. ആൾക്കാർ ഡ്രസ് കൊണ്ടുവന്നാൽ ഒരു കട ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് എളുപ്പം തിരിച്ചു കൊടുക്കാൻ സമയത്ത് പറ്റുമോ?
1: അപ്പൊ ഈ പറയുന്ന ഒരു വ്യായാമം കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നത് വൈകുന്നേരം ഒരു 4 മണി 5 മണിക്കൊക്കെ തന്നെയാണോ? വൈകിട്ടത്തെ ചായ കുടിക്കുന്നത് അതിന് ശേഷമാണോ?
3: ഞാനൊരു 5:30 ആവുമ്പോ ചായ കുടിക്കും. പിന്നെ എനിക്ക് ചായയിലും കുറച്ച് ആസക്തി ഉണ്ട്.
1: ചായയുടെ ആസക്തി എന്ന് പറയുമ്പോ ഒരു ദിവസം എത്ര ചായ കുടിക്കും?
3: ഒരു 3-4 ചായയൊക്കെ.
1: 3-4 ചായ കുഴപ്പമില്ല. പക്ഷെ അവസാനത്തെ ചായ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ 5 മണിക്ക് മുമ്പാവണം. ഇനി ഉറക്കം അത്ര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ 3-4 എന്നുള്ളത് കുറയ്ക്കുന്ന കാര്യവും ആലോചിക്കാവുന്നതാണ്.
3: ഉറക്കത്തിന് സിറ്റിഷൻ ഗുളിക ഡോക്ടർ പറയപ്പോ എനിക്ക് അലർജി പ്രശ്നം എന്ന് വെച്ചാൽ ദേഹത്ത് ചിലപ്പോഴൊക്കെ ചൊറിച്ചിൽ വരും. അപ്പൊ ഒരു സിറ്റിഷൻ ഗുളിക കഴിക്കും, അതിന്റെ കൂടെ ഈ ഷുഗറിന്റെ ഒക്കെ കൂടെ കഴിക്കും. അപ്പൊ അന്ന് കുറച്ചൊരു 2-3 മണിക്കൂർ ഉറങ്ങും, അത്ര തന്നെ.
1: ശരി. അപ്പൊ നമുക്കിതിലെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഒന്ന്, മേഡത്തിന് ജോലിയുണ്ട്, തയ്യലും ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷെ ശാരീരിക വ്യായാമം എന്ന രീതിയിലുള്ള ഒരു ജോലി കുറവാണ് ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തെ അത് ബാധിക്കുന്നത്. പ്രമേഹ രോഗമുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്കണ്ഠ രോഗം വരാം, ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇതിലെ ഏറ്റവും ആദ്യം ഈ വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ടി വിയിലെ സീരിയലുകളും മറ്റുമൊക്കെ കൂടുതൽ കാണാറുണ്ടോ?
3: ഇല്ല,
1: ഒട്ടും
3: കാണാറില്ല.
1: എത്ര മണിക്കുള്ള സീരിയലാണെന്ന് പറയാമോ?
3: 1 മണിക്കൂർ 20 മിനിറ്റ്
1: ശരി. പ്രതിലിപിയിൽ പൊതുവെ കുറച്ച് വിഷമം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കഥകൾ വരും അല്ലേ?
3: ഞാൻ കുറച്ച് റൊമാൻറ്റിക്
1: ആണ് വായിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഈ പ്രായത്തിലും മാഡത്തിന്റെ ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, വളരെ നല്ലത്. ശരി. അപ്പൊ ഞാൻ ഇനി
3: പറയാം.
1: മാഡത്തിന് ഞാൻ സൂചിപ്പിച്ച പോലെ നേരത്തെ ഒരു വ്യായാമത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രമേഹ നിയന്ത്രണത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയുടെ വരെ ഉറക്കത്തെ ബാധിക്കുന്ന ഒരു കാര്യം. അതിപ്പോ മുതിർന്ന ആൾക്കാരിലും വന്നു എന്നത്, മാഡത്തിന് 60 വയസ്സായോണ്ട് മാഡം മുതിർന്നെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഇപ്പോഴും പ്രതിലിപിയിൽ പ്രണയം വായിക്കുന്ന ഒരാൾക്ക് മുതിർന്ന ആളെന്ന് വിളിക്കാനുള്ള ധൈര്യം ഞാൻ കാണിക്കില്ല കേട്ടോ. മാഡത്തിന് പ്രാഥമികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉത്കണ്ഠ രോഗമുണ്ട്, അത് എത്രയോ നാളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉത്കണ്ഠ രോഗങ്ങളുള്ള ആൾക്കാർക്ക് വിഷാദം വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ടു ഭാഗവും കൊണ്ടാണ് മാഡത്തിന്റെ ഈ ഉറക്കത്തിനെ ബാധിക്കുന്നത്.
3: ഞാന് ചിലപ്പോ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും എനിക്ക് തോന്നും കട്ടിലിന്റെ അടിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കിടക്കാനും പറഞ്ഞ് എല്ലാ മുറിയുടെ കട്ടില, അങ്ങനെയൊക്കെ ഉള്ള പേടി എനിക്ക്.
1: അത് മാഡം ഒരു പ്രാവശ്യം മാഡം ഇത് പരിശോധിക്കുകയും അപ്പൊ ഉറപ്പ് വരികയും എന്നാൽ പോലും നമുക്ക് പൂർണ്ണമായ ഒരു ഉറപ്പ് വരാതിരിക്കുകയും ചെയ്ത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന അവസ്ഥയുണ്ടോ?
3: ഇല്ല, ഞാൻ ഒരിക്കൽ നോക്കിയിട്ട് പിന്നെ കുറെ നേരം കിടന്നിട്ട് നോക്കാം എന്ന് വിചാരിക്കും. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചങ്ങ് കിടക്കും. വീണ്ടും
1: ചിന്ത വരും, പക്ഷെ നമ്മൾ നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഉത്കണ്ഠയും ഒരു വിഷാദവും ഒക്കെ മാഡത്തിനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ചികിത്സ വേണ്ടി വരും. പ്രധാനമായി ഞാൻ പറയാമെന്ന കാര്യം, ഇപ്പൊ യുവതലമുറ

0: ആരാധികയാണെന്ന്. ഇത് മനസ്സിലാക്കും, നമ്മളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും. നമ്മൾ ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ മുന്നിലേക്ക് അവൻ ഇട്ടു തരുന്നത്. ഇതൊക്കെ നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ഉദ്ദീപിപ്പിക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ സീരിയലുകളെ കുറിച്ച് പറയുന്നത്. ഇപ്പം സീരിയലുകളെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കും അവതാരികയ്ക്കും പൊങ്കാല വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അറിയാമല്ലോ, ഇത് വൈകാരികമായി നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരിയലിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാത്രിയിലെ ചർച്ചകളും കേട്ടോ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് നമ്മൾ അതിശയിച്ച് പോകും. ഒരു 8 മണി മുതൽ 9 മണി വരെ വളരെ നല്ലതാണ്. ഈ 8 മണി മുതൽ 9 മണി വരെയുള്ള പല ചാനലുകളിലെയും തീവ്രമായ ഭാഷയിലുള്ള ചാനൽ ചർച്ചകൾ കേട്ട് അപ്പൊ തന്നെ നമ്മുടെ ഉറക്കം പോകും. ഇതൊക്കെ യഥാർത്ഥത്തിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ 10 മണിക്കുള്ള ചില ചാനലുകളിലെ വാർത്തകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 7 7.5 മണിക്ക് വന്നതിന് ശേഷം അവര് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാണേണ്ട വാർത്ത 10 മണിക്ക് നമ്മൾ കാണുന്നത്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ഈ 10 മണിക്ക് നമ്മൾ കാണുന്ന വാർത്താ പ്രോഗ്രാമുകളുടെ ഇടയിലുള്ള പരസ്യങ്ങൾ മൊത്തം ഗൾഫ് രാജ്യങ്ങളെ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള പരസ്യമാണ്, നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പൊതുവെ പ്രശ്നമുണ്ടെങ്കിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നതിന് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പം ഈ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും മാഡം ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും ചെറിയ തോതിലൊരു ചികിത്സയും എടുക്കുകയും ചെയ്യുക.
1: ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ പോയി ഇതുപോലെയൊക്കെ പറഞ്ഞു, ഡോക്ടർ അടുത്ത് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് ദീർഘശ്വാസം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ചെയ്ത് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്.
0: പിന്നെ
1: ശ്വാസം എടുത്താൽ വരുമോ എന്നൊക്കെ ഒരു ഇപ്പോഴും മനസ്സിന് പേടിയാണ്.
0: മടി നമുക്ക് പാടില്ല, വ്യായാമം ചെയ്യുക, അതൊന്ന് തുടരുക, ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരിക. ഞാൻ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് നോക്കാം.
2: സർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു മുതിർന്നവരിലും അതുപോലെ ചെറുപ്പക്കാരിലും ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം. ഏറ്റവും ചെറിയ കുട്ടികളിലൊക്കെ ആക്ച്വലി വിഷാദരോഗം ഉണ്ടാവാറുണ്ട്, കാരണം അവരെ നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായം അത്ര ശ്രദ്ധിക്കില്ലല്ലോ.
0: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ, കാരണം 5 വയസ്സും 6 വയസ്സും കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ വിഷാദത്തിന്റെ ലക്ഷണങ്ങളിലെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളൊരു കുട്ടിയെയോ കൗമാരക്കാരനെയോ നോക്കാം. നമ്മൾ സാധാരണ ഈ കുട്ടിയുടെയും കൗമാരക്കാരന്റെയും കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധികാരികളും ഒക്കെ പറയുന്നൊരു സാധാരണ ഒരു പ്രശ്നമാണ്, ഇനി മൊബൈൽ കൂടുതൽ കാണുന്നുണ്ട്, പ്രത്യേക ചില സാധനങ്ങൾ സന്തോഷം ഉണ്ടാക്കുന്ന റീൽസ് കാണുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു വിഷാദമുണ്ട്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തൻ്റെ മനസ്സിലുള്ളത് വിഷാദമാണെന്ന് പോലും പറയാനുള്ള അറിവ് അവനില്ല. നമ്മൾ പൊതുവേ പറയുമല്ലോ, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്, അതില്ല. അത് ന്യൂജൻ ഭാഷ പറഞ്ഞ ഡെലിലു ആണ്. അങ്ങനെയല്ല, നമ്മൾ അറിയാത്ത കാര്യം നമുക്കത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വിഷാദത്തെക്കുറിച്ചൊരു കുട്ടി വായിച്ചിട്ടില്ല, വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ആ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല. അവൻ്റെ മനസ്സിൽ ഈ ഒരു വിഷാദമുണ്ട്, അത് സ്വയം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിത് ചെയ്യുന്നത്. അപ്പം ഈ സ്വഭാവം അതായിരിക്കും. 2, കൗമാരക്കാരിലെ ലഹരി ഉപയോഗം ഈ വിഷാദരോഗം കൊണ്ടായിരിക്കും. കൗമാരക്കാരിൽ മാർക്ക് കുറയുന്നത്, കൗമാരക്കാർ പഠനാവസ്ഥയിൽ പിന്നോട്ട് പോകുന്നത്, കൗമാരക്കാർ ഈ തറുതല പറയുന്ന സ്വഭാവം, നമ്മുടെ ഭാഷയിലൊരു ഓപ്പോസിഷണൽ ഡിഫൈനൽ ഡിസോർഡർ എന്നൊക്കെ പറയും, ഇതും യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗത്തിൻ്റെ ലക്ഷണം. അപ്പം അത്തരത്തിലുള്ളൊരു കൗമാരക്കാരൻ വന്നാൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് കൗമാരക്കാരിലെ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറമായി നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിൽ കാണുന്നതാണ്. മുതിർന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്കണ്ഠ കൂടിയ വിഷാദരോഗമാണ് വരുന്നത്. പൊതുവേ നമ്മൾ മുതിർന്ന ആൾക്കാരൊരു ഉത്കണ്ഠ കൂടുതലായിരിക്കും. ഈ 65 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ഉത്കണ്ഠയോട് ചേർന്ന വിഷാദമാണ് വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കാവുന്ന ആത്മഹത്യാ സാധ്യതകളില്ല, അതോടൊപ്പം തന്നെ കൗമാരക്കാരിലും. അപ്പം ഇതാണ് ഈ വിഷാദത്തിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ മാത്രമായി ഒരു കുഞ്ഞിനെയോ കൗമാരക്കാരനെയോ വിലയിരുത്താൻ പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടി അറിയുക. ഇപ്പോൾ കൗമാരക്കാരൻ വന്ന് റീൽസ് കാണുന്നു, അവൻ്റെ സ്വഭാവ വൈകല്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിഷാദം നാം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
2: സർ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്?
0: തെറ്റിദ്ധാരണകളെ ഉള്ളൂ. അത് തെറ്റിദ്ധാരണകളിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിഷാദ രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കാരണം പലർക്കും അറിയില്ല. ഇപ്പം നമുക്ക് ഒരു 100 പേരിരിക്കുന്ന ഒരു ചടങ്ങിൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഒരു വേദന വന്ന ഒരാൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹൃദ്രോഗമാണെന്ന് എല്ലാവരും പറയും. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആശുപത്രി പോകണം, നേരം കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറയും. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവോ പരിചയമുള്ള ആളോ കുറച്ച് നാളായി എനിക്കൊരു ഉന്മേഷവും ഉത്സാഹമില്ല, വിഷമമുണ്ട്, കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവായ ചിന്തകള, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? എടാ, നിനക്ക് എന്താണ്, നിനക്ക് എന്തിൻ്റെ കേടാണ്, എനിക്കിതിനെക്കാട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്കിതൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കും. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം യഥാർത്ഥത്തിൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്. നെഞ്ചുവേദനയുടെ കാര്യത്തിൽ

0: ഇല്ല, ഇതിലതുണ്ട്, അവിടെയാണ് പ്രശ്നം. ആ ഒരു തെറ്റിദ്ധാരണ. പിന്നെ ഇത് സാധാരണ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ. അതിലൊന്ന് മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്. പൊതുവെ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെല്ലാം കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു പൊതുവെ ആൾക്കാരുടെ ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇതെല്ലാം കെമിക്കലാണ്, കുടിക്കുന്ന വെള്ളം കെമിക്കലാണ്, എച്ച്2ഒയാണ്, നമ്മുടെ വസ്ത്രം കെമിക്കലാണ്, മൊബൈൽ ഫോൺ കെമിക്കലാണ്. എന്താണ് കെമിക്കൽ അല്ലാത്തത്? വേസ്റ്റ് കെമിക്കലാണ്, ബ്രഷ് കെമിക്കലാണ്, ഇഡ്ഡലിയും ദോശയും ഒക്കെ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രം കെമിക്കലിനോട് എന്താണ് അത്ര വലിയ വിഷമമെന്ന് ആൾക്കാർക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചികിത്സിച്ചാൽ എത്ര നാൾ ചികിത്സിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ വിഷാദരോഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ആരെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം, നമ്മൾ ഷോക്ക് ചികിത്സ എന്ന് പറയുന്ന ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെക്കുറിച്ച് അടിമുടി തെറ്റിദ്ധാരണയാണ്. ഇതിൻ്റെ ഫലമായി ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളിൽ നാലിലൊരാൾക്ക് വിഷാദരോഗമുണ്ടെന്നാണ്. അതായത് നാല് സ്ത്രീകളെ നമ്മൾ കണ്ടാൽ അതിലൊരാൾക്ക് വിഷാദരോഗമുണ്ടെന്ന്, പുരുഷന്മാരിൽ അഞ്ചിലൊരാൾക്ക് വിഷാദരോഗമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെ രോഗാവസ്ഥകളിലെ ജലദോഷമെന്നാണ് പറയുന്നത്. ഇപ്പം മറ്റ് രോഗങ്ങളിലെ ജലദോഷം എത്രമാത്രം സർവ്വസാധാരണമാണോ അത്രമാത്രം സർവ്വസാധാരണമാണ് മാനസികാരോഗ്യ മേഖലയിൽ വിഷാദരോഗമെന്ന് പറയുന്നത്. അത്ര സർവ്വസാധാരണമായ വിഷാദരോഗം നമ്മൾ ശ്രദ്ധിക്കുകയോ അതിനുവേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നില്ല.
1: ഒരു ശ്രോതാവുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ അമ്പലത്തറയിൽ സലീനയാണ്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ഒരു കട ഉണ്ട്
0: മാഡം. കട ഉണ്ടല്ലേ, സാമ്പത്തിക പ്രശ്നം.
2: എനിക്ക് എനിക്ക് മെയിനായിട്ട് ഉറക്കമില്ല, ടെൻഷനാണ് എപ്പോഴും.
0: മാഡത്തിന് ഇപ്പോ എത്ര വയസ്സായി?
2: എനിക്ക് 53.
0: ശരി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രോഗാവസ്ഥകൾ, പ്രമേഹ, രക്തസമ്മർദ്ദം, അങ്ങനെ. വെരി ഗുഡ്. ഈ ചായയും കാപ്പിയും ഒക്കെ വൈകുന്നേരം ഒരു 4 മണി അടുപ്പിച്ചാണോ
2: കുടിക്കുന്നത്? രാവിലെ മാത്രമേ ചായ കുടിക്കൂ.
0: വെരി ഗുഡ്. ഒരു വ്യായാമമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ?
2: ഞാൻ എക്സസൈസ് ചെയ്യണം. രാവിലെ യോഗയുടെ ഇതെല്ലാം റേഡിയോയില് പറയുമല്ലേ. അപ്പൊ അടുക്കള ജോലിയായിട്ട് ചെയ്യുമ്പോൾ റേഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ യോഗയുടെ ഇത് പറയുമ്പോൾ ഞാൻ യോഗയുടെ അത് ചെയ്യും.
0: അടുക്കളയിലെ ജോലിയോടൊപ്പം യോഗ സമന്വയിപ്പിക്കുന്നു. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതൊരു മാതൃകയാക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. പിന്നെ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
2: ഇല്ല, അതൊന്നുമില്ല.
0: പരിശോധിച്ചിട്ടുണ്ടല്ലേ? അല്ലേ,
2: എല്ലാം പരിശോധിച്ചു. എനിക്ക് പീരിയഡ്സ് ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ ഒരു 7 മാസത്തിന് മുമ്പ് ഒരു DMCM ചെയ്ത്, എനിക്ക് യൂട്രസിന്റെ ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പൊ ഈ യൂട്രസിനകത്ത് ഒരു ഫ്ലോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നീക്കം ചെയ്ത് DMCM ചെയ്ത്. അതിനുശേഷം ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ട് മെൻസസ് ഇല്ല. ശരീരം ഇങ്ങനെ കുത്തുമ്പോഴെ വന്നിട്ട് ഒരു വിയർപ്പുണ്ട്. പിന്നെ എനിക്കെന്താ ഭയങ്കരമായ ഒരു ടെൻഷനും വിഷമം. എപ്പോഴും എനിക്ക് എന്താ എനിക്കെന്താ ഉറക്കമില്ലാത്ത എന്താ എന്തെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്താ എന്തെങ്കിലും ഇങ്ങോട്ട് ഇരിക്കാൻ തോന്നില്ല. തയ്ക്കായിരുന്നാലും എനിക്ക് തയ്ക്കാൻ പറ്റണില്ല.
0: മാസമുറക്രമമായിട്ടാണോ അതോ ഇപ്പൊ അവസാനിക്കുന്ന ഘട്ടത്തിലാണോ?
2: ഈ DMC ചെയ്തതിനു ശേഷം ഇപ്പൊ 6 മാസം കൊണ്ട് മെൻസസ് ഇല്ല.
0: മെൻസസ് ഇല്ല. ശരി ശരി. ഓക്കെ. നമ്മൾ സാധാരണ ഈ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ്, വിറ്റാമിൻ D3 എന്ന് പറയുന്നതിന്റെ അളവോ ഒക്കെ പരിശോധിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു DMC സമയത്ത് അത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല.
2: എനിക്കൊരു 3-4 മാസം മുമ്പ് ഒരു ഉപ്പിറ്റി വേദന വന്നു പെട്ടെന്ന്. എന്നുവെച്ചാൽ മെഷീൻ ചവിട്ടണത് ഒരു കാലം വെച്ചാണ് ഞാൻ മെഷീന്റെ ഇതാക്കണം. അപ്പൊ ഒരു കാലം ഇടത് കാലം വർക്ക് ചെയ്തല്ല. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഉപ്പിറ്റി വേദന വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ആദ്യം ആയുർവേദ പോയി, ഞാൻ കുറയാത്തോണ്ട് പിന്നെ ഹോമിയിൽ പോയി. അങ്ങനെ അങ്ങനെ ഒരു കുറെ ടെസ്റ്റിന് എഴുതിയിട്ടാണ്. അങ്ങനെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ശരിയാവാത്ത, പിന്നെ അലോപതിയിലോട്ട് തന്നെ ഞാൻ പോയി.
0: ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചൂട് വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ?
2: ആ ഉണ്ട്. ആ ശരീരം ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുമ്പോൾ ഉള്ളുപോലെ ഇങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര വേർപ്പ്. ഈ മഴ പെയ്താലും ഞാൻ വേർത്തോണ്ടിരിക്കും, എപ്പോഴും വേർപ്പാണ്.
0: ശരി ശരി. അപ്പൊ പറഞ്ഞോളാം. എന്താ സംഭവം എന്ന് വെച്ചാല് മാഡത്തിന് ഈ പറയുന്ന ഒരു ഹോർമോൺ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. വ്യായാമം ഉണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ യോഗ ഒരു വ്യായാമമാണ്. പക്ഷേ എല്ലാ കാര്യത്തിനും യോഗ മാത്രം ആണ് ഒരു പരിഹാരം എന്ന രീതിയിലല്ല കാണേണ്ടത്. വ്യായാമം 2-3 രീതികളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. മാഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ, പൊതുവെ നമ്മൾ ഇതുവരെയുള്ള ചർച്ചകളിൽ ആൾക്കാർ പൊതുവെയുള്ള വിഷാദരോഗത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട്, പക്ഷേ വിഷാദമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ പ്രായമുള്ള സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വിറ്റാമിൻ D3 ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. വിറ്റാമിൻ D3 നമ്മുടെ ശരീരത്തിലെ അളവ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഡിന് ശേഷമാണ് വിറ്റാമിൻ D3 ഇത്രയും പഠനങ്ങളൊക്കെ വന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്, കാരണം നമ്മളൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം വല്ലാണ്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് പോലും ടാൻ ഒരു വലിയ പ്രശ്നമാണ്. ടാൻ എങ്ങനെ അടിക്കാതിരിക്കാമെന്ന് പയ്യന്മാർ വരെ ആലോചിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഒഴിവാക്കുന്നു, വിറ്റാമിൻ D3 അളവ് വല്ലാണ്ട് കുറയുന്നു. അതായത് 20 താഴെ കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ 3-4 ഉള്ള ആൾക്കാരെ. അതെ, കൃത്യം. അത് പരിശോധിച്ചു എന്ന് പറയും.

0: തന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യാത്ത കാര്യമാണ് കേട്ടോ. ഇപ്പോഴാ ഈ അടുത്ത കാലത്ത് കോവിഡിന് ശേഷമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ശരിയായിട്ടോ? പക്ഷേ മാഡത്തിന് ഈ പറഞ്ഞതുപോലെ ഡി എൻ സിയുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം ഇപ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളാണ് മാഡം പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു വിഷാദ രോഗം സ്ത്രീകളിൽ പൊതുവേ കാണാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളിൽ നാലിലൊന്ന് പേർക്ക് വിഷാദ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ വലിയ ദുരിതാവസ്ഥയില്ല. കാരണം സ്ത്രീകളുടെ ജീവിതത്തിലെ മൂന്ന്
1: ഭർത്താവിൽ നിന്നുള്ള ഒരു സന്തോഷം, അങ്ങനത്തെ ഒരു കെയറിങ് അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല.
0: അതെ,
1: വീട്ടിൽ കടയിൽ വന്ന പിന്നെ ഈ കട എനിക്ക് ഷോപ്പുണ്ട്. അപ്പൊ ഷോപ്പിലാണ് മേടിക്കുന്നത്, തുണി ഫാൻസി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കടയാണ്.
0: നമ്മുടെ നാട്ടിലെ ഈ മാറുന്ന ഒരു സാമൂഹ്യ ക്രമത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ആൾക്കാർ പരസ്പരം
1: അതെ അതെ
0: സംസാരിക്കുന്നില്ല, എല്ലാവരും മൊബൈലുകളിലേക്ക് പോകുന്നു, വ്യക്തികൾ സംസാരിക്കുന്നതിന് വരെ മൊബൈലുമായി സംസാരിക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും മാഡം സൂചിപ്പിച്ച ഈ ഹോർമോണിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലെ മൂന്ന് നിർണായക ഘട്ടങ്ങൾ, ഒന്ന് ആർത്തവാരംഭം, പ്രസവം, ഗർഭധാരണം, അതിനുശേഷം പിന്നെ ആർത്തവവിരാമം, ഈ മൂന്ന് ഘട്ടങ്ങളിലും സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വിഷാദ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാഡത്തിൻ്റെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടൊരു വിഷാദ രോഗവും യഥാർത്ഥത്തിലുണ്ട്. അത് യഥാർത്ഥത്തിൽ മാഡം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തുടരുന്നതിനോടൊപ്പം ഒരു മനോരോഗ ചികിത്സാ വിധത്തിനെ കണ്ടുള്ള ഒരു ചികിത്സയും കൂടി എടുക്കുന്നത് നന്നായിരിക്കും. വ്യായാമത്തിൻ്റെ അളവും തോതും ഒക്കെ ഒന്ന് കൂട്ടേണ്ടി വരും. അത് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ സംസാരിക്കാം. മാഡം ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. മാഡം എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ, ഏത് ജില്ലയിലാണെങ്കിലും ഇത്തരം തലങ്ങളിൽ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്.
2: സർ, ഇപ്പം നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, പൊതു സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞു. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത്, ചികിത്സ എങ്ങനെയാണ്?
0: ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആൾക്കാർക്ക് നേരത്തെ സൂചിപ്പിച്ച ചികിത്സ പേടിയാ. പൊതുവേ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. പൊതുവേ എല്ലാവരും പറയുന്നതാണ് കിഡ്നി അടിച്ചു പോകുന്നുള്ളത്. ഏറ്റവും രസകരമായ കാര്യം, ലഹരിക്കടിമപ്പെട്ടവർ ഞങ്ങൾ അടുത്ത് ചികിത്സയ്ക്ക് വരും. മദ്യപാനികളായിരിക്കും, ചിലപ്പോൾ ഞരമ്പിൽ നേരിട്ട് ലഹരി കുത്തിവെക്കുന്നവരൊക്കെ ആയിരിക്കും. ഇവരുടെയൊക്കെ പരിശോധന നടത്തും. പരിശോധന നടത്തുമ്പം കരളിൻ്റെ എൻസൈമുകളൊക്കെ വളരെയധികം കൂടി ലിവർ ഫെയിലിയറിൻ്റെ ഘട്ടം വരെ എത്തിയിരിക്കും. ഇവർ പോലും നമ്മൾ ഇവരോട് വിഷാദരോഗമുണ്ട് അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ചികിത്സിക്കണമെന്ന് പറയുമ്പം ആളിങ്ങനെ ചരിഞ്ഞ് മുന്നിലോട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. നമ്മൾ പൊതുവേ പറയും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനത്തിൻ്റെ അത്രയൊന്നും കുഴപ്പത്തിനില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതിലടിസ്ഥാനമായ പല ചികിത്സകളുമുണ്ട്. നമുക്ക് തെറാപ്പികളുണ്ട്. തെറാപ്പിക്ക് അപ്പുറം മരുന്ന് ചികിത്സ ഉണ്ട്. തെറാപ്പിക്കൊക്കെ ആൾക്കാർ പുതിയ വില്ലിങ്ങാണ്, കാരണം കുഴപ്പമൊന്നും ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ചെയ്യാത്ത തെറാപ്പി അപകടകരമാണെന്നുള്ളതിന് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. മരുന്ന് ചികിത്സയിൽ നമ്മൾ നേരത്തെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നില്ല. വിഷാദരോഗത്തിൻ്റെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. വിഷാദരോഗത്തിൻ്റെ കാരണം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളാണ്. നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറും സാമൂഹിക സാഹചര്യങ്ങളും ജനിതക ഘടകങ്ങളുമാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ നോറപ്പിനെഫ്രിൻ, സെററ്റോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായി സെററ്റോണിൻ, ഡോപ്പമിൻ, നോറഡ്രിനാലിൻ, ഈ മൂന്ന് രാസപദാർത്ഥങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവയിൽ തന്നെ പരമപ്രധാനമായത് സെററ്റോണിനാണ്. സെററ്റോണിൻ്റെ അളവ് തലച്ചോറിൽ കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിഷാദ രോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രചുരപ്രചാരമായ അറിവ്. ഇതിൽ ഈ സെററ്റോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ മരുന്ന് ചികിത്സയ്ക്ക് ഉള്ള ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പൊതുവെ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ പനിക്കോ ജലദോഷത്തിനോ ചികിത്സ എടുക്കുന്നത് അപ്പോൾ മരുന്ന് കഴിക്കുന്നു. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ലക്ഷണം കുറയും. അപ്പോൾ പോലും 5 ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ 2-3 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് നിർത്തുന്നവരാണ്. വിഷാദരോഗത്തിൻ്റെ ചികിത്സ അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ കാരണം. തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ ഈ അളവ് ക്രമീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് കുറഞ്ഞത് 10 മുതൽ 14 ദിവസം കൊണ്ടേ മരുന്നിൻ്റെ പ്രവർത്തനം ആരംഭിക്കൂ. 4 മുതൽ 6 ആഴ്ചയോ 6 മുതൽ 8 ആഴ്ചയോ കൊണ്ടേ 50% ലക്ഷണങ്ങൾ മാറുകയുള്ളൂ. പൊതുവേ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളിപ്പോൾ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6 മുതൽ 9 മാസം വരെ ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരും. നമുക്ക് പൊതുവേ 2 തരം ചികിത്സാ രീതി അറിയാവൂ. ഒന്ന്, ഈ പനിക്കും ജലദോഷത്തിനും അപ്പം മരുന്ന് കഴിച്ച് പെട്ടെന്ന് നിർന്നത്. 2, ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹ രക്തസമ്മർദ്ദം തുടങ്ങിയവ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ചികിത്സയുണ്ട്. നമുക്ക് പണ്ട് ഓർമ്മയുണ്ട് ഈ ക്ഷയം തുടങ്ങിയ രോഗങ്ങൾക്ക് 6 മുതൽ 9 വരെ മാസം കഴിച്ച് മരുന്ന് നിർത്തുന്ന ഒരു ചികിത്സ. നമുക്ക് വലുതായി പരിചയമില്ല. വിഷാദരോഗത്തിൻ്റെയും പല മാനസിക രോഗങ്ങളുടെയും ചികിത്സ ആ ഗണത്തിൽ പെടുന്നതാണ്. പക്ഷേ നമ്മൾ സ്വീകരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറും.

0: വിഷാദരോഗത്തിൻ്റെ മരുന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിപ്പിടിപ്പിച്ച് ഈ പറയുന്ന 4 മുതൽ 6 ആഴ്ച വരെയോ 6 മുതൽ 8 ആഴ്ച വരെയോ മാറും. ലക്ഷണങ്ങൾ 50% കുറയും. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടെ ഉത്സാഹ കമ്മിറ്റി ഇടപെടും. ഉത്സാഹ കമ്മിറ്റി പലതും പറയും, വിഷഗുളികകളാണല്ലോ, കിഡ്നി അടിച്ചു പോകുമല്ലോ, ഇതൊക്കെ ആരെങ്കിലും കഴിക്കുമോ? അത് നിർഭാഗ്യവശാൽ ഈ മരുന്നുകൾ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറിലെ ആൾ തൊട്ട് നമ്മുടെ അടുത്തുള്ളവരെല്ലാം. ചികിത്സയുടെ കാര്യത്തിൽ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആര് പറഞ്ഞാലും എന്തും കേൾക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കിണറുണ്ട് എന്ന് വയ്ക്കുക, നമ്മൾ പത്രമിടുന്ന ആളെ കൊണ്ട് കിണറിൻ്റെ പണി ചെയ്യിപ്പിക്കുമോ? ഒരിക്കലുമില്ല. കറണ്ടിൻ്റെ പണി എടുക്കുന്ന ആളെ കൊണ്ട് പത്രത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമൊന്നും. പക്ഷേ ചികിത്സയുടെ കാര്യത്തിൽ മലയാളി എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കും. അത് പൊതുവേ നമ്മുടെ ഉള്ളിൽ ഒരു ശാസ്ത്രവിരുദ്ധതയൊക്കെ നിലനിൽപ്പുണ്ട്, ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് നമുക്കുണ്ട്. ഇങ്ങനെ മരുന്ന് കഴിക്കാതെ ഇരിക്കുകയും ഭാവിയിൽ ഇത് കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെറാപ്പിയും ബാക്കിയും ഉൾപ്പെടെയുള്ളവ വേണം, വ്യായാമം വേണം, സാമൂഹികമായ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തണം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
1: ഹലോ, ഹലോ, ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: താങ്ക് യു മാഡം, ഞാൻ ജാനകി നെടുങ്ങാട്ടുന്നതാണ്.
1: ആ, ചോദിച്ചോളൂ മാഡം.
0: പറഞ്ഞോളൂ മാഡം.
2: സാറേ, വിഷാദരോഗവും ഡിപ്രഷനും ഉത്കണ്ഠയൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സാറ് ശരിയാണ്, അതിനെ കുറിച്ചൊക്കെ പറയുന്നു. സാറ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും എനിക്ക് രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഡിപ്രഷനാണ്. പിന്നെ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നവരോട്, ഒരു ഡിപ്രഷനും ഇല്ല, ഡിപ്രഷനും ഇല്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിപ്രഷനാണ്, നമുക്കൊന്നുമില്ലടാ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ജീവിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്ക് രാത്രി ഉറക്കമില്ല, പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ്, ഒറ്റപ്പെട്ട ജീവിതമാണ് എന്റെ എന്നങ്ങനെ പറഞ്ഞ എനിക്കും പല ചിന്തകളും ഉണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെ പിടിച്ചു നിന്ന് ജീവിക്കാൻ ഇല്ല. പക്ഷെ പലപ്പോഴും എനിക്ക് ആത്മഹത്യ ചെയ്യണം, എന്തിനു ജീവിക്കുന്നത്, നമ്മളെ സ്നേഹിക്കാനും ആരുമില്ല, നമ്മളെ മക്കളൊക്കെ ആ ഒരു ഏതായ കുടുംബവും ജീവിതമൊക്കെ ആയി പോയി, ഇനിയിപ്പോ നമ്മൾ ആർക്കും വേണ്ടാത്തവരാണ് എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് വരാറുണ്ട്. ഇതിനൊക്കെ വിഷാദ രോഗം എന്താ പറയാ, അങ്ങനെയൊക്കെ ആണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
0: അല്ല മേഡം, നമുക്ക് ശാസ്ത്രം നമുക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിൽ ഞാൻ മാഡത്തിന് കുറ്റം പറയില്ല. കാരണം മാഡത്തിന് വിഷാദരോഗം അംഗീകരിക്കാൻ സാധിക്കാത്തത് മാഡത്തിനോട് വിഷാദരോഗത്തെക്കുറിച്ച് അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ ഞാനുൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ ദിനത്തിൽ വിഷാദരോഗമായിരുന്നു പ്രധാന തീം. അന്ന് ഞാൻ 6 പരിപാടികളാണ് തിരുവനന്തപുരം നടത്തി ചെയ്തത്. ഒരു 3 ചാനൽ ചർച്ച, റേഡിയോയിൽ 2 എണ്ണം, രാവിലെ ഒരു നടത്തം, വൈകുന്നേരം ഒരു പബ്ലിക് പ്രോഗ്രാം. എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ, എൻ്റെ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾ, എൻ്റെ MBBS സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, എടാ ലോകത്തിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ മാറിയോ, വിഷാദമാണോ ഏറ്റവും വലിയ കാര്യം എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഒരല്പം ഓവറായിപ്പോയില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഈ സുഹൃത്ത് ഒരു പ്രൊഫഷണൽ കൂടിയാണ്. ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ അച്ഛൻ കുറച്ച് ദിവസമായി കുറച്ച് വിഷമത്തിലായിരുന്നു, എന്നോട് ചോദിച്ചു, ഞാൻ നിനക്കൊരു ബാധ്യതയാണല്ലേ, നിനക്ക് കുറച്ച് വിഷം മറ്റോ വാങ്ങിത്തന്ന് എന്നെ ഞങ്ങൾ കൊന്നൂടെ, ഇത് പുറത്തറിയാനൊന്നും പോകുന്നില്ല, നീയും രക്ഷപ്പെടും. എൻ്റെ ആ സുഹൃത്തിന് വിഷാദരോഗം ആണ് സ്വന്തം പിതാവിനെ നിന്ന് മനസ്സിലായില്ല. അത് അവബോധത്തിൻ്റെ പ്രശ്നമായി ഞാൻ അങ്ങ് എടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. മാഡത്തിലേക്ക് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളും വിഷാദരോഗമാണെന്നും അറിയിക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് മാഡം. മാഡം അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മാഡത്തിന് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് മാഡത്തിന് പ്രിയപ്പെട്ടവരും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഓഫറേ മാഡത്തിന് വയ്ക്കാനുള്ളൂ, മാഡവും സുഹൃത്തുക്കളും കൂടി വരിക, വിഷാദരോഗം ചികിത്സിക്കുക. ഇത് കഴിഞ്ഞുണ്ടാകുന്ന വ്യത്യാസം മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ഉറപ്പെനിക്ക് തരിക, മാഡം വിഷാദരോഗത്തിനെതിരായുള്ള ക്യാമ്പയിനിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുക. ക്യാമ്പയിനിലുള്ള വേദികൾ ഞാൻ ഉണ്ടാക്കിത്തരാം. മാഡത്തിനെ പോലെയുള്ളവരെ നമുക്ക് വേണ്ടത്. കാരണം ഒരു കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നിർഭാഗ്യവശാൽ അത് ഇല്ലാതാവുന്നില്ല. നമ്മൾ ഈ മണലാരണ്യത്തിൽ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. ഒട്ടകപ്പക്ഷി വേട്ടക്കാർ വരുമെന്ന് പേടിച്ച് മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കും. വേട്ടയാടേണ്ട മൃഗം അടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ തലപൂഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. ഇത് അപകടമാണ്, നമ്മുടെ ജീവൻ അപകടമാണ്. അപ്പം മാഡം തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ സുസജ്ജമാണെങ്കിൽ ഇപ്പോൾ ഈ കോള് ട്രേസ് ചെയ്ത് മാഡത്തിനെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം മാഡം വിഷാദരോഗം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം മാഡമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. നമുക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് മാഡം, അതൊരിക്കലും ഒരു കുറ്റമല്ല. പക്ഷേ അത് നമ്മുടെ ജീവനോ നമ്മുടെ വെൽബീയിങ്ങിനോ ഒക്കെ ഒരു തടസ്സം.

0: സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടുക.
1: വിളിച്ചതിന് നന്ദി മാഡം. സർ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും അതിനുശേഷം തെറാപ്പിയെ പറ്റി പറഞ്ഞു, അതിനെക്കുറിച്ച് ഒന്ന് പറയാം.
0: തെറാപ്പി യഥാർത്ഥത്തിൽ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ സുഹൃത്ത് നമ്മളെ കണ്ടു, സുഹൃത്ത് നമ്മളെ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും, ഇനി ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അവനവൻ്റെ വേറെ ജോലിയിലുണ്ട് പോകുമായിരിക്കും. സാധാരണ മനോനിലയിലുള്ള ഒരാൾ എന്താ ചിന്തിക്കുക, അവനെന്നെ കണ്ടു കാണില്ലായിരിക്കും, അല്ലെങ്കിൽ കണ്ടു അവന് വേറെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. എനിക്ക് വിഷാദമാണെന്ന് വെച്ചോളൂ, എൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയായിരിക്കും ഞാനെന്ന് പറഞ്ഞുതരാം. ഓ, അവൻ എന്നെ നോക്കിയില്ല, ഇപ്പം ആരും എന്നെ നോക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എനിക്കൊരു വിലയില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്നെ വേണ്ടാത്തത്, ഇങ്ങനെ വിലയില്ലാത്ത ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഇതിനെക്കാട്ടി ഭേദം ഒന്ന് പോകുന്നതാണ്, ആത്മഹത്യയല്ലേ ഇതിനെക്കാട്ടി ഭേദം. ഈ ചിന്തകൾ ആത്മഹത്യയിലേക്ക് നയിക്കാം. ഇപ്പം നമ്മൾ പൊതുവേ പറയുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നും വികാരങ്ങൾ ഉണ്ടാകുന്നു, ആ വികാരങ്ങളിൽ നിന്നും സ്വഭാവം രൂപപ്പെടുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് വാഹനമായിട്ട് ഇറങ്ങുമ്പം മുമ്പിൽ ഒരുത്തം നിൽക്കുന്നു, അവനെ ഇടിച്ചാൽ കുഴപ്പമുണ്ടാകുന്ന ഭയമാണ് എന്നെ കൊണ്ട് ബ്രേക്ക് വിട്ടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിന്തയെ നമ്മൾ മാറ്റിമറിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പലതരം തെറാപ്പിയുണ്ട്, ഒരു തെറാപ്പിയിൽ ഇതാ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയാണ്, നമ്മൾ ചോദിക്കുന്നത് നോക്കൂ, താങ്കൾ ഇന്ന് വരുന്ന വഴിക്ക് എത്ര പേരെ കണ്ടു, അവരോടെല്ലാവരും താങ്കൾ സംസാരിച്ചു, താങ്കൾ കാണാതിരിക്കാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ അയാൾ കണ്ടെങ്കിൽ തന്നെ സംസാരിച്ചില്ലെങ്കിൽ താങ്കളുടെ വില കുറഞ്ഞത് കൊണ്ടാണ് അയാൾ താങ്കളോട് സംസാരിക്കാത്തതെന്ന് താങ്കൾക്ക് ഇങ്ങനെ മനസ്സിലായി. അയാൾ സംസാരിക്കുന്നത് കൊണ്ടാണോ താങ്കളുടെ വില, താങ്കൾക്ക് ഇത്ര ഇത്രയും കഴിവുകളും ബാക്കിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിലയില്ലേ. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ സാഹചര്യങ്ങളിലെ ഇയാളുടെ അടിസ്ഥാനപരമായ ചിന്തയെ നമ്മൾ ഒന്ന് വഴിമാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട്, മറ്റു ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ഒരു പ്രാവശ്യം മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഇതുപോലെ താങ്കളോട് പെരുമാറിയാണ്, അപ്പോഴും താങ്കൾ ഇങ്ങനെ ആലോചിച്ചുകൂടി, ഇത്തരത്തിലുള്ള സാധാരണ സാഹചര്യങ്ങൾ എടുക്കുന്നു. നമ്മൾ സെഷനുകളായിട്ടാണ് ചെയ്യുന്നത്. വ്യക്തി ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു, ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അത് ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ഓരോ പ്രാവശ്യമായി എടുക്കുന്ന ഒരു രീതിയുണ്ട്. പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. ആ തെറാപ്പി യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സമയം പ്രാധാന്യമാണ്. കാരണം ദിവസം കുറഞ്ഞത് ഒരു മണിക്കൂറൊക്കെ എടുക്കുന്ന സെഷനുകളാണ്. അത് 12 മുതൽ 18 വരെ അല്ലെങ്കിൽ 20 മുതൽ 25 വരെ വേണ്ടി വന്നേക്കാം. അതിന് പ്രിപ്പറേഷൻ, ഈ പറയുന്ന ആൾ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഡോക്ടർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, അതിനൊക്കെ സമയവും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും ആദ്യം തന്നെ പറയാറുണ്ട് ഞങ്ങൾക്ക് തെറാപ്പിയല്ല മരുന്നുകളാണ് ആവശ്യമെന്ന് പറയുന്നവരുണ്ട്. പൊതുവായ ഇത്തരത്തിലുള്ള തെറാപ്പികൾ നമ്മൾ മരുന്നും ഉൾപ്പെടെയുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് നമുക്കുള്ളത്.
1: കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്?
2: ശാമജിയാണ്, കണ്ണൂരിന്ന്.
1: ആ ഓക്കെ, ചോദിച്ചു.
0: പറഞ്ഞോളൂ മാഡം.
2: എനിക്ക് രണ്ട് മക്കളുണ്ട്. പക്ഷെ എനിക്ക് പണ്ടേ അങ്ങനെയല്ല, കുട്ടികളോട് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതാ കുട്ടികളോടൊരു സന്തോഷം, അങ്ങനെ എപ്പോഴും പറയാം കുട്ടികളാണ്. ഇപ്പൊ വലുതായി, ഒരു മോള് പ്രൊഫസറാണ്, മോൻ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയാം അമ്മേന്റെ മുഖം നോക്കുമ്പോ, ചെറുതിൽ എന്റെ അമ്മ മരിച്ചിരുന്നു, 10 വയസ്സിലെ മരിച്ചു, കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു.
0: 10 വയസ്സിന് ശേഷം അമ്മ മരിച്ചതിന് ശേഷം കുറച്ച് ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ,
2: കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം
0: എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് ഇപ്പോഴും ചെറുതായിട്ട് കരച്ചിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട് അല്ലേ.
2: പക്ഷെ എനിക്ക് ജാതനിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെ അതിനൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സന്തോഷം കണ്ടെത്തല്.
0: പക്ഷെ
2: അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഗവേഷണം, മരിക്കേണ്ട ഏത് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാണ്ട് എങ്ങനെ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ള ഗവേഷണം നടത്തുന്ന മാറ്റും.
0: അത്തരം ഗവേഷണം ഒന്നും നടത്തണ്ട അമ്മ, കൃത്യമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഭാവിയിൽ വിഷാദ രോഗം വരാനുള്ള സാധ്യത കൂട്ടുന്ന ചില ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത്. അത് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇത്രയും നാൾ ഈ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വിഷാദത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് വ്യായാമമാണ്, രണ്ട് നമ്മൾ ഈ െ വളർത്തുന്നത്, പൂച്ചയും പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുന്നത്, 3 ഗാർഡനിങ് ആണ്.
2: പൂന്തോട്ട വളർത്താറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കാലിന് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ വല്ലാതെ വയ്യ. 2013 തുടങ്ങിയിട്ട് ചികിത്സയായിരുന്നു. ഇപ്പോഴെനിക്ക് അത് വല്ലാതായിരിക്കുമ്പോ ഇഞ്ചക്ഷനും മറ്റേ ഹോർമോണിന്റെ ഇഞ്ചക്ഷനും അതും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴ് എന്താ പറയണ്ടത്, ഇപ്പോഴെനിക്ക് അത് വല്ലാതെ വയ്യാണ്ട് ഡോക്ടർ പറയുന്നത് ഇല്ലാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ എക്സസൈസോ അങ്ങനെ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് അല്ലാണ്ട് വേറാണ്ട് പുറത്തൊന്നും അങ്ങനെ ഗാർഡനിങ് ഒന്നും ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ കൊടുക്കാറികളും വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യൂ, കാണാനൊരു ഇഷ്ടമായിരുന്നു.
0: നമ്മളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗത്തിന്റെ വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നിട്ടും അമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് അമ്മ ഈ

0: എന്ന ഉള്ളിലുള്ള ഒരു വിഷാദത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ
1: അതെ അതെ
0: നിർഭാഗ്യവശാൽ
1: അല്ലേ
0: ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇല്ലാതായപ്പോൾ ആ വിഷാദം അധികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളത് ചികിത്സിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. അത് തീർച്ചയായും ചികിത്സ എടുക്കുക. മുട്ടുവേദനയും ബാക്കി കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഒരു ചികിത്സ വേണം.
1: മുട്ടുവേദനയല്ല, തളർച്ചയായിരുന്നു, തളർച്ചയാണ്
0: തളർച്ചയായിരുന്നു.
1: മുട്ടുവേദന.
0: ശരി.
1: ആ തളർച്ച ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഡോക്ടർത്തിൽ അവിടെ ആയുർവേദത്തിലെല്ലാം പോയി ചികിത്സിച്ചു. പിന്നെ കൂടാണ്ട് ഇംഗ്ലീഷ് മറ്റേ അലോപ്പതിയും ഉണ്ട്, അങ്ങനെയുണ്ട്, ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ട്, കൂടാതെ അങ്ങനെയും ചികിത്സിക്കുന്നുണ്ട്. പിന്നെ കണ്ണിനും വയ്യ, കണ്ണിനിപ്പോ എനിക്ക് പണ്ട് ഞാൻ വായിച്ചിട്ടല്ല നേരം പോക്കായിരുന്നു, ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയും പറ്റി.
0: സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വിഷാദം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഈ മൂന്ന് നാല് കാര്യങ്ങൾ കൊണ്ട് വളരെ ഫലപ്രദമായി അതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു
1: വായന
0: ഘട്ടത്തില്
1: നല്ല നല്ലോണം വായിക്കുന്നു. അതുപോലെ ടിവിയിൽ ഞാൻ അങ്ങനെ സീരിയൽ അങ്ങനത്തെ ഒന്നും കാണേയില്ല. മറ്റേ ഒന്നിക്കല് വാർത്ത കാണും, അല്ലെങ്കിൽ പുതിയ ആനുകാലിക സംഭവങ്ങൾ, കൃഷി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഇവിടെ കേരളം കൃഷി ഓഫീസേഴ്സിന്റെ നമ്പർ ഉണ്ട്.
0: കൃഷി യഥാർത്ഥത്തിൽ വളരെയധികം മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒന്ന് പിൻവാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പല ഘടകങ്ങളുള്ളതുണ്ട്. നമ്മളതിൽ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത് ശാരീരികവും മാനസികവുമായ പല പല ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നത് നമ്മൾ ഈ മലയാളത്തിലാണത് കൃത്യമായി മോങ്ങാനിരുന്ന അവസാനത്തെ തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായി ഈ പറയുന്ന പല പല പല കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു മാതാപിതാക്കൾ ഒരാളെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയ അവസാനമായപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ. അപ്പോൾ ഈ ഘടകങ്ങൾ നമ്മൾ ശരിയാക്കി എടുക്കുന്നതിനോടൊപ്പം ചികിത്സയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന ആൾക്കാരിലെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അറിയാം, കേരളം ഏകദേശം മുതിർന്നവരുടെ നാടായിരിക്കുക, 20% കൂടുതൽ മുതിർന്നവരാണ്.
1: അന്നാമത് കുട്ടികളെല്ലാം ഓരോരോ അവരവരുടെ ജോലിയാണ്. അപ്പൊ ഒരു ഡോക്ടർ പോകാനൊന്നും എനിക്ക് ഒരു കൂട്ടി കൊണ്ടുപോകാൻ തന്നെ ആളില്ല.
0: അല്ല അത് അല്ല, കേരളത്തിന്റെ വലിയൊരു പ്രതിസന്ധിയാണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനുകളും മറ്റും ഓൺലൈൻ ആക്കുകയും ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുകയും വീടുകളിൽ ഉൾപ്പെടെ വന്ന് ആരോഗ്യ സേവനങ്ങൾ വാതിൽപ്പടി സേവനങ്ങളായി നൽകേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം താമസിയാതെ എത്തുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത്രയധികം മുതിർന്നവർ ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ വാഹനം ഓടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ധാരാളം ഇരുനില കെട്ടിടങ്ങളുണ്ട്. വൈകുന്നേരം വരെ 7, 8 മണി കഴിഞ്ഞ് ഈ ഇരുനില കെട്ടിടങ്ങളിൽ നിന്ന് മുകളിൽ ലൈറ്റില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾ വീട്ടിലില്ല, കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 2014 നമുക്ക് ഏകദേശം 536,000 കുട്ടികൾ ജനിച്ചിരുന്നെങ്കിൽ 2026 അത് 348,000 കുട്ടികളാണ്. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണം 310,000 എങ്ങാണ്ട. ഇവിടുത്തെ 70s കിഡിനൊക്കെ അറിയാം, അവരുടെ കാലത്ത് 5.5 ലക്ഷം 5.75 ലക്ഷം കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ ഭീമമായ കുറവും മുതിർന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കൂടുതലും വന്നു കഴിയുമ്പോൾ പൊതുവെ മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ അവരുടെ സാമൂഹ്യ ജീവിതം ഉൾപ്പെടെ അപകടത്തിലാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന വിഷാദരോഗവും മറ്റ് മുതിർന്നവരിലെ പ്രശ്നങ്ങളും കൂടാനുള്ള സാധ്യതയുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു വയോജന വകുപ്പിന്റെ കാര്യമൊക്കെ തന്നെ തീരുമാനിച്ചത്. അപ്പൊ
1: നമ്മുടെ മക്കളെ നിസ്സഹായതാണ്. മോളാങ്കിൽ ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളടുത്ത് പോയി നിന്നാലും മോള് പറയുന്നത് എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ മോനാങ്കിൽ ഇവിടെ 9 മണിയാകും മോനും ഭാര്യയും വരെ. അപ്പോഴേ നമ്മളിപ്പോ രാത്രി വരെ ഇങ്ങനെ റേഡിയോ കെട്ടി തന്നെ ഇരിക്കും. ഇപ്പൊ റേഡിയോ ടിവി അങ്ങനെ കാണാറില്ല. ഇപ്പോഴത്തെ ടിവി ഒന്നും നമുക്ക് വെക്കാൻ പറ്റൂല, നമ്മളെ പ്രായമുള്ള വിട്ടിട്ട് അവരെ പുതിയ മോഡൽ
0: അല്ല. ഇത് എല്ലാം അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും മറ്റ് സംവിധാനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ വിഷാദം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശാരീരികമായ ഘടകങ്ങൾ മാത്രമല്ല സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളുണ്ട്. സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിലെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഡിഫീറ്റ് ഡിപ്രഷൻ ക്യാമ്പയിൻ, വിഷാദത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങുന്നുണ്ട്. അതിൽ പലയിടത്തും നമ്മൾ കേട്ടാൽ രസകരമാണെന്ന് തോന്നും, അവർ ദേഹത്തെ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കും, ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ. അതായത് സംസാരിക്കാൻ ആളില്ലാത്തവർ അവരുടെ ശരീരത്തിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കും, എന്നോട് സംസാരിക്കുന്നു. മുതിർന്നവർ വന്നിരിക്കും അവരോട് സംസാരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ കേരളം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് കുടുംബശ്രീ കൂട്ടങ്ങൾ ഉണ്ടാകണം, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകണം, അങ്ങനെ സംസാരിക്കണം. നമുക്ക് സാമൂഹ്യ ജീവിതം വളരെ ആവശ്യമുള്ളതാണ്. ശരി, അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം.
2: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കോൾ തൊട്ടു മുന്നേ ഉള്ള കോളില് ആ മാഡം പറഞ്ഞിരുന്നു ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇപ്പൊ അടുത്തൊരു കോളിൽ ഇപ്പം സംസാരിച്ചാണ് രണ്ടുപേരും പക്ഷെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെ കുറിച്ച്.
0: നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കോൾ കിട്ടി. ഇപ്പോൾ കോളുകളിൽ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കുന്ന

0: എട്ട് പേരുണ്ടെന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. എനിക്ക് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആകാശവാണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ടുപേരെ ട്രേസ് ചെയ്യുക, രണ്ടുപേരെ ട്രേസ് ചെയ്തിട്ട് അവർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്നതിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. എത്രയോ ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, ഇപ്പോഴും ആകാശവാണിക്ക് ശ്രോതാക്കളുണ്ട്. അവർ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഒരാളുടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മുടെ മനസ്സിലെ വിഷമമോ സങ്കടമോ പറയുമോ? ഇവരാരെങ്കിലും ഒരാൾ ഇവരോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എത്രമാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ബോംബിന്റെ മുകളിലാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സാമൂഹ്യ സാഹചര്യം അത്രയ്ക്ക് ആയിരിക്കുന്നു എന്നുള്ളത്.
1: ഹലോ, ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
0: സാർ, പറഞ്ഞോളൂ.
2: നമസ്കാരം മാഡം. നമസ്കാരം സാർ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ ഈ പരിപാടി ഞാൻ കേൾക്കുകയായിരുന്നു. ഞാൻ കാസർഗോഡ് വിളിക്കുന്നു. ഏറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ആകാശവാണി. ആദ്യം ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ, അതുപോലെ മോഹൻ ബാബു സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികള് നമ്മുടെ കുഞ്ഞുങ്ങളില് ഇപ്പോ ഈ വിഷാദ രോഗം വർദ്ധിച്ചതായിട്ട്, അതായത് പഠനത്തിന്റെ കാര്യത്തിലാണെന്നും പഠനത്തില് അവര് പിന്നീട് നിൽക്കുന്ന കുട്ടികൾക്ക് വിഷാദരോഗമുണ്ടോ എന്റെ സംശയമാണ്. വിഷാദരോഗം അങ്ങനെ ബാധിക്കുന്നത് ഇപ്പം നമ്മളെ ഫോൺ, കുഞ്ഞു മക്കൾ വരെ ഫോൺ എടുത്തിട്ട് മൊബൈൽ എടുത്തിട്ട് അവര് ആ ഇത് കാണുന്നുണ്ട്. അത് റീൽസ് കണ്ടിട്ട് അവരെ ഈ രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, അത് തടയാൻ എന്തെങ്കിലും വഴി?
0: തീർച്ചയായും അങ്ങ് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സാർ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മാതാപിതാക്കൾ വളരെ കുറ്റവാളികളാകട്ടോ. കാരണം ഞാൻ പറയാം, ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെ മൊബൈലിൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ചുണ്ടിൻ്റെ അടുത്തേക്ക് ഭക്ഷണം എത്തിക്കുന്നു. കുട്ടി വാ തുറക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം വായിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അവിടുന്ന് നമ്മളാണ് കുട്ടിയെ മൊബൈലിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ലോകത്ത് പല രാജ്യങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപഴകാനുള്ള പ്രായം കുട്ടികൾക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. 13 വയസ്സാണ് പല പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത്. പക്ഷേ മാതാപിതാക്കളുടെ ഫോൺ കുട്ടികളുടെ കയ്യിലെത്തുകയും അവർ ഈ പറയുന്ന അക്കൗണ്ടുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുടുംബത്തിലൊരു പരിശീലനം ആവശ്യമാണ്. ഈ പറയുന്ന മാതാപിതാക്കളാണ് കുട്ടികളെ ആദ്യം മൊബൈൽ ഫോണിലേക്ക് എത്തിക്കുന്നത്. പറയുമ്പോൾ പല മാതാപിതാക്കളും ചോദിക്കും, ഡോക്ടറെ പഴയ കാലം പോലെ കാക്കയും പൂച്ചയും കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പറ്റില്ല, നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലെങ്കിലും മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പേരൻ്റൽ ട്രെയിനിങ് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഒരു പരിശീലനം, അത് രസകരമാണ് കേട്ട് കഴിയുമ്പോൾ. കുട്ടിയെ വളർത്താനൊക്കെ പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇനി അത് വേണ്ടതാണ്. കാരണം പേരൻറ്റിങ് എപ്പോഴും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നെ നന്നായി വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അതുകൊണ്ട് ആ രീതി ഞാൻ ചെയ്യും. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ നന്നാവാതെ പോയത്, അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും. ഇത് രണ്ടുമല്ല, ശാസ്ത്രീയമായ പേരൻറ്റിങ് ഉണ്ട്. അതിൽ അങ്ങ് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
1: വിളിച്ചതിന് നന്ദി സർ. താങ്ക് യു സർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല കോളേഴ്സും ചിലപ്പം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിക്കാതെ മടിച്ചു നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പൊ പൊതുവിൽ സാറിനോട് എല്ലാവരോടുമായിട്ട് വിഷാദരോഗത്തെ പറ്റി എന്താണ് പറയാനുള്ളത്?
0: യഥാർത്ഥത്തിൽ വിഷാദരോഗത്തിന്റെ ഒരു നേർചിത്രമാകണ്ട, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് നമ്മൾ പറയും. നമ്മളീ കണ്ടിരുന്നത് മഞ്ഞുമലയുടെ 8-ൽ 1 ആണ്, 8-ൽ 7 താഴെയുണ്ട്. രണ്ടുപേർ ആത്മഹത്യാ പ്രവണത ആക്റ്റീവായിട്ടുള്ളവരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ എത്ര ശതമാനം ഇത് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. വിഷാദരോഗത്തെ തോൽപ്പിക്കുക, വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, ചികിത്സ നേടാൻ വൈകാതിരിക്കുക, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. വ്യായാമത്തിൻ്റെ പ്രാധാന്യമുണ്ട്, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ വിഷാദത്തെ തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ശരാശരി ആത്മഹത്യാ നിരക്കിൻ്റെ 3 ഇരട്ടിയോളം കേരളത്തിലുണ്ട്. നിർഭാഗ്യവശാൽ അത് കൂടി വരുന്നുണ്ട്. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ വിഷാദരോഗത്തെ തോൽപ്പിക്കാനുള്ള ക്യാമ്പയിനുകൾ സജീവമായി വരേണ്ടതുണ്ട്. മുതിർന്നവരുടെ 60 വയസ്സിൽ കൂടുതലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഈ പൊട്ടാൻ പോകുന്ന ടൈം ബോംബ് ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് പോയേക്കാം.
1: ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്.
0: നന്ദി.
3: ഹലോ ആകാശവാണിയിൽ ഇതുവരെ കേട്ടത് വിഷാദ രോഗവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.
4: കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം ശ്രേഷ്ഠ പദ്ധതിയിലൂടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്വകാര്യ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനം നേടാം. 9-11 ക്ലാസുകളിലേക്കാണ് പ്രവേശനം നൽകുന്നത്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓരോ വർഷവും ഏകദേശം 3000 വിദ്യാർത്ഥികൾക്ക് ഈ അവസരം ലഭിക്കും. നിങ്ങളുടെ മികച്ച ഭാവിക്കായി ഇന്ന് തന്നെ തയ്യാറെടുക്കൂ.
5: ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

ഇനിയിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ശരണ്യയും ശ്രീനിവാസ്, ലത ഹെൻറി എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദി ട്രെയിൻ. ഗാനരചന ജയരാജ്, സംഗീതം ശ്രീനിവാസ്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അർത്ഥന എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ശ്രീനിവാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം. ചിത്രം സ്വപ്നക്കൂട്.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.
4: കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

ആകാശവാണി ഇപ്പോൾ SS ഗായത്രി ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ഡി ശിവപ്രസാദ്. ആദ്യം തൃത്താപ്പൂവോ വാനിലെ മത്താപ്പൂവോ എന്ന് തുടങ്ങുന്ന ഗാനം, രചന എഴുമാവിൽ രവീന്ദ്രനാഥ്.

0: എസ് എസ് ഗായത്രി പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സംഗീതം ഡി ശിവപ്രസാദ്. സമയം 12 മണി കഴിഞ്ഞ 29 മിനിറ്റും 24 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വാർത്തകൾ വിശദമായി. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ മുസ്നൂർ ഗ്രാമത്തിൽ പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. തിരുവോണ സമൃദ്ധിയൊരുക്കാൻ കേരളം നാളെ ഉത്രാടപ്പാച്ചിലേക്ക്. മലയാളികളുടെ ദേശീയോത്സവത്തിനായി അവസാനവട്ട ഒരുക്കത്തിന്റെ തിരക്കിലാണ് നാടും നഗരവും. കാലവർഷം ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കുമോ എന്ന ആശങ്കകൾക്കിടയിലും അല്ലലില്ലാതെ മാവേലിയെ വരവേൽക്കാൻ കുടുംബങ്ങൾ തയ്യാറെടുക്കുകയാണ്. വീടുകളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. വസ്ത്രശാലകളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കോടി വാങ്ങാനും സദ്യവട്ടങ്ങൾ ഒരുക്കാനുമുള്ള ഓട്ടത്തിന് ഉത്രാടനാളിൽ വേഗത ഇരട്ടിയാകും. പൂവിളിയും ഓണപ്പാട്ടുമായി നാടും നഗരവും ആഘോഷലഹരിയിലാണ്. നഗരങ്ങൾ ദീപാലങ്കാര പ്രഭയിൽ തിളങ്ങുന്നു. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പൂക്കള മത്സരവും സദ്യയുമടക്കം ഓണാഘോഷം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മിക്കയിടത്തും ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഒരു റിപ്പോർട്ട്.
4: കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വൈദഗ്ധ്യവും വിനോദസഞ്ചാര സാധ്യതകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടി അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000 കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്. വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30 ന്

0: വിശിഷ്ട അതിഥിയായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുഖ്യാതിഥിയായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക. ഓണാഘോഷത്തിനെത്തുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഈ മാസം 30 വരെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 12 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തുന്നവർ മടങ്ങിപ്പോകുന്ന സമയത്ത് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഫുട്പാത്തിൽ പാർക്കിംഗ് പാടില്ല. മൻമോഹൻ ബംഗ്ലാവ്, വെള്ളയമ്പലം, കനകക്കുന്ന്, മ്യൂസിയം, കോർപ്പറേഷൻ തുടങ്ങിയ റോഡുകളുടെ ഇരുവശവും പാർക്കിംഗ് അനുവദിക്കില്ല. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കോഴിക്കോട് ബീച്ച്, ടൗൺഹാൾ, മാനാഞ്ചിറ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് പ്രധാന വേദികൾ. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി ബി എം കായലിൽ നടക്കുന്ന ജലോത്സവം ഈ മാസം 27 മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21 പൊന്നാനി തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ തുടങ്ങിയ വാരാഘോഷം ബി എം കായൽ ജലോത്സവത്തോടെയാണ് സമാപിക്കുക. ഓണത്തിന് എ എ വൈ കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൗജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 പമ്പാ നദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട കാർഷിക വിപണി വില വിവര ശൃംഖല പദ്ധതിയായ അഗ്മാർക്ക് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് അഗ്മാർക്ക് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 300 ഉൽപ്പന്നങ്ങളുടെ വില വിവരമാണ് അഗ്മാർക്ക് നെറ്റ് സംവിധാനത്തിൽ ലഭ്യമാവുക. സംസ്ഥാനത്തെ 100 വിപണികളിൽ നിന്ന് കൃഷി വകുപ്പും 219 കേന്ദ്രങ്ങളിൽ നിന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ വഴിയുമാണ് വില വിവര ശേഖരണം നടത്തുക. ഈ വില വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ മൊബൈൽ ഫോണിൽ ലഭ്യമാകും. 300 കാർഷിക ഉൽപ്പന്നങ്ങളെ 2000 ഇനങ്ങളായി തിരിച്ചുള്ള ദൈനംദിന വിവരങ്ങളാണ് നെറ്റ്വർക്ക് വിപുലീകരണത്തിലൂടെ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നത്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിലും ജലാശയങ്ങളുടെ തീരത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കഴിഞ്ഞ രാത്രി ആരംഭിച്ച മഴ ഇടുക്കിയിലാകമാനം ഇന്ന് രാവിലെ വരെ തുടർന്നെങ്കിലും തൊടുപുഴയടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിലവിൽ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടവിട്ട് ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര പാതകളിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണം. അതേസമയം വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഘട്ടംഘട്ടമായി ഉയരുകയാണ്.
1: കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 6 419 റൺസ് എന്ന നിലയിലാണ്. രണ്ടാം ദിവസമായ ഇന്ന് സാരാംശ് ജെയിനിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. അർദ്ധശതകം പിന്നിട്ട ധ്രുവ് ജൂറലും ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത്. തകർപ്പൻ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത്. അസിത ഫെർണാണ്ടോ ശ്രീലങ്കയ്ക്കായി 4 വീഴ്ത്തി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ

0: ഈ കളിയിൽ ജയം അനിവാര്യമാണ്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ന് വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 190 പോയിന്റ് താഴ്ന്ന് 77,354, നിഫ്റ്റി 58 പോയിന്റ് നഷ്ടത്തിൽ 24,194 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 രൂപ ഉയർന്ന് 120,240 രൂപയും ഗ്രാമിന് 15,030 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്താൻ ഗവൺമെന്റ് ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചത്. നേരത്തെ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിയിരുന്നത്. കണ്ണൂർ മുണ്ടൂരിൽ തകരാറിലായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറിയിടിച്ച് 2 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 അപകടം. ലോറിയുടെ അറ്റകുറ്റപ്പണി ചെയ്യുകയായിരുന്നവരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: പൊള്ളലേറ്റാൽ ചെയ്യേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണമുണ്ടാകുന്ന മുറിവുകൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുന്നു.
1: പൊള്ളലിനെ പറ്റി നമ്മുടെ നാട്ടിൽ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ കുറേയേറെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും വ്യാപകമായിട്ട് കാണാറുണ്ട്. ഇതിൽ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ മുതൽ പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യകതയെ പറ്റി വരെ നീളുന്ന തരത്തിലാണ് ജനങ്ങളുടെ ഇടയിൽ സംശയങ്ങൾ. പൊള്ളലിനെ പറ്റി ശരിയായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മം അഥവാ സ്കിൻ എന്ന ശരീരത്തിലെ ഏറ്റവും വലിയ അവയവത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ഏകദേശം 1.5 മുതൽ 2 സ്ക്വയർ മീറ്റർ വരെ വിസ്തൃതി, അതായത് സർഫസ് ഏരിയ ഉണ്ട്. ഇതിന് 2 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ലെയറിൻ്റെ പേര് എപ്പിഡെർമിസും അതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ലെയറിന് ഡെർമിസ് എന്നും പറയും. എപ്പിഡെർമിസ് അല്ലെങ്കിൽ വെളിയിലുള്ള ഭാഗത്തിന് മെയിൻലി അത് പ്രൊട്ടക്ഷനാണ്. അണുക്കൾ ശരീരത്തിലോട്ട് കയറാതിരിക്കുക, പിന്നെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ തൊലിയുടെ നിറം നിർണ്ണയിക്കുക, ഇതൊക്കെയാണ് വെളിയിലത്തെ ലെയറിൻ്റെ ജോലി. നമ്മുടെ ഡീപ്പർ ലെയറായ ഡെർമിസിലാണ് നമ്മുടെ ഈ സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്, ഹെയർ ഫോളിക്കിൾ, രക്തക്കുഴലുകൾ, ഞരമ്പുകൾ മറ്റെല്ലാം കാണുന്നത്. പുതിയ ചർമ്മം ഉണ്ടാവാനും ഏതൊരു മുറിവ് ഉണങ്ങുവാനും ഈ ഡെർമിസ് അല്ലെ അടിയിലത്തെ ലെയറാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇനി ചർമ്മത്തിൽ എത്ര ആഴത്തിൽ പൊള്ളുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ബേൺസിനെ വിവിധ ഡിഗ്രി ആയിട്ട് തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്ന ഏറ്റവും മൈനർ പൊള്ളൽ, അതായത് ഏറ്റവും വെളിയിലത്തെ ലെയറായ എപ്പിഡെർമിസിൽ മാത്രം പൊള്ളുന്നതിനാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ബേൺസ് എന്ന് പറയുന്നത്. സൺബേൺ, സൂര്യാഘാതം, അതാണ് അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ. ഒരു നീറ്റലുണ്ടാവും, ചെറിയൊരു ചുമന്ന നിറവും ആ ഭാഗത്തുണ്ടാവും. അതിന് പ്രത്യേകിച്ച് നമ്മൾ വലിയ ചികിത്സയൊന്നും ചെയ്യേണ്ട, എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടിയാൽ മാത്രം മതി, ഒരാഴ്ചയ്ക്കോ അത് കംപ്ലീറ്റ് പാടൊന്നുമില്ലാതെ ഹീലായിക്കൊള്ളും. ഇനി രണ്ടാമത്തെ പൊള്ളലാണ് സൂപ്പർഫിഷ്യൽ സെക്കൻഡ് ഡിഗ്രി, അതായത് രണ്ടാമത്തെ ആ ലെയർ പറഞ്ഞല്ലോ അതിൻ്റെ മോൾ ഭാഗം വരെ പൊള്ളൽ സംഭവിക്കുന്നതിനാണ് സൂപ്പർഫിഷ്യൽ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ക്ലാസിക്കൽ ഫീച്ചറാണ് ഈ കുമിളകൾ അഥവാ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ വേദനയുള്ള പൊള്ളലാണ് ഈ തരം. ഇത് കാറ്റടിച്ചാൽ വരെ നമുക്ക് വളരെ നീറ്റലായിരിക്കും. ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ അത് സ്റ്റെറൈലായിട്ട് കുമിള പൊട്ടിച്ച് അതിന് ഡ്രസ്സിങ് ചെയ്ത് അടച്ച് തന്നെ സൂക്ഷിക്കണം. യൂഷ്വലി 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് പാടില്ലാതെ ഉണങ്ങാറാണ് പതിവ്. വെളിയിൽ നിന്ന് ഇൻഫെക്ഷൻ കയറാതിരിക്കാനാണ് കവേർഡ് ഡ്രസ്സിങ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിഗ്രിയാണ് ഡീപ്പ് സെക്കൻഡ്.

ഡിഗ്രി. അതായത് രണ്ടാമത്തെ ലെയറായ ഡേമിസിൻ്റെ താഴെ ഭാഗത്തോട്ടും പൊള്ളൽ ഏൽക്കുന്നതിനാണ് ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെയും വേദന ഉണ്ടാവും, കുമിളകളൊക്കെ കാണും, കുറച്ചും കൂടെ ഇളം പിങ്ക് കളറായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി പൊള്ളലുകൾ ചിലപ്പോൾ ഉണങ്ങാൻ താമസം കാണിക്കാം. 3 ആഴ്ചയിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പം പാട് തടിപ്പ് വരാൻ സാധ്യതയുണ്ട്. അതിന് പോസ്റ്റ് ബേൺ ഹൈപ്പർട്രോഫിക് സ്കാർ എന്ന് പറയും. ചില ആൾക്കാരുടെ പൊള്ളലൊക്കെ പൊള്ളിക്കഴിഞ്ഞ് ഇങ്ങനെ തടിച്ചിരിക്കുന്ന കാണാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 3 ആഴ്ചയിൽ കൂടുതൽ സമയം എടുക്കുമെങ്കിൽ ഇങ്ങനത്തെ കേസുകളിലും പ്ലാസ്റ്റിക് സർജറി, അതായത് വേറെ തൊലി മാറ്റി വെക്കുന്നതാണ് യഥാർത്ഥ ചികിത്സ. ഇനി ആഴത്തിലുള്ള, ഏറ്റവും സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് പൊള്ളുകയോ അതിനടിയിലോട്ടുള്ള ആഴത്തിൽ പൊള്ളുകയോ ചെയ്താൽ അതിന് തേർഡ് ഡിഗ്രി പൊള്ളൽ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കത്തിക്കരിഞ്ഞ കറുത്ത നിറമോ അല്ലെങ്കിൽ ഒരു വെളുത്ത ഒരു ലെതറി അപ്പിയറൻസ് ഡ്രൈ ആയിട്ടിരിക്കുന്നതോ ആയിട്ടായിരിക്കും സ്കിൻ തോന്നുന്നത്. സെക്കൻഡ് ഡിഗ്രി പൊള്ളലിൻ്റെ അത്ര വേദന കാണാറില്ല. ഇതാണ് തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട പൊള്ളലിൻ്റെ കേസ്, അതായത് തേർഡ് ഡിഗ്രി അല്ലെങ്കിൽ ഫുൾ തിക്നെസ് ബേൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയ തൊലി വെക്കുന്നില്ലെങ്കിൽ എന്തു പറ്റും? പോസ്റ്റ് ബേൺ കൺട്രാക്ചർ, അതായത് ചിലരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൊള്ളലേറ്റ് കഴിഞ്ഞിട്ട് അവരുടെ കഴുത്തും ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ബേൺസിൻ്റെ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് എയ്ഡ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ബേൺസിൻ്റെ ആഴം നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഈ കേരളത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന തെറ്റായ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് തേക്കുക. പിന്നെ ഇത് കൂടാതെ തന്നെ ആൾക്കാർ തേക്കുക എന്ന് പറയുന്ന കാര്യങ്ങളാണ് തേൻ, മുറിവെണ്ണ, ഉപ്പ്, കോഴിനെയ്യ്, വെണ്ണ, മഞ്ഞൾപ്പൊടി, മഷി, പാല്, മൈദ, ഇങ്ങനെ കുറേ ഏറെ സാധനങ്ങൾ തേക്കുന്നത് രോഗികൾ പറയാറുണ്ട്. ഇതെല്ലാം തെറ്റാണ്. ഇതിനൊന്നും സയൻറ്റിഫിക്കായിട്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എവിഡൻസ് ഉള്ള കാര്യമല്ല. ശാസ്ത്രീയമായിട്ട് ലോകമെമ്പാടും ഒരൊറ്റ ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പൊള്ളിയ ഭാഗം ഒരു പൈപ്പ് തുറന്ന് അതിൻ്റെ അടിയിലെ വെള്ളത്തിനടിയിൽ കാണിച്ച് ഒരു 20 മിനിറ്റ് എങ്കിലും പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് വെള്ളമൊഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ചൂട് അവിടെ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുവഴി തൊലിയുടെ ആഴത്തിലോട്ട് പൊള്ളലിൻ്റെ ഇഞ്ചുറി വരാതെ നോക്കാൻ നമുക്ക് പറ്റും. ചൂട് വെള്ളമൊക്കെ വീഴുകയാണെങ്കിൽ ഇങ്ങനെ 20 മിനിറ്റ് കാണിക്കുക. ഇനി തീ എന്തെങ്കിലും കത്തിയാണെങ്കിൽ തീ അത് പെട്ടെന്ന് കെടുത്തുക. ഉടുപ്പ് ഊരാനൊന്നും കാത്തു നിൽക്കില്ലേ. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പോ വയറിലോ കാലിൻ്റെ തൊടയുടെ ഭാഗമോ അങ്ങനത്തെ ഭാഗമൊക്കെ ആണെങ്കിൽ ഓടിപ്പോയി നമ്മൾ ഷവറിൻ്റെ അടിയിലോട്ട് നിൽക്കുക. ഒരു 20 മിനിറ്റെങ്കിലും നിൽക്കണം. ഇനി ഐസ് വെക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഐസ് ഒരിക്കലും നേരിട്ടെടുത്ത് പൊള്ളിയ ഭാഗത്ത് വെക്കരുത്. ഐസ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയോ അതിൽ താഴെയോ ടെമ്പറേച്ചറുള്ള സാധനമാണ്. അപ്പം അത് നേരിട്ട് കോശങ്ങളുടെ പുറത്ത് വെച്ചാൽ അതിന് ഇഞ്ചുറി കൂട്ടാനും സെല്ല് ഡെത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരിട്ട് വെക്കാൻ പാടില്ല. ഇനി ഫ്രിഡ്ജിലെ തണുത്ത വെള്ളവും ശരിക്കും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ കൂടുതൽ സർഫസ് ഏരിയ ബേൺസ് ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്നു പോവുകയും ഹൈപ്പോതെർമിയ എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷൻ വരാനും സാധ്യതയുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? വൃത്തിയുള്ള ഒരു തുണി വെച്ച് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് മൂടുക. കൈകളിലോ കാലുകളിലൊക്കെയാണ് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി പിടിക്കുന്നത് നീര് കുറയാൻ സഹായിക്കും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റ്, നിയോസ്പോറിൻ, സോഫ്രോമൈസിൻ മുതലായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് പുരട്ടാവുന്നതാണ്. ഇനി ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിൽ കൂടുതൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയിട്ട് അവർ സ്റ്റെറൈലായിട്ട് ഡ്രസ്സിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പലർക്കും ഉള്ള ഒരു തരം സംശയമാണ് നമ്മൾ ഈ കെട്ടി വെച്ച് തന്നെയാണോ പൊള്ളലിൻ്റെ മുറിവ് ശ്രദ്ധിക്കേണ്ടത് അതോ തുറന്നിടുന്നതാണോ നല്ലത്. ചിലർ പറയാറുണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പഴുത്തു പോവും, അത് അവിഞ്ഞു പോകും എന്നൊക്കെ. അതൊരു വളരെ തെറ്റായ കാര്യമാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ സാധാരണ ഈ കുമ്മള പോലുള്ള ഭാഗം പൊട്ടിച്ച് അത് ക്ലീനാക്കി അതിൻ്റെ അടിയിൽ ഓയിൻമെൻറ്റ് പുരട്ടി നമ്മൾ സ്റ്റെറൈലായിട്ട് ഡ്രസ്സിങ് വെച്ച് കവർ ചെയ്ത് വെക്കുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും ഉചിതമായ ഡ്രസ്സിങ്. അതെന്തുകൊണ്ടാണ് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് വെച്ചാൽ വെളിയിൽ നിന്ന് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കും, പിന്നെ രോഗിക്ക് വേദന കുറവായിരിക്കും. അതുപോലെ തന്നെ പുതിയ തൊലി ഉണങ്ങി വരാൻ ഒരു മോയിസ്റ്റ് എൻവയൺമെൻ്റ് ആണ് ഏറ്റവും നല്ലത്. ഇനി മറ്റൊരു സംശയം എല്ലാവർക്കും ഉള്ളത് ഈ കുമിളകൾ കാണുമ്പോൾ അതങ്ങ് പൊട്ടിക്കണോ വേണ്ടോ എന്നാണ്. ഒരിക്കലും നമ്മൾ വീട്ടിൽ വെച്ചോ ആശുപത്രി അല്ലാത്തൊരു എൻവയൺമെൻറ്റിൽ വെച്ചോ അത് പൊട്ടിക്കാൻ ശ്രമിക്കരുത്. അത് പൊട്ടിക്കുന്നത് വരെ അത് സ്റ്റെറൈലാണ്. നമ്മൾ കുമിള പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ നിന്ന് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എപ്പോഴൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടത്? സാധാരണ നമ്മൾ പൊള്ളലിൻ്റെ ശതമാനം വെച്ചാണ് ഒരു സീരിയസ് പൊള്ളലാണോ ഇല്ലയോ എന്ന് പറയുന്നത്. പൊള്ളിയ ആളുടെ ഒരു കൈപ്പത്തി ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ആ കൈപ്പത്തി 1% പറയാം. പിന്നെ അല്ലാതെ ശതമാനം കണ്ടുപിടിക്കാൻ മറ്റ് ഫോർമുലകളൊക്കെ ഉണ്ട്. സാധാരണ പറയുകയാണെങ്കിൽ അഡൽട്ട് പ്രായമായവരിൽ ഒരു 15 മുതൽ 20% കൂടുതൽ സർഫസ് ഏരിയ, ടോട്ടൽ ബോഡി സർഫസ് ഏരിയ പൊള്ളലിന് കുട്ടികളിൽ 10% കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും ആഴം കൂടിയ തേർഡ് ഡിഗ്രി പൊള്ളലാണെങ്കിൽ 5% കൂടുതലോ. പിന്നെ മുഖത്ത്, കൈകൾ, പാദം, ജനേന്ദ്രിയങ്ങളുടെ ഭാഗം, പിന്നെ പുക ശ്വസിച്ചുള്ള പൊള്ളൽ, പിന്നെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ബേൺ, ഇങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെയാണ് ആശുപത്രിയിൽ നമുക്ക് അഡ്മിറ്റ് ആവേണ്ട കണ്ടീഷൻ. ഈ പറഞ്ഞതിൽ തന്നെ പുക ശ്വസിച്ചുള്ള പൊള്ളൽ, പെട്ടെന്ന് നമ്മളൊരു വണ്ടിക്കകത്ത് തീ പിടിക്കുകയോ

0: അടുക്കളയിലെങ്ങാനും അടഞ്ഞ അടുക്കളയോ മുറിക്കകത്തോ ഒരു തീയാളി കത്തുകയാണെങ്കിൽ അവിടെ ഫുൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് വരെ മറികടന്ന് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണം. ഈ പുക ശ്വസിച്ചുള്ള പൊള്ളലിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് 100% ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ പേഷ്യൻ്റെ ജീവനാണ് രക്ഷിക്കേണ്ടത്. ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ബാക്കി എല്ലാ പൊള്ളലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യത്തെ ഒരു 20 മിനിറ്റ് വെള്ളമൊഴിച്ച് ആ ഏരിയ തണുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് തണുപ്പിച്ചാൽ നമുക്ക് പൊള്ളലിൻ്റെ ഡിഗ്രി കുറയ്ക്കാം. ഡിഗ്രി കുറച്ചാൽ പെട്ടെന്ന് ഉണക്കാൻ കഴിയും. പൊള്ളലിൻ്റെ ട്രീറ്റ്മെൻറ്റും മാറ്റാൻ പറ്റും.
1: പൊള്ളലേറ്റാൽ ചെയ്യേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണം ഉണ്ടാകുന്ന മുറിവുകൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.
4: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49:53. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസ്നൂരിൽ എത്തി. ഗവർണർ S. അബ്ദുൾ നസീർ, മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജ്യത്തെ ആദ്യ ജനിതകമാറ്റം വരുത്താത്ത ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കരയിനം വിത്ത് പുറത്തിറക്കുകയാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക പരിപാടി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ സംസ്കരണത്തിലൂടെയും വിപണനത്തിലൂടെയും മൂല്യവർദ്ധനവ് വരുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ CEO മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധം ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കുറഞ്ഞ ചെലവും മികച്ച പ്രതിഭകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്തെന്നും ആഗോളതലത്തിൽ മുൻനിര ശക്തിയായി മാറാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
6: രണ്ടായിരത്തി 2036
5: ഇന്ത്യയിൽ ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കളുടെ എണ്ണം 10.8 crore ഉയരുമെന്നും ഇത് ചൈനയേക്കാൾ കൂടുതലായിരിക്കുമെന്നും നീൽസൺ IQ, വേൾഡ് ഡേറ്റാ ലാബ് എന്നിവയുടെ പുതിയ റിപ്പോർട്ട്. പ്രതിദിനം $90, അതായത് ഏതാണ്ട് 7,500 ചെലവഴിക്കുന്നവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 18th ബ്രിക്സ് അക്കാദമിക് ഫോറം ലഖ്നൌവിൽ ആരംഭിച്ചു. ചർച്ചകൾ ചൊവ്വാഴ്ച വരെ തുടരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്ന വിഷയത്തിൽ നടക്കുന്ന ഫോറത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ

0: വിദ്യാഭ്യാസ വിദഗ്ധർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്നു. പ്രധാന ആഗോള വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രായോഗികവും നയപരവുമായ മാർഗങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സുസുക്കി മാതൃകയിൽ ബിസിനസ് വിപുലീകരിക്കാനും ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജപ്പാൻ സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര ബന്ധത്തിന്റെ 75-ാം വാർഷികം സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യുവജനശേഷിയും 2047-ഓടെ ലക്ഷ്യമിടുന്ന 30 ട്രില്യൺ ഡോളർ സാമ്പത്തിക വളർച്ചയും വൻ അവസരങ്ങളാണ് തുറന്നു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ പൌരൻ മരിച്ച സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചയാളുടെ വേർപാടിൽ അനുശോചനം അറിയിച്ച കോൺസുലേറ്റ് ദുരന്തത്തിനിരയായ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ മുസഫർനഗർ, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ജംബുദ്വീപ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന കമ്പനി ചരക്കുകൾ നീക്കം ചെയ്യാതെ വ്യാജ ഇൻവോയ്സുകളും ഇ വേ ബില്ലുകളും നിർമ്മിച്ച് കോടികളുടെ നികുതി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊൽക്കത്തയിൽ നടന്ന ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ 1-4 4 ഗോളിന് പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ കിരീടം നേടി. 17 തവണ കപ്പ് നേടുന്ന ചരിത്ര നേട്ടവും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പ് ഉയർത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനമായ ഇന്ന് ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 419 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 നെതർലൻഡ്സിലാണ് മത്സരം. തിരുവോണത്തിന് ഇനി ഒരു ദിവസം മാത്രം. സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയുടെ പ്രതീകമായ തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഒരു റിപ്പോർട്ട്.
2: ഓണത്തിരക്കിലാണ് നാടും നഗരവും. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ ജനത്തിരക്കാണ്. പ്രധാന നഗരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഓണം വിപണികളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും തിരക്കേറുകയാണ്. കേരളത്തിന്റെ ദേശീയോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലാണ് നാളെ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഗൃഹാതുര സ്മരണകളോടെ ഓണം ആഘോഷിക്കും. നന്മയുടെയും സമൃദ്ധി തുടിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകളിലേക്കുള്ള മനസ്സിന്റെ തീർത്ഥയാത്ര കൂടിയാണ് മലയാളിക്ക് ഓണനാളുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. വൈകുന്നേരം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ 31 ആഗസ്റ്റ് വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാടദിനത്തിൽ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയായി ഈ മാസം 28 നട അടയ്ക്കും. മഹാരാഷ്ട്രയിൽ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ

0: മൂന്ന് നവജാത ശിശുക്കൾ മരിച്ചു. നാല് കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റു. ദുരന്തത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തീവ്ര ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട അദ്ദേഹം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. ബീഹാറിലെ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പുകളും തടയുക, ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകളും CCTV നിരീക്ഷണവും ഉപയോഗിച്ച് പരീക്ഷകൾ സുതാര്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഗ്രാമീണ സാമ്പത്തിക പിന്നാക്ക വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറിനെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന പാക് നേതാവ് മൌലാന ഫസ്ലുർ റഹ്മാൻ. 1971 ഇന്ത്യക്കെതിരായ യുദ്ധത്തിലെ പാകിസ്ഥാന്റെ തോൽവി ഓർമ്മിപ്പിച്ച അദ്ദേഹം സൈന്യത്തിന്റെ അടിച്ചമർത്തലും അക്രമവും തുടർന്നാൽ രാജ്യത്ത് വീണ്ടും വിഭജനത്തിന് വഴിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴിയുള്ള കൈലാസ് മാനസ സരോവർ യാത്ര വിജയകരമായി സമാപിച്ചു. July 4 മുതൽ 10 ബാച്ചുകളിലായി ആകെ 477 തീർത്ഥാടകരാണ് കൈലാസനാഥന്റെയും മാനസ സരോവറിന്റെയും ദർശനം നടത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18-ാമത് ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1 മണി.
2: ആവണിപ്പൊന്നുഞ്ഞാൽ
3: മനസ്സിനെ പ്രണയാർദ്രമാക്കുന്ന വരികളും ഈണങ്ങളും കൊണ്ട് വേദികളിലും ഗസൽ സന്ധികളിലും സമൂഹ മാധ്യമങ്ങളിലും തരംഗം തീർക്കുന്ന ഗായികയാണ് ഇംതിയാസ് ബീഗം. ഓമലാളെ നിന്നെയോർത്ത്, നീയെറിഞ്ഞ കല്ല് തുടങ്ങി ആസ്വാദകരുടെ മനം കവർന്ന എത്രയോ ഗാനങ്ങളിലൂടെ മലയാള ഗസൽ സംഗീതത്തിൽ ഇതിനകം തന്നെ ബീഗം തന്റേതായ ഇടം കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് കേൾക്കാം ഗായിക ഇംതിയാസ് ബീഗത്തിന്റെ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും ഇന്ന് ആവണി പൊന്നുഞ്ഞാലിൽ.

പ്രിയ ശ്രോതാക്കളെ, ആവണി പൊന്നൂഞ്ഞാറിലേക്ക് സ്വാഗതം. ഞാൻ ഇംതിയാസ് ബീഗം. ഒരുപക്ഷേ റേഡിയോ ശ്രോതാക്കൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്, കുറച്ച് കുറച്ച് ഗസൽസും പിന്നെ ബാബുക്കയുടെ പഴയ മലയാള ഗാനങ്ങളും ഒക്കെ ലൈവ് ഷോസായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കുറച്ച് നേരം നമുക്ക് എൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ഏരിയയാണ് റേഡിയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് റേഡിയോയിലൂടെ കുറച്ച് നേരം ഓർമ്മകൾ പങ്കുവയ്ക്കും. റേഡിയോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് എൻ്റെ വീട്ടിൽ എന്നും രാവിലെ ഉണരുന്നത് റേഡിയോൻ്റെ സൗണ്ട് കേട്ടിട്ടാണ്. ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടു തുടങ്ങുന്നത് റേഡിയോയിലൂടെയാണ്. പല പല പാട്ടുകളും കുറച്ച് കുറച്ചായിട്ട് രജിസ്റ്റേർഡ് ആവുന്നുണ്ട് ഉള്ളിലേക്ക്. പക്ഷേ നമുക്ക് വരികളൊന്നും കാണാപ്പാടായിരിക്കില്ല, എന്നാലും ഗ്രാജുവലി പഠിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടുണ്ട്, അതാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പാട്ടെന്ന് പറയുന്നത്. ആ പാട്ടും പഠിപ്പിച്ച ആളും എൻ്റെ ഉമ്മ എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെ പാടി തന്നിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോഴെന്ന് വെച്ചാൽ വീട്ടിൽ റേഡിയോ മാത്രമേ ഉള്ളൂ, ടേപ്പ് റെക്കോർഡർ ഇല്ല. ടേപ്പ് റെക്കോർഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് കേൾക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഉമ്മ എനിക്കിങ്ങനെ പാടിത്തരും. അത് കേട്ടിട്ട് ഞാനിങ്ങനെ ആ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഉമ്മാനോട് ഞാൻ പറഞ്ഞു വെക്കും, റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ എന്നെ വിളിക്കണം, എന്ത് തിരക്കാണെങ്കിലും, ഞാൻ ഉറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇനി കളിക്കാൻ പോയാലും ഒക്കെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ ഉമ്മ എന്നെ വിളിക്കും. ഞാൻ ഓടി വന്നത് ആദ്യമായിട്ട് ആ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ഒരു ആനന്ദമുണ്ട്.

അല്ല നമ്മൾ അനുഭവിക്കുന്നത്. അത് ഇപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ആ പാട്ടിങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ വസന്തം ഇങ്ങനെ വിരിയുന്ന ആ ഒരു സാധനം എനിക്ക് കിട്ടാറുണ്ട്. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വരിയാണ്.

ഈ പാട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചത്, കാണാതെ പഠിച്ച ഒരു പാട്ട്. ആ പാട്ട് കഴിഞ്ഞ് പല പല പ്രോഗ്രാംസിനൊക്കെ പോകാൻ തുടങ്ങി. പാട്ട് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വീട്ടുകാർക്കും ഒക്കെ വന്നു തുടങ്ങി. ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറും എം ജി രാധാകൃഷ്ണൻ സാറ് ഒക്കെ ആയിട്ട് അവിടെ ഒരു സംഗീതഭാരതി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്. അവിടത്തേക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അവിടെ പഠിക്കണമെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഓക്കെ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോഴെനിക്ക് 6 വയസ്സാണ് പ്രായം. അങ്ങനെ എന്നെ അവിടെ പാടാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പാട്ട് പഠിപ്പിക്കണമല്ലോ വീണ്ടും, വലിയ ചുമതലയാണ് ഉമ്മയുടെ നെഞ്ചത്തുള്ളത്, കാരണം പാടി വേണം പഠിപ്പിക്കാൻ ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു അധ്യാപകൻ എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തന്നു. പാട്ട് ഇതാണ് കേട്ടോ. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞു മാലയിട്ട് നിലാവ് പോൽ മെല്ലെ എന്നവൾ മുന്നിൽ വന്നപ്പോൾ. അത്യാവശ്യം നല്ല പാടുള്ളൊരു പാട്ടാണ്, പാടാൻ വേണ്ടിയിട്ട്. ഈ പാട്ടാണ് എന്നെ പഠിപ്പിച്ച് അവിടെ മുന്നിൽ കൊണ്ടെത്തിയത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആ റൂമിലകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഓമനക്കുട്ടി ടീച്ചർ ഇരിപ്പുണ്ട്, രാധാകൃഷ്ണൻ സാർ ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം എന്നെ കണ്ടപ്പോൾ ഞാനൊരു ചെറിയ കുട്ടി, 6 വയസ്സേ ഉള്ളൂ. അന്നേ ഞാൻ ചിരിയാണ്, എപ്പോഴും എന്തുണ്ടെങ്കിലും ഉത്തരം മുട്ടിയാലും ഒക്കെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും അതാണ് സംഗീത ജീവിതം തുടങ്ങിയത്. എപ്പോഴെന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ ഫസ്റ്റ് വരുന്ന

ഒരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ AKG ആർട്സിൻ്റെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ പോകുമായിരുന്നു. അവിടെ നിന്നാണ് ഓണത്തിനൊക്കെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാവും, എല്ലാവരും കൂടി ഒന്നിച്ചു പോകുന്നു, ഓണപ്പാട്ടിൻ്റെ ഒരു കോലാഹലം തന്നെയായിരിക്കും ആ സമയത്ത് സ്റ്റേജിൽ. അപ്പോൾ അതിൽ ഏറ്റവും ഓർമ്മയുള്ള ആ ടീമിൽ പാടുന്ന ഒരു ദാസേട്ടൻ്റെ സൗണ്ടുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു, പ്രസാദ് എന്ന പേര്. പ്രസാദേട്ടൻ പാടുന്ന പാട്ടാണ്, പ്രസാദേട്ടൻ പാടിയിട്ടാണ് ഞാൻ ആ പാട്ട് ആദ്യം കേൾക്കുന്നത്. ഞാനന്ന് ചെറുതാണല്ലോ, അതുകൊണ്ട് വല്ലാതെ ചിലപ്പോൾ ദാസേട്ടൻ പാടിയത് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രസാദേട്ടൻ പാടി കേൾക്കുന്ന പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും എന്നാൽ അത് ഓണപ്പാട്ടും കൂടിയാണ്, അങ്ങനെയുള്ളൊരു പാട്ടാണ്

0: ആവണിപ്പൊന്നു ഞാൻ.
1: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
2: അതിനെന്താ പിട്ടപ്പിള്ളി 3 days കോമ്പോ കോമ്പോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
1: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
2: പിട്ടപ്പിള്ളി ഏജൻസീസ്.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
0: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
5: ചെറുപ്പകാലത്തെ ഓണം എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഉമ്മയുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടുണ്ട്, ഒരു വസന്ത ആൻറ്റി. ഉമ്മയുടെ ഏറ്റവും ചെറുപ്പം മുതലേ ഉള്ളൊരു ചങ്ങാതിയാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് തുടർച്ചയായിട്ടുള്ള എല്ലാ ഓണങ്ങളും. ഓരോ വർഷവും ചെല്ലുമ്പോഴും ചിലപ്പോൾ വീട് മാറിയിട്ടുണ്ടാവും. പല ഏരിയയിൽ നിന്നുള്ള ഒരുപാട് ആ നാട്ടിലെ തന്നെ ഒരുപാട് കുട്ടികൾ ഒക്കെ ആയിട്ട് ഓരോ വർഷവും പുതിയ ചങ്ങാത്തങ്ങളാണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും വാപ്പായും ഉമ്മയും കൂടി പോകുന്നു, സദ്യ കഴിക്കുന്നു, കുട്ടികളെല്ലാവരും പല വഴിക്ക് കളിക്കാനോടുന്നു, നാടും എല്ലാം ഇങ്ങനെ തിണ്ടി നടക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതാണ് ഓണം എന്ന് ഓർമ്മിക്കുമ്പോൾ, കുറേ വർഷത്തെ ഓണം അതാണ്. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളിക്കാൻ സ്ഥലം തേടണ്ട എന്നുള്ളതാണ് ഓണ ദിവസത്തെ ഒരു സംഭവം. കാരണം അവിടെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടാൻ വേണ്ടി വരുന്ന അയൽപക്കത്തുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ആരുടെ വീടാണെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മളെല്ലാവരും വീട് കയറി ഇങ്ങനെ അവിടെ എല്ലാ വീട്ടിലും ഊഞ്ഞാലുണ്ടാവും, എല്ലാ വീട്ടിലും പോയിട്ട് ആടും. എല്ലാ വീട്ടിൽ നിന്നും ചെല്ലുമ്പോൾ ചിലപ്പോൾ പായസം അത് ഇത് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ കഴിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആനന്ദിച്ച് അങ്ങനെ നടക്കുകയാണ്. എവിടെയും നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. അത് എന്ത് ജാതിയാണെന്നോ എന്ത് മതമാണെന്നോ അങ്ങനത്തെ ഒരു ചിന്തയെപ്പറ്റിയും ബോധമല്ലാതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓണത്തിന് ആ ഒരു വർഷത്തെ ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കാൻ ചെന്നില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സങ്കടമുണ്ട്. പിന്നെ നമ്മളെ കാണുമ്പോൾ ആ സങ്കടം ഇങ്ങനെ പറഞ്ഞാൽ നീ വന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സ്നേഹവും സൗഹൃദവും അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പം ചെല്ലുമ്പോഴും അതെ.

0: അതുപോലെ തന്നെയാണ് ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടോ, അങ്ങനെങ്കിൽ അത് അവിടെ തന്നെ ആയിരിക്കണം.
1: നീ വസന്തകാലം
0: ആ കാലത്തിനെ ശരിക്കും ഒരു വസന്തകാലം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. എനിക്ക് സന്തോഷമുള്ള കുറേ നല്ല നിമിഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ

കുട്ടി ആലോചിക്കുമ്പോൾ ഞാൻ രണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ ബി എസ് സി സുവോളജി സെക്കൻഡ് ഇയർ വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നഴ്സിംഗ് ആണ് ഏറ്റവും ഇഷ്ടം, ആ ഒരു ഫീൽഡിൽ പോകാനാണ് നിന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ആയുർവേദ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് പറശ്ശിനിക്കടവ് ആയുർവേദ കോളേജിലേക്ക് ചേർന്നു. എനിക്ക് തോന്നുന്നു കോളേജ് കാലത്തെ ഏറ്റവും നല്ല അനുഭവം എനിക്ക് ആ കോളേജിൽ നിന്നാണ് കിട്ടിയത്. ഞാനൊരൊറ്റ മുസ്ലിം കുട്ടിയായിരുന്നു, പക്ഷേ എനിക്കതവിടെ അങ്ങനത്തെ ഒരു വേർതിരിവോ ഒരു ഒരു സാധനവും എനിക്ക് ആ നാട്ടിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകും. ഭയങ്കര രസകരമായി നടന്ന ഒരു വർഷം. അവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതിനാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് സെറ്റ് സാരി കൊടുത്തു പോയ ഓണാഘോഷം. അതായത് ഹോസ്പിറ്റൽ അന്തരീക്ഷമാണല്ലോ, അപ്പോൾ നമുക്ക് കോളേജിൽ നിന്നുള്ളൊരു ഫീല് വരുന്നില്ല. ഹോസ്പിറ്റലും അതൊക്കെ ആയിട്ട് നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെ എല്ലാം കൊണ്ടും കിട്ടുന്നുണ്ട്. പേഷ്യൻസും എല്ലാവരും ഡെയിലി കാണുന്ന യൂണിഫോമെന്ന് നമ്മളെ മാറി നല്ലൊരു അറ്റയറിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാം നമ്മൾ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കോളേജിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട പാട്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം, അന്നത്തെ പ്രായമാണ് കോളേജ് കാലഘട്ടത്തിൽ. അപ്പം അന്ന് ആ കോളേജിൽ മുഴങ്ങിക്കേട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ എന്നുള്ളത്. കാരണം എല്ലാവരും പാടി നടക്കുകയാണ്, ഇതേ പാടാൻ നേരുള്ളൂ, അവിടെ എല്ലാവരും അതിസുന്ദരികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെറ്റ് സാരി അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഓർമ്മ വരും.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
4: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
4: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
5: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: ഞാൻ കേട്ട് വളർന്നതൊക്കെ, ഏറ്റവും കൂടുതൽ കേട്ട് വളർന്നത് ജഗ്ജിത് സിംഗിൻ്റെയും ചിത്ര സിംഗിൻ്റെയും ഗസൽസാണ് കേട്ട് വളർന്നത്. എൻ്റെ വാപ്പ ഇവരുടെ രണ്ടാളുടെയും ഭയങ്കര ഫാനാണ്. കണ്ണൂരിൽ നിന്ന് വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ മന്ത് വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 2 മന്ത് കൂടിയിട്ട് വരുമ്പോഴായാലും അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് എത്ര കാസറ്റ്സ് അവരുടെ പാട്ടുകൾ ഇറങ്ങുന്നോ അത് കയ്യിലുണ്ടാവും. അങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ വാപ്പ വരുന്ന 1 വീക്ക് വീട്ടിൽ ആ പാട്ടുകൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കും. എനിക്ക് ആ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ

ലെസൺസാണ് എനിക്ക് ഇപ്പോഴും തരുന്ന ഓർമ്മകൾ. അതിൻ്റെ കൂടെയാണ് കൂടുതലും ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനുള്ള സൗകര്യം അന്ന് ടൈമിൽ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കർണാടക സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തതും എന്നെ അതിന് ചേർക്കുന്നതും. കർണാടക സംഗീതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ ഞാൻ പഠിച്ചു. എന്നാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് ആലപ്പുഴ ശ്രീകുമാർ സാറാണ്. സാറുമായിട്ട് അധികമൊന്നും സംസാരമോ വർത്തമാനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല, പേടി കൊണ്ടും ആ റെസ്പെക്റ്റ് കൊണ്ടും ഉള്ളൊരു ഭയങ്കരമായൊരു ബഹുമാനം ഇങ്ങനെ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കണ അസാധ്യ വ്യക്തിത്വമാണ് സാറ്. എന്നെയൊന്നും ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യം സാറിനില്ല. പക്ഷേ എന്നെ ആ ചെറുപ്പം മുതൽ നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ കൈ പിടിച്ച് താളം ഇട്ട് തരിക, ഇതൊക്കെയാണ് എനിക്ക് തരുന്ന നല്ല നല്ല ഓർമ്മകൾ. അതാണ്, തെറ്റിപ്പോയാൽ സാർ ഇങ്ങനെ നോക്കി പിടിപ്പിക്കും, താളം തെറ്റുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞ് വന്നിരുന്ന എൻ്റെ കൈ പിടിച്ച് എനിക്ക് താളം ഇട്ട് തരിക. പിന്നെ ഞാൻ കരുതി ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ സാറിനെ മറക്കും എന്നുള്ള, എന്തോരം കുട്ടികളെ കാണുന്ന ആൾക്കാരാണ് അവർ, അപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് കരുതുമ്പോഴും, കുറേ വർഷത്തിന് ശേഷം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിന് എനിക്ക് ഉറുദു റെസിറ്റേഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് മാർക്കിടാൻ വേണ്ടിയിട്ട് സാറവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സാറുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സാറ് മാർക്കിട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ കണ്ടിട്ട് നീ എവിടെയായിരുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈയെടുത്തിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്നെ വളരെ ചെറുപ്പത്തിൽ സാറ് കണ്ടതാണ്. പിന്നെ കാണുമ്പോൾ എൻ്റെ രൂപം കോലമൊക്കെ മാറിയിട്ട് ഞാനൊരു ടീനേജ് പ്രായത്തിലാണുള്ളത്. പക്ഷേ എന്നിട്ട് സാറിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് സ്നേഹം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ സ്നേഹം എന്നാലോചിക്കുമ്പോൾ തീരെ ഒരു കളങ്കമില്ലാതെ അത്ര

എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റേജ് ഷോസിലൊക്കെ ബേണി ഇഗ്നീഷ്യസിലെ ബേണി ചേട്ടൻ മാൻഡലിൻ ഹാർമോണിയം ഗിറ്റാറ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും വലിയൊരു മ്യൂസീഷ്യൻ. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. എൻ്റെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ കൂടുതലും വിദ്യാസാഗർ, പിന്നെ ബേണി ഇഗ്നീഷ്യസിൻ്റെ പാട്ടുകൾ, അങ്ങനെ അങ്ങനെ. അപ്പോൾ അതൊരു ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് സാറ് നമ്മുടെ കൂടെ പങ്കെടുത്തു എന്നുള്ളത്. പുള്ളിയുടെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് എനിക്ക്. മ്യൂസിക്കിൻ്റെ ഒരു റിച്ച്നെസ് കൊണ്ടും അല്ലെങ്കിൽ പാട്ടിൻ്റെ സീന് കൊണ്ടും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ബ്യൂട്ടി കൊണ്ടും ഫ്രെയിംസ് കൊണ്ടും പിന്നെ പേഴ്സണലി അറിയുന്ന ഒരാൾ മ്യൂസിക് ചെയ്തു എന്നുള്ളതും എല്ലാം കൂടി കൊണ്ട് ടോട്ടലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടിനോട് കൂടുതൽ അടുക്കാനുണ്ടായ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എൻ്റെ പല കള്ളത്തരങ്ങളും പിടിക്കുമ്പോൾ എന്നോട് നീ ഒരു കള്ളിയാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടിത്തരാറുണ്ട്.

ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ ബയ്യോളി എഴുതിയ, റാസ കമ്പോസ് ചെയ്ത വരുമെന്ന് ചൊല്ലിയ എന്നുള്ളൊരു ഗാനമാണ്. ആ പാട്ടിനോട് അത്ര ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, അത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വേണ്ടിയുള്ള ഒരു പാട്ടായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തിൽ, ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രണയം, വിരഹം ഒക്കെ എല്ലാ ഇമോഷൻസും കൂടി ഇങ്ങനെ ഒന്നിച്ച് നിൽക്കണ ഒരു ഇമോഷനാണ് ആ രാഗത്തിനുള്ളത്. അപ്പം ഇതെല്ലാം ആ പാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ പാടിയതിൽ നമുക്ക് തൃപ്തിയായ ഒരു പാട്ടെന്ന് പറയില്ലേ, അങ്ങനെ അടുപ്പുള്ളൊരു പാട്ടാണ്.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: ആവണി പൊന്നുഞ്ഞാൽ
7: വരുമെന്ന്. ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഓണാഘോഷം ഞാനിപ്പോൾ ആഘോഷിച്ചു വരികയാണ്. കാരണം പല വ്യത്യസ്ത മേഖലയിൽ, സ്കൂൾ തലം കഴിഞ്ഞു, കോളേജ് തലം കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ കരിയർ വൈസ് ആയിട്ട് നമ്മൾ പാടാനും ഒക്കെ പോകുമ്പോൾ ഇപ്പോൾ ഓരോ രാജ്യത്തും ഓണാഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ പല രാജ്യത്തുള്ളതും അല്ലെങ്കിൽ അവരുടെയൊക്കെ സൗഹൃദം, അവർ സംഘടിപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ, കാരണം ഇപ്പോഴും അതൊക്കെ എന്താ പറയുക, നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിലും അല്ലെങ്കിൽ ആ സൗഹൃദത്തിനൊരു അതിർവരമ്പ് വയ്ക്കാത്തതിൽ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഓണം

വീണ്ടും റേഡിയോ എന്ന് ഓർമ്മിക്കുമ്പോൾ സന്തോഷം തരുന്നൊരു മൊമെൻറ്റ് ജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ എപ്പോഴൊക്കെയോ ഈ റേഡിയോ അനുഭവങ്ങൾ, നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ പറയാം, എനിക്കൊരു റേഡിയോ വാങ്ങണം. ആ പഴയ റേഡിയോ ശീലം ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കിച്ചണിലേക്ക് രാവിലെ കയറുമ്പോഴേ റേഡിയോ ഓണാക്കുന്നു, പിന്നെ വർക്ക് ഏരിയയിലേക്ക് പോകുമ്പം ഇത് ഓഫായി അടുത്ത റേഡിയോ അവിടെ ഓണാവുന്നു. അങ്ങനെ റേഡിയോ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അതിൽ പല സ്റ്റേഷൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, എന്തോരം പാട്ട് കേൾക്കുക. അപ്പോൾ അതിങ്ങനെ മിസ്സാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ എപ്പോഴേക്കും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടിട്ട് അതിങ്ങനെ ഓർത്ത് എൻ്റെ മാനേജർ എനിക്കൊരു ദിവസം ഒരു റേഡിയോ വാങ്ങിക്കൊണ്ട് തന്നു. എന്താ, നിങ്ങൾ കുറേ നാളായില്ലേ ഇതിങ്ങനെ പറയണോ റേഡിയോ വാങ്ങണമെന്ന്? ഇനി റേഡിയോ കേൾക്കാണ്ട് നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരു റേഡിയോ ഫസ്റ്റിൽ വാങ്ങി തന്നിരുന്നു. ആ റേഡിയോയിലാണ് ഞാൻ ഇപ്പോഴും പാട്ട് കേൾക്കുന്നത്. വീണ്ടും ആ ഒരു റേഡിയോ അനുഭവത്തിലേക്ക് പോകാൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ അതൊക്കെ ആവണിപ്പൊന്നു ഞാൻ എൻ്റെ ശ്രോതാക്കളോട്

0: സംസാരിക്കാനും പങ്കിടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ നേരാണ്.
1: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് തന്റെ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഗായിക ഇംതിയാസ് ബീഗം. അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.
2: ആവണി പൊന്നൂഞ്ഞാൽ.

നാളെ ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. ഇതിൽ ചലച്ചിത്ര നടി ഷംല ഹംസ പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ.

ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ. വിധു പ്രതാപും ശ്വേതയും പാടിയ ഗാനം. ചിത്രം പന്തയക്കോഴി.

0: Cricket India resumed their innings after lunch against host Sri Lanka in the day two of the second and final test in Colombo. India were 471 for 8 when reports last came in. Rishabh Pant, returning after retiring hurt on day one, battled through a barrage of short balls to remain unbeaten on 63, while Dhruv Jurel made 59 to power India through 419 for 6 at lunch. Devdutt Padikkal continued his impressive form, scoring his second consecutive test century. He made 117 off 193 balls. And now before we end the bulletin, the headlines once again. Commerce and Industry Minister Piyush Goyal says India is negotiating free trade agreements with 8 to 9 more groups of countries. Supreme Court issues notice to centre on plea seeking CBI probe into JPSC exam irregularities. Union Home Minister Amit Shah to attend 9th National Security Strategies Conference in New Delhi this evening. External Affairs Minister S. Jayashankar to co-chair India-Russia Intergovernmental Commission on Trade, Economic, Scientific, Technological and Cultural Cooperation in Moscow today. And in Test cricket, India holds strong position against Sri Lanka with 471 runs in the first innings at Colombo. Devdutt Padikkal smashes 117 runs. With that, we end the midday news.
1: Agashavani.
2: വേനൽ മഴ തുടർ നാടകം അവസാന ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, വിഷ്ണു സി വി, സുനിത വിജയകുമാർ, രാകേഷ് എം എസ്. സംവിധാനം എൻ വാസുദേവ്.
3: എനിക്കിപ്പോ ദുഃഖം മാത്രമല്ല കുറ്റബോധവും തോന്നുന്നു. മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ.
4: എന്താ ശ്രീകുമാറെ?
3: ആ അമ്മ മരിച്ചത് ഞാൻ കാരണമാണ്.
4: അതെങ്ങനെയാ ശ്രീകുമാർ?
3: ഞാൻ പറഞ്ഞതനുസരിച്ച് സരള ഗർഭിണിയാണെന്ന കാര്യം അമ്മയെ അറിയിച്ചപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കാവാം ഹാർട്ട് അറ്റാക്കിലേക്ക് നയിച്ചത്. ദുർബല മനസ്സും ദുരഭിമാനവും ഒക്കെ ഉള്ളവരാ.
4: കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണല്ലോ ശ്രീകുമാർ.
3: ഇല്ല, ഒന്നും കൈവിട്ടു പോവില്ല. ഞാൻ ബുദ്ധിപൂർവമെല്ലാം എന്റെ കൈപ്പിടിയിലാക്കും. എന്റെ സരളയെ എനിക്ക് സ്വന്തമാക്കണം, അവളെ രക്ഷിക്കണം. ഇപ്പോ തന്നെ ഡാഡിയോട് ഞാൻ എല്ലാം തുറന്നു പറയും. ഇപ്പൊ മുതൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നേതൃത്വം നയിക്കുന്നത് എന്റെ ഡാഡി ആയിരിക്കും. നാട്ടുകാരും ഒപ്പം നിൽക്കും, അനുസരിക്കും, അനുമോദിക്കും. അമ്മയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഞാനും സരളയുമായുള്ള വിവാഹം. പിന്നെയുള്ള എന്റെ പ്രധാന ലക്ഷ്യം ശോഭയെയും വിശ്വനെയും ഒരു കുടക്കീഴിലാക്കുകയാണ്. എന്താ, എങ്ങനെയുണ്ട് എന്റെ പ്ലാനിങ്? പക്ഷേ ഇപ്പൊ മുതൽ വിശ്വനും മനുവും എന്റെ കൂടെ ഉണ്ടാവണം. എന്താ?
4: ഉണ്ടാകും, ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും.
3: എന്നാൽ രണ്ടുപേരും കയറിക്കോ ജീപ്പിലോട്ട്.
5: നല്ല തീരുമാനങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പുറപ്പെട്ടത്. ശ്രീകുമാർ തന്നെയാ ജീപ്പ് ഓടിച്ചിരുന്നത്. സന്തോഷത്തോടെയാണ് സംസാരിച്ചിരുന്നതെങ്കിലും സരളയുടെ അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് തിരിച്ചെത്തിയ ശ്രീകുമാറിന്റെ മനസ്സ് നല്ലവണ്ണം വേദനിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നു.
6: എങ്ങനെയാ അപകടം സംഭവിച്ചതെന്ന് മനുവിന് ഓർമ്മയുണ്ടോ?
5: സരളയുടെ അമ്മ മരിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശ്രീകുമാറിന് സാധാരണയായി ഒരു ഷോക്ക് ഉണ്ടാവുമല്ലോ. അതോടൊപ്പം സരള ബോധം കെട്ട് വീണെന്നും വളരെ നേരമായിട്ടും സ്വബോധം വീണ്ടും കിട്ടിയിട്ടില്ലെന്നുമൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ശ്രീകുമാർ അറിഞ്ഞിരുന്നു. ഒക്കെ കൂടി ചിന്തിച്ചപ്പോൾ ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ ഒരു നിമിഷം അവന്റെ മനസ്സൊന്ന് പതറിയിരിക്കണം.
6: എന്നിട്ട്
5: ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു.
6: അയ്യോ,
5: മരങ്ങളിലും പാറയിലുമൊക്കെ ഇടിച്ച് തകർന്ന് പാതാളത്തിൽ ആഴ്ന്നു പോകുന്നത് പോലെ തോന്നി. നേരം പുലർന്നപ്പോഴാ ഞങ്ങൾ രക്തത്തിൽ കുളിച്ച് ചലനമറ്റ് കൊക്കയിൽ കിടക്കുന്നത്

0: എന്നിട്ട് ശ്രീയേട്ടൻ സുഖം പ്രാപിച്ചോ?
1: ഇല്ല സരളെ, കോമാവസ്ഥയിൽ നിന്ന് ഇതുവരെ മോചിതനായിട്ടില്ല. അവൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കോടികൾ ചെലവഴിച്ച് ശ്വാസോച്ഛ്വാസം മാത്രമുള്ള അവൻ്റെ ചലനമറ്റ ശരീരത്തിനരികിൽ കണ്ണീരും പ്രാർത്ഥനയുമായി ആ ഡാഡിയും മമ്മിയും ഇപ്പോഴും കാവലിരിക്കുകയാണ്.
0: ഒരു നിമിഷത്തേക്കെങ്കിലും ശ്രീയേട്ടന് ഓർമ്മശക്തിയും സംസാരശേഷിയും ദൈവം തിരിച്ചു കൊടുത്താൽ എന്നെ ഓർക്കും, എന്റെ പേര് വിളിച്ച് കരയും.
1: ആ പ്രതീക്ഷ ഇനി വേണ്ട സരളെ. ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതയില്ല.
0: അപ്പോ എന്റെ ശ്രീയേട്ടനെ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണോ പറയുന്നത്?
1: വരും, തിരിച്ചു വരും, പക്ഷേ ഏതവസ്ഥയിലാണെന്ന് പറയാൻ പറ്റില്ല.
2: കരയേണ്ട ചേച്ചി, വിധി എന്നതൊരു പ്രപഞ്ച സത്യമാണ്. മനുഷ്യർ അതിന്റെ അടിമകളാ. സമ്പന്നത കൊണ്ടോ സൗഭാഗ്യങ്ങൾ കൊണ്ടോ അതിനെ തിരുത്തി എഴുതാനും തോൽപ്പിക്കാനും മനുഷ്യർക്കാവില്ല.
1: ഡോക്ടർ മോഹൻ പറഞ്ഞതാ ശരി. ഇപ്പോ വേണ്ടത് നിങ്ങളെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്ത വർമ്മസാറിനോടും കുടുംബത്തോടും നന്ദി അറിയിക്കുക. നിന്ദിച്ചും വേദനിപ്പിച്ചും ഇവിടെ നിറക്കിവിട്ട വിശ്വനോട് ക്ഷമാപണം നടത്തുക. മടക്കയാത്രയ്ക്ക് മുമ്പ് ഇത് രണ്ടും നിങ്ങളുടെ കടമയാണ്.
2: തീർച്ചയായും അത് വേണം. ശോഭ, നമുക്ക് എല്ലാവർക്കും കൂടി വർമ്മസാറിന്റെ വീട്ടിലേക്ക് പോകണം.
3: ശരി മോഹൻ.
4: ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഡോക്ടർ മോഹൻ, എന്ത് അത്ഭുതമാ സംഭവിച്ചത്? ഈ മനു പുതിയ കഥകൾ വല്ലതും പറഞ്ഞു തന്നോ? മാനസാന്തരം വന്ന പോലെ എല്ലാവരും കൂടിയുള്ള ഈ വരവ് ആണോ ശോഭെ?
5: അമ്മേ, എന്നോട് ക്ഷമിക്കണം.
4: ക്ഷമയും സഹനശക്തിയും ഒരുപാടുള്ളവരാ ഞങ്ങൾ. ശോഭ അത് മനസ്സിലാക്കാൻ വൈകിയെന്ന് മാത്രം.
5: എനിക്ക് വർമ്മസാറിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അതിന് അമ്മ എന്നെ അനുവദിക്കണം.
4: അതിന് എന്റെ അനുവാദമൊന്നും വേണ്ട ശോഭേ. എവിടെയും ഏത് സമയത്തും എന്ത് സഹായത്തിനും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വിലക്കൊന്നും കൽപ്പിച്ചിട്ടില്ല. കുറെ നാളായിട്ട് ദേ ആ ലോണിലെ ഊഞ്ഞാൽ കസേരയിലാ വാസം. ഞാൻ മുമ്പൊക്കെ കളിയാക്കുമായിരുന്നു, ജീവിതകാലം മുഴുവൻ ഈ ഊഞ്ഞാൽ കസേരയിൽ ആടി തീർക്കാനാണോ ഭാവമെന്ന്. നിങ്ങൾ വരൂ. ഇത് കണ്ടില്ലേ, കണ്ണടച്ച് ഒരേ ഇരുപ്പാ. ഈ ഊഞ്ഞാലിന്റെ ആട്ടം മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. മോനെ വിശ്വ.
6: എല്ലാവരും ഉണ്ടല്ലോ.
2: വിശ്വൻ എണീക്കണ്ട, ഇരുന്നോളൂ. ശോഭയും സരളചേച്ചിയും ഒക്കെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് എല്ലാവരെയും ഒന്നുകൂടി കാണണമെന്ന് ഇവർക്കൊരാഗ്രഹം, അതാ വന്നത്. മേഡം, വർമ്മസാറ്
4: മുകളിലുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം വിശ്വൻ ഞങ്ങളുടെ മുന്നിൽ മനസ്സ് തുറന്നു. ഉള്ളിൽ എരിഞ്ഞു നീറിക്കൊണ്ടിരുന്ന സ്വകാര്യ ദുഃഖങ്ങളും രഹസ്യങ്ങളുമെല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്തു. എല്ലാ പിണക്കങ്ങളും മറന്ന് അച്ഛൻ ഇവനെ ആശ്വസിപ്പിച്ചു, ധൈര്യം കൊടുത്തു. അങ്ങനെ വലിയൊരിടവേളയ്ക്ക് ശേഷം അച്ഛനും മകനും വീണ്ടും സുഹൃത്തുക്കളായി. ഈ വീട്ടിലെ സന്തോഷം തിരിച്ചെത്തി. പക്ഷേ ശ്രീകുമാറിന് സംഭവിച്ചതും ഇപ്പോഴത്തെ അവസ്ഥയും വെളിപ്പെടുത്തിയപ്പോൾ വർമ്മ ഡോക്ടറുടെ മനസ്സ് നൊമ്പരപ്പെട്ടതുപോലെ പെട്ടെന്നൊരു മൂഡൌട്ട് അന്നേരമ മുകളിലേക്ക് കയറിപ്പോയത്.
0: വിശ്വൻ ഞങ്ങളോട് ക്ഷമിക്കണം.
6: ഞാൻ എന്ത് ക്ഷമിക്കാനാ സരളെ? അറിവില്ലാത്ത നമ്മളോടൊക്കെ ദൈവമല്ലേ ക്ഷമിക്കേണ്ടത്, അല്ലേ മോഹൻ സാർ?
2: അതെ അതെ.
0: വിശ്വനോട് വളരെ മോശമായിട്ടാണ് ഞങ്ങൾ പെരുമാറിയത്. അത് വിശ്വന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് മനസ്സിലായി. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ശ്രീയേട്ടനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊരു നല്ല ജീവിതം വച്ചു നീട്ടിയത് ഒരു വലിയ ത്യാഗം തന്നെയാണ്. ആ മനസ്സിനെയാണ് ഞങ്ങൾ വേദനിപ്പിച്ചത്.
6: എന്റെ മനസ്സ് വേദനിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്റെ തീരുമാനം ത്യാഗമായിരുന്നില്ല, അതെന്റെ കടമയായിരുന്നു. അല്പനേരത്തെ സംഭാഷണം കൊണ്ട് തന്നെ ശ്രീകുമാർ സരളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അന്നെനിക്ക് മനസ്സിലായി. സരളെ സകല സൗഭാഗ്യങ്ങളോടും കൂടി ഒരു രാജകുമാരിയെപ്പോലെ വാഴിക്കാൻ മോഹിച്ചയാളാണ് ശ്രീകുമാർ. എന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അന്ന് ആവേശത്തോടെ ഞങ്ങളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എല്ലാം തകർന്നു. ഞാൻ കാരണം.
4: മോനെ വേണ്ട, ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരുപാട് വേദനിച്ചു, കരഞ്ഞു, കണ്ണീരൊഴുക്കി. ഇനി ഒരു തവണ കൂടി വിങ്ങി വിതുമ്പി കരയാനുള്ള ബലം നിന്റെ ഹൃദയത്തിനില്ല.
6: ഞാൻ കരയില്ല അമ്മേ. പക്ഷേ

0: കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇതുവരെ ശോഭയോടോ സരളയോടോ ശ്രീകുമാറിൻ്റെ അവസ്ഥ അറിയിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയില്ല. അറിയിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല, വെറുതെ ഇവരെ കൂടെ കരയിപ്പിക്കാമെന്ന് മാത്രം. സരളയുടെ പ്രിയപ്പെട്ടവൻ അന്യരാജ്യത്തെ ആശുപത്രിയിൽ ICU മരണം കാത്ത് കഴിയുവാണെന്ന് ഞാൻ ഇവരോട്.
1: വേണ്ട വിശ്വ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? വിങ്ങിയും വിതുമ്പിയും മനസ്സിനെ തളർത്തണ്ട.
2: ഞങ്ങൾ ശ്രീകുമാറിൻ്റെ ഡാഡിയെയും ഡോക്ടറെയും കൂടെ കൂടെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. കോമയിലാണെന്നും ഒരു പുരോഗതിയും ഇല്ലെന്നുമാണ് ഇപ്പോഴത്തെ മറുപടി.
0: ശ്രീകുമാർ ഇനി ഒരിക്കലും യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
2: അതോർത്ത് ഞങ്ങൾ മനസ്സ് നേറി കഴിയുമ്പോഴാണ് യാദൃശ്ചികമായി ശോഭയെയും സരളയെയും സൈക്കോ ആശുപത്രിയിൽ കണ്ടുമുട്ടുന്നത്.
3: ഇവർ നന്മയും സ്നേഹവും അർഹിക്കുന്നതുകൊണ്ടാ ദൈവം നമ്മുടെ മുന്നിൽ തന്നെ കൊണ്ടെത്തിച്ചത്.
0: എത്തിച്ചത് ഏത് ശക്തിയാണെങ്കിലും എത്തപ്പെട്ടതും കണ്ടുമുട്ടിയതും ഒരു നല്ല നിമിത്തമായിട്ടാണ് തോന്നുന്നത്. ശ്രീകുമാർ സരളയെ നല്ല നിലയിൽ ജീവിപ്പിക്കണമെന്ന് സ്വപ്നം കണ്ടു. പക്ഷേ ഈ ജന്മം അത് സമ്മാനിക്കാൻ അവന് സാധ്യമല്ലെന്ന് ഉറപ്പായി. ആ സ്ഥിതിക്ക് അവൻ മോഹിച്ചതുപോലെ അവൻ്റെ സുഹൃത്തായ ഞാൻ തന്നെ സരളയ്ക്ക് ഒരു നല്ല ജീവിതം സമ്മാനിച്ചാൽ അവൻ സന്തോഷിക്കുകയോ സംതൃപ്തിപ്പെടുകയോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ്.
4: മനസ്സിലായി, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ശ്രീയേട്ടൻ എന്നോടുള്ള സ്നേഹം ആത്മാവിൽ ചേർന്ന സത്യമായിരുന്നു, ശാശ്വതമായിരുന്നു. ആ സ്ഥാനത്ത് എന്തൊക്കെ സ്വർഗങ്ങൾ ആരൊക്കെ വച്ച് നീട്ടിയാലും ഞാൻ സ്വീകരിക്കുകയില്ല, എനിക്കതിന് കഴിയില്ല.
3: സരളെ, ഇനിയുള്ള കാലം മുഴുവൻ
4: എത്ര കാലം കഴിഞ്ഞാലും ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ ശ്രീയേട്ടൻ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ തിരികെ തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും.
2: സരളെ, ദേ ഡോക്ടർ അങ്കിൾ വരുന്നു.
5: ആ, എല്ലാവരും ഉണ്ടല്ലോ, സന്തോഷമായി. കഥകൾ മുഴുവൻ ഞാൻ അറിഞ്ഞു. ഫെയ്റ്റ്, അതേ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്താ സരളയുടെ പ്ലാൻ? ശ്രീകുമാറിന്റെ തിരിച്ചുവരവിന് വേണ്ടി തപസ് തന്നെയാണോ?
3: തപസ് മാത്രമല്ല, ശബദവുമുണ്ട്.
5: ആയിക്കോട്ടെ, പക്ഷേ അതൊക്കെ മനസ്സിൽ മാത്രം മതി. ജീവിതം ജീവിച്ചു തന്നെ തീർക്കണം. ഈശ്വരൻ ഇടയ്ക്കൊക്കെ തരുന്ന ദുഃഖങ്ങൾ മാത്രമല്ല, സുഖസന്തോഷങ്ങളും നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ ജീവിതം ദുഃഖത്തിന് മുമ്പിൽ മാത്രം അടിയറവ് വെച്ചു കൊടുക്കരുത്. സന്തോഷിക്കേണ്ട അവസരം വരുമ്പോൾ ദുഃഖത്തെ ഉപേക്ഷിക്കുന്നതാ ബുദ്ധി. പ്രത്യേകിച്ച് സരള, കാരണം ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഭാവി നിന്റെ കൈകളിലാണ്.
3: കുഞ്ഞിന്റെയും അമ്മയുടെയും ഭാവിക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി നമ്മളും ഈ വീടുമൊക്കെ ഇവർക്ക് സ്വന്തം പോലെയല്ലേ? എന്തിനും നമ്മൾ ഉണ്ടാവുമല്ലോ ഇവരുടെ കൂടെ.
6: ഇതുവരെ ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിനും സഹായത്തിനും ഒക്കെ തന്നെ ആയുസ് മുഴുവൻ കടപ്പെട്ടതാ. ഇനിയും
5: സഹായം ഒരു ഔദാര്യമായിട്ടല്ല, ആധികാരികമായി തന്നെ സ്വീകരിക്കാൻ ഒരു വഴിയുണ്ട്.
3: അതെന്താ ഡോക്ടറെ, പ്രത്യേകിച്ചൊരു ആധികാരിക വഴി?
5: ഉണ്ട്. ശോഭയും സരളയും നമ്മുടെ ഹോസ്പിറ്റലിൽ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്നു. നല്ലൊരു തുക വേതനമായി കൈപ്പറ്റുന്നു. എന്താ?
3: സന്തോഷമായി, തൃപ്തിയായി എനിക്ക്.
5: ഒരു കാര്യം കൂടിയുണ്ട്.
2: എന്താങ്കിൽ? എനിക്കും കൂടെ ഒരു പോസ്റ്റിംഗ്, അതാണോ?
5: അതല്ല, അത് വേണ്ടി വന്നാൽ പിന്നെ പരിഗണിക്കാം. ഞാൻ പറയാൻ വന്നത്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജായി ഉടനെ ഒരു പുതുമുഖം ചാർജ് എടുക്കും.
3: ആരാ ഡോക്ടറെ അത്?
5: എന്റെ മകൻ വിശ്വനാഥ വർമ്മ. എന്താ മോനെ, നീ റെഡിയല്ലേ?
7: റെഡിയാണ് അച്ഛാ. ഷുവർ.
5: പിന്നൊരു കാര്യം കൂടി, ശോഭയും സരളയും എന്റെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി നോക്കുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്തൊരു കോംപ്ലക്സ് ഫീൽ ചെയ്യും.
3: എന്താ ഡോക്ടറെ അങ്ങനെയൊരു?
5: സ്വന്തം സ്ഥാപനത്തിൽ അധ്വാനിച്ച് ശമ്പളം വാങ്ങുന്ന പെൺമക്കളോട് തോന്നുന്ന ഫീലിംഗ്സ്.
3: നിമിഷം കൊണ്ട് ഒരു വലിയ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് കളഞ്ഞല്ലോ ഈ ഡോക്ടർ.
6: എന്തായാലും ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുക.
3: പോയിട്ട് വരാമെന്ന് പറയൂ മോളെ.
6: പോയിട്ട് വരൂ അമ്മേ.
5: ഹൈറേഞ്ചിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിലല്ലേ നിങ്ങൾ വന്നത്?
6: അതെ.
5: എന്നാൽ തിരിച്ചങ്ങോട്ട് ബസ്സിലല്ല പോകുന്നത്, ഞങ്ങളുടെ കാറിൽ. ഡോക്ടർ മോഹനും മനുവും ഒപ്പം വരും. പിന്നാലെ ഞങ്ങളും ഉണ്ടെന്ന് മനസ്സിൽ കരുതിക്കൊള്ളൂ. ഒരു ധൈര്യത്തിന്.
8: വേനൽ മഴ തുടർ നാടകം സമാപിക്കുന്നു.

രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, മനു, വിഷ്ണു സി വി, സരള, സുനിത വിജയകുമാർ, ശ്രീകുമാർ, രാകേഷ് എം എസ്. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ വിട്ടാപ്പിള്ളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: വിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
0: കണ്ടീഷൻസ് അപ്ലൈ.

0: ആകാശവാണി ഇപ്പോൾ സമയം 3 മണി. ഗാനോപഹാരം. വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്.
1: ധീരണ ധക്കിട്ട.

എ പി ഗോപാലൻ വരികളെഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന് ജെൻസിയും സംഘവും ആലപിച്ച ഗാനം. ചിത്രം രാഗം താനം പല്ലവി.

0: കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രേഷ്ഠ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാണ്. പ്രവേശനം ലഭിക്കുന്നവർക്ക് 12-ാം ക്ലാസ് വരെ പഠന ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഭക്ഷണ ചെലവുൾപ്പെടെ സ്കൂൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പ് വഴി സ്കൂളുകൾക്ക് നേരിട്ട് നൽകും. 9-ാം ക്ലാസ്സിൽ 1,00,000 രൂപ വരെയും 12-ാം ക്ലാസ്സിൽ 1.35 ലക്ഷം വരെയുമാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് പരിധി. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കിടേഷ്, ചിത്രം ധ്രുവം.

മനു മഞ്ജിത് വരികളെഴുതി, ഷാൻ റഹ്മാൻ ഈണം നൽകി, ഉണ്ണിമേനോൻ, സിതാര, മീര ശർമ്മ എന്നിവർ പാടിയ ഗാനം ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

0: ജീവിതത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: പൊൻകുന്നം ദാമോദരന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. സുജാത പാടിയ ഗാനം ചിത്രം നോട്ടം.

ഗാനോപഹാരത്തിൽ ഇനി യേശുദാസും സംഘവും പാടിയ ഗാനം. രചന പി. ഭാസ്കരൻ, സംഗീതം ജോൺസൺ, ചിത്രം ഇത് ഞങ്ങളുടെ കഥ.

അസഫലി കേച്ചേരി വരികളെഴുതി മോഹൻ സിതാര ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ദാദാ സാഹിബ്.

യേശുദാസും സുജാതയും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്രം ആകാശഗംഗ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്നിരിക്കുന്നു. ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

എൻ ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം അനിയത്തിപ്രാവ്.

0: ഗാനോപഹാരത്തിൽ ഇനി സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന ചിത്രത്തിനുവേണ്ടി എസ് രമേശൻ നായർ രചിച്ച്, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന്, പി ജയചന്ദ്രനും അരുന്ധതിയും പാടിയ
1: ഗാനം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 8, ശകവർഷം 1948 ഭാദ്രം 2, 2026 ആഗസ്റ്റ് മാസം 24 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 31 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയും തുടങ്ങുന്നത് ചോദ്യോത്തരവേളയുടെ തന്നെ ആവട്ടെ. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിലെത്തിയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ഏത് എന്നതായിരുന്നു ശ്രോതാക്കളോട് ഇന്നലെ ചോദിച്ചത്. ഉത്തരം DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. 1967 അണ്ണാദുരയുടെ നേതൃത്വത്തിലാണ് ഈ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്തിയത്. ഇനി ഇന്നത്തെ ചോദ്യം ചോദിക്കാം. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് വാർത്തകളിൽ ഇടം നേടിയ കേരളത്തിലെ പ്രശസ്തമായ ചരിത്ര സ്മാരകം ഏത്? ചോദ്യം ആവർത്തിക്കാം. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് വാർത്തകളിൽ ഇടം നേടിയ കേരളത്തിലെ പ്രശസ്തമായ ചരിത്ര സ്മാരകം ഏത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് തൊട്ടു മുൻപായി കേൾക്കാം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഓണം പ്രത്യേക പരിപാടി ഗായകൻ വി ദേവാനന്ദുമായുള്ള അഭിമുഖം കേൾക്കാം.
1: മലയാളികളുടെ പ്രിയപ്പെട്ട 10 പാട്ടുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഗായകന്റെ 7 പാട്ടുകളെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നോടൊപ്പം ഉള്ളത് മലയാള സിനിമാ പിന്നണി ഗായകൻ ദേവാനന്ദാണ് കൂടെ കൂടുന്നത്, വി ദേവാനന്ദ്. കുറേ ലെജൻസിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി അല്ലേ, എങ്ങനെ ഓർക്കുന്നു അതെല്ലാം?
2: ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കമ്പോസേഴ്സ്, നല്ല ലിറിക്സ് റൈറ്റേഴ്സ്, അതിലുപരി ഈ നല്ലത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മ്യൂസിക്കൽ വാല്യൂ ഉള്ള സോങ്സ്, നല്ല സ്റ്റോറി.
1: യെസ്,
2: കാരണം എപ്പോഴും ഒരു പാട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ടാണെങ്കിൽ കൂടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നല്ല സ്റ്റോറിയുള്ള നല്ല മൂവിയിൽ നല്ല സിറ്റ്

0: സിറ്റുവേഷനിൽ കറക്റ്റ് ആപ്റ്റായിട്ട് അത് പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ പാട്ട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത്.
1: അതായത് എല്ലാ ചേരുവകയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ,
0: അതെ, ലിറിക്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽ ആണെങ്കിലും എല്ലാം കൂടെ ചേർന്ന് വരുന്ന കുറച്ച് നല്ല സിനിമകളിൽ അന്ന് പാടാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് പല മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പം സുരേഷ് പീറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വിദ്യാസാഗർ സാറുണ്ട്, രവീന്ദ്ര മാസ്റ്റർ ഉണ്ട്, അങ്ങനെ ഓരോരുത്തരുടെയും. അപ്പോൾ അതിലൊക്കെ അന്നത്തെ സമയത്ത് ഇതുപോലെ നല്ല ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, കുറേ നല്ല പാട്ടുകൾ പാടാൻ സാധിച്ചു. അത് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു പാട്ട് ഹിറ്റായി കഴിയുമ്പോൾ അടുത്തൊരു സിനിമ വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ ഓർക്കും. അങ്ങനെ ആണ് ഈ പറഞ്ഞ പാട്ടുകളെല്ലാം ഒരു സീരീസായിട്ട് നമുക്ക് കിട്ടിയത്.
1: ഇപ്പോൾ ദേവാനന്ദ് ഏട്ടൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതായത് ഹൈ പിച്ചിലുള്ളത്, ഹൈ റേഞ്ചിലുള്ളത്, അതുപോലെ തന്നെ മെലഡി, അത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയല്ലേ?
0: തീർച്ചയായിട്ടും അത് യാദൃശ്ചികവശാൽ സംഭവിക്കുന്നതാണ്, കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല. എപ്പോഴും ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ നമ്മൾ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളാണ്, അപ്പം അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് ദേവാനന്ദൻ്റെ ഒരു ടൈപ്പ് സോങ് ഇല്ല, നമുക്ക് വരുമ്പോൾ നോക്കാം
1: എന്ന് പറയും.
0: അപ്പോൾ അല്ലാതെ ഒരു കമ്പോസറെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഇയാളെ കൊണ്ടൊന്ന് പാടിച്ച് നോക്കാം, അങ്ങനെ ഒരു ഇത് അന്നും ഇല്ല ഒട്ടും. ഇന്ന് പിന്നെയും കുറച്ചുകൂടെയൊക്കെ എന്നാൽ ഇയാളെ കൊണ്ടൊന്ന് ഡിഫറെൻ്റ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഗതിക്ക് വളരെ അപൂർവങ്ങളായിട്ട് ചിലപ്പോൾ ഒരുപക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് പാടുന്ന ആൾ ഞാൻ പാടിയതിന് ശേഷം അവർ ഇപ്പം അതർ ലാംഗ്വേജൊക്കെ പാടുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ മലയാള ഭാഷയുടെ വിഷയങ്ങളുണ്ടാവും, ഫാസ്റ്റായിട്ട് വരുന്ന വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പ്രശ്നമുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് പല പാട്ടുകളും നമുക്ക് ഓക്കെ ആവുന്നത്, ബാക്കി അല്ലാത്തത് അവർ തന്നെ പാടുകയുള്ളൂ. നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ട്രാക്ക് സിംഗിങ്ങിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നല്ല പാട്ടുകൾ നമുക്ക് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ അത് ചില ഒരു ഭാഗം ഇപ്പോൾ ചെന്നൈയിലൊക്കെ ട്രാക്കൊക്കെ പാടുന്ന ആളാണോ എന്ന് ചെന്ന് ഒരു തോന്നലുണ്ട് ചിലർക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് വളരെ പോസിറ്റീവായിട്ടാണ്, കാരണം ഒരു സിനിമയിൽ ഏറ്റവും നല്ല പാട്ട് അന്നത്തെ സമയത്ത് ദാസേട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ദാസേട്ടൻ കേൾക്കുന്നതിന് മുമ്പ്, ദാസേട്ടൻ പാടുന്നതിന് മുമ്പ് ആ പാട്ട് നമുക്ക് പാടാൻ സാധിക്കുക എന്നതും നമ്മുടെ കഴിവ് ആ പാട്ടിലൂടെ ഒരു കമ്പോസറെയോ ഒരു പ്രൊഡ്യൂസറെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയും അറിയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ, ഞാനതിനെ കാണുന്നത് അങ്ങനെയാണ്, വളരെ പോസിറ്റീവായിട്ടാണ്.
1: പക്ഷേ ഇപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് നെഗറ്റീവായിട്ടും നമ്മുടെ മുന്നിലേക്ക് വരാം. ഇപ്പോൾ ട്രാക്ക് പാടുന്ന ഒരാൾ എന്നുള്ളൊരു പേര് വന്നു പോയാൽ ചിലപ്പോൾ മുൻനിരയിലേക്ക് വരാൻ പറ്റില്ല.
0: അങ്ങനെയൊക്കെ ചെന്നൈയിലൊക്കെ ഉണ്ട്,
1: ട്രാക്കിലേക്ക് തന്നെ
0: പാടി വരുന്ന കുറേ ആൾക്കാരുണ്ട്.
1: അത് പിന്നെ അവരെ പിന്നെ മുൻനിരയിലേക്ക് വിളിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ?
0: അത് ഈ പറഞ്ഞു വിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒരു ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ ആരെങ്കിലും ഒരവസരം അവർക്ക് കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇന്നിപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഇന്നിപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസോ വിഷയങ്ങളോ ഒന്നുമില്ല. ഒരു ഡിഫറെൻറ്റ് വോയിസ് ഉണ്ട്, നമ്മുടെ സിനിമയ്ക്ക് സിറ്റുവേഷൻ അനുസരിച്ചുള്ള ശബ്ദമാണെങ്കിൽ അത് ഓക്കെയാണ്. അത് ആരായാലും എക്സ് വൈ സെഡ് ആരായാലും അതിനൊരു ഫെയിം ഉണ്ടെന്നോ ഇത്ര വർഷം അയാൾ പാടി ഏത് പാട്ടാണ് മറ്റേതെന്നോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ വോയിസ് ആപ്റ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ ഉണ്ട്, അന്നതില്ല.
1: അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഈ ഗായകൻ എന്ന, അല്ലെങ്കിൽ വി ദേവാനന്ദ് ഗായകൻ, പിന്നണി ഗായകൻ എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തിയത്? ഈ വിശേഷങ്ങളെല്ലാം നമുക്ക് കേൾക്കാം ഒരു ബ്രേക്കിന് ശേഷം. വിത്ത് മീ ആർ ജെ ജുവൽ, എൻ്റെ കൂടെയുണ്ട് സിംഗർ ദേവാനന്ദ്.

0: അപ്പൊ നല്ല നല്ല പാട്ടിന്റെ മൊമെന്റ്സിനെ കുറിച്ച് പറയാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഗായകൻ ദേവാനന്ദാണ്. അപ്പോൾ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ട്രാക്കിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചു. പാട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിലെങ്കിലും പാടാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കായിട്ടുള്ളൊരു സമയത്താണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് അല്ലേ? അതിനു മുമ്പ് പക്ഷേ കാസറ്റുകളിലൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് സിനിമയിലേക്ക് വഴിയൊരുങ്ങുന്നത്?
1: സിനിമയിലേക്ക് ശരിക്കും ഇവിടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ കുറേ ട്രാക്സും റെക്കോർഡിങ്സും ആൽബംസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
0: അതൊക്കെ ഏത് പ്രായത്തിലാണ്?
1: അത് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത്.
0: അതിനു മുമ്പേ സ്കൂൾ കോളേജ് ലെവലിൽ ഫുൾ
1: കോമ്പറ്റീഷൻസിലൊക്കെ കേരള യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു പി ആർ മുരളി എന്ന് പറഞ്ഞൊരു ഫ്ലൂട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം അതിൻ്റെ കുറേ കണ്ടക്ട് ചെയ്യുന്ന, അദ്ദേഹം ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്ന ആളാണ്, കമ്പോസറുമാണ്. അപ്പം കെ കെ മേനോൻ എന്ന് പറഞ്ഞിട്ട് മാഗ്നാസോണിൻ്റെ റീജിയണൽ മാനേജർ, ഇവിടെ എറണാകുളത്ത് വെച്ചൊരു വർക്ക്, ഓണം പൊന്നോണം എന്ന് പറഞ്ഞിട്ട് വർക്ക് ഓർമ്മകളിലോണം, അതെ, അതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ട്രാക്ക് പാടാനായിട്ട് ഞാൻ പോവുകയും അത് അതിൽ പാടുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടമാവുകയും ചെയ്ത് പിന്നീട് അദ്ദേഹം എ ബി സി എല്ലിൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ ഓണപ്പാട്ടിന് വേണ്ടി എന്നെ വിളിച്ചു. ശരത്ത് മ്യൂസിക് ചെയ്തിട്ട് ആർ കെ ദാസും എ ബി വാസുദേവൻ പറ്റി എഴുതിയിട്ട് അങ്ങനെയാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. ചെന്നൈയിലേക്ക് പോയി ആദ്യം ശരത്തിനെ ആണ് പരിചയപ്പെടുന്നത്, ആ ഒരു വർക്ക് പാടി. പിന്നീട് അവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കണക്ഷൻസും, അച്ഛനും ദാസേട്ടനും ക്ലാസ്മേറ്റ്സാണ്, അപ്പോൾ അങ്ങനെ അടുപ്പമുള്ളതുകൊണ്ട് ദാസേട്ടനോട് ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം ഈ ഓണം പൊന്നോണത്തിൻ്റെ ഓഡിയോ എൻ്റെ വീട്ടിൽ വെച്ചാണ് ദാസേട്ടൻ കേൾക്കുന്നത് പുതിയത് പാടി. അപ്പം പറഞ്ഞു, ഓ നീ ശരത്തിനൊക്കെ പാടിയോ എന്നൊക്കെ ചോദിച്ചു. നീ ഇവിടെ നിൽക്കുക, എന്നിട്ട് അങ്ങോട്ട് പോവാ, അവിടെ ആണെങ്കിൽ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ പരിചയപ്പെടാം എന്നിങ്ങനൊരു വെറുതെ ഒരു വാക്കിങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് പിടിച്ച് ഞാൻ തിരിച്ചങ്ങോട്ട് പോയി. ഇങ്ങനെ ദാസേട്ടനാണ് ആദ്യം വിദ്യാസാഗർ സാറിനെ പരിചയപ്പെടുത്തുന്നത്. അവിടുന്നാണ് ആലയിലോ പൂലയിലോ എന്നുള്ള ഫസ്റ്റ് സോങ്, അതൊരു ഗ്രൂപ്പ് സോങ് ആണ്, സെപ്പറേറ്റ് വോയിസസ് ഒന്നുമില്ല. രണ്ടാമത്തെ പാട്ട് അമ്മ നക്ഷത്രമേ, മൂന്നാമത്തെയാണ്
0: മീശമാധവൻ.
1: ആ സമയത്തും രവീന്ദ്ര മാസ്റ്ററുടെയൊക്കെ എന്നിട്ട് തിങ്കൾക്കുറി തൊട്ടും മറ്റൊരു സോങ് ഒക്കെ ചിത്രചേച്ചിയായിട്ടൊക്കെ പാടിയിരുന്നു. പക്ഷേ അതൊന്നും സിനിമയിലുണ്ടായിരുന്നില്ല, കാസറ്റിൽ. അന്നത്തെ സമയത്ത് നമുക്കൊരു ഈ ഓഡിയോ കവറിലൊരു പേര് വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. അത് ശരിക്കും മണി ശർമ്മ, അതുപോലെ തന്നെ എ ആർ റഹ്മാൻ, റഹ്മാൻ സാറിൻ്റെ അടുത്തൊക്കെ എന്താ വെച്ചാൽ റഹ്മാൻ സാറാണ് ആദ്യം തുടങ്ങിയത് ഈ ബാക്കിംഗ് വോക്കൽസ് എന്ന് അല്ലെങ്കിൽ ഹാർമണി എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ റഹ്മാൻ സാറിൻ്റെ അടുത്തൊക്കെ ഞാൻ അന്ന് പാടുന്നുണ്ടായിരുന്നു. മണി ശർമ്മ സാറ് അന്ന് നമ്മുടെ പേര് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ് സോങ് ഒന്നും ഇല്ലെങ്കിലും ഒരു നമ്മുടെ പേര് അതിൻ്റെ അകത്ത് വരിക എന്നുള്ളത് അതായിരുന്നു അതിൻ്റെ തുടക്കം.

0: പിന്നീടാണ് കുറച്ച് ട്രാക്ക് പാടുകയും പിന്നീട് സ്ട്രേറ്റ് ആയിട്ട് പാടാനുള്ള അവസരം കിട്ടി. അങ്ങനെ
1: അങ്ങനെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് പ്രണയവർണ്ണങ്ങളാണ്, ആലേലോ പൂലേലോ. പക്ഷെ ആദ്യം പാടിയത് ഈ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി എന്താ പറയാ, കോളേജ് സോങ്, ഒരു അടിപൊളി
0: സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിനുമായിട്ട് യോജിച്ചതായിരുന്നില്ല. പക്ഷെ വിദ്യാജി അത് ശ്രീനിവാസ് ശ്രീനി ഉണ്ടായിരുന്നു, പിന്നെ ഹരീഷ് രാഘവേന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടർ അല്ല സിംഗറ്, പിന്നെ ഒരു ഗോപകുമാർ, ഞങ്ങൾ നാലുപേരും കൂടെയാണ് അത് കംപ്ലീറ്റ് പാടിയത്. പക്ഷേ ആദ്യം കോറസ് എന്നൊക്കെ അവർ എഴുതി വെച്ചിരുന്നത്, പിന്നീട് ഞങ്ങൾ നാലുപേരും സെപ്പറേറ്റ് പാട്ടുകൾ പാടി തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പേരിലേക്ക് കുറച്ച് വന്നു.
1: ഈ ഒരു പാട്ടെന്ന് പറയുന്നത് അന്നത്തെ യൂത്തിന്റെ ഹരമായിട്ടുള്ള പാട്ടായിരുന്നു. നമുക്ക് അതൊരു നാല് വരി ഒന്ന്
0: നന്ദുവേട്ടൻ ഒക്കെ
1: പാടിക്കൊണ്ടിരുന്നത്,
0: പാടിയിട്ടില്ല ആ പാട്ടുകളൊന്നും.
1: അത് പാടാൻ ടഫാണോ?
0: അങ്ങനെയല്ല, അതൊരു ആവശ്യം അന്ന് വന്നില്ല. കാരണം എന്താ വെച്ചാൽ അന്നത്തെ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതുകൊണ്ട് ഈ നാട്ടിലെ പ്രോഗ്രാംസൊന്നും ഞാൻ ഒരിക്കലും പങ്കെടുത്തിട്ടില്ല. പിന്നീട് മീശമാധവനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്കൊക്കെ ഒരു ഇടയ്ക്ക് വല്ലപ്പോഴും പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
1: ഈ പാട്ട് പാടുന്നുണ്ടോ?
0: ആലേലോ പുലേലോ ആലേ പുലേലോ ഹേ, ആലേലോ പുലേലോ ആലേ പുലേലോ, പാട്ട് പഠിക്കണമെങ്കിൽ കൊട്ടും തലയ്ക്കു പോണം, പാട്ടും പഠിപ്പിച്ചരാം, ആട്ടും നടത്തി തരാം, പോണ പൊക്കിന് മോന്തക്കിട്ടൊരു ചകിട്ടും തരാം,

0: മലയാളം പാട്ട് ഇപ്പോൾ പ്രണയവർണ്ണങ്ങൾ അത് ഹിറ്റായി, കോളേജും ക്യാമ്പസും യൂത്തും എല്ലാം ഏറ്റെടുത്തു. അതിനുശേഷം വരുന്ന പാട്ട്
1: അമ്മ നക്ഷത്രം എന്നുള്ള സോങ്,
0: അത് കുറച്ച് മെലഡിയാണ്,
1: മെലഡിയാണ്, ഒരു പാത്തോസ് സോങ് ആണ്.
0: യെസ്,
1: രണ്ടാം ഭാവം എന്നുള്ള മൂവിക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ടീമിന്റെ പാട്ടാണ്,
0: ലെജൻസിന്റെ പാട്ടാണ് അല്ലേ? എങ്ങനെയാണ് ആ ഒരു ലെജൻസ്?
1: ആ പാട്ട് സിനിമ അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടില്ല, അതിൽ മറന്നിട്ട് വന്നിരുന്നു എന്നുള്ള ഇതാണ് കൂടുതലും അത് ഹിറ്റ് ആയത്. അതിന്റെ ട്രാക്ക് ഞാൻ പാടിയിരുന്നു. അപ്പം സിനിമ അത്രയും ഹിറ്റ് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സോങ് വരുന്നത് ഈ രണ്ട് സുരേഷ് ഗോപി ഉണ്ടെന്നുള്ളതും സുരേഷ് ഏട്ടൻ്റെ രണ്ട് ക്യാരക്ടേഴ്സിൽ ഒരാളും മരിക്കുന്നതിൻ്റെ ആ അത് കാണിക്കുന്നതൊക്കെ ഈ
0: പാട്ടിലാണ്,
1: ഈ സോങ് സിറ്റുവേഷനിലാണ്. അപ്പോൾ അതൊരു സസ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട ഇതായതുകൊണ്ട് ആദ്യമൊന്നും ചാനലിൽ വന്നിരുന്നില്ല, പിന്നീടാണ് അത് വന്നത്. പിന്നെ ദാസേട്ടൻ്റെ ഒരു വേർഷൻ ഇതിൻ്റെ അകത്ത് നേരത്തെ പാടിയിരുന്നു, അതെന്തോ പിന്നെ അവസാനം ഇങ്ങനെയാണ് ചെയ്തത്, അത് ഓഡിയോ വേർഷനിലുണ്ട്. ദാസേട്ടൻ എനിക്ക് തോന്നുന്നത് യു എസിൽ ഉണ്ടായിരുന്ന സമയത്ത് അതുകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റാതെ വന്നു, അങ്ങനെ എന്തോ ഉണ്ടായി, അതുകൊണ്ടാണ് എൻ്റെ വോയിസിൽ അതിനകത്ത് വന്നത്.
0: ഓ ഓ ഓ.
1: അപ്പം ഓഡിയോ വേർഷൻസിൽ രണ്ടും ഉണ്ട്, പക്ഷേ വീഡിയോയിൽ

സിനിമയിൽ വരുന്നത് എൻ്റെ വേർഷനാണ്. അത് ശരിക്ക് ഈ ഒരു മറവത്തൂർ കനവ് എന്നൊരു മൂവി ലാലുവേട്ടൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഫില്ലർ സോങ് ആയിട്ട് ഗിരീഷ് ഏട്ടനും രവീന്ദ്ര മാസ്റ്ററും കൂടെ ചെയ്തത് ഞാനും ചിത്ര ചേച്ചിയും കൂടെ പാടിയിരുന്നു. സിനിമയിലില്ല ഒരു ഫില്ല, അന്നിങ്ങനെ ഫില്ലറായിട്ട് ഓരോ മൂവിയുടെ അത് ഫുൾ സോങ്ങാണ്.

0: പക്ഷേ സിറ്റുവേഷൻ ഇല്ലല്ലോ, വെറുതെ ഒരു ലൈറ്റ് മ്യൂസിക് പോലെ ചെയ്താണ്. പക്ഷേ അത് അന്ന് എനിക്ക് വന്നത് ഇവിടുത്തെ എഫ് എമ്മിലെ, കൊച്ചി എഫ് എമ്മിലെ എനിക്ക് വന്നത് അത് ടോപ്പ് സോങ്സിൻ്റെ ഇതിൽ എനിക്ക് ഹിറ്റിലുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വന്നത് എനിക്ക് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു. അന്ന് ഞാനിവിടെ ഇല്ല എങ്കിൽ കൂടെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അത് ചിത്ര ചേച്ചിയുടെ കൂടെ എൻ്റെ ഫസ്റ്റ് ഡ്യുവറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു നല്ല പാട്ടുമായിരുന്നു. പിന്നെ രവീന്ദ്ര മാസ്റ്റർ ഓഫ് കോഴ്സ് ഗിരീഷേട്ടൻ, ഗിരീഷേട്ടൻ പറയുന്നു ഒരു ഒരു കാസറ്റിൽ ഈ പാട്ടൊരു മൂന്നാല് പ്രാവശ്യം കോപ്പി ചെയ്തിട്ട് കേൾക്കുമായിരുന്നു. കാരണം ഈ റീവൈൻഡ് ചെയ്ത് കേൾക്കണല്ലോ, അടുപ്പിച്ച് കേൾക്കാമല്ലോ, അത്രയും ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ശേഷമാണ് ഈ എന്താ പറയുക, ആ പാട്ട് ശരിക്ക് ലാലുവേട്ടൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഇത്രയും നല്ല സോങ് നിങ്ങളുടെ മൂവിയിൽ ഫീലറായിട്ടുണ്ടായിട്ട് അത് യൂസ് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ ലാലുവേട്ടൻ പറഞ്ഞു എനിക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെ ഈ പാട്ട് വന്നു. അത് ചില ഓഡിയോ കമ്പനിയാണല്ലോ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അത് കേട്ട് ഒരു പരിചയം ലാലുവേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ മറന്നിട്ടും എന്തൊരു ട്രാക്ക് കേട്ടപ്പം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോങ് നമ്മൾ തേടി. ട്രാക്കാണെങ്കിലും ആദ്യം പാടിയത് ട്രാക്കാണെങ്കിലും അത് ഓക്കെ, നമുക്ക് ഓക്കെ ചെയ്യാം. എനിക്കിത് ഈ വേർഷൻ ഇഷ്ടമായി എന്ന് ലാലുവേട്ടൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട്.
1: ഓ ശരി. ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, അവരോടൊപ്പം ഉള്ള ആ ഒരു ജേണി എങ്ങനെയായിരുന്നു?
0: രവീന്ദ്ര മാസ്റ്റർ ശരിക്കും നമ്മുടെ ഒരു ഒരു ഫാമിലിയിലെ ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്നൊക്കെ പറയണ പോലെ അത്രയും ഒരു സ്നേഹം ഉണ്ടായിരുന്നു. രവീന്ദ്ര മാസ്റ്ററിനെ പരിചയപ്പെടുന്നത് മ്യൂസിക് ഡയറക്ടർ ശരത്താണ്. അപ്പം ശരത്ത് ഇങ്ങനെ വിളിച്ച് മാസ്റ്റർ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു നമുക്ക് മാസ്റ്റർ അടുത്ത് പോവാം, ഞാൻ മാസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടുത്തെ വീട്ടിലേക്ക് പോയി, വീട്ടിലേക്ക് പോയിട്ട് അവിടെ എവിടെയാണ് എന്താന്നൊക്കെ വിശേഷമൊക്കെ ചോദിച്ചു. ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഞാൻ എന്തിനു വേറൊരു സൂര്യോദയമാണ്. അപ്പോൾ അത് മാഷ് ഇങ്ങനെ തലയൊക്കെ കുലുക്കി അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം തന്നെ എനിക്കൊരു ക്ലാസ് എടുത്തെന്ന് ചരത്ത് ഭയങ്കരമായിട്ട് ഭയങ്കര ശബ്ദത്തിൽ പാടിത്തരും. അപ്പോൾ അത് കേട്ട് പേടിക്കരുത്, അതുപോലെ പാടിക്കോളണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ മാഷ് പാടിത്തന്നു, ഞാൻ ഇതൊക്കെ പാടി. അപ്പോൾ ഇങ്ങനെ ചില സജഷൻസൊക്കെ പറഞ്ഞു, ബേസ് നല്ലോണം വരണം, ദാസേട്ടനൊക്കെ ശബ്ദം പോലെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ മാഷ്ക്ക് വെച്ചാൽ ആദ്യം പാടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ശരത്താണ് നിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അവൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവും, അല്ലാതെ വെറുതെ അവൻ പറയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഈ ട്രാക്ക് ഞാൻ പാടിയിരുന്നു. ചെങ്ങമ്പുഴയുടെ ദൂരദർശന് വേണ്ടിയിട്ട് അത് വിഷ്വൽ ചെയ്തപ്പം അതിൻ്റെ ഒരു വേർഷൻ ഞാൻ അരുന്നത് ചേച്ചി മാഷു പാടിയിരുന്നു, ശ്രീനിവാസ് ഇവരെല്ലാവരും പാടിയിരുന്നു. അതിനുശേഷം എന്നെ ഈ കുറച്ച് ഗ്രൂപ്പ്സൊക്കെ മാഷിൻ്റെ റെക്കോർഡിങ്ങിന് പാടി. പിന്നെ ഒരു ദിവസമാണ് ഈ തിങ്കൾക്കുറി തൊട്ടെന്നുള്ളത് വിളിച്ച് എന്നെ കൊണ്ട് പാടിച്ചത് ശരിക്കും. അപ്പം അങ്ങനെയാണ് ആ രവീന്ദ്ര മാസ്റ്ററുടെ ഇത് ഫസ്റ്റ് പാടുന്നത്. രവീന്ദ്ര മാസ്റ്റർ എന്താണെന്ന് വെച്ചാൽ അന്ന് അങ്ങനെ വേറെ ദാസേട്ടനോ അല്ലെങ്കിൽ ശ്രീമാരേട്ടൻ അല്ലാതെ വേറെ വന്ന സമയത്ത് ജേട്ടൻ പോലും അധികം പാട്ടുകൾ പാടിയിട്ടില്ല. അപ്പം പക്ഷേ ഏതെങ്കിലും സിനിമയിലില്ലായിരുന്നെങ്കിലും ഈ പാട്ട് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. രവീന്ദ്ര മാസ്റ്ററിന് പാടി എന്നുള്ളൊരു വാല്യൂ അന്ന് ചെന്നൈയിൽ എനിക്കുണ്ടായിരുന്നു. ആരെങ്കിലും പരിചയപ്പെടുന്ന മാസ്റ്റർ രവീന്ദ്ര മാസ്റ്ററൊക്കെ പാടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മാഷുമായിട്ട് അങ്ങനെ ഒരു നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഗ്രീറ്റിംഗ്സ് എന്നൊരു പടത്തിന് വേണ്ടിയിട്ട് മിഴികളിൽ നിന്നൊരു പാട്ട്, മിഴികളിൽ തളിരിടും പ്രണയമന്ദാരം ഒരു പാട്ടുണ്ട്. അത് ഞാനും ഗായത്രിയും കൂടെ പാടിയൊരു പാട്ടാണ്, ജയസൂര്യയുടെ പടം. അതും സിനിമ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ രണ്ട് മൂന്ന് പാട്ടുകൾ കുറച്ച് ആൽബംസും ഒക്കെയാണ്, അതാണ് രവീന്ദ്ര മാസ്റ്റർ പാടിയിട്ടുള്ളത്. മാഷ് എന്ന് പറയാ ഒന്നും പറയാനില്ല, കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ കാര്യം, മാഷിന് വലിയ കാര്യമായിരുന്നു. എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ മറ്റു പാട്ടുകൾ വരുമ്പോഴും മാഷ് കേട്ടിട്ട്, ഇപ്പോൾ ഈ നമ്മുടെ മധുരതമ്പുരക്കാറ്റ് അതിൽ രവീന്ദ്ര മാസ്റ്റർ പാടിയിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടാ, നീ പാടിയ പാട്ട് ഞാൻ പാടി, ഞാൻ പാടിയ പാട്ട് മാഷ്, അതേതാ മാഷ് എന്ന് ചോദിച്ചും പറഞ്ഞു. എന്നെ ജോണി സാഗരെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പാട്ടുണ്ട് മാഷ് പാടണം. അപ്പോൾ ശരി, വിദ്യയാണ് മ്യൂസിക്, ശരി ഞാൻ പോയി പാടും. നോക്കിയപ്പോൾ നിൻ്റെ ശബ്ദമാണ് അവിടെ കേട്ടത്, നിൻ്റെ പാട്ട് കേട്ട് ഞാൻ അതിനെ അത് പാടി. അത് നല്ല പാട്ടാണ്, രസമുണ്ട് അതൊക്കെ ഇങ്ങനെ. പിന്നെ ഞാൻ കുറച്ച് പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ ലൈറ്റ് മ്യൂസിക്, ആവണി പൗർണമി മുഖം നോക്കുവാൻ എന്നൊരു സോങ് ഉണ്ട്. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നിളയുടെ നിർമ്മല നീർത്തടത്തിൽ എന്നൊരു പാട്ട്, കേരള യൂണിവേഴ്സിറ്റിയിലും ഗാന്ധി യൂണിവേഴ്സിറ്റിയിലും ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുള്ള പാട്ടാണ്. നാരായണ നമ്പൂരി വക്കിത മേശാന്തി എഴുതി ഞാൻ കമ്പോസ് ചെയ്ത് പാടിയതാണ്. അപ്പോൾ ഇത് ആരോ ചെന്ന്, ഉദയൻ എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ട്, പുള്ളി ചെന്ന് രവീന്ദ്ര മാസ്റ്റർ അടുത്ത് പാടി കേൾപ്പിച്ചിട്ട് അത് കേട്ടിട്ട് മാഷ് എന്നെ വിളിച്ചു, എടാ നീ കമ്പോസ് ചെയ്ത പാട്ട് ഞാൻ കേട്ടു, അത് നല്ല പാട്ടാടാ, മോശമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട്, ഇപ്പോൾ ഒരു കമ്പോസർ വേറൊരാളുടെ അടുത്ത് കമ്പോസ് ചെയ്ത് അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ പറയുക, പ്രത്യേകിച്ച് മാഷിനെ പോലെ എത്രയോ അനശ്വരമായിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരു നല്ലൊരു പച്ചയായ മനുഷ്യനായിരുന്നു, നല്ല സ്നേഹം, ഒരുപാട് സ്നേഹവും കെയറും ഒക്കെ ഉണ്ടായിരുന്നൊരു ആളാണ്.

0: മാഷിനെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ട് പറയാമോ?
1: അയ്യോ മാസ്റ്ററുടെ പാട്ടുകളുണ്ട്, പ്രമദവനുണ്ട്, ഒരുപാട് ഒരുപാട് പാട്ടുകളുണ്ട്.
0: എന്നാലും പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പാടാൻ തോന്നുന്ന ഒരു പാട്ട്
1: ഇതാണ്.

0: ഇല്ലേ.
1: ഇത് തന്നെയാണ് പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്ന്. പിന്നെ മനതാരിൽ നിന്നും നമുക്ക് കിടക്കുകയല്ല ഇങ്ങനെ ഇഷ്ടം പോലെ, കാരണം മാസ്റ്ററുടെ ഈ കൊമേഴ്സ്യൽ സോങ്സ് ഒരുപാട് മാഷ് ചെയ്തിട്ടുണ്ട്, സെമി ക്ലാസിക്കൽ ചെയ്തിട്ടുണ്ട്, കൊമേഴ്സ്യലി അടിപൊളിയായിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് പെർഫോം ചെയ്ത് ശാരിമേരി രാജേശ്വരി, അല്ലെങ്കിൽ ആനക്കെടുപ്പത് പൊന്നുണ്ട്. പിന്നെ ഫോക്ക് ആണെങ്കിലും പുഴയോരഴിവുള്ള പെണ്ണ്, റയർ രാഗാസിലുള്ള അതും മാസ്റ്റർ പാട്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നത് ദാസേട്ടന് വേണ്ടി മാത്രം, അത് യാതൊരു സംശയവുമില്ല. കാരണം നമ്മളൊരു പാട്ട് പാടുമ്പോൾ അത് ദാസേട്ടൻ്റെ ഒരു ആ ഒരു ഫ്ലേവറിൽ നമ്മൾ പാടിക്കഴിഞ്ഞാൽ മാഷ്ക്ക് അത് ഓക്കെ, അല്ലാതെ വേറെ ഏത് രീതി പാടിയാലും മാഷ് ഓക്കെ.
0: അപ്പം
1: മാസ്റ്ററുടെ ഇത് ആ ട്യൂൺ വരുന്നത് ദാസേട്ടൻ എന്നുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രീമാരേട്ടനൊക്കെ പാടിയിട്ടുണ്ട്, അത് വേറെ വിഷയം. എന്നാലും കൂടുതലും അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്, അവർ റാമ്പ് ഒന്നും പറയാനില്ല. അവരുടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ എന്നും എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്.
0: അപ്പോൾ നമുക്ക് ആ ഒരു എവർഗ്രീൻ ഹിറ്റ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അന്ന് യങ്സ്റ്ററാണ് ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ അതുപോലെ പാട്ടുകൾ പാടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ആ പാട്ടും എല്ലാം?
1: ആക്ച്വലി അത് എസ് ബി ബി സാറിൻ്റെ ഒരു സ്റ്റുഡിയോ, കോതണ്ട മണി എന്നൊരു സ്റ്റുഡിയോ വെച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ പാടി കഴിഞ്ഞതിന് ശേഷമാണ് ചിത്ര ചേച്ചി പാടാൻ. അപ്പോൾ എന്നെ കൊണ്ട് മാസ്റ്റർ പാടിച്ച് അത് കഴിഞ്ഞ് ഞാൻ അത് തിരിച്ച് കൺസോളിൽ പോയി കേട്ടു. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ചേച്ചിയും വിജയൻ ചേട്ടനോട് വന്നത്. അപ്പം ഇങ്ങനെ മാഷ് തന്നെ പരിചയപ്പെടുത്തിയത് പുതിയ പാട്ടുകാരനാണ് വൈക്കത്താണ് എന്നൊക്കെ പറഞ്ഞു. അതെയോ, ഓ ശരി, വാടിയിരുന്നു വന്നത്. അപ്പോൾ അത് വിജയൻ ചേട്ടനൊക്കെ എപ്പോഴും പറയും, രവീന്ദ്ര മാസ്റ്റർക്ക് ഒരു പുതിയൊരാൾ വാടിയോ ഇങ്ങനെ പറയും. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ചേച്ചി ഈ പറഞ്ഞോട്ട് നമ്മളെ അറിയുമായിരുന്നു ഇന്ന പാട്ടെന്നുള്ളതും. പിന്നെ ചേച്ചിയുടെ കൂടെ ഞാൻ അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ചെറിയ കുറച്ച് പാട്ടുകളൊക്കെ പാടിയില്ല. വേറെ അധികം ഡ്യുവറ്റ്സ് ഞാൻ കൂടുതലും സുജാത ചേച്ചിയുടെ കൂടെ പാടി. പക്ഷേ ഞങ്ങൾ ഫങ്ഷൻ ഇപ്പം ഈ അടുക്ക ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ സമം വന്ന ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് ചേച്ചി വരാറുണ്ട്. എപ്പോഴും ഒരു കോൺടാക്റ്റിൽ മൊബൈൽ വഴിയായിട്ടാണെങ്കിലും അല്ലാതെയും നമ്മുടെ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളല്ലാതെ തന്നെ വ്യക്തിപരമായ ഒരു അടുപ്പം ചേച്ചി എപ്പോഴും അത് കീപ്പ് ചെയ്യാറുണ്ട്. എവിടെ വെച്ച് കണ്ടാലും അത്രയും കാര്യമായിട്ട് നടിക്കാനും പാടി പാട്ട് പാടുന്നതിലുപരി പാട്ടിനെക്കുറിച്ചും അതിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരു ഡിസ്കഷനിൽ ഒരു ഒരു ഫാമിലി പോലെ എപ്പോഴും വരാറുണ്ട്.
0: ഇപ്പോൾ പാട്ടുകൾ പഴയ കാലത്ത് നോക്കുവാണെങ്കിൽ ഡ്യുവറ്റ് സോങ് ഒക്കെ ഒരുമിച്ചല്ലേ പാടിക്കൊണ്ടിരുന്നത്? അത് കഴിഞ്ഞ് പിന്നെ കാലഘട്ടം വന്നപ്പോഴാണ് ഒരാൾ പാടിക്കഴിഞ്ഞ് അടുത്തയാൾ പിന്നെ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിത്ര ചേച്ചിയോടൊപ്പം പാടിയത് ദേവാനന്ദ ചേട്ടൻ പാടിക്കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ആ പാട്ട് കേട്ടിട്ടാണോ പാടുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ?
1: ഞാൻ പാടിയ പോർഷൻസൊക്കെ ഞാൻ ഫുള്ള് പാടിയിട്ടുണ്ട്. ശരിക്കും ഡ്യുവറ്റ് പോർഷൻസിൽ എന്താ വെച്ചാൽ രണ്ടുപേരും ഷെയർ ചെയ്ത് പാടുന്നവരാണെങ്കിൽ ശരിക്ക് സാധാരണ രീതിക്ക് ഒരാൾ മുഴുവൻ പാടേണ്ട കാര്യമില്ല. പക്ഷെ മാഷ് രണ്ട് വേർഷനായിട്ട് തന്നെ ചിത്ര ചേച്ചിയുടെ വേറൊരു വേർഷൻ എടുത്തു. അപ്പം ഞാനും ഫുള്ള് പാടിയിട്ടുണ്ട്. ചിത്ര ചേച്ചി പാടി ഡ്യുവറ്റ് ആക്കി വെച്ചു, സോളോ ആയിട്ടും വെച്ചു. പക്ഷേ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. പുലർവെയിലും മഴ മുകിലും എന്ന് പറഞ്ഞൊരു അങ്ങനെയാണെന്നോ എൻ്റെ ലിറിക്സ്. ജോൺ സേട്ടൻ്റെ ഒരു പാട്ട്. ജോൺ സേട്ടൻ്റെ കുറേ ട്രാക്സ് ഞാൻ ഇതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. മറ്റേ സത്യനന്ദിക്കാടിൻ്റെ സത്യേട്ടൻ്റെ കുറേ മൂവീസ് ഉണ്ടായിരുന്നു. ജയകാന്തൻ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു അതിൽ മുല്ലൻ എഴുതിയ പാട്ടുകളൊക്കെ ഞാൻ ട്രാക്സൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം ഇതിൽ പുലർവെയിലും മഴ മൂക്കിലും മഴ നനയും യാമം അങ്ങനെ എന്തോ ഒരു
0: പാട്ടാണ്.
1: അത് ഞാൻ ട്രാക്ക് പാടുകയാണെങ്കിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഓർക്കസ്ട്രയുടെ കൂടെയായിരുന്നു. അപ്പോൾ ഒരു കൺസോളിൽ തന്നെ ചേച്ചിയും ഞാനും രണ്ട് മൈക്കിൽ അപ്പുറത്തും അപ്പുറത്തുമായിട്ട്.
0: ഓക്കെ.
1: അപ്പോൾ ഇങ്ങനെ ചേച്ചി കുറേ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പാടുമ്പോൾ ദേ മോനെ മാഷ് വഴക്കു പറയണം, വേറെ മാഷ് പറഞ്ഞത് മാത്രം പാടിയാൽ മതി, വേറൊന്നും പാടണ്ട എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അത് അങ്ങനെ ലൈവായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. രാജാമണിയേട്ടൻ്റെ ഒരു മൂവി, പിന്നെ കുറച്ച് ദേവരാജ് മാസ്റ്ററുടെ ജ്വാല എന്നുള്ള ദൂരദർശൻ്റെ സീരിയൽ,
0: അത്
1: ONV ദേവരാജ് മാസ്റ്ററുടെ അത്.

0: അങ്ങനെ ഒരു പാട്ടാണ്.
1: ഓക്കെ, അപ്പം അങ്ങനെ സീരിയലുകളിലും സോങ്സ്
0: പാടിയിട്ടുണ്ട്,
1: ആ കുറേ പാടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഇപ്പോൾ ചിത്ര ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ വിളിക്കുന്നത്. ഇപ്പോൾ യേശുദാസേട്ടനോടൊപ്പം അങ്ങനെ എന്തെങ്കിലും പാടിയിട്ടുണ്ടോ?
0: ഇല്ല,
1: ദാസേട്ടനോടൊപ്പം
0: ഇല്ല, അങ്ങനെ ഒരു മൂവിയിലെ ഭാഗമായിട്ടൊന്നും
1: പാടിയിട്ടില്ല.
0: ട്രാക്സ് പാടിയിട്ടുണ്ടോന്നുള്ളതല്ലാതെ ഷോസിനൊക്കെ ഈ പറഞ്ഞോട്ട് ഒരു ഷോയിൽ ഒരുമിച്ച് അല്ലാണ്ട് അങ്ങനെ അങ്ങനെ അല്ലാതെ ഒന്നും
1: പാടിയിട്ടില്ല.
0: ബാലുസാറുമായിട്ട് പാടിയിട്ടുണ്ട്, എസ് പി ബാലസുബ്രഹ്മണ്യ സാറ്. ബാലുസാറുമായിട്ട് ഞാൻ കാട്ടുകുയിലെന്നുള്ള പാട്ട്, ദാസേട്ടൻ്റെ പോർഷൻ ഞാനും ബാലുസാറ്.

0: ഭക്ഷണം അങ്ങനെ ദുബായ് ഷോസിനെല്ലാം
1: ഷോസിന് ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഷോസിൽ ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ സാറ്? പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്.
0: ചേച്ചി തന്നെ പറയാൻ തുടങ്ങിയില്ല, ചേച്ചി ഇങ്ങനെ കയറുമ്പോൾ പറയും അന്നെന്താ വെച്ചാൽ അങ്ങനെ ഈ പറഞ്ഞിട്ട് വേറെ ആരും അങ്ങനെ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു എനിക്ക് പറഞ്ഞാൽ ബിജു പാടിയിട്ടുണ്ടോ സംശയമുണ്ട്, അത്രയേ ഉള്ളൂ. ബാലു സാറിൻ്റെ കൂടെ വേറെ ആരും അങ്ങനെ പാടാറില്ല. അപ്പം കീബോർഡിസ്റ്റ് ഒരു ജോയ് എന്ന് പറഞ്ഞിട്ട് വേണ്ടതുള്ളതാണ്, അദ്ദേഹമാണോ ഞാൻ നന്നായിട്ട് പാടും കൂടെ പാടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ പേടിക്കരുത്, ഇങ്ങനെ ഭയങ്കര ശബ്ദമായിരിക്കും നമ്മൾ ബാലു സാറിൻ്റെ വോയിസ് മുമ്പിൽ വരുമ്പം, അപ്പം നല്ല ഇതായിട്ട് ധൈര്യമായിട്ട് പാടണം. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അതൊന്നും കേട്ട് പേടിക്കരുത്. അപ്പം നമ്മളെന്താ വെച്ചാൽ ഈ ആ പാട്ടിന് എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട്സ് കുറവാണ്, ഈ റിതം ഒക്കെ ഭയങ്കര ലെങ്തിയാണ്. അപ്പം നമ്മൾ കൗണ്ട് ചെയ്താലേ നമ്മുടെ ടേക്കിങ്സ് ഒക്കെ കിട്ടുള്ളൂ എവിടെ വരുന്നുള്ളത്, അത് ഈ കോറസ് പോർഷൻ ആണെങ്കിലും ഒക്കെ. അപ്പം നമ്മളത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ബാലു സാർ ചോദിച്ചു, ഹായ് ദേവാനന്ദ് എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യും. അപ്പം ബാക്കികളിലേക്ക് ഇവനെന്തായി മിണ്ടാത്തതെന്ന് കേൾക്കും. പക്ഷെ നമ്മളിൻ്റെ ടെൻഷനാണ്,
1: ഇവിടെ റിതം പോകാതെ നോക്കണം, ഇവിടെ ഒരു ലെജൻഡ് നിൽക്കുന്നു,
0: ആ ലെജൻഡ് നിൽക്കണു, നമുക്കത് ശീലമില്ല. പക്ഷേ അതൊക്കെ ചേച്ചി ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട്, ചേച്ചി ഒരുപാട് അവർ തമ്മിൽ ഒരുപാട് ഷോസ് അന്നൊക്കെ ഒരുപാട് എന്നുവെച്ചാൽ ആ അതൊക്കെ ഒരു വലിയ മൊമെന്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ പാടാൻ സാധിച്ചു എന്നുള്ളത്.
1: യെസ്, ഇപ്പോൾ എസ് പി ബിയുടെ പാട്ടുകളിലേക്ക് വരെ നമ്മളിങ്ങനെ വന്നു നിന്ന സ്ഥിതിക്ക് എസ് പി ബിയുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഏതാ? ദേവാനന്ദേട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക്
0: നേരത്തെ പറഞ്ഞു,
1: ഞാൻ അത് 1000 എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറയുന്ന പോലെ എടുക്കുക. എന്നാലും പെട്ടെന്ന് പറയുമ്പോൾ
0: പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാതൽ കവിതകൾ പഠിത്തിടും നേരം, അത് അതുകൊണ്ട് ഒരുപാട്. ഇപ്പം എന്താ പറയുക, അഞ്ജലി അഞ്ജലി കെട്ടൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരെണ്ണം രണ്ടെണ്ണം പറഞ്ഞു, അപ്പം മറ്റേ പാട്ട് ഇഷ്ടമല്ലേ, അപ്പോൾ ഉടനെ അതിലേക്ക് പോകും. അപ്പം അതൊന്നും നമുക്ക് ഒരിക്കലും അവരുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ 10,000 കണക്കിന് പാട്ടുകൾ, അതും ചിലത് നമുക്ക് സിനിമയിൽ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ പോയ
1: പാട്ടുകളുണ്ടാവും. ഈ പാട്ടുകളൊക്കെ സ്റ്റേജിലും പാടുന്നില്ലേ?
0: പിന്നെ
1: ഇപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പാടാൻ പറഞ്ഞിരിക്കുന്ന
0: പാട്ടുകാരുടെ പാട്ടുകൾ അങ്ങനെ ഒരുപാട്
1: പാടിയിട്ടില്ല.
0: അത് കാരണം വെച്ചാൽ നമ്മളൊരു സ്റ്റേജ് ചെല്ലുമ്പോൾ എപ്പോഴും തമിഴ് പാടാൻ അവിടെ ഒരു മിനിമം രണ്ടുപേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിക്ക് നമ്മൾ മുഴുവൻ എല്ലാ ലാംഗ്വേജിലും പാടുന്ന ഒരു ഷോസ് വളരെ
1: കുറവായിരുന്നു.
0: ചിലരങ്ങനെ മുഴുവൻ പാടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വേറെ രണ്ട് സിംഗേഴ്സും കൂടെ അവസരം കിട്ടും ഇപ്പോൾ അവിടെ. അപ്പോൾ അവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഞാൻ ജോയിൻ ചെയ്യും. ഇപ്പോൾ ഹിന്ദി പാടുന്നവരുണ്ട്, ഹിന്ദി കൂടെ. അപ്പം ഞാൻ മലയാളം സെഷൻ ഞാൻ ചെയ്യും, ഒരു 4 പേര് 5 പേർക്ക് അവിടെ അവസരം കിട്ടും. അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അപ്പോൾ സ്ട്രെയിനും ഇല്ല നമുക്ക്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 10-25 പാട്ട് 22 പാട്ടെന്നൊക്കെ പറയുമ്പോഴേ നമുക്കും ഓവർ സ്ട്രെയിൻ ആണ്. ഇപ്പോൾ ഓരോരുത്തരുടെ ത്രോട്ട് കണ്ടീഷൻ അനുസരിച്ച് ചിലർക്ക് എത്ര പാടിയാലും കുഴപ്പമില്ല, പക്ഷേ എനിക്കങ്ങനെ ഓവർ സ്ട്രെയിൻ എടുത്ത് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ബാലു സാറിൻ്റെ പാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഹരിഹർ സാറിൻ്റെ പാട്ടിൽ വരുമ്പോൾ അത് പാടാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പാടേണ്ടി വരാറില്ല.
1: ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഏതൊരു പാട്ടിലേക്കാണ് പോകേണ്ടത്?
0: ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്നത് പിന്നെ രസികനിലെ പാട്ടൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളാണ്. സുജാത ശേഷിയുടെ കരിമിഴി ഗുരുവി ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും കേൾക്കുന്ന പാട്ടാണ്. രസികനും അതെ, എന്നാലും രസികൻ അല്ലെങ്കിൽ
1: രസികനിലെ ആ പാട്ട് എനിക്ക് രണ്ടുപേര് പാടി തന്നെ.

0: ഡ്യുവറ്റ് പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, ചിത്ര ചേച്ചിയോടൊപ്പം പാടിയ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡ്യുവറ്റ് പാടിയത് ആരോടൊപ്പമാണ്?
1: ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് സുജാത ചേച്ചിയുടെ
0: കൂടെയാണ്. അപ്പോൾ ആ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ചേച്ചിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറന്നിട്ടും എന്തിനോ ട്രാക്ക് പാടിയ സമയത്ത് ചേച്ചിക്ക് എൻ്റെ വോയിസ് അയച്ചു കൊടുത്തിട്ട് ചേച്ചി പഠിച്ചിട്ടാണ് വന്ന് പാടിയത്. അപ്പം അങ്ങനെ അത് കേട്ടിട്ട് എന്നെ വിളിച്ചു, ഇങ്ങനെ മോൻ പാടിയത് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല ശബ്ദം, നല്ല ഫീലുണ്ട്, വിദ്യയുടെ അടുത്താണല്ലോ നന്നായി നിറയെ പാട്ടുകളൊക്കെ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഒരു സോങ്ങിന് മീറ്റ് ചെയ്യുന്നത് കരിമിഴിക്കുരുവിയാണ്. അപ്പോൾ അതിൽ ചേച്ചി പാടിയതിന് ശേഷമാണ് ഞാൻ പാടാറ്. കാരണം എന്താ വെച്ചാൽ നമ്മളെക്കാളും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ഉള്ള സിംഗേഴ്സാണ് അവർ രണ്ട്, എല്ലാ ചിത്ര ചേച്ചിയാണല്ലോ അതെ. അപ്പം നമ്മൾ ഈ ഡ്യുവറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് അവരുടെ ശബ്ദവുമായിട്ട് മാച്ചാവണം, അവരുടെ സിംഗിങ് സ്റ്റൈലുമായിട്ട് മാച്ചാവണം, രണ്ടും രണ്ട് രീതിയിൽ ഇരുന്ന ഒരു സുഖം ഉണ്ടാവില്ല. അത് മൊത്തം ആ ഇപ്പം ദിലീപേട്ടനും അല്ലെങ്കിൽ കാവ്യോ അല്ലെങ്കിൽ ആരാണെങ്കിലും അവർ അവരുടെ മാനറിസംസും ആയിട്ട് ഈ ശബ്ദങ്ങൾ തമ്മിൽ മാച്ചാവണം. ഇതൊക്കെ ഇതൊന്നും ഇതൊക്കെ നാച്ചുറലി അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ, നമ്മൾ അന്ന് പാടുമ്പോഴൊന്നും ഇതിനെപ്പറ്റി നമ്മൾ ബോധമല്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വരുമ്പോൾ ചേച്ചിയുടെ ഒരു ശൈലി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കൊഞ്ചിയൊക്കെ പാടുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ശബ്ദത്തിനനുസരിച്ച് ചിലപ്പോൾ അവർ പക്ഷേ അതങ്ങനെ കൊഞ്ചിയെ നന്നാവണമെന്നില്ല. ചേച്ചി പാടുന്ന പോലെ വേറൊരു ഫീമെയിൽ സിംഗറിന് പാടാൻ ഇത്രയും ബുദ്ധിമുട്ടാണ്. കാരണം അത് ചേച്ചിക്ക് തന്നെ റെക്കോർഡിങ്ങിന് തന്നെ റിപ്പീറ്റായിട്ട് പാടുമ്പോൾ ഒരു, കാരണം റെക്കോർഡിങ്ങിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബൂത്തിൽ നമ്മൾ നിന്ന് ചെയ്യുന്നു അവിടെ. പക്ഷേ മറ്റേത് ലൈവ് അതല്ല, ലൈവ് എത്രയോ എന്തെല്ലാം ഇഷ്യൂസ് അതിലത്തെ ഉണ്ടാവും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ റെക്കോർഡിങ്ങിനാണ് ചേച്ചി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞുള്ള എല്ലാ ഡ്യുവറ്റ്സിനും ഞാൻ ഫീമെയിൽസ് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ പാടാറ്. അപ്പോൾ വേറൊന്നിനുമല്ല, നമുക്ക് അതുമായിട്ടൊന്ന് മാച്ച് ആക്കാനായിട്ട് ഒരുമിച്ച് പാടുന്ന പോർഷനാണെങ്കിലും അല്ലെങ്കിൽ ഫീലായിട്ട് പാടിയതാണെങ്കിലും നമുക്കൊന്നുകൂടെ അത് വർക്ക് ചെയ്ത് ഇപ്പം വിദ്യാജിക്കാണെങ്കിലും അത് കറക്റ്റായിട്ട്. ഇപ്പം ചില പാട്ടുകൾ എനിക്ക് അല്ലാതെ പാടിയ പാട്ടുകൾ ചിലത് രണ്ടാമത് പിന്നീട് ഡ്യുവറ്റായിട്ട് ചേർക്കുമ്പം ചെറിയ ചില പോരായ്മകൾ എനിക്ക് തോന്നി
0: പിന്നീട്,
1: പക്ഷേ ഇത് അത് തോന്നില്ല. അപ്പം ഇതിൻ്റെ ഗുണം അതാണ്, ആ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം എന്നൊക്കെ വെച്ചാൽ ദാസേട്ടനും അല്ലെങ്കിൽ ശ്രീമാരട്ടനൊക്കെ അല്ലേ ചേച്ചിയോടൂടെ പാടാറ്. ഒരു പുതിയ വോയിസ് വന്നപ്പം അത് മാച്ചാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഒരു ടെൻഷനുള്ള കാര്യമാണ്, റിസ്ക്കുള്ള കാര്യമാണ്. പക്ഷേ അതങ്ങനെ സംഭവിച്ചു. ആ സിനിമയും അല്ലെങ്കിൽ ആ ശബ്ദവും ദിലീപേട്ടൻ്റെ പാട്ടുകളുമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദവും മാനറിസംസും ഒക്കെ ആയിട്ട് അത് മാച്ചായി. അത് എന്തൊരു ഭാഗ്യം.
0: എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ട് സുജാത ചേച്ചിയോടൊപ്പം?
1: ചേച്ചിയുടെ നാലഞ്ച് പാട്ട്
0: പാടിയിട്ടുണ്ട് അല്ലേ? അതിൽ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നൊരു പാട്ട്
1: തുടരുമേരിക്കാനും കരിമിഴിക്കുരുവിയുണ്ട്. പിന്നെ സുഖമവുമായ സാന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഗ്രീറ്റിംഗ്സ് അല്ല, ഐ മീൻ ദീപക് ദേവിൻ്റെ ഒരു പടം, സിംഫണി എന്നൊരു പടം.
0: സിംഫണി.
1: സുഖമോമായ സാന്ത്വനം ഒരു പാട്ടുണ്ട് അത്. പിന്നെ അതിൽ തന്നെ നന്ദവന കൺമണി ദന്ത

0: കൈതപ്രം ദീപക് ദേവിന്റെ.
1: യെസ്
0: അത് അതിന് പ്രത്യേകം എന്ന് വെച്ചാൽ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും ഞാനിവിടെ പാടിക്കണം. അതിൽ മെയിൽ പോർഷൻ എന്റെ ആയിരുന്നു.
1: ഓ
0: പിന്നെന്താ വെച്ചാൽ ഈ സിംഫണിയൊന്നും അങ്ങനെ സിനിമയൊന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല.
1: ശരിക്കും സിനിമ കൂടി ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് അതിന്റെ പാട്ട്.
0: ആ പാട്ട് ഒരു ആവറേജ് സോങ് ആണെങ്കിൽ കൂടെ തന്നെ അത് തൂക്കി എവിടെയോ പോകും. അപ്പം ഇത് അത് അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ഈ പാട്ട് ഇപ്പോൾ റേഡിയോ സ്റ്റേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ സ്ഥിരം പോകുന്നവർ നമ്മുടെ പാട്ടുകൾ അല്ലെങ്കിൽ സുജാത ചേച്ചിയുടെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവർ ചില അവരുടെ സെലക്ഷനിൽ ഇതുണ്ടാവും. സിനിമയുടെ ഭാഗമായിട്ട് അത് ഹിറ്റാകും. പ്രത്യേകിച്ച് ഐ വി ശശി സാറിൻ്റെ പടവും ഒക്കെ ആയിരുന്നു അത്. വലിയ ബാനറുള്ള സോങ് ഒക്കെ ആയിരുന്നു, പക്ഷേ അതൊന്നും അങ്ങനെ വർക്കൗട്ടായില്ല. പിന്നെ ചെയ്തിട്ടുള്ളതിൽ ഗായത്രിയും ജോത്സനയാണ്
1: റിമിയോടൊപ്പം
0: പാടിയിട്ടുണ്ട്. ജോത്സനയുടെ കൂടെ പാടിയ പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് പാടിയ പാട്ടുകളാണ്. ഒന്ന് പാണ്ടിപ്പടയിൽ അറിയാതെ ഇഷ്ടമാണ്, ക്ലാസ്മേറ്റ്സിലെ കാത്തിരുന്ന പെണ്ണ്,
1: കാത്തിരുന്നു ഇതിലെ കാത്തിരുന്ന.
0: പിന്നെ ഞങ്ങൾ ഡബ്ബിംഗ് മൂവീസൊക്കെ ഈ അല്ലു അർജുൻ്റെ പടത്തിലൊക്കെ വേറെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിലേക്ക് വരാറില്ല. ഇപ്പൊ അതൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹാപ്പി വന്നതിൽ നീ എന്റെ പൗർണമി രാഗിണിയായി വാ, ആ പാട്ടൊക്കെ ഞാൻ പാടിയിരുന്നത്. അത് ഇപ്പൊ രണ്ടാമത് റീ റിലീസ് ചെയ്തപ്പോ അത് ആ പാട്ടിൽ പിന്നെയും ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അത് പിന്നെ ഗായത്രിയുടെ കൂടെ പാടിയതിൽ മിഴികളിൽ എന്നുള്ള രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടും കണ്ണിൻ വാതിൽ ചാരാതെ എന്നുള്ള പാട്ടും, അത് രണ്ടുമാണ് ഗായത്രിയുടെ കൂടെ.
1: നമുക്ക് കണ്ണിൻ വാതിൽ ചാരാതെ പാട്ടിലേക്ക് ഒന്ന് പോയാലോ.

0: നല്ല പാട്ടുകൾ കേട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയം നമ്മളോടൊപ്പം ദ സിംഗർ ദേവാനന്ദും ഉണ്ട്. മൊമെന്റ്സ് വിത്ത് റെയിൻബോയാണ്. അപ്പോൾ ഇതിലിങ്ങനെ പാട്ടുകളിലേക്കൊക്കെ ഇങ്ങനെ പോയപ്പോൾ ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു, അതൊരു വലിയൊരു എന്താ പറയുക, ആ ഒരു പാരമ്പര്യം ശരിക്കും ഈ ഒരു ജേണിക്കൊരു അതെ ഈ ഒരു ജേണിക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നല്ലേ. എനിക്ക് തോന്നുന്നു അച്ഛൻ അമ്മ ബ്രദേഴ്സ് അങ്ങനെ ഒരു അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ.
1: അച്ഛൻ വൈക്കം വാസുദേവൻ നമ്പൂതിരി എന്നാണ് പേര്. അച്ഛൻ 4 വർഷമായി, ഇപ്പം മരിച്ചിട്ട് 4 വർഷമായി. അച്ഛനും ദാസരനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അച്ഛൻ മ്യൂസിക് കോളേജിൽ ഗാനഭൂഷണം പാസ്സായിട്ട് പിന്നീട് ടീച്ചറായിട്ട് സ്കൂൾ ടീച്ചറായിട്ട് ജോലി കിട്ടി, ഗവൺമെൻറ് സർവീസിലായിരുന്നു. റേഡിയോ സ്റ്റേഷനിൽ പാടുമായിരുന്നു, എട്ടുവാൻഡ്രം റേഡിയോ സ്റ്റേഷനിൽ പാടുമായിരുന്നു. പിന്നെ വൈക്കത്തെ അമ്പലത്തിലും മറ്റ് വേദികളിലൊക്കെ കച്ചേരികൾക്കൊക്കെ ചെയ്തിരുന്നു. അമ്മ ലീലാവതി എന്നാണ് പേര്. അമ്മ ആസ്വാദയാണ്, പാട്ട് അങ്ങനെ ഇല്ല, ആസ്വദിക്കുന്നുള്ളൂ. ബ്രദറിന്റെ പേര് വൈക്കം ജയചന്ദ്രൻ എന്നാണ്. ഏട്ടൻ കർണാടിക് മ്യൂസീഷ്യനാണ്. ഇവിടുന്ന് തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ നിന്ന് റാങ്ക് കൂടി പാസ്സായി. ഇപ്പം എൽ സുബ്രഹ്മണ്യ സാറിൻ്റെ ഒരു സാപ്പ എന്നൊരു ഒരു ഇതിലും പിന്നെ വേറൊരു ക്യാമ്പസിൽ ഒരു കോളേജ് മ്യൂസിക്കിൻ്റെ മ്യൂസിക് എം എ ബി എ ഉള്ള ഒരു ക്യാമ്പസിൽ പഠിപ്പിക്കുന്നുണ്ട്. ബാംഗ്ലൂരാണുള്ളത്. ഞങ്ങൾ രണ്ടുപേരാണ്.
0: ഓക്കെ, എല്ലാവരും തന്നെ ഒരു സംഗീതവുമായിട്ട് ബന്ധമുള്ള കൂട്ടത്തിലാണ്.
1: വൈഫും കുറേശ്ശൊക്കെ പാടും, അങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും അങ്ങനെ പാടുന്നില്ല. പക്ഷേ പാട്ട് ഇഷ്ടമാണ്, എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കുകയും നമ്മുടെ പാട്ടുകൾ കേൾക്കുകയും അല്ലെങ്കിൽ കുറേശ്ശൊക്കെ മോളും കാര്യങ്ങളൊക്കെ ചെയ്യും.
0: മക്കള്
1: ശ്രീശേഷ് ആൻഡ് ശിവേഷ്, ഒരാൾ ബികോം കഴിഞ്ഞു, ഒരാള് 9th.
0: അവരെങ്ങനെയാണ് പാട്ടിലേക്ക്?
1: അവര് കുറേശ്ശൊക്കെ പാടും. അങ്ങനെ ഒരുപാട് വലിയൊരു പ്രോത്സാഹനം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ, ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുഴപ്പം വെച്ചാൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുള്ളൊരു, പഠിക്കാനാണെങ്കിലും പാടാനാണെങ്കിലും കളിക്കാനാണെങ്കിലും എല്ലാം വേണം.
0: അപ്പോൾ ഈ
1: അപ്പം നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഒരു പാട്ടിലേക്ക് ഇങ്ങനെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഹിറ്റുകൾ വേണം, ഉടനെ തന്നെ ഷോസ് വേണം, ഉടനെ തന്നെ പൈസ കിട്ടണം. ഇങ്ങനെ ഒരു ഒരു ഇത് നമ്മൾ ഒരുപാട് കാണുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വന്നോട്ടെ, അവരെ കമ്പല് ചെയ്യേണ്ട കാര്യമില്ല. അവർ അവരുടെ ലൈഫ് ആദ്യം സെറ്റിൽ ചെയ്യട്ടെ, ഒരു ജോലിയൊക്കെ മേടിച്ച്. നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്ത പോലെ ഇനി ഒരിക്കലും അവരാരും സ്ട്രഗിൾ ചെയ്യരുത്, അല്ലെങ്കിൽ അവർ ചെയ്യുകയില്ല, ചെയ്യാൻ പാടില്ല. കാരണം അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു, നമ്മൾ റിസ്ക് എടുത്ത പോലെ ആരും റിസ്ക് എടുക്കരുത്. അവരുടെ ഒരു സ്വന്തമായ ഒരു ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ടുള്ള ഒരു ജോലിയിൽ ഇരുന്നിട്ട് ഇപ്പം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ന്യൂ ജനറേഷനൊക്കെ അവരാരും അങ്ങനെ ഫുൾ ടൈം മ്യൂസിക്കിലേക്കൊന്നും ഉണ്ടെന്ന് അധികം പേരും ഇല്ല. എന്തെങ്കിലും അവർക്കൊരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പം ഇനിയത്തെ കാലത്തിൽ നമുക്ക് അതാണ് എപ്പോഴും സേഫ്.
0: അതായത് പ്രൊഫഷൻ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം, അതിനൊപ്പം വേണം പാഷൻ. ഓക്കെ, അപ്പം ഇപ്പം നമ്മുടെ ഈ ആകാശവാണിയിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് മ്യൂസിക്കിൽ, അതുപോലെ ഓണപ്പാട്ടുകളിൽ ദേവാനന്ദേട്ടൻ്റെ ഒരു വലിയ ശേഖരം പാട്ടുകളുണ്ട് അല്ലേ. എനിക്കൊന്നൊരു 500 പാട്ടുകളുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത്ര എല്ലാം എടുക്കുവാണെങ്കിൽ ഏകദേശം അതിനടുത്ത് വരുന്നു
1: തോന്നുന്നു. ഒരു 4-5 പാട്ട് വെച്ചൊരു 8-10 അല്ലെങ്കിൽ 10-12
0: ഓണപ്പാട്ടുകൾ
1: ഉണ്ടാവും. എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഡിവോഷണൽ സോങ്സ് ഉണ്ടാവും, ലൈറ്റ് മ്യൂസിക് ഉണ്ടാവും, ഓണപ്പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്.
0: എങ്ങനെയാണ് നമ്മുടെ ആകാശവാണിയുമായിട്ടുള്ള ബന്ധം? ഏറ്റവും ആദ്യമായിട്ട് ആകാശവാണിയിൽ വന്നത് എപ്പോഴാണ്?
1: ആകാശവാണിയിൽ എൻ്റെ ഓഡിഷൻ ഉണ്ടായിരുന്ന ട്രിവാൻഡ്രത്താണ്, അവിടെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നത് 2000 മുമ്പായിട്ട്, എനിക്ക് അതായത് എനിക്ക് തോന്നുന്നത് SSLC ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ശ്രുതി ഓർക്കസ്ട്ര ജോയിൻ ചെയ്ത സമയത്ത്, 1989-90 ആ സമയത്താണെന്ന് തോന്നുന്നു. ആ സമയത്ത് അന്നേ ഞാൻ കുറേശ്ശെ പാട്ടുകൾ കമ്പോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മേശാന്തി നാരായണ നമ്പൂതിരി വേറെ പലരും ഒക്കെ ചെയ്യുന്ന പാട്ടുകൾ, അവരെഴുതുന്ന പാട്ടുകൾ കമ്പോസ് ചെയ്ത് ഞങ്ങൾ അന്ന് PR മുരളി ഉണ്ടാവും, ഒരു തബലിസ്റ്റ് ഉണ്ടാവും, ഒരു കീബോർഡ് ആരെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ 3 പേരും കൂടെ വന്ന് ഈ പാട്ടുകാരും വന്ന് ഇവിടെ വന്ന് ലൈവായിട്ട്. അപ്പോൾ അന്നത്തെ സമയത്ത് എന്ന് വെച്ചാൽ ഈ കോൾ ഷീറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വലിയ ആർട്ടിസ്റ്റ്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരുപക്ഷെ വരണമെന്നില്ല. പക്ഷേ ഇത് നമ്മളുമായിട്ടൊരു പ്രോഗ്രാമിന് സ്ഥിരം പോകുന്നൊരു ടീമായതുകൊണ്ടും അവരൊക്കെ നമ്മളോട് വലിയ കാര്യമായതുകൊണ്ടും, എന്ന് വെച്ചാൽ റീടേക്ക് ഒന്നും ഇല്ലല്ലോ, ഇത് പുതിയ പാട്ടുമാണ്, ഓൾറെഡി കേട്ടിട്ടുള്ള പാട്ടുകളല്ല. അപ്പോൾ ഇവിടെ വന്ന് PR മുരളി അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യും, 2 താളവട്ടം സെറ്റ് ചെയ്യും, പിന്നെ ഒരു അടിയാണ്. അങ്ങനെ ഒരു 5-6 പാട്ടൊക്കെ ഒരു സെഷനിലുണ്ടാവും. പിന്നെ 2-3 കഴിഞ്ഞിട്ട് ആദ്യം വരും. അങ്ങനെ കുറേ പാട്ടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പോണത് ശ്രുതി ഓർക്കസ്ട്ര എന്നുള്ള പേരിലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഗണേഷ് സുന്ദരം ഉണ്ടായിരുന്നു, ഹരികൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ ഫീമെയിൽ സിംഗേഴ്സും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ്. കാരണം നമുക്ക് ഈ പറഞ്ഞോട്ട് എനിക്ക് അതൊക്കെ എനിക്ക് അവിടെ പോയപ്പം ഗുണം ചെയ്തു. കാരണം വെച്ചാൽ ഈ കട്ട് ചെയ്ത് പഞ്ച് ചെയ്തെടുക്കുന്നത് വെച്ചാൽ അത് ആദ്യം ചെല്ലുമ്പോൾ അതൊന്നുമില്ല, ഒരു സ്ഥലത്തും ഇല്ല, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ
0: പാടണം.
1: ജോൺസേട്ടൻ്റെ വർക്കാണെങ്കിലും രാജാമണിയേട്ടൻ്റെ വർക്കാണെങ്കിലും മറ്റ് ട്രാക്ക് സിംഗിങ് ആണെങ്കിലും തന്നെ നമുക്ക് വേണ്ടി ആരും അത് കട്ട് ചെയ്ത് തന്നെ ഒന്നുകൂടെ പാടിക്കുമെന്നൊന്നും പറയില്ല. പിന്നെ അത് കഴിഞ്ഞ് വിദ്യാർത്ഥിയുടെ അടുത്തൊക്കെ വന്നപ്പം നമ്മൾ പാടി തുടങ്ങിയപ്പം പിന്നെ അവർ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു, അത് സത്യമാണ്. പക്ഷേ ആദ്യകാലത്തൊന്നും ഒരിക്കലും അങ്ങനെ. അപ്പോൾ ഇവിടെ പാടിയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എനിക്കത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ അത് നമ്മളൊരു കാസറ്റിൻ്റെ ട്രാക്ക് പാടുകളിലും അപ്പോഴും നമ്മൾ ഓർക്കസ്ട്രയുടെ കൂടെ പാടുക, കട്ട് ചെയ്തൊന്നും എടുക്കില്ല. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ

0: ഇപ്പം ഓർക്കസ്ട്രയുടെ സൈഡ് മിസ്റ്റേക്ക് വന്നാൽ മാത്രമേ റീടേക്കുള്ളൂ. ഇവിടെ പിന്നെ അതുമില്ല, നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതൊരു അതൊക്കെ നമുക്കൊരു നമ്മുടെ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതെല്ലാം.
1: ഓക്കെ, അപ്പോൾ ഓണമൊക്കെ എത്തുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആകാശവാണിയിൽ നിരവധി ഓണപ്പാട്ടുകൾ ചേട്ടൻ പാടിയത് തന്നെയുണ്ട്. അപ്പോൾ ഏതൊക്കെ പാട്ടുകളൊന്നും ഓർത്തെടുക്കാൻ പറ്റുമോ? ഓർമ്മയിലുണ്ടോ പാട്ടുകൾ, ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ ലളിതഗാനം?
0: ഓണപ്പാട്ടുകൾ ലിറിക്കൊന്നും എനിക്ക് അത്ര

0: പൂത്തേരിയിൽ വന്നെത്തി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടി.
1: ലളിതഗാനങ്ങളും
0: പാടിയിട്ടുണ്ട് അന്നത്തെ സമയത്ത്. അന്ന് എനിക്ക്
1: ഓർമ്മയില്ല. ദൂരദർശനിലും ഈ പറഞ്ഞ പോലെ കുറേ പാട്ടുകൾ
0: ദൂരദർശനിലും പാടിയിട്ടുണ്ട്. രാജീവ് ഏട്ടൻ, രാജീവ് ആലുങ്കൽ എഴുതിയ മറ്റേ വളരെ കുറേ ഒരു സീരീസ് ഉണ്ടായിരുന്നു. അത് അല്ലാതെ തന്നെ ഒരു ഓണത്തിനായിരിക്കും ചിലപ്പോൾ അത് സംപ്രേഷണം ചെയ്യാറുണ്ട്. പക്ഷേ മറ്റ് ലൈറ്റ് മ്യൂസിക് ആയിട്ടും ഒക്കെ വരാറുണ്ട്.
1: പണ്ട്
0: പെഞ്ചുപടി താളിൽ നിന്നൊരു പാട്ടുണ്ടായിരുന്നു ദൂരദർശനിൽ. എപ്പോഴും അത് ഈ സമയം തികയാണ്ട് വരുമ്പോൾ എപ്പോഴും ഈ പാട്ട് വയ്ക്കും. അപ്പം ഈ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് പറഞ്ഞത് ഇത് നമ്മളെപ്പോഴും വയ്ക്കുന്ന പാട്ടല്ലേ എന്നവരിങ്ങനെ എപ്പോഴും പറയുമായിരുന്നു.
1: അത് ആ പാട്ട് ഏതാണ്?

0: കുഞ്ഞു കിനാമഷിത്തണ്ട്, എനിക്ക് കറക്റ്റ് ലിറിക് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഏകദേശം ഇതുപോലെയാണ്.
1: അതിന്റെ വരികളൊക്കെ അത്ര
0: ഭയങ്കര രാജീവിന്റെ ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ്. അതെപ്പോഴും ഈ ദൂരദർശനിൽ എന്താ വെച്ചാൽ എല്ലായിടത്തും അത് കിട്ടുമല്ലോ. നമ്മൾ ഇൻറ്റീരിയറൊക്കെ പല സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഫെമിലിയർ ആകാം, കാരണം അത് വിഷ്വൽ. അതെന്താ വെച്ചാൽ അതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് മഴ വന്നു, അപ്പം ഈ ഒരുപാട് വെളിയിലുള്ള വിഷ്വലൊന്നും എടുക്കാൻ പറ്റില്ല, നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് മാക്സിമം ദൂരെ നിന്നെടുക്കാൻ പറ്റില്ല മഴ കാരണം. അപ്പം അതുകൊണ്ട് ക്ലോസപ്പ് സീൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം അന്നത്തെ സമയത്ത് നമ്മൾ ഫെമിലിയർ ആയത് ഈ പാട്ടും നമ്മുടെ ഞാൻ പാടുന്നതും വരുന്നതുകൊണ്ട് ആൾക്കാർക്കത് ദൂരദർശൻ കണ്ടുകൊണ്ടിരുന്നവർക്ക് ദൂരദർശൻ്റെ പ്രേക്ഷകർക്ക് അത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു.

0: ഇപ്പൊ നമ്മള് വിദ്യാസാഗറിനെ കുറിച്ച് പറഞ്ഞുപോയി, അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗറിന്റെ ആ ഒരു കോംബോയിൽ ഒന്ന് രണ്ട് പാട്ടുകൾ, ഒന്നിൽ കൂടുതൽ പാട്ടുകൾ പാടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു കോംബോയെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഗിരീഷ് ഏട്ടൻ ശരിക്കും നല്ല പാട്ടുകാരൻ കൂടിയാണ്. അപ്പൊ ഒരു ലിറിക്സ് റൈറ്റർ ഒരു പാട്ടും കൂടെ പാടുന്ന ആളാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മ്യൂസിക്കാലിറ്റി കുറേ കൂടെ വരും. വരികളിലും ഇതുപോലെ തന്നെ ഒരു അതിൻ്റെ ഒരു ബ്യൂട്ടി പാടാനായിട്ട്. ഇപ്പോൾ ചിലപ്പം പൊയറ്റിക്കൽ എക്സലൻസ് ഉള്ള ഒരുപാട് പാട്ടുകളുണ്ടാകും, പക്ഷേ അത് ചിലപ്പം വാക്കുകളുടെ എക്സലൻസ് ആണെങ്കിലും അത് മ്യൂസിക്കിലാവണമെന്നില്ല. പക്ഷേ ഗിരീഷേട്ടൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ മ്യൂസിക്കിനനുസരിച്ച് അദ്ദേഹം തന്നെ പാടി. ഇപ്പം മറന്നിട്ടും എന്തിനോ അതൊക്കെ ശരിക്കും എഴുതി കമ്പോസ് ചെയ്ത പാട്ടാണ്, മറന്നിട്ടും എന്തിനോ എഴുതി കൊടുത്തിട്ട് ചെയ്ത. അപ്പം അല്ലാതെ കരിമിഴിക്കുരുവൊക്കെ എനിക്കൊന്ന് ട്യൂണിട്ട് എഴുതുകയായിരുന്നു. പിന്നെ ആരോ ഒരാൾ പുലർമഴയിൽ, പിന്നെയും പിന്നെയും, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലുള്ള സംഗീതവും ആ പാട്ടുകാരനും കൂടെ ഒരുമിച്ചാണ് ആ പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. കൈതപ്പുറം രാമരട്ടനും ഇതുപോലെ തന്നെ പാട്ടുകാരൻ തന്നെയാണ്, പക്ഷെ അത് വേറൊരു സെഷനാണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇല്ലവും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക പൂക്കളും അല്ലെങ്കിൽ ആത്തേമാരും അല്ലെങ്കിൽ വടക്കിനി ഇതും അത് അങ്ങനെ ഒരു സെഷൻ പോവും. ഗിരീഷേട്ടൻ തന്നെ പറയാറുണ്ട് മറ്റേ
2: ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു,
1: ആ പാട്ട് കമൽ സാറ് വിളിച്ചിട്ട് ആദ്യമായിട്ട് പോയി എഴുതുന്നതാണ്. അപ്പോൾ അതങ്ങനെ എഴുതാൻ കാരണം ദാമോരട്ടിന് എഴുതുന്ന കൈതപ്പുറം എഴുതുന്ന പോലെ പുള്ളി എഴുതി കൊടുത്തതാണ്. അന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കയറണമെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ അതേ ശൈലിയിൽ കൂടെ കയറാം, പിന്നെ മാറ്റാം. അപ്പം ഈ ശരിക്കും ഗിരീഷേട്ടൻ്റെ ശൈലിയല്ല അത്. അപ്പം കൈതപ്പുറം ദാമോരട്ടൻ എഴുതാറുള്ള പോലെ തന്നെ ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു, അല്ലെങ്കിൽ സ്നേഹഗോകുലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു, അപ്പം അത് ആ ഇതൊക്കെയാണ് എന്ന് കമൽ സാർ പറഞ്ഞു. അത് എല്ലായ്പ്പോഴും ഉള്ളതാണ്. നമ്മൾ ഇപ്പം ശ്യാം സാറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ജോൺസേട്ടൻ വരുന്നത്. ജോൺസേട്ടൻ്റെ എനിക്ക് തോന്നുന്നത് റഹ്മാൻ കൂടെ ഇവിടെ മൂവിയിലൊക്കെ പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇത്തിരി ശ്യാം സാറിൻ്റെ ഓർക്കസ്ട്രയും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കൊക്കെ ആയിട്ട് സാമ്യങ്ങളുണ്ട്. അപ്പോൾ അത് അന്നത്തെ സമയത്ത് എക്സിസ്റ്റിംഗ് വേറൊരാളെ നമുക്ക് കൺവിൻസ് ചെയ്യണമെങ്കിൽ
0: അത് വേണമായിരുന്നു. അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശൈലി
1: ജോൺസേട്ടൻ്റെ വഴിക്ക് പോയി. വേറെ ആരെയും ഇമിറ്റേഷൻ ഒന്നും ഇല്ലാതെ, ഇമിറ്റേഷൻ എന്നല്ല ആ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ സ്വന്തമായ ഒരു ശൈലിയിൽ പോയി.
0: ഇപ്പോൾ ലെജൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ ശ്രീ ദക്ഷിണാമൂർത്തി അവരുടെ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തോടൊപ്പമുള്ള ആ ഒരു ജേണി.
1: സ്വാമിയും അച്ഛനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്ന ഒരാളാണ്. അന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ദക്ഷിണാമൂർ സ്വാമി ആരാന്നൊന്നും കുട്ടിക്കാലത്ത് അറിയില്ല. പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ദാസേട്ടനെ പാടിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയുന്നല്ലാണ്ട് അതൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലായത്. കാരണം അവിടെ വരുമ്പം വീട്ടിൽ വരും, അവിടെ താമസിക്കും, ഒരുമിച്ച് ആഹാരം കഴിക്കും, സ്വാമിയുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോവും, അമ്പലത്തിൽ വെച്ച് കാണും, ആ എന്താ ഉച്ചേരി മേനി എന്നൊക്കെ ചോദിക്കും, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ള വേറൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഞാൻ മ്യൂസിക് പാടുന്ന ഒരു പ്ലേബാക്ക് സിംഗറായിട്ട് അല്ലെങ്കിൽ സിംഗറായിട്ട് വരണമെന്ന്, ലൈറ്റ് മ്യൂസിക് പാടണമെന്ന് വന്നപ്പോൾ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള സജഷനാണ് നീ എന്നാൽ സ്വാമിയുടെ പാട്ടുകൾ പാടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു 10 പാട്ട് നാരായണ നമ്പൂതിരി എഴുതിയിട്ട് സ്വാമി കമ്പോസ് ചെയ്ത് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എക്സാമിൻ്റെ ആ സമയമായിരുന്നു സംശയമുണ്ട്. എൻ്റെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പാട്ട് 10 പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. എന്ത് പറഞ്ഞു നീ ഇത് പഠിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അത് എക്സാം മെയിൻ എക്സാം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് വിളിച്ചു പഠിച്ച് വിളിച്ചു. ഇവിടെ ഒന്ന് ഒറ്റ കോൾ ഷീറ്റിൽ ഇന്ന് നമ്മൾ ഇവിടെ പാടിയിരുന്ന പോലെ തന്നെ പി ആർ മുരളിയാണ് കണ്ടക്ട് ചെയ്യാനുണ്ടായിരുന്നത്. രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി, 3 മണിക്ക് 10 പാട്ട് കഴിഞ്ഞു ഒറ്റ സ്ട്രെസ്സിന്. അത് അന്നത്തെ പോരായ്മകളൊക്കെ എന്താ

0: പിന്നീട് നമ്മൾ അറിയുള്ളൂ.
1: പക്ഷെ
0: അന്ന് അതൊന്നൊരു വിഷയം, സ്വാമി പറഞ്ഞു നമ്മൾ പാടി. അപ്പൊ അതൊരു വലിയ, ഈ ജേട്ടനൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ ഒരു ആൽബം മുഴുവനൊന്നും സ്വാമിയുടെ അധികം പാടാൻ പറ്റിയില്ല, അപ്പൊ നിനക്ക് അത് പാടാൻ പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ സപ്പോർട്ടായിരുന്നു. ഇപ്പം നമ്മുടെ മുന്നോട്ടുള്ള ഇതിൽ സ്വാമിയുടെ പാട്ടുകൾ പാടി, അല്ലെങ്കിൽ സ്വാമിക്ക് പാടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ദേവരാജ് മാസ്റ്റർക്ക് പാടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, നമുക്കതൊരു ആഡഡ് ഇതാണ്.
1: പിന്നെ
0: എത്രയൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പുതിയ കമ്പോസറുടെ അടുത്ത് ചെല്ലുമ്പം അവർ പറയുന്ന പോലെ നമ്മൾ പാടിയാലേ നമുക്ക് അവിടെ അവസരമുള്ളൂ. പക്ഷെ അവരിലേക്ക് എത്താൻ ഇതെല്ലാം
1: വഴികൾ,
0: സ്വാമിയുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ നല്ലൊരു പാട്ട്, ഇപ്പോൾ ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗാനശേഖരങ്ങളിൽ നിന്ന് പറയേണ്ടി വരും. എന്നാലും ദേവാനന്ദേട്ടൻ്റെ ഇഷ്ടമുള്ളൊരു പാട്ട്,
0: ജേട്ടന്റെ ഒരു പാട്ട് നമ്മളെപ്പോഴും എന്റെ പ്രോഗ്രാംസിലൊക്കെ എപ്പോഴും പാടുന്നുണ്ട്. ഈ സ്വാമിയുടെ ആയിട്ട് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് പറയണം.

0: ശ്രീകുമാരൻ തമ്പി, തമ്പി സാറ് ദിവ്യ ദക്ഷിണാമൂർത്തിസ്വാമി ദാസേട്ടൻ കോമ്പിനേഷൻ. അതിൽ തമ്പി സാറിൻ്റെ ഒരു പാട്ട് പാടാൻ പറ്റിയത് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടിയിട്ട്, പ്രണയപ്പൂ വിടർന്നത് ജന്നത്തുൽ ഫിർദൗസിൽ, അങ്ങനൊരു പാട്ടാണ് ഞാൻ റിമിയും കൂടെ പാടിയത്. അതിൽ ഒരു ഭാഗ്യം തമ്പി സാറിൻ്റെ ഒരു പാട്ടാണ്, തമ്പി സാർ എഴുതി ഔസേപ്പിച്ച് സാറ് മ്യൂസിക് ചെയ്തൊരു പാട്ടാണ്. അത് ഈ പറഞ്ഞിട്ട് പടം അങ്ങനെ വലിയ ഒരു ഹിറ്റായില്ല, പക്ഷെ അതിൽ പാടി അഭിനയിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ തന്നെയാണ് പാടി
1: അഭിനയിച്ചത്. ഇപ്പോൾ പഴയ പാട്ടുകളെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ പാട്ടുകളെല്ലാം കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാലങ്ങൾക്ക് പുറകിലേക്ക് പോകുമെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും പാട്ടുകൾ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ചോദ്യം, ഇനി ഏതാ പുതിയ പാട്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പുതിയ പാട്ടുകൾ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ പാട്ടുകളൊന്ന് ഷെയർ ചെയ്യാമോ?
0: പുതിയത് രണ്ട് മൂന്ന് സിനിമകൾ നേരത്തെ ചെയ്ത ഒന്ന് രണ്ടെണ്ണം ഇറങ്ങാനുണ്ട്. ഒരു പുതിയ കമ്പോസേഴ്സിൻ്റെ ഒന്ന് രണ്ട് പാട്ടുകൾ, പിന്നെ ആരവൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനു എന്ന് പറഞ്ഞിട്ട് ആൾ എഴുതി കമ്പോസ് ചെയ്തൊരു വർക്കുണ്ട്. അത് ഇപ്പം ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് ഇപ്പം കഴിഞ്ഞു, ഇപ്പം അതിൻ്റെ ഓണം കഴിഞ്ഞിട്ടേ റിലീസ് ഉണ്ടാവുള്ളൂ. പിന്നെ ദേവസസ്യ എന്ന് പറഞ്ഞിട്ട് മൾട്ടി ലാംഗ്വേജ് ഒരു മൂവി, അതിൽ മലയാളം വേർഷൻ പാടുന്നുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് നേരത്തെ ചെയ്തൊരു പടത്തിലെ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരുന്നു, പക്ഷേ അത് റിലീസായിട്ടില്ല. അപ്പം അത് ഏറ്റവും റിലീസ് എന്നുള്ള രീതിക്കുള്ളതാണ്. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ പാട്ടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മളത് ഞാൻ പാടിക്കൊണ്ടിരുന്ന മറ്റു പാട്ടുകളുടെ ഒരു ശൈലിയല്ല ഇപ്പോൾ വരുന്നത്. അങ്ങനെയുള്ള ചിലപ്പം അപൂർവങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അതിൽ ആപ്റ്റായിട്ടുള്ള, കൂടുതൽ ആപ്റ്റായിട്ടുള്ള പാട്ടുകാർ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഒരു റാപ്പ് മോഡലായിട്ടോ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു ഫോക്ക് ടച്ചായിട്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് റെൻഡറിങ് വരുന്നത്. അപ്പോൾ അതിന് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അങ്ങനത്തെ പാട്ടുകൾ പാടുന്നത്. പക്ഷെ എന്നാലും ഇൻ ബിറ്റ്വീൻ ചില സമയത്തൊക്കെ ചില പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ പറഞ്ഞോട്ട് സിനിമ ശ്രദ്ധിക്കപ്പെട്ടാലേ ഞാനൊരു പാട്ട് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം രസികനെന്നോ അല്ലെങ്കിൽ തൊട്ടുരുമിയിരിക്കാനെന്നോ അറിയാതെ ഇഷ്ടമായെന്നോ കാത്തിരുന്ന പെണ്ണല്ലേ എന്നും പറഞ്ഞു അത് ഏത് പാട്ടെന്ന് ആരും ചോദിക്കാറില്ല. കാരണം ആ പാട്ട് ആ സിനിമകളെല്ലാം തന്നെ ഹിറ്റുകളായിരുന്നു, അതുകൊണ്ട് നമ്മുടെ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ ഈ ഇങ്ങനെയുള്ള സിനിമകളിൽ, പുതിയ സിനിമകളിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് ചേർന്ന് നമ്മൾ കാണുമ്പോൾ അത് എല്ലാവർക്കും അത് ഇഷ്ടമാണ്, അത് ഓക്കെയാണ്. പക്ഷേ ഒരു സ്റ്റേജിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ പലപ്പോഴും കുറവാണ്, ഇല്ലയെന്ന് പറയുന്നില്ല, കുറവാണ്.
1: ശരിക്കും പുതിയ പാട്ടുകളുടെ ഒരു സ്റ്റൈലും പഴയ പാട്ടുകളുടെ ഒരു സ്റ്റൈലും നോക്കുമ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ഈ കേൾവിക്കാരുടെ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ആ ഒരു സ്റ്റൈൽ മാറി, അത് എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ. ഇപ്പോൾ വേദികളിൽ പാടുവാണെങ്കിലും അവർ ചോദിക്കുന്ന പാട്ടുകൾ അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് തോന്നാം. അതുപോലെ ഇപ്പോഴത്തെ കേൾവിക്കാരെ നോക്കുവാണെങ്കിലും എന്തൊക്കെ ഡിഫറൻസ് ആയതിൽ നിന്നാണ് പഴയതും പുതിയതും തമ്മിൽ തോന്നിയിരിക്കുന്നത്?
0: എന്റർടൈൻമെന്റും എൻജോയ്മെന്റും ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ അത് സിമിലാരിറ്റി ഉണ്ടെങ്കിലും പക്ഷേ വ്യത്യാസമുണ്ട്.
1: യെസ്
0: അല്ലേ, നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരു ഒരു മ്യൂസിക് ഷോസിന് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും കൂടെ കൂടി ബഹളം വെച്ച് ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഡാൻസും, പിന്നെ അത് കഴിഞ്ഞ് കപ്പിൾസ് ആണെങ്കിൽ അവർ മുമ്പിലേക്ക് വന്ന് രണ്ടുപേരായിട്ട് കളിക്കും, സ്റ്റേജിൽ കയറുക, കുട്ടികളെ
1: കേട്ട്
0: ഡാൻസ് കളിക്കുക, ഇങ്ങനെ ഒരു മൂഡ് ഒരുപാട് സ്റ്റേജുകളിലുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്ക് എൻജോയ് ചെയ്യാനുള്ളത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് കൂടുതൽ വരുമ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർക്ക് താല്പര്യം അങ്ങനത്തെ പാട്ടുകൾ, കാരണം അവർ ഈ അവരുടെ ജോബ്

0: ൻ്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ടെൻഷൻസിലൊക്കെ,
1: പ്രത്യേകിച്ച്
0: എബ്രോഡൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഒരു ഒരു സന്തോഷം കിട്ടാനായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഒരു പക്ഷേ അവരുടെ വീട്ടിൽ കേൾക്കുന്ന പാട്ട് അനുരാഗിണിയും ചിലപ്പോൾ ഒരു പക്ഷേ അല്ലെങ്കിൽ പുഴയോരഴിവുള്ള പെണ്ണുമൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ലൈവ് ഷോസിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും പുതിയ തലമുറയും പഴയ തലമുറയൊക്കെ ഒരു പരിധിവരെയൊക്കെ ഈ ഇതുപോലത്തെ ഫാസ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡപ്പാങ്കുത്തായിട്ടുള്ള അല്ലെങ്കിൽ ഡാൻസ് നമ്പേഴ്സ് ഇത് പാടാനൊരു താല്പര്യമുണ്ട് പൊതുവേ. അത് നമ്മൾ മാറുന്നതനുസരിച്ച് ഇപ്പോൾ ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ കുറേയൊക്കെ മാറേണ്ടി വരും. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യം അവരുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു മെലഡി അത് എപ്പോഴും ഉണ്ട്, അതൊരിക്കലും പോകില്ല. പക്ഷേ ഇതുപോലത്തെയുള്ള ഷോസ് വരുമ്പോൾ അത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നാലും അവരുടെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു റിയാലിറ്റി ഷോസിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു 75% പാട്ടുകൾ മെലഡീസാണ്. ഫാസ്റ്റ് നമ്പേഴ്സ് ഒരു റൗണ്ട് വരുമ്പോഴേ വരുന്നു. ഇതെല്ലാം ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട്. ഒരു റേഡിയോ ഓൺ ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഒരു മൊബൈൽ ഓൺ ചെയ്താലോ ആൾക്കാർ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴും കേൾക്കുന്നത് എപ്പോഴും മെലഡീസാണ്. അല്ലാത്തൊരു ഒക്കേഷനിൽ എന്തെങ്കിലും ഒരു ഇതുപോലെ എൻജോയ്മെൻ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ അല്ലാതെ കേൾക്കുന്നത്.

0: ഇപ്പം പാട്ടുകളുടെയൊക്കെ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു, പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും ഒക്കെ പറഞ്ഞു. പുതിയ പാട്ടുകൾ ഇനി ചേട്ടൻ തന്നെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ഈ ഒരു ഓണം അടുത്ത് വരുന്നു, ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടികൾ?
1: ഓണത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു പുതിയ പരിപാടികളായിട്ട് അങ്ങനെ കുറച്ച് ഷോസ് ഉണ്ടാവും, കുറച്ച് ഓണപ്പാട്ടുകളിൽ എന്തെങ്കിലും റെക്കോർഡിങ്സ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞോട്ട് നമ്മൾ ഫാമിലിയായിട്ട് എപ്പോഴൊക്കെ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. കുട്ടികൾക്കും സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുക. പിന്നെ പൂർവികളും കാര്യങ്ങളും നമുക്ക് ഇല്ല, എന്തായാലും പണ്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം അതൊന്നും ഇല്ല, നമ്മൾ മേടിച്ച് ചെയ്യുകയാണ്. അപ്പോൾ അത് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് പിന്നെ കുറച്ച് അന്നത്തെ ദിവസം കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, ഓണത്തപ്പൻ അടനേദിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ.
0: ലേഡീസ്
1: ലേഡീസാണ് ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്, അമ്മയോ അല്ലെങ്കിൽ വൈഫോ ആണ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം
0: എവിടെയായിരിക്കും?
1: വീട്ടിൽ തന്നെ, വീട്ടില് മുമ്പിൽ.
0: ഞാൻ ചോദിക്കുന്ന ഏത് സ്ഥലമാണ്? സ്ഥലം നമ്മൾ പറഞ്ഞില്ലേ, വൈക്കം,
1: വൈക്കത്ത് അമ്പലത്തിനടുത്ത്.
0: ഓക്കെ,
1: അപ്പൊ അത് അന്നത്തെ

0: ദിവസം പിന്നെ ഒരു ദിവസം വൈഫ് ഹൗസിൽ പോവും. ഗുരുവായൂരാണ്, പാവർട്ടിയാണ് സ്ഥലം. അപ്പോൾ അവിടെ ഒരു ദിവസം പോവും. പിന്നെ ഇവർ ആരെങ്കിലും ഇങ്ങനെ കുറച്ച് ഒരു ചെറിയ ഒരു ലീവൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്ലഷർ ട്രിപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചില സംടൈംസ് അത് പോവും. ഈ പ്രോഗ്രാംസ് ഇല്ലാത്ത സമയത്ത് നടക്കുകയുള്ളൂ, പ്രോഗ്രാം ഉള്ള സമയത്ത് നടക്കില്ല അത്. എന്നാലും ഉള്ള ദിവസം ഒരു ദിവസം ആണെങ്കിൽ ഒരു ദിവസം എല്ലാവരും കൂടെ കൂടി അങ്ങനെ സന്തോഷമായിട്ടിരിക്കും.
1: ഫേവറേറ്റ് ഓണം സോങ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ടാവുമല്ലോ കുറേ ലിസ്റ്റ്. എന്നാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി
0: സ്ഥിരമായിട്ട് പാടുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഇതല്ലേ, ഉത്രാടപ്പൂനിലാവേവാ, അതാണ് എല്ലായിടത്തും പാടുന്നത്. അല്ലാതെയും വേറെ പാട്ടുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അതെ, പിന്നെ ഈ ദക്ഷിണാമസ്വാമിയുടെ പാട്ടുകൾ, ദാസേട്ടൻ പാടിയ കുറേ പാട്ടുകൾ, മുറ്റത്തെ പൂക്കളവും പെറ്റമ്മതൻ സ്മൃതിയും, അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഫേവറേറ്റ് സോങ്സ് ആണ്. പക്ഷെ പോപ്പുലറായിട്ടുള്ള ഇതുപോലത്തെ പായിപ്പാട്ടായിട്ടുള്ള വള്ളംകളി, അല്ലെങ്കിൽ പൂവിളി പൂവിളി, ഇതൊക്കെയാണ് സ്ഥിരം കേൾക്കുന്നത്. അപ്പം ഞാൻ ഓണപ്പാട്ടുകൾ ചെയ്തതിൽ കുറേ അത് ചില പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ട്. അതിൽ ഹരിനാരായണൻ എഴുതിയിട്ടൊരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാള തിരുമുറ്റത്ത് ചിങ്ങത്തിരുവോണം,
2: ഓണം പ്രത്യേക പരിപാടിയിൽ ഗായകൻ വി ദേവാനന്ദമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗമുള്ളവരും ഈ രോഗം വരാൻ സാധ്യതയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സിൻ്റെ മുൻ ഡയറക്ടറും സിഇഒയുമായിരുന്ന ഡോക്ടർ വി മോഹനൻ നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: സർ. നമ്മുടെ കേരളം ഇന്ന് പ്രമേഹ രോഗികളുടെ ഒരു തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ പ്രമേഹ രോഗത്തിന് അനുഭവപ്പെടുന്നത്?
5: കേരളം ശരിക്കും പറഞ്ഞാൽ പ്രമേഹ രോഗത്തിനെന്നല്ല, ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം തലസ്ഥാനമായി വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ വളരെ കൂടുതൽ കാരണങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ ഒരു ഇന്നലെ ഒരു രണ്ട് ദിവസം മുമ്പ് കണ്ട ഒരു രോഗിയുടെ കഥ പറയാം. അയാൾ ഒരു സിനിമാ നടനെ പോലെ അത്രയും സൗന്ദര്യമുള്ള, ഇപ്പം ഞാനൊരു സിനിമ പ്രേമിയാണ്, പണ്ട് കാലത്ത് ശ്രീ പ്രേംനസീറിൻ്റെയൊക്കെ അത്രയും സൗന്ദര്യമുള്ള ഒരു 44 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അയാളുടെ കുടുംബത്തിന് എനിക്ക് പണ്ടേ അറിയാം. അയാളെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ ഇന്ന് രണ്ട് ദിവസം മുമ്പ് അയാളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അയാളുടെ സ്ഥിതി പരമ ദയനീയമാണ്. ഒരു 18 വർഷം മുമ്പ്, അയാൾക്കിപ്പോൾ 44 വയസ്സുണ്ട്, 18 വർഷം മുമ്പ് കാലിലൊരു രോഗാണുബാധ വന്നിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരു ആശുപത്രിയിൽ ചികിത്സിക്കുകയും അന്ന് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ഇൻസുലിൻ തുടങ്ങുകയും ചെയ്തതാണ് ആ രോഗിക്ക്. ഈ 18 വർഷം ആദ്യം കാല് ഭേദമായി പോയതിന് ശേഷം പിന്നെ അയാൾ പ്രമേഹം ചികിത്സിച്ചിട്ടില്ല. ഈ 18 വർഷത്തിന് ശേഷം അയാൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ പ്രമേഹത്തിന് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിനകത്ത് എന്തൊക്കെ സങ്കീർണതകൾ പഠിച്ചിട്ടുണ്ടോ അതെല്ലാമായിട്ടാണ് അയാൾ തിരിച്ചു വന്നിരിക്കുന്നത്. അയാൾക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അയാളുടെ കിഡ്നി പോയി, ഡയാലിസിസിൻ്റെ ലെവലിലായി. അയാളുടെ കണ്ണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിൻ്റെ രണ്ടിൻ്റെയും കാഴ്ച ഏകദേശം പോയിരിക്കുന്നു. ഹൃദയത്തിനെ ബാധിച്ചതിന് ശേഷം അയാൾക്ക് കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പിന്നെ ആകെ ദയനീയമായ അവസ്ഥ. ചോദിച്ചു വന്നപ്പോൾ അയാൾ ഫാർമസിസ്റ്റ് കോഴ്സ് പാസ്സായ ആളാണ്, ഭാര്യ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഒരു ബിരുദാനന്തര ബിരുദം നേടിയ ഒരു യുവതിയാണ്. ഭാര്യ നിർബന്ധിച്ചു അത്രേ. ഞാൻ ഒരു ചികിത്സയെ പറ്റി മോശമായിട്ട് പറയല്ല, പ്രമേഹത്തിന് മരുന്നുകളൊന്നും വേണ്ട, മരുന്നുകളൊക്കെ ദോഷമുള്ളതാണ്. അതുകൊണ്ട് പ്രകൃതി ചികിത്സയും പ്രകൃതി കാര്യങ്ങൾ, പ്രകൃതി ജീവനവും മതി എന്ന ഒറ്റ വാശിയിലാണ് ഈ മനുഷ്യൻ മൃതപ്രായനായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അയാളിപ്പം തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ ഒരു ആശുപത്രിയിൽ അത്യാവശ്യ ചികിത്സയിലാണ്. ഇത് തന്നെയാണ് കേരളം പ്രമേഹത്തിൻ്റെയും ജീവിതശൈലി രോഗങ്ങളുടെയും തലസ്ഥാനമായി മാറാനുള്ള കാരണം. നമ്മുടെ ആളുകൾക്ക് ജീവിതശൈലിയെക്കുറിച്ചോ ഭക്ഷണശൈലിയെക്കുറിച്ചോ ഒന്നും കാര്യമായ അവബോധം ഇല്ല എന്ന് തന്നെ പറയണം. അവർക്ക് ശാസ്ത്രീയമായ അറിവുകളെക്കാളും കൂടുതൽ അശാസ്ത്രീയമായ കേട്ടറിവുകളും ആരെങ്കിലും പറയുന്നതിനെയൊക്കെ ഫോളോ ചെയ്യാനാണ് അവർക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രീയമായിട്ട് പറയുന്ന എല്ലാത്തിനെയും ഒരു തരത്തിൽ ഇങ്ങനെ ഫാർമാട്രിവൻ, ഇതൊക്കെ മരുന്ന് കമ്പനികൾ കൊണ്ടുവരുന്നതാണ്, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ആളുകൾ പറയുന്നതൊക്കെ എന്തൊക്കെ മാഫിയയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളാണ് ശരിക്കും ഈ ജീവിതശൈലി രോഗങ്ങൾ. അപ്പം ശരിയല്ലാത്ത ജീവിതശൈലി, ആഹാരശൈലി, വ്യായാമം ഇല്ലായ്മ വളരെ

0: പ്രത്യേകിച്ചും പ്രമേഹം, രക്താതിമർദ്ദം, ഹൈപ്പർകൊളസ്ട്രോളീമിയ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ തലസ്ഥാനമായി കൊണ്ടിരിക്കുന്നു. വളരെ ദുഃഖകരമായ വാസ്തവമാണ്
1: സർ. അതുപോലെ തന്നെ പ്രമേഹ രോഗം ഒരു പാരമ്പര്യ രോഗമാണല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം പ്രമേഹം ഒരു പാരമ്പര്യ രോഗമാണ്. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാൾ പ്രമേഹ രോഗിയാവുന്നോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നതിൽ പാരമ്പര്യം, ജനിതക ഘടനയ്ക്ക്, പാരമ്പര്യത്തിന് വലിയ ഒരു റോളുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാൾ അതായത് പ്രമേഹ രോഗിയാകുന്നതിൽ ജനിതക ഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അയാൾ പ്രമേഹ രോഗിയായി തുടരുന്നതിൽ പ്രധാനമായും അയാളുടെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ സാഹചര്യത്തിനാണ് മുഖ്യമായ ഘടകം. അതായത് പ്രമേഹ രോഗം വന്നാൽ ഒരാൾക്ക് കൃത്യമായി പ്രമേഹത്തിനെ നിയന്ത്രിച്ച് സാധാരണ പോലെ ജീവിക്കാം. അപ്പോൾ ഒരാൾ ജനിതക ഘടന കാരണം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രമേഹം ഉള്ളതുകൊണ്ട് താനും പ്രമേഹരോഗിയായി എന്നാലും അയാൾക്ക് പ്രമേഹം ഇല്ലാത്ത പോലെ തരത്തിൽ ചികിത്സിച്ച് ജീവിക്കാം. പക്ഷേ അയാൾ വീണ്ടും പ്രമേഹരോഗിയായിട്ട് തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് ഷുഗർ ലെവലൊന്നും കൺട്രോൾഡ് ആവുന്നില്ല, പ്രഷർ കൺട്രോൾഡ് ആവുന്നില്ല, അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ജനിതക ഘടന കാരണമല്ല, അത് പാരമ്പര്യം കൊണ്ടല്ല, അത് അയാളുടെ സാഹചര്യം കൊണ്ടാണ്, അയാളുടെ തെറ്റായ ആഹാരക്രമം, തെറ്റായ ജീവിതക്രമം അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ തെറ്റായ ജീവിതക്രമം, തെറ്റായ ആഹാരക്രമം ഒക്കെ അനുവർത്തിക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടികളും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് ജനിതക ഘടന കാരണം അവർക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാഹചര്യങ്ങൾ, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ പ്രമേഹം ഉണ്ടാകുന്നതിന് കൂടുതൽ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് അച്ഛന് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 50 വയസ്സിലാണ് പ്രമേഹം ഉണ്ടാകുന്നതെങ്കിൽ നിർഭാഗ്യവശാൽ മകന് 30 വയസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങളൊരു വേൾഡ് ഡയബറ്റീസ് ഡേയിൽ അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ എഴുതിയത് അച്ഛൻ 50 ഇല്ലെങ്കിൽ മകന് 30 എന്നുള്ളത്. അപ്പോൾ പ്രമേഹ രോഗികളുള്ള വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലിയായാലും ഭക്ഷണശൈലിയായാലും പൊതുവിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രമേഹ രോഗിയുടെ കാര്യത്തിലല്ല, ആ കുടുംബത്തിൽ മൊത്തത്തിലാണ്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയം, ഈ പാരമ്പര്യമായി പ്രമേഹ രോഗം ഇല്ല എന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അവരുടെ അടുത്ത തലമുറ പ്രമേഹ രോഗത്തെ ഭയക്കേണ്ടതുണ്ടോ?
0: പ്രമേഹ രോഗം പൂർണ്ണമായി ഒരു പാരമ്പര്യ രോഗമാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ആദ്യം പ്രമേഹ രോഗത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, ഏതൊക്കെ തരം പ്രമേഹമുണ്ട്. ഇപ്പോൾ ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, പിന്നെ ഞങ്ങൾ പറയുന്ന സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുന്ന തരം ചില പ്രത്യേക പ്രമേഹങ്ങൾ, പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഗർഭകാലത്ത് വരുന്ന പ്രമേഹം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ഈ നേരെ സാധാരണ പറയുന്നതും ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് നോക്കുക ടൈപ്പ് 2 പ്രമേഹത്തിനെ കുറിച്ചാണ്. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിൽ ജനിതകമായ ഒരു ഘടകമുണ്ട്. മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ടൈപ്പ് 1 പ്രമേഹം പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. അത് പിന്നെ ഫാമിലിയിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒരു ദിവസം പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ, ചിലപ്പോൾ കുട്ടിയായിരിക്കും, ചിലപ്പോൾ വലിയ വളർന്ന ആളായിരിക്കും, പെട്ടെന്ന് പ്രമേഹം കണ്ടുപിടിക്കുന്നു. മറ്റ് അനുബന്ധ പരിശോധനകളെല്ലാം ചെയ്യുമ്പോൾ ടൈപ്പ് 1 പ്രമേഹമാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിന് ജനിതകമായ ഫാക്ടേഴ്സ് കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരാളിന് ഒരു മദ്യപിക്കുന്ന ആളോ അല്ലെങ്കിൽ ആഹാരത്തിൽ വ്യത്യാസം, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരാളോ പെട്ടെന്ന് ക്ഷീണവും ബാക്കിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രമേഹം കണ്ടുപിടിക്കുന്നു. നോക്കി വരുമ്പോൾ അയാളുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്കകത്ത് സ്റ്റോൺസ്, പാൻക്രിയാറ്റിക് ആൽക്കുലേ, പാൻക്രിയാസിനകത്ത് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ സ്റ്റോൺസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പിന്നെ ഒരു ഇൻഫ്ലമേഷൻ, അത് കാരണം നമ്മൾ നീർക്കോളം എന്നൊക്കെ പറയുന്ന അതിനകത്ത് വരുന്ന രോഗാണുബാധയോ നീർക്കോളമോ കാരണം ഡയബറ്റീസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനും ജനിതകമായ ഒരു പ്രീഡിസ്പോസിങ് അങ്ങനെ ജനിതകമായ ഇതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഒരുപക്ഷെ ഇവയിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗർഭകാലത്ത്, പ്രത്യേകിച്ചും ഗർഭത്തിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ 20 ആഴ്ച 24 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പ്രമേഹ രോഗം കണ്ടുപിടിക്കുന്ന ഗർഭിണികളുണ്ട്. അപ്പോൾ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്ന രോഗികൾക്ക് രോഗികളെന്നവരെ വിളിക്കാൻ കഴിയില്ല, അവർ ഗർഭിണികളാണ്. നിർഭാഗ്യവശാൽ പ്രസവം കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ഫോളോ അപ്പ് ഒന്നും ഇല്ലാതെ വരുന്നു. ഈ സഹോദരിമാർ പിന്നീട് 6 or 7 കൊല്ലം കഴിയുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് തിരിച്ചു വരുന്നു. ഇത് പൂർണ്ണമായും തടയാവുന്ന ഡയബറ്റീസാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസിൽ നിന്ന് ടൈപ്പ് 2 ഡയബറ്റീസിലോട്ടുള്ള ഈ രൂപമാറ്റം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം നീട്ടിക്കൊണ്ടുപോയോ മാറ്റിവെക്കുകയോ ചെയ്യാൻ കഴിയും. നിർഭാഗ്യവശാൽ ആ മാതിരി കാര്യങ്ങളിവിടെ നടക്കുന്നില്ല. അപ്പം പൂർണ്ണമായും ഡയബറ്റീസ് ജനിതകമായി നിശ്ചയിക്ക

0: കിട്ടുന്ന ഒരു രോഗമാണെന്നുള്ള ആ ഒരു നമ്മുടെ തലയിൽ അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കളയേണ്ടതാണ്. അതല്ല, പ്രമേഹം എത്രമാത്രം ജനിതകമായ ഘടകങ്ങൾ പ്രമേഹം ഉണ്ടാകുന്നതിനും പ്രമേഹ രോഗിയായി തുടരുന്നതിനും കാരണമായിരിക്കുന്നു, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ, ഓരോ ആളുകളും ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർക്ക് വരുന്ന മറ്റു രോഗങ്ങൾ, അവർ കഴിക്കുന്ന മരുന്നുകൾ, ചില പ്രത്യേക സിസ്റ്റംസിലെ മരുന്നുകൾ, അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ തന്നെയുള്ള ചില മരുന്നുകൾ കഴിക്കുന്നു, ഇതൊക്കെ പ്രമേഹജന്യം ആയി ഭവിക്കാം, പ്രമേഹം വരാം. അതുകൊണ്ട് ഇത് പ്രമേഹ രോഗം, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പ്രമേഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രമേഹം വരില്ല എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു കാര്യമാണ്.
1: സർ, പ്രമേഹ രോഗത്തെ മുൻകൂട്ടി അറിയുവാൻ ശരീരം എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ?
0: പല ആളുകളും നമ്മുടെ അടുത്തേക്ക് വരുന്നത് പെട്ടെന്ന് പ്രമേഹ രോഗം കണ്ടുപിടിച്ചിട്ടാണ്. പക്ഷേ പ്രമേഹത്തിന് ഒരു കണക്കിന് ഭാഗ്യവശാൽ പ്രമേഹം മുൻകൂട്ടി അറിയുന്നതിന് പല ധാരാളം മാർഗങ്ങളുണ്ട്. ഒന്ന്, പല തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഈ രോഗികളിൽ പ്രകടമാകുന്നുണ്ട്. ഇതിനെയെല്ലാം പലപ്പോഴും ആളുകൾ അങ്ങ് തള്ളിക്കളയും, അതിനെ നിസാരവൽക്കരിച്ച് തള്ളിക്കളയും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പ്രമേഹ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത് ദാഹം കൂടുന്നു, വിശപ്പ് കൂടുന്നു, മൂത്രം കൂടുതലായിട്ട് പോകുന്നു. ഇതിനൊക്കെ ആളുകൾ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കും. ആ, ഞാനിപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇച്ചിരി വിശപ്പ് കൂടുതലുണ്ട്, അത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, അത് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയുന്നതല്ലാതെ എപ്പോഴും ഈ രോഗികളുടെ ആദ്യത്തെ ഒരു പ്രതികരണം മറ്റ് രോഗങ്ങളുടെ പോലെ തന്നെ ഒരു റെഫ്യൂസലാണ്. അതായത് അയൽവക്കത്തെ ആളിന് വരെ പ്രമേഹം വരും, എനിക്ക് വരില്ല എന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ശരീരം മെലിയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദാഹം കൂടുക, വിശപ്പ് കൂടുക, മൂത്രം കൂടുതലായിട്ട് പോവുക. പുരുഷന്മാരിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് ഈ മൂത്രം പോകുന്ന, പിന്നെ ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള ചർമ്മത്തിൽ വ്രണങ്ങളോ മറ്റോ വരിക, ലിംഗാഗ്ര ചർമ്മത്തിൽ വ്രണങ്ങളുണ്ടാവുക, പിന്നെ അപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, ഒന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ക്ഷീണം ഉണ്ടാവുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, ഭാരത്തൂക്കക്കുറവുണ്ടാവുക, ഈ മാതിരി ലക്ഷണങ്ങളൊക്കെ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് തള്ളിക്കളയാവുന്നതല്ല. അതിൻ്റെ കൂടെ ഈ മാതിരി ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളിൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ ആർക്കെങ്കിലും പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ആളുകൾ ടെസ്റ്റ് ചെയ്യുകയും പ്രമേഹം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
1: സർ, ഇത് ഓണക്കാലമാണല്ലോ, ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ എല്ലാവരും കഴിക്കുന്നൊരു സമയമാണിത്. അപ്പോൾ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഈ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് എല്ലാ വർഷത്തിലും നമുക്ക് എപ്പോഴും പേടി സ്വപ്നമായിട്ട് വരുന്ന രണ്ട് സീസൺസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫെസ്റ്റീവ് സീസൺ, ഉത്സവകാലങ്ങൾ, ഇപ്പോൾ ഓണം, ക്രിസ്മസ് ഒക്കെ, പെരുന്നാളൊക്കെ വരുന്ന ഫെസ്റ്റീവ് സീസൺസ്. രണ്ട്, പിന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഫാസ്റ്റിംഗ്, അവർ നൊയമ്പിന് പോകുന്ന സമയം. ഈ രണ്ട് സമയത്തും നമുക്ക് വളരെ വളരെ കൂടുതൽ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സങ്കീർണതകളിലേക്ക് കാര്യം പോവാം. ഇപ്പോൾ ഓണം വരുന്നു, എല്ലാവരും പായസം കുടിക്കുന്നു, എനിക്ക് പായസം കുടിക്കാമോ? എല്ലാവരും പഴം കഴിക്കുന്നു, എനിക്ക് കഴിക്കാമോ? ഇതിനെല്ലാം പൊതുവിലുള്ള മറുപടി, നിങ്ങൾ കൃത്യമായ ചികിത്സ എടുക്കുന്ന ഒരാളാണ്, കൃത്യമായ ആഹാരക്രമം അനുവർത്തിച്ചു വരുന്നു, അതായത് നിങ്ങൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് ഞങ്ങൾ പറയുന്ന പെട്ടെന്ന് ദഹിച്ച് ഷുഗറാവുന്ന തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുകയും ആഹാരത്തിൽ ധാരാളം നാരിമിച്ചം വരുന്ന തരത്തിലുള്ള ആഹാരം നിങ്ങൾ കഴിക്കുകയും, ഇപ്പോൾ പഴങ്ങളും പച്ചക്കറികളും, പഴങ്ങളിൽ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായ പഴങ്ങൾ, പപ്പായ, തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിൾ, പേരയ്ക്ക, മാതളം, ഇങ്ങനെയൊക്കെയുള്ള പഴവർഗ്ഗങ്ങൾ, പിന്നെ സലാഡ്, വെള്ളരി, പിന്നെ ക്യാരറ്റ്, ഇങ്ങനെയുള്ള നമ്മൾ വെജിറ്റബിൾ സലാഡുകൾ, പിന്നെ നാട്ടും പുറത്തും നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഈ വള്ളിപ്പയർ, അമരയ്ക്ക, ബീൻസ്, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആഹാരത്തിൽ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് പ്രമേഹത്തിന് ഒരു വലിയ അളവ് വരെ നിയന്ത്രിച്ച് നിർത്താം. ഓണത്തിൻ്റെ സമയം വരുമ്പോൾ നമ്മൾ ഈ മധുരപലഹാരം അല്ല മധുരം ഉള്ള ഒരുപാട് പ്രിപ്പറേഷൻസൊക്കെ വരുന്ന സമയമാണ്. ആ സമയത്തൊക്കെ പൂർണ്ണമായും നോ എന്നൊരു മറുപടി അതിനില്ല. മോഡറേഷൻ, ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെല്ലാം മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പ്രഥമൻ കുടിക്കുന്നു, എനിക്ക് ലേശം പ്രഥമൻ കുടിക്കാം. ആ സമയങ്ങളിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ അത് സെൽഫ് മോണിറ്റർ ചെയ്യാൻ, ഷുഗർ തന്നെത്താൻ നോക്കാനുള്ള ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവുക, വേരിയേഷൻസ് ഉണ്ടാവുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളിലോ നിങ്ങളുടെ ഇൻസുലിൻ ഡോസിലോ ഒക്കെ ആ കാലയളവിലേക്കുള്ള വ്യത്യാസം വരുത്തുക. ഓണത്തിന് തൊട്ടു മുമ്പും ഓണം കഴിഞ്ഞ ഉടനെ തന്നെ, ഈ ഫെസ്റ്റീവ് സീസൺ ഉത്സവകാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള, അതായത് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, ഷുഗറിൻ്റെ നിയന്ത്രണം എത്രമാത്രം ഉണ്ടെന്ന് അറിയുന്നത്, അതുപോലെ അടിസ്ഥാനപരമായ ചില റീനൽ കിഡ്നി ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓണം കഴിഞ്ഞാൽ ഉടനെ ഒന്ന്

0: ചെയ്യുന്നതും തങ്ങളുടെ ഡോസ്, മരുന്നുകളുടെ ഡോസൊക്കെ ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും കൃത്യമായ രീതിയിലേക്ക് പോകുന്നതും വളരെ നല്ലതായിരിക്കും. ഒരു കാരണവശാലും ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രമേഹ രോഗികൾക്കും ദേ കാൻ ലീഡ് എ നിയർ നോർമൽ ലൈഫ്, അതായത് അവരുടെ ജീവിതം നോർമലാണ്, സാധാരണയാണ്, എന്നാൽ പെർഫെക്റ്റ്ലി നോർമലല്ല. മറ്റ് നോർമലായ ആളുകളെപ്പോലെ പൂർണ്ണമായും നോർമലല്ല, പക്ഷേ നോർമലിനോട് അടുത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും ഓണക്കാലത്തും. അത് തന്നെയാണ് നമ്മൾ ഓർക്കാനുള്ളത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyagatha pengutiye lehari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marunnirediraayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathadi Kerala police aarambhikkuka. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻസ് അപ്ലൈ.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
9: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
10: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
11: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
12: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അണ്ണാറക്കണ്ണനും തന്നാലായത്, കലാഭവൻ മണി പാടിയ ഗാനം.

0: മലയാള ചലച്ചിത്രഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: കണ്ടീഷൻസ് അപ്ലൈ.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
6: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
7: പോലീസ്?
8: മിസ് സീമ?
7: അതെ.
8: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
7: എന്തിന്? പക്ഷെ ഞാൻ
8: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
7: ഡിജിറ്റൽ അറസ്റ്റ്?
8: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
7: ഇത്രയും പൈസയോ?
8: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
7: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
8: അയ്യോ,
7: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
9: ഹലോ മമ്മ.
7: ഹായ്.
10: RBI പറയുന്നു,
11: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
12: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
13: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
12: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
13: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
12: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
13: ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
0: ആകാശവാണി ദേവികുളം സ്പൈസ് FM. പ്രിയ ശ്രോതാക്കളെ,

0: ഇപ്പോൾ ഇന്നത്തെ പ്രക്ഷേപണത്തിന് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് വാർത്തകളിൽ ഇടം നേടിയ കേരളത്തിലെ പ്രശസ്തമായ ചരിത്ര സ്മാരകം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ബേപ്പൂർ ഉരു. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന തടികൊണ്ടുള്ള വലിയ കപ്പലുകളാണ് ബേപ്പൂർ ഉരു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കരകൗശല ഉൽപ്പന്നം എന്ന രീതിയിലാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, നെടുങ്കണ്ടം മേലേച്ചിനാറിലെ ക്ഷീരകർഷകനായ സുബിൻ തോമസ് മുത്തനാട്ടിൻ്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, ജിജോ പോൾ അവതരിപ്പിക്കുന്ന കവിതകൾ, കഥ, ഓണപ്പാട്ട് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8:00 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പരിപാടിയുടെ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 ഓണം കഥാവേള, ഷാഹിന ഐക്ക് എഴുതി അവതരിപ്പിക്കുന്ന കഥ, 9:30 ആവണി പൊന്നൂഞ്ഞാലിൽ ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്നു, 10:30 ഓണം കവിതാ നേരം, ദേശമംഗലം രാമകൃഷ്ണൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, 10:35 ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇസൈ തെൻട്രൽ. ഇനി നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 10:00 പഴയവിടുത്തി ഗ്രാമീണ ഗ്രന്ഥശാല പ്രവർത്തകർ അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാം, 11:00 ഓണം പ്രത്യേക പരിപാടി ഓണത്തൊടി, 12:00 ചലച്ചിത്ര ഗാന പരിപാടി ഓണപ്പാട്ടുകൾ, 1:00 ആവണി പൊന്നുഞ്ഞാൽ ചലച്ചിത്ര താരം ഷൈല ഹംസ പങ്കെടുക്കുന്നു, 2:00 ചലച്ചിത്ര ഗാന പരിപാടി, 3:00 ഓണം ദ റിയൽ എക്സിറ്റ്, 4:00 പ്രത്യേക പരിപാടി ഈണം നിറഞ്ഞ ഓണപ്പാട്ടുകൾ, 5:00 ഓണം കവിതാ നേരം, കണിമോൾ അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8:15 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 ഓണം കഥാവേള, ടി ഡി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പരിപാടി, 9:30 ഓണം പ്രത്യേക പരിപാടി, 10:30 ഹൃദയരാഗങ്ങൾ. കാലാവസ്ഥ അറിയിപ്പ്: ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ 11 ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും മിതമായ മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേഘാവൃതമായ ആകാശമാണുള്ളത്. കൂടിയ താപനില 34.2°C, കുറഞ്ഞ താപനില 18.3°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പ്.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ അവസാന അധ്യായത്തിലേക്ക് സ്വാഗതം. ആർപ്പുവിളികളും ആരവങ്ങളുമായി വീണ്ടും ഓണം എത്തി.

വീടുകളിൽ ആഘോഷമാണ്, വഴിയോരങ്ങളിൽ ആഘോഷമാണ്, വിപണികളിൽ ആഘോഷമാണ്, വയലേലകളിൽ ആഘോഷമാണ്. സർവോപരി നാടും നഗരവും ആഘോഷ തിമിർപ്പിലാണ്.

0: അത്തം എത്തിയപ്പോഴേ ഓണപ്പാച്ചിലും ഒപ്പമെത്തി. വിരുന്നൊരുക്കാനും വിരുന്നിന് പോകാനുമുള്ള തയ്യാറെടുപ്പുകൾ വീട്ടമ്മമാർ തുടങ്ങിക്കഴിഞ്ഞു. പലവ്യഞ്ജനങ്ങളും പുതുവസ്ത്രങ്ങളും പൂമുഖത്തെത്തിയെങ്കിലും പച്ചക്കറികൾ അടുക്കളയിലേക്ക് എത്തിയിട്ടില്ല. ഓണത്തിന് പച്ചക്കറികൾ പറിച്ചെടുക്കാനായി പാകമായി നിൽപ്പുണ്ട് പല വീടുകളിലെ മട്ടുപ്പാവുകളിലും അടുക്കളത്തോട്ടങ്ങളിലും. ഉത്രാടപ്പാച്ചിലിന് മുൻപേ ഇതെല്ലാം വിളവെടുക്കണം, ഒപ്പം തികയാത്തവയും ഇല്ലാത്തവയും വാങ്ങണം. വിഷരഹിത പച്ചക്കറികൾ കൊണ്ട് വിഭവങ്ങൾ ഒരുക്കുക എന്നത് മലയാളിയുടെ ശീലമായി കഴിഞ്ഞു. ഓണക്കാല പച്ചക്കറികൾ കൊണ്ട് വിളവിന്റെ വിസ്മയം തീർത്തിരിക്കുകയാണ് നാടെങ്ങും. കേരളത്തിലെ എല്ലാ കൃഷിഭവനുകളിലും വീട്ടമ്മമാർ വിളയിച്ച ഓണക്കാല പച്ചക്കറികൾ എത്തിക്കഴിഞ്ഞു. വിഷമില്ലാതെ ഓണമുണ്ണാൻ കേരളം കൈകോർത്തു. ഇന്നാദ്യം ഓണസമൃദ്ധി കർഷക ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ക്രമാതീതമായി വില വർദ്ധിപ്പിച്ച് മാർക്കറ്റിനെ കരിഞ്ചന്തയ്ക്ക് വിധേയമാക്കാൻ ഊഹ കച്ചവടം നടത്തുന്നതായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ള വലിയ ധർമ്മവും ഉത്തരവാദിത്വവും നടപ്പിലാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് ചെറിയ സമയത്തിനകം 255 കോടി രൂപയിലെത്തി നിൽക്കുക. അത്രയും ഇടപെടല, സമാനമായ രീതിയിൽ ഇതും വരികയാണ്. എത്ര സബ്സിഡി കൊടുക്കണോ അതിനാവശ്യമുള്ളതായിരിക്കുന്ന പണം മുഴുവൻ നീക്കിവെച്ചുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻ്റ് ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായി ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നാട്ടുകാർക്ക് മലയാളികൾക്ക് മുഴുവൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഹോർട്ടികോർപ്പ് പച്ചക്കറി ശേഖരണം നടത്തിയതിൻ്റെ ഭാഗമായി കർഷകർക്കും അതുപോലെ കച്ചവടക്കാർക്കും നൽകാനുണ്ടായിരുന്ന വിവിധ തുകകൾ, അതിൽ 2,73,00,000 രൂപ കർഷകർക്ക് നൽകാനുണ്ടായിരുന്നു. ആ മുഴുവൻ തുകയും നൽകാനുള്ള നടപടി സ്വീകരിച്ചു. അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിതരണം. കർഷകനെ താങ്ങി നിർത്താതെ, കർഷകനെ ചേർത്ത് നിർത്താതെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കർഷകനെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കി അവൻ്റെ ആകുലതകളും വ്യാധിയും പരിഹരിക്കാൻ ഈ ഓണത്തിന് മുമ്പെ തന്നെ നിലപാടെടുത്തത്. അതുപോലെ തന്നെ ഹോർട്ടികോർപ്പ് മൊത്ത വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള തുകയുണ്ടായിരുന്നു, ആ തുകയും നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കി, അതും ക്രമീകരിച്ചു. വി എഫ് പി സി കെ മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ്. വി എഫ് പി സി കെ നൽകാനുള്ളതായിരിക്കുന്ന മുഴുവൻ തുകയും ഈ ഓണവും ഓണത്തോടനുബന്ധിച്ച് ഈ മാസം തന്നെ സമ്പൂർണമായി കൊടുത്തു തീർക്കും എന്നുള്ളതും ഈ സമയം പ്രത്യേകം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഈ മനോഹരമായിട്ടുള്ള ഓണത്തിന് നല്ലപോലെ പച്ചക്കറി വിഭവങ്ങളോടുകൂടി ഭക്ഷണം മലയാളികൾക്ക് കഴിച്ച് ഓണമുണ്ണാൻ അവസരമൊരുക്കുകയാണ് കേരളത്തിലെ കൃഷിവകുപ്പ്. 2,000 ചന്തകൾ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ABC കാറ്റഗറിയാക്കി തിരിച്ച് അതിൻ്റെ വിൽപ്പനയുടെ ആധിക്യം മനസ്സിലാക്കി അതിനനുസരിച്ചതായിരിക്കുന്ന പ്രോത്സാഹനമടക്കം കൊടുത്ത് ക്രമീകരിക്കാനുള്ള നടപടി ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്നു. ഇത്തവണ മാവേലി കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു തർക്കവുമില്ല, തൻ്റെ നാട്ടുകാർ

0: ആരായിട്ടുള്ള പ്രജകൾ മുഴുവൻ ആവേശത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഈ ഓണസമയത്ത് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലായി മാറിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് നേതൃത്വം കൊടുത്ത ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരുമുണ്ട്. എല്ലാവരോടുമുള്ളതായ നന്ദി ഈ സമയത്ത് നന്നായി കോർഡിനേറ്റ് ചെയ്തു. എല്ലാവിധ ഓണാശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
1: തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയ ഓണസമൃദ്ധി കർഷക ചന്തകളെക്കുറിച്ച് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി ദീപ വി.
2: സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഓണക്കാലത്ത് പഴം പച്ചക്കറി ഉൽപ്പാദനത്തിന് ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിച്ച് ഗുണഭോക്താക്കൾക്ക് അർഹതപ്പെട്ട വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ നടന്നുവരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 89 ഓണച്ചന്തകൾ കൃഷിഭവൻ തലത്തിലും 196 ഹോർട്ടികോർപ്പ് മുഖേനയും 17 VFPCK മാർക്കറ്റുകളായും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉത്രാട ദിനമായ നാളെ വരെയാണ് ഓണച്ചന്തകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
3: രണ്ടായിരത്തി 2026 ഓണം ആഘോഷിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു.
1: സർക്കാരിന്റെ വിപണി ഇടപെടലുകളെക്കുറിച്ച് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ.
3: നമ്മൾ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 11 എപ്പിസോഡുകളിലായി ഓണക്കാലത്തേക്കുള്ള പഴം പച്ചക്കറി പൂക്കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 11 എപ്പിസോഡുകളിലായി വിദഗ്ധരുടെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ഇതിന് ശ്രോതാക്കളിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം റെസിഡൻസ് അസോസിയേഷനുകളും സ്ഥാപനങ്ങളും വനിതകളടക്കമുള്ള കർഷകരും കൃഷിക്കൂട്ടങ്ങളും ഒക്കെ തന്നെ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും വലിയ അളവിൽ ഇത്തവണ ഉൽപ്പന്നങ്ങൾ വിളയിക്കുന്ന വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിവകുപ്പ് ഓണത്തിനായി സംസ്ഥാന തലത്തിൽ 2000 വിപണികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 1074 വിപണികൾ കൃഷിഭവനുകൾ നേരിട്ടും മറ്റു വിപണികൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം, ഹോർട്ടികോർപ്പ് എന്നീ സർക്കാർ സംവിധാനങ്ങൾ വഴിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്രാട ദിവസം അവസാനിക്കുന്ന രീതിയിലാണ് വിപണികൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വിപണികളിൽ എല്ലാവിധ പഴം പച്ചക്കറികളും പൂക്കളും അതോടൊപ്പം തന്നെ കേരളാഗ്രോ ബ്രാൻഡഡ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രാദേശികമായി കർഷകരും കൃഷിക്കൂട്ടങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഓണത്തിനാവശ്യമായിട്ടുള്ള മറ്റ് ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാണ്. വിത്തുമുതൽ വിപണി വരെ കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് കൃഷിവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. കൃഷിക്കാർ ഉണ്ടാക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും അതത് കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ മികച്ച വില നൽകി സംഭരിക്കാനും അത് അതേ ഗുണമേന്മയോടെ മികച്ച വിലയ്ക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുമുള്ള സജ്ജീകരണങ്ങളാണ് കൃഷിവകുപ്പ് ചെയ്തിട്ടുള്ളത്. കൃഷിവകുപ്പിനോടൊപ്പം വിളവിൻ്റെ വിസ്മയം തീർത്ത എല്ലാ കർഷകർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങി അവർക്ക് ഈ ഓണക്കാലം സമൃദ്ധിയുടെ കാലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായ സഹകരണങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്.
1: നാളെ ഉത്രാടമാണ്, നമ്മുടെ വിപണികൾ സജീവമാണ്.

0: കുടുംബശ്രീ പ്രവർത്തകരും വനിതാ കൂട്ടായ്മകളും കൃഷിക്കൂട്ടങ്ങളും വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുമായി നമ്മുടെ വിപണികളിൽ മുൻനിരയിലുണ്ട്. കൃഷിവകുപ്പിന്റെ വിപണി ഇടപെടൽ പൊതുജനങ്ങൾക്കും കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഹോർട്ടിക്കൾച്ചർ മിഷനും VFPCKയും കൃഷിവകുപ്പിനൊപ്പം സജീവമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. നമുക്ക് വിപണിയിലെത്തിയ ചിലരെ പരിചയപ്പെടാം.
1: എന്റെ പേര് അഭിരാമി എന്നാണ്. ഞങ്ങളിവിടെ പൂക്കൃഷിയുടെ ബന്ധമായിട്ട് ഉള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ജമന്തി, മഞ്ഞയും ഓറഞ്ച് നിറങ്ങളിലുള്ള പുഷ്പങ്ങളാണ് ഉള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് സമൃദ്ധി എന്നാണ്. രണ്ട് നിറത്തിലുള്ളതും നമുക്ക് ആവശ്യാനുസരണം കൃഷിയിടങ്ങളിലുണ്ട്.

0: എൻ്റെ പേര് നെൽസനാണ്. കൃഷി തന്നെയാണ് എൻ്റെ മെയിൻ തൊഴിൽ. ഇതുകൊണ്ട് ഞാൻ ജീവിക്കാൻ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇന്നും രാവിലെ പയറും സലാഡും കൊടുത്തു വിട്ടു. ഇപ്പോഴേ ഒരു 400 കോലോളം ഉണ്ട്.
1: അർജുനൻ പിള്ള, അഡ്വക്കേറ്റ്. വിഷയരഹിതമായ പച്ചക്കറി ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ന്യായമായ വിലയിലാണ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയും കൂടാണ്. ജനങ്ങൾക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ വെളിയിൽ നിന്നും പച്ചക്കറി കൊണ്ടുവരാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്റ്റാളുകൾ ഓണത്തിനല്ലാതെ തന്നെ മറ്റുള്ള ഉത്സവ ദിവസങ്ങളിലും തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ഇതിനകത്തൊരു പ്രാബല്യം ഉണ്ടാകുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും.
2: ശുദ്ധമായ നാടൻ പച്ചക്കറികൾ അകത്തളങ്ങളിൽ എത്തിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിലെ തിക്കും തിരക്കും അതാണ് സൂചിപ്പിക്കുന്നത്. പുത്തൻ പ്രതീക്ഷകളുമായെത്തുന്ന ഓണത്തെ മലയാളക്കരയുടെ സ്വന്തം ഓണമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് എല്ലാ മലയാളികളും. അതിനുവേണ്ട എല്ലാ സഹായങ്ങളുമായി കൃഷിവകുപ്പ്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ

0: വോട്ടിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് എട്ടാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ അധികം പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി രണ്ട് ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. രണ്ടാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ രണ്ട് ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9ാം ക്ലാസിൽ 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: सः कुलपतिना निर्दिष्टां पर्णशालां अध्यास्य कुलपति निर्देशिच्च पर्णशालयिल् यत्ति कुशशयने संविष्टः दर्भपुल्लुकोण्डुण्डाक्किय കിടക്കയിൽ കിടന്ന് രാത്രി കഴിച്ചുകൂട്ടി. നിശാം നിനായ പ്രയത പരിഗ്രഹ ദ്വിതീയ വ്രതശുദ്ധയായ പത്നിയോടൊപ്പം നിശയുടെ വിശേഷണം. തച്ഛിക്ഷ്യ അധ്യയന നിവേദിതാവസാനം. അനേകം പർണശാലകളുണ്ട് ആശ്രമത്തിൽ. 10,000 ഋഷികുമാരന്മാരെ അന്നദാനാദികൾ നൽകി അധ്യാപനം ചെയ്യുന്നവനാണ് കുലപതി. ഒരു സർവകലാശാലയാണ് വസിഷ്ഠൻ്റെ ആശ്രമം എന്ന് ചുരുക്കം. ഈ ശിഷ്യന്മാരെല്ലാവരും ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് അധ്യയനം ആരംഭിക്കും. പർണശാലകളിലെ ശിഷ്യന്മാരിൽ നിന്നുയരുന്ന വേദോച്ചാരണം കേട്ടാലറിയാം രാത്രി അവസാനിക്കാറായിരിക്കുന്നു എന്ന്. ശിഷ്യന്മാരുടെ അധ്യയനം കൊണ്ട് അന്ത്യമറിയിക്കപ്പെട്ട രാത്രി കഴിച്ചുകൂട്ടി. ഗ്രാമങ്ങളിൽ പക്ഷികളുടെ കളസ്വനമാണ് പുലർകാലത്ത് വിളിച്ചറിയിക്കുന്നത്. രാജധാനിയിലാണെങ്കിൽ വന്തികളുടെ ഉണർത്തുപാട്ടുകളുണ്ട്. ആശ്രമത്തിൽ ശിഷ്യരുടെ മന്ത്രോച്ചാരണമാണ് ഉറക്കത്തിൽ നിന്ന് രാജാവിനെ ഉണർത്തിയത്. ആശ്രമാന്തരീക്ഷത്തിൻ്റെ പരിപാവനതയും വ്രതാനുഷ്ഠാനത്തിൻ്റെ ഗരിമയുമാണ് ഈ മന്ത്രോച്ചാരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ജഗത്പിതാക്കളെ സ്തുതിച്ചുകൊണ്ടാണ് ഈ സർഗം ആരംഭിച്ചത്. രഘുവംശത്തിൻ്റെ ഗരിമയും രാജാക്കന്മാരുടെ ഉദാത്ത ദർശനങ്ങളുമാണ് പിന്നീട് കവി വർണ്ണിച്ചത്. ആ ഗുണങ്ങളെല്ലാം തികഞ്ഞവനായിരുന്നു ദിലീപൻ. അനപത്യത മൂലമുള്ള ദുഃഖം ശമിപ്പിക്കാനാണ് പത്നീസമേതനായി അദ്ദേഹം രാജഗുരുവിനെ സന്ദർശിച്ചത്. ഗ്രാമീണ ജീവിതത്തിൻ്റെ ശാലീനമായൊരു ചിത്രം അവരുടെ യാത്രയിൽ കവി നമ്മെ കാണിച്ചു തന്നു. ഭാരതവർഷത്തിലെ പൂർവരായ ഋഷീശ്വരന്മാരുടെ ഉദാത്തമായൊരു മാതൃക വസിഷ്ഠനിലും അരുന്ധതിയിലും കൂടി കാളിദാസൻ വരച്ചു കാണിച്ചു. പ്രശ്നപരിഹാരത്തിന് ഉപായം കണ്ടെത്തി പ്രതീക്ഷയോടെയാണ് ഒന്നാം സർഗം അവസാനിക്കുന്നത്.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
1: എന്തു പറ്റി തമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷമേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം

0: കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
4: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
4: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
4: ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
7: ഞാൻ ഡെയ്സി. എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
8: ഞാൻ സിന്ധു. ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
9: എന്റെ പേര് അഞ്ജലി. ഡെയിലി ഉള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
10: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
11: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
12: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
13: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
14: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
15: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര റൂസ് ദേശസ്യ രാഷ്ട്രപതിനാ വ്ളാദിമിർ പുതിൻ ഇത്യനേന സഹ സമവേത. ശീർഷ സമ്മേളനാനാം ദ്വൈപക്ഷീയ സംബന്ധാനാം ച അഭവത് ഗഹനം മന്ഥനം. ബെയ്സിംഗ് നഗരം സംപ്രാപ്തഃ അജിത ഡോഭാല. സീമാ പ്രകരണേ 25th ഉച്ചസ്തരീയ വിശേഷ പ്രതിനിധി ഉപവേശനസ്യ നേതൃത്വം കരിഷ്യതി. വൈശ്വിക വാണിജ്യേ ഭാരതസ്യ സുദൃഢ പദക്ഷേപഃ. അർത്ഥവ്യവസ്ഥായാഃ പ്രതിനിധിത്വം കുർവദ്ഭിഃ രാഷ്ട്രൈഃ സഹ മുക്തവ്യാപാര സന്ധേഃ വാർത്താ പ്രചലതീതി പീയൂഷ ഗോയലസ്യ ഉദ്ഘോഷണ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ? 5,000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
5: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
4: ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കും. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യും. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
5: അടിപൊളി,
4: എന്നാ വേഗം വിട്ടോ.
6: ആർ ബി ഐ പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ. വളരാൻ തയ്യാറാണ്.

0: ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരത്തെ കനകക്കുന്നിലെ നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു.
3: ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്.
2: ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, ശശി തരൂർ MP, നഗരസഭാ മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിരക്കിൽ കേരളം. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ. കാലദേശ സീമകൾക്കതീതമാണ്. പോയകാല നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഓണം. ഒരു റിപ്പോർട്ട്.
4: ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. കേരളീയരുടെ ഗൃഹാതുരത്വത്തെ ഇത്രമേൽ തൊട്ടുണർത്തുന്ന മറ്റൊരാഘോഷവുമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓണം അങ്ങനെ ചിലതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണസങ്കല്പമാണ്. സമൃദ്ധിയെ തുല്യമായി വീതം വയ്ക്കാനുള്ള സമഭാവനയുടെ ആഹ്വാനമാണ് പുതിയ കാലത്തെ ഓണത്തിലൂടെ നാം അറിയുന്നത്. മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതിയായിരിക്കും ഓണം ടൂറിസം വാരാഘോഷ സമാപനത്തിലെ മുഖ്യാതിഥി. ഞായറാഴ്ച കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഓണം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ സംബന്ധിക്കുക. ആലപ്പുഴയിലും കൊച്ചിയിലുമുള്ള പരിപാടികളിലും അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ പങ്കെടുക്കും.
2: ഇന്ത്യയിലെ ആദ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിൽ പുറത്തിറക്കി. പോപ്കോൺ ചോളം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും കർഷകർക്ക് സ്വാശ്രയത്വവും കയറ്റുമതി സാധ്യതകളും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തത്തെയും വായ്പകളില്ലാതെ അവർ നടത്തുന്ന കൃഷിയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഗവർണർ എസ് അബ്ദുൽ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനുമായി പര്യാപ്തവും സുസ്ഥിരവുമായ അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ. മംഗോളിയയിൽ നടക്കുന്ന UN മരുഭൂവൽക്കരണ പ്രതിരോധ കൺവെൻഷന്റെ 17-ാമത് കോപ്പ് ഉച്ചകോടിയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ

0: ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തെയും മത്സരത്തിൽ ആതിഥേയർക്കെതിരെ ആദ്യ ഇന്നിംഗ്സ് 503 ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. താലൂക്ക്തല അടിയന്തര രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണം. ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കാനുള്ള തരത്തിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓണനാളിൽ വേറിട്ട കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിനടുത്തെ ചാല എന്ന സ്ഥലത്ത് നമുക്ക് കാണാനാവുക. പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി പൂക്കച്ചവടം നടത്തുന്ന നാട്ടുകാരുടെ കൂട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ദേവനയുടെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 30 ലക്ഷം രൂപയാണ് ആവശ്യം. പായസ വിതരണം നടത്തിയും ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പിടിപ്പൂവും നാട്ടുകാരുടെ ശ്രമത്തിന് ശക്തി പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല.
0: ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറന്ന് പൂജകൾ ആരംഭിക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 നടയടയ്ക്കും. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് വേണ്ടിയുള്ള ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ഉത്രാടപ്പാച്ചിൽ തയ്യാറാക്കിയത് ശ്രീലത വി എസ്. അവതരണം അമൃത വൈശാഖ്. കേരളത്തിന്റെ ഉത്സവകാലങ്ങളിൽ ഏറ്റവും ജനകീയവും വർണ്ണാഭവുമായ ആഘോഷമാണ് ഓണം. മഹാബലിയുടെ ഓർമ്മയും സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവും പേർന്ന ഓണം ഒരു മതാചാരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആഘോഷമല്ല. മലയാളിയുടെ ജീവിത ശൈലിയെയും കാർഷിക സംസ്കാരത്തെയും കുടുംബ ബന്ധങ്ങളെയും നാട്ടുകൂട്ടായ്മകളെയും വ്യാപാര രീതികളെയും വരെ സ്വാധീനിച്ച മഹത്തായ സാംസ്കാരിക പാരമ്പര്യമാണ്. ഓണത്തിന്റെ വരവറിയിക്കുന്ന ദിവസങ്ങളാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 അതിൽ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ ഒന്നാണ് ഉത്രാടം. തിരുവോണത്തിന്റെ തലേദിവസമായ ഉത്രാടം മലയാളിയുടെ മനസ്സിൽ ഒരു പ്രത്യേക ആവേശം നിറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന പ്രയോഗം മലയാളിയുടെ ഭാഷയിലും സംസ്കാരത്തിലും ഇത്രയേറെ സുപരിചിതമായത്. ഉത്രാടപ്പാച്ചിൽ എന്നത് വെറും കടകളിലേക്കുള്ള ഓട്ടമല്ല, ഓണം പൂർണ്ണമാക്കാനുള്ള മലയാളിയുടെ അവസാനവട്ട ഒരുക്കങ്ങളുടെ പ്രതീകമാണ്. പണ്ടുകാലത്ത് ഉത്രാടപ്പാച്ചിലിന് ഉണ്ടായിരുന്ന അർത്ഥവും ഇന്നത്തെ ഉത്രാടപ്പാച്ചിലിനുള്ള അർത്ഥവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വികാരമുണ്ട്, ഓണം ഒരുങ്ങുമ്പോഴുള്ള സന്തോഷം. ഉത്രാടപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവിധ പ്രാദേശിക വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. മഹാബലിയുടെ ഓണക്കാല വരവിനുള്ള അവസാന ഒരുക്കങ്ങളുടെ ഭാഗമായി ഉത്രാടദിനത്തെ കണക്കാക്കുന്ന പതിവാണ് പ്രധാനമായും കാണുന്നത്. മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്ത് കേരളം സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും നാടായിരുന്നുവെന്നാണ് ഐതിഹ്യം. വാമന

ദ്വാരത്തിലൂടെ മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലെത്താനുള്ള അനുവാദം മഹാബലിക്ക് ലഭിച്ചു എന്നാണ് വിശ്വാസം. ആ വരവാണ് ഓണത്തിന്റെ ആത്മാവ്. മഹാബലി വർഷത്തിലൊരിക്കൽ വരുമ്പോൾ വീടുകൾ വൃത്തിയുള്ളതായിരിക്കണം, പൂക്കളങ്ങളാൽ അങ്കണങ്ങൾ മനോഹരമായിരിക്കണം, വിഭവ സമൃദ്ധമായ സദ്യ ഒരുങ്ങിയിരിക്കണം, എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ടാകണം. അതിനുള്ള അവസാന ഒരുക്കങ്ങളാണ് ഉത്രാട ദിനത്തിൽ നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉത്രാടപ്പാച്ചിൽ എന്നത് മഹാബലിയെ വരവേൽക്കാനുള്ള മലയാളിയുടെ തയ്യാറെടുപ്പിന്റെ പ്രതീകം കൂടിയാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന പദത്തിൽ തന്നെ ഒരു ചലനമുണ്ട്. തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം, വാങ്ങാനുള്ള സാധനങ്ങൾ ബാക്കി, വീട്ടിലെത്തിക്കാനുള്ളവ ബാക്കി, സദ്യക്കുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, അരി, പലചരക്ക് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, പൂക്കൾ എല്ലാം ഒരുമിച്ചൊരുക്കണം. അതുകൊണ്ടാണ് ഉത്രാട ദിനത്തിൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരു പ്രത്യേക തിരക്ക് രൂപപ്പെടുന്നത്. ഇന്നത്തെ പോലെ വലിയ ഷോപ്പിംഗ് മാളുകളും ഓൺലൈൻ വിപണികളും സൂപ്പർ മാർക്കറ്റുകളും അന്ന് ഉണ്ടായിരുന്നില്ല. നാട്ടിലെ ചന്തകളും ആഴ്ച ചന്തകളും ചെറിയ പലചരക്ക് കടകളുമായിരുന്നു ഓണവിപണിയുടെ പ്രധാന കേന്ദ്രങ്ങൾ. പഴയകാല ഓണവിപണിക്ക് കാർഷിക ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഓണം പ്രധാനമായും കൊയ്ത്തുത്സവമായിരുന്നു, കർഷകന്റെ വീട്ടിൽ വിളവെത്തുന്ന കാലം. അതുകൊണ്ട് തന്നെ വിപണിയിൽ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ധാന്യങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഓണത്തിന് പുതിയ വസ്ത്രം വാങ്ങുക എന്നത് ഇന്നത്തെ പോലെ പല വസ്ത്രങ്ങൾ വാങ്ങുക എന്നതായിരുന്നില്ല. കുട്ടികൾക്ക് ഉടുപ്പ്, മുതിർന്നവർക്ക് മുണ്ടും നേരിയതും ഉൾപ്പെടെയുള്ള പരമ്പരാഗത വസ്ത്രങ്ങൾ, അത്രയുമായിരുന്നു പല കുടുംബങ്ങളുടെയും ഓണവാങ്ങൽ. വസ്ത്രം വാങ്ങുന്നതിനും ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു. കടയിൽ പോയി തുണി നോക്കി, നിറം തിരഞ്ഞെടുത്ത്, ചിലപ്പോൾ തുന്നിച്ചെടുത്ത് ധരിക്കുന്നതായിരുന്നു പതിവ്. ഓണസദ്യക്കുള്ള സാധനങ്ങൾ പലപ്പോഴും വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചവയായിരുന്നു. സ്വന്തം പറമ്പിലെ കായകൾ, അയൽവീട്ടിൽ നിന്നുള്ള പച്ചക്കറികൾ, നാട്ടിലെ കർഷകരിൽ നിന്ന് ലഭിക്കുന്ന വിളകൾ, ഇതൊക്കെയായിരുന്നു പഴയകാല ഓണവിപണിയുടെ മുഖം. അന്ന് വിപണി എന്നത് ഉപഭോഗത്തിന്റെ കേന്ദ്രം മാത്രമായിരുന്നില്ല, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടം കൂടിയായിരുന്നു. ചന്തയിൽ പോകുന്നത് സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല, പരിചയക്കാരെ കാണാം, ബന്ധുക്കളെ കാണാം, നാട്ടുവർത്തമാനം പറയാം, കച്ചവടക്കാരുമായി പരിചയം പങ്കിടാം. അതുകൊണ്ട് തന്നെ പഴയകാല ഓണച്ചന്തയ്ക്ക് ഒരു സാമൂഹിക ജീവിതമുണ്ടായിരുന്നു. പഴയകാലത്തെ ഉത്രാടപ്പാച്ചിലിൽ ഇന്നത്തെ പോലെ വാഹന തിരക്കിന്റെയും വൻ ഷോപ്പിംഗ് ബാഗുകളുടെയും ഓൺലൈൻ ഓർഡറുകളുടെയും കഥയുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ വീട്ടിലെ ജോലികൾ പൂർത്തിയാക്കി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ചന്തയിലേക്ക് പോകും. പലപ്പോഴും കാൽനടയായോ സൈക്കിളിലോ ബസ്സിലോ ആയിരിക്കും യാത്ര. ആവശ്യമായ സാധനങ്ങളുടെ ഒരു ചെറിയ പട്ടിക മനസ്സിലുണ്ടാകും. ഇനി ഇതുകൂടി വാങ്ങണം, സദ്യക്കുള്ള സാധനങ്ങൾ എടുത്തോ, കുട്ടികൾക്കുള്ള വസ്ത്രം വാങ്ങിയോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉത്രാടത്തിന്റെ തിരക്കിനിടയിൽ കേൾക്കുന്നത്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൈകളിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും മനസ്സിൽ നിറയെ സന്തോഷമുണ്ടായിരുന്നു. കാലം മാറി, ജീവിതരീതികൾ മാറി, വിപണിയും മാറി, അതിനനുസരിച്ച് ഉത്രാടപ്പാച്ചിലും മാറി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ കേരളത്തിലെ നഗരങ്ങളിലെ വലിയ ഷോപ്പിംഗ് അനുഭവങ്ങളായി മാറിയിരിക്കുന്നു. ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഓഫറുകളും വിലക്കുറവുകളും പരസ്യങ്ങളും ആരംഭിക്കുന്നു. ഓണം ഓഫർ, ഓണം സെയിൽ, ബൈ വൺ ഗെറ്റ് വൺ, മെഗാ ഡിസ്കൗണ്ട് തുടങ്ങിയ വാക്കുകൾ മലയാളിയുടെ ഷോപ്പിംഗ് മനസ്സിനെ ഉണർത്തുന്നു. ആധുനിക ഓണവിപണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വൈവിധ്യമാണ്. പുതിയ വസ്ത്രങ്ങൾ മാത്രമല്ല, മൊബൈൽ ഫോണുകൾ, ടെലിവിഷനുകൾ, വീട്ടുപകരണങ്ങൾ, ഫർണിച്ചർ, വാഹനങ്ങൾ, സ്വർണം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഓണവിപണി വ്യാപിച്ചിരിക്കുന്നു. ഓൺലൈൻ വിപണി വന്നതോടെ ഉത്രാടപ്പാച്ചിലിന് മറ്റൊരു രൂപം കൂടി ലഭിച്ചു. കടകളിലേക്ക് പോകാതെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിലൂടെ ഓണവസ്ത്രം വാങ്ങാം, സദ്യക്കുള്ള പലചരക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാം, പൂക്കൾ വീട്ടിലെത്തിക്കാം, സമ്മാന പൊതികൾ ബന്ധുക്കളുടെ വീടുകളിലേക്ക് അയക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഉത്രാടപ്പാച്ചിൽ കാലുകളാൽ മാത്രമല്ല വിരലുകളാലും നടക്കുന്നു എന്ന് പറയാം. ഓണം ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര കാലങ്ങളിലൊന്നാണ്. മലയാളിയുടെ ഓണവികാരത്തെ വിപണി വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഓണപ്പാട്ടുകൾ, ഓണസദ്യ, പൂക്കളം, കസവുസാരി, മുണ്ടും നേരിയതും, കുടുംബസംഗമം, മഹാബലിയുടെ രൂപം, ഇവയെല്ലാം പരസ്യങ്ങളുടെ ഭാഗമാകുന്നു. ഇന്ന് വിപണിക്ക് വലിയ സാധ്യതകൾ തുറന്നുകൊടുക്കുമ്പോൾ ഓണത്തിന്റെ അടിസ്ഥാന ആശയത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓണം സന്തോഷത്തിന്റെ ആഘോഷമാണ്. എന്നാൽ ആ സന്തോഷം കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതിലൂടെ മാത്രം ലഭിക്കുന്നതല്ല. ഓണത്തിന്റെ അർത്ഥം വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും വിലയേറിയ സമ്മാനങ്ങൾ വാങ്ങുന്നതിലും മാത്രം ഒതുങ്ങേണ്ടതല്ല. ഇവിടെയാണ് ആധുനിക ഓണ സംസ്കാരത്തിന്റെ ചില വെല്ലുവിളികൾ ഉയരുന്നത്. പഴയകാലത്ത് ഓണം കുടുംബത്തെയും അയൽപ്പക്കത്തെയും സമൂഹത്തെയും ഒന്നിപ്പിക്കുന്ന ആഘോഷമായിരുന്നു. ഇന്ന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്നു. ജോലി, പഠനം, പ്രവാസ ജീവിതം എന്നിവ കാരണം പലർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ല. എന്നാൽ ഓണം വരുമ്പോൾ നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം ഇപ്പോഴും ശക്തമാണ്. ഓണം മലയാളിയെ നാട്ടിലേക്കും കുടുംബങ്ങളിലേക്കും വേരുകളിലേക്കും തിരിച്ചുകൊണ്ടുവരുന്ന ഒരു അവസരമാണ്. പൂക്കളം ഇന്നുമുണ്ട്, ഓണസദ്യ ഇന്നുമുണ്ട്, ഓണക്കളികളും ഓണപ്പാട്ടുകളും ഇന്നുമുണ്ട്. പുതിയ വസ്ത്രവും ഇന്നും ഓണത്തിന്റെ ഭാഗമാണ്. പക്ഷേ അവയുടെ രൂപം മാറിയിട്ടുണ്ട്.

പണ്ടത്തെ പൂക്കളം വീട്ടുമുറ്റത്തെ പൂക്കളിൽ നിന്നായിരുന്നു. ഇന്ന് വിപണിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങുന്ന പൂക്കളാണ് പല വീടുകളിലും ഉപയോഗിക്കുന്നത്. പണ്ടത്തെ സദ്യയ്ക്ക് വീട്ടുവളപ്പിലെ പച്ചക്കറികൾ വലിയ പങ്ക് വഹിച്ചു. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഓണക്കിറ്റുകൾ വരെ ലഭിക്കുന്നു. പണ്ടത്തെ ഓണക്കളികൾ വീടിന്റെ മുറ്റത്തും നാട്ടിൻപുറത്തെ തുറസായ സ്ഥലങ്ങളിലും നടന്നിരുന്നു. ഇന്ന് പലപ്പോഴും ഓണക്കളികൾ വേദികളിലേക്കും ക്ലബുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും മാറിയിരിക്കുന്നു. മാറ്റം സംഭവിച്ചുകൊണ്ട് ഓണം നഷ്ടപ്പെട്ടു എന്ന് പറയാനാവില്ല. സംസ്കാരം കാലത്തിനനുസരിച്ചു മാറും. മാറുന്ന ജീവിത രീതികൾക്കൊപ്പം ആഘോഷങ്ങളും മാറുക സ്വാഭാവികമാണ്. എന്നാൽ മാറ്റത്തിനിടയിലും ഓണത്തിന്റെ ആത്മാവ് നിലനിർത്തേണ്ടതുണ്ട്. മഹാബലിയുടെ കഥ നമ്മോട് പറയുന്നത് സമത്വത്തെക്കുറിച്ചാണ്, എല്ലാവർക്കും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഓണം വില കൂടിയ സാധനങ്ങൾ വാങ്ങാനുള്ള അവസരമായി മാത്രം മാറാതെ പങ്കുവയ്ക്കലിന്റെയും കരുതലിന്റെയും സഹജീവിതത്തിന്റെയും ആഘോഷമായി നിലനിർത്തണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഒരാളുണ്ടോ? ഒറ്റപ്പെട്ടു പോയ വയോധികനുണ്ടോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമുണ്ടോ? രോഗബാധിതനായ ഒരാളുണ്ടോ എന്ന് കണ്ടെത്തി അവരിലേക്ക് നമ്മുടെ ഓണം എത്തുമ്പോഴാണ് മഹാബലിയുടെ സ്വപ്നം അർത്ഥവത്താകുന്നത്. ഓണം വാങ്ങലിന്റെ ആഘോഷമല്ല, പങ്കിടലിന്റെ ആഘോഷമാണ്. ആധുനിക ഓണാഘോഷത്തിൽ പരിസ്ഥിതിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് അലങ്കാരങ്ങൾ, അമിതമായ പാക്കേജിംഗ്, ഭക്ഷണത്തിന്റെ പാഴാക്കൽ, അനാവശ്യ ഉപഭോഗം എന്നിവ ഓണത്തിന്റെ പ്രകൃതി സൌഹൃദ സ്വഭാവത്തിന് വിരുദ്ധമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഓണം അറിയുന്നത് പൂക്കളത്തിലൂടെയും ഓണസദ്യയിലൂടെയും ഓണപ്പാട്ടുകളിലൂടെയും മാത്രമാകരുത്. മഹാബലിയുടെ കഥ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഓണം സമത്വത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത്? പഴയകാലത്ത് ആളുകൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഓണക്കാല ഓർമ്മകൾ കേൾക്കാൻ കുട്ടികൾക്ക് അവസരം നൽകണം. അങ്ങനെ ചെയ്താൽ ഓണം ഒരു അവധിക്കാല ആഘോഷം മാത്രമാകാതെ തലമുറകളെ ബന്ധിപ്പിക്കുന്ന സാംസ്കാരിക പാലമായി മാറും. മഹാബലി വരുമ്പോൾ കേരളം സമൃദ്ധമായിരിക്കണം. പക്ഷേ ആ സമൃദ്ധി ചിലരുടെ വീടുകളിൽ മാത്രം നിറയുന്നതാകരുത്. ഓരോ വീട്ടിലും സന്തോഷം നിറയണം. ഓരോ മനുഷ്യനും മാന്യമായി ജീവിക്കാൻ കഴിയണം. ആരും വിശന്നിരിക്കരുത്, ആരും ഒറ്റപ്പെടരുത്. അങ്ങനെയാകുമ്പോഴാണ് ഉത്രാടപ്പാച്ചിൽ യഥാർത്ഥ അർത്ഥം നേടുന്നത്. ഓണം വിപണിയുടെ ആഘോഷമാകട്ടെ, പക്ഷേ വിപണി ഓണത്തിന്റെ ആത്മാവിനെ കീഴടക്കാതിരിക്കട്ടെ. വാങ്ങലിന്റെ ആഘോഷമാകട്ടെ, പക്ഷേ അതിനേക്കാൾ വലുതായി പങ്കുവയ്ക്കലിന്റെ ആഘോഷമാകട്ടെ. ഓണം വസ്ത്രങ്ങളുടെയും വിഭവങ്ങളുടെയും പൂക്കളുടെയും നിറങ്ങളുടെയും ഉത്സവമാകട്ടെ, അതിനുമപ്പുറം മനുഷ്യസ്നേഹത്തിന്റെ ഉത്സവമാകട്ടെ. തിരക്കേറിയ ഉത്രാടപ്പാച്ചിലിനിടയിലും ഒരു നിമിഷം നമുക്ക് നിൽക്കാം. നമ്മൾ എന്താണ് വാങ്ങുന്നത് എന്നതിലുപരി നമ്മൾ ആരോടൊപ്പമാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് ചിന്തിക്കാം. ഉത്രാടപ്പാച്ചിൽ തുടരട്ടെ, ഓണത്തിന്റെ ഓർമ്മകൾ പൂത്തുലയട്ടെ, മനുഷ്യസ്നേഹത്തിന്റെ പൂക്കളം ഓരോ മനസ്സിലും വിരിയട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം. കാർഷിക ജീവനത്തിൽ ഇന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ മേലെ ചിന്നാർ പ്രദേശത്ത് കന്നുകാലി ഫാം നടത്തുന്ന മാതൃകാ കർഷകനായ ശ്രീ സുബിൻ തോമസ് മുത്തനാത്ത് തൻ്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ മേലെ ചിന്നാർ പ്രദേശത്ത് കന്നുകാലി വളർത്തലിലും പരിപാലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മാതൃകാ കർഷകൻ ശ്രീ സുബിൻ തോമസ് മുത്തനാത്ത് എന്ന കർഷകനാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷികാനുഭവങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. നമസ്കാരം. അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: ചെറുപ്പം മുതൽ
1: കാർഷിക മേഖല വരികയായിരുന്നു അല്ലേ. ഇങ്ങനെ ഒരു പശുവിന്റെ ഫാം തുടങ്ങിയിട്ട് എത്ര കാലമായി?
2: ഞാൻ ചെറുപ്പത്തിന് പശുക്കൾ ഉണ്ടായിരുന്നു,
1: പശു വളർത്തുന്നുണ്ടായിരുന്നു.
2: മിക്ക കൃഷി അത് കഴിഞ്ഞ് വിപുലമായി തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി.
1: 10 വർഷമായിട്ട് ഒരു ഫാമിന്റെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നിലവിൽ ഇപ്പൊ എത്ര പശുക്കളുണ്ട്?
2: 15 പശു. 15
1: 15 കറവയുള്ളതാണ്?
2: കറവയുള്ളത്, കറവ നിർത്തിയതുണ്ട്.
1: പശു വളർത്തൽ അങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് ഈ ചെറുപ്പകാലം തൊട്ട് തന്നെ വീട്ടില് പശു ഉണ്ടായിരുന്നു, അങ്ങനെ അതിഷ്ടപ്പെട്ട് കടന്നു വരികയായിരുന്നു.
2: ചെറുപ്പകാലം മുതൽ പശു ഉള്ളത് കൊണ്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പശു വളർത്തൽ എന്ന് പറയുമ്പോൾ സ്ഥിരമായ വരുമാനമാണല്ലോ. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ

0: ഒക്കെ ചെയ്യാൻ എന്തും ബുദ്ധിമുട്ട്. നമ്മൾ അത്
1: അതെ
0: കണ്ടുപിടിക്കാൻ
1: അതെ
0: ശ്രമിച്ചു, അത് കണ്ടുപിടിക്കാനുള്ള
1: അതെ
0: പ്രശ്നമൊന്നുമില്ല. എന്ത് മാത്രം ഉൽപാദനം ഉണ്ടെങ്കിലും
1: എന്തൊരു
0: ഉണ്ടെങ്കിലും
1: പാലുണ്ടെങ്കിലും
0: നമുക്ക് മിൽമ വഴിയോ, ഇവിടെ
1: ആ
0: ഇവിടെ മിൽമയേ ഉള്ളൂ
1: ആ ശരി.
0: നമുക്ക്, അല്ലാതെ ചില്ലറ വിൽപ്പന പോവാം
1: ആ
0: എല്ലാ
1: ശരി.
0: വീടുകളിലും പശുക്കളൊക്കെ
1: അപ്പൊ
0: ഉള്ളതുകൊണ്ട്
1: എന്തേലും പാലുണ്ടെങ്കിലും സൊസൈറ്റി വഴി
0: സൊസൈറ്റി വഴി
1: നമുക്കത്
0: പോകുന്നുണ്ട്.
1: വിൽപ്പന സാധ്യമാണ്.
0: സാധ്യം. അതുകൊണ്ട്
1: അതാണ് പിന്നെ സ്ഥിരമായിട്ടുള്ള
0: സ്ഥിരമായിട്ട്
1: വരുമാനം
0: വരുമാനം,
1: നമുക്ക് ഉണ്ടല്ലേ.
0: വരുമാനം വലിയ ഓവർ വലിയ വരുമാനം അല്ലെങ്കിലും സ്ഥിരമായ വരുമാനം
1: ആ
0: കൃത്യമായിട്ട് നമുക്ക്
1: സ്ഥിര വരുമാനം ഉള്ളതുകൊണ്ട് അല്ലെ, ഇത്രയും പശുവിന്റെ എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ സമയത്തും
0: എല്ലാ സമയത്തും.
1: കറവ ഉണ്ടാവും അല്ലെ. ഇപ്പൊ പുതുതായിട്ടൊരു പശുവിന്റെ ഫാം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഒരു മനസ്സ് എങ്ങനെയായിരിക്കണം അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നമ്മൾ ഇതിനകത്ത് പണിക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കും. ഒന്നാമത്തെ കാര്യം
1: ചെയ്യാനുള്ള മനസ്സാണ്
0: മനസ്സുണ്ടായി.
1: വേണ്ടത് അല്ലെ.
0: അത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വൈറ്റ് കോളർ ജോലി പോകണത് നടക്കാൻ.
1: ആ ശരി.
0: എന്തായാലും ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ.
1: അതെ അതെ.
0: ജോലിക്കാരുണ്ടെങ്കിലും അവരുടെ കൂടെ നിന്നും ചെയ്യാൻ നമ്മളെപ്പോഴും മേൽനോട്ടം. കാരണം ഇതൊക്കെ രോഗങ്ങൾ വരാം, പല ഇതുണ്ട്. അപ്പൊ നമ്മളെ എപ്പോഴും നമ്മുടെ നോട്ടം വേണം.
1: ശരി.
0: നമ്മുടെ കയറിഞ്ഞുണ്ടെങ്കിൽ നടക്കുള്ളൂ. നമ്മൾ എപ്പോഴേലും വന്ന് നോക്കിയിട്ടൊന്നും പോയാൽ നടക്കില്ല. ആരോടും സീറ്റ് കൊടുത്താലേ അല്ലെ കറന്നു എന്ന് പറഞ്ഞിരുന്നു.
1: നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് എപ്പോഴും
0: എപ്പോഴും
1: ഉണ്ടാവണം.
0: അതെ.
1: ഇപ്പൊ രാവിലെ നമ്മുടെ ഫാമിലെ ജോലികൾ എത്ര മണിക്ക് ആരംഭിക്കും?
0: രാവിലെ നമുക്കിവിടെ വലിയ നേരത്തെ തുടങ്ങേണ്ട കാര്യമില്ല. കാരണം എത്ര ഒക്കെ മിൽമായി പാല കൊടുത്താൽ മതി.
1: ആ ശരി.
0: അതുകൊണ്ട് തന്നെ ഒരു 6 മണി സമയത്ത്
1: 6 മണിക്ക് തുടങ്ങിയാൽ
0: മതി. ആറ് മണിക്ക് കുളിപ്പിച്ചു, ഒരാൾ ചാണകം പിടിച്ച് കുളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഒരു സൈഡിൽ നിന്ന് മിഷൻ പിടിപ്പിക്കും. മിഷൻ ആരാ പിടിക്കുന്നത്, മിഷൻ പിടിപ്പിച്ചാൽ പോകും. അതിനിടയ്ക്ക് തന്നെ മിഷൻ കറന്നോണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് തീറ്റ കൊടുക്കാം.
1: ആ ശരി.
0: ഓക്കെ ഒക്കെ എടുത്ത് കൊടുക്കും.
1: അപ്പൊ ഈ കറവ നടക്കുന്ന സമയത്ത് തന്നെ തീറ്റ
0: ആ ഒരു സൈഡ് കറവ തീർന്നു പോകുന്നതനുസരിച്ച് തീറ്റ കൊടുക്കും.
1: ശരി. രാവിലെ ഇപ്പൊ എന്ത് തീറ്റ കൊടുക്കാറുണ്ട്?
0: രാവിലെ ഓക്ക മിക്സ് പൊടിയുണ്ട്, പിന്നെ ഗോതമ്പ് തവിട്, പിന്നെ ഇളം കറവയിലൊക്കെ നിൽക്കുന്നത് പറ്റി കൊടുക്കും. കൂടുതൽ ഉൽപാദനം ഉള്ളതിനും ബാക്കി അധികം പുല്ലൊക്കെ തിന്നാൻ പ്രസവം കഴിഞ്ഞ ഉടനെ നിൽക്കുന്നതിന് ക്ഷീണം വരാതിരിക്കാൻ.
1: അപ്പൊ ഈ ഫാമായിട്ടുള്ള രീതിയിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ മെഷീൻ ഉപയോഗിച്ചാണ് കറവ നടത്തിക്കൊണ്ടിരുന്നത്?
0: ഇല്ല, ആദ്യമൊക്കെ കഴിക്കായിരുന്നു. ആ ഞാനും ഭാര്യയും കൂടെ കഴിക്കാം. അതുമായിട്ടൊക്കെ ഇറക്കിയായിരുന്നു.
1: ശരി.
0: അതിന് ഒരു 10-60 ലിറ്റർ പാലിനൊക്കെ മുകളിലായി കഴിഞ്ഞപ്പോ തുടങ്ങിയപ്പോഴാണ് മെഷീൻ.
1: ഇത്രയും അതായത് 60 ലിറ്ററിൽ കൂടുതൽ നമുക്ക് കറക്കണമെങ്കിൽ ഈ സമയം കൊണ്ട് തീരാണ്ട് വരും.
0: ഓ, തീരെയല്ലേ. അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 60 ലിറ്റർ കറക്കുമ്പോൾ തന്നെ ഒരു 5 മണിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞാല് എത്രയാകുമ്പോൾ തീരെയല്ല.
1: ശരി.
0: എല്ലാ രീതിയിലും താമസമാണ്. ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 1 മണിക്കൂറിന്റെ പരിപാടി ചെയ്യാം.
1: 1 മണിക്കൂർ കൊണ്ട് എല്ലാ പശുവിനും
0: 3 മണിക്കൂർ 4 മണിക്കൂർ കൂടി സമയം എടുക്കുക.
1: സാധാരണ ഇപ്പൊ ഒരു പശുവിനെ കറക്കാനായിട്ട് മെഷീൻ ഉപയോഗിച്ച് എത്ര സമയം എടുക്കും?
0: അത് പശുവിന്റെ പിന്നെ പാലിന്റെ അളവ് മാത്രമല്ല, പശു പാല് വരുന്നതിന്റെ അളവിന്റെ അനുസരിച്ചും ഒക്കെ ഇരിക്കും.
1: 5 മിനിറ്റ് കൊണ്ട് എന്താണെങ്കിലും
0: 5 മിനിറ്റ് 8 മിനിറ്റ്.
1: ഇപ്പൊ നമ്മളിപ്പോ ഒരു മെഷീൻ തന്നെ മാറി മാറി ഉപയോഗിക്കുകയാണോ
0: അതോ
1: അതിനുള്ള സമയം കുഴപ്പമില്ല അല്ലേ? പശുവിന്റെ ഒരു ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൈകൊണ്ട് കറക്കുന്ന രീതിയാണോ മെഷീൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്?
0: പശുവിന് ആദ്യമൊക്കെ മെഷീൻ പിടിപ്പിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇതൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കും. ഇപ്പം മെഷീൻ പിടിപ്പിച്ച് റെഗുലറായി കഴിഞ്ഞപ്പം കൈകൊണ്ട് കറക്കുന്ന പശുവിന് ഇഷ്ടമില്ല. പിന്നെ അങ്ങനെ ഒരു ഇഷ്ടക്കേട് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിട്ട് കറന്നു കഴിഞ്ഞാൽ ഒന്ന് കൈക്ക് കറന്നു വിടും.
1: അങ്ങനെ ചെയ്യുന്ന
0: തീർച്ചയായും ചിലപ്പോൾ തീർത്ത് പോരാത്ത പോലും മെഷീൻ വെച്ച് കഴിഞ്ഞാൽ തീർത്ത് പോരും.
1: അപ്പൊ ഈ മെഷീൻ വർക്ക് ചെയ്യാനുള്ള പവർ അപ്പ് എങ്ങനെയാണ്?
0: കറണ്ട് ഉണ്ട്. പിന്നെ കറണ്ട് പോകുന്ന സമയത്ത് ജനറേറ്റർ
1: ഉപയോഗിച്ച് വേണം ചെയ്യാനല്ലേ? അപ്പൊ ജനറേറ്റർ
0: അത്യാവശ്യമാണ്.
1: ശരി. നമുക്ക് ഏതിനും പശുവിനെയാണ് ചെയ്യുന്നത്?
0: ഞങ്ങള് HFNF കൂടുതൽ, പിന്നെ റെഡ്സിന്ധി ഉണ്ട്, അത് രണ്ടേ ഉള്ളൂ. പിന്നെ ജേഴ്സി ഇനങ്ങളിലുള്ളത്
1: HF ആണോ നമുക്ക് കൂടുതൽ
0: ഉൽപാദനം കൂടുതൽ, നീണ്ട കറവ് കിട്ടും.
1: ഈ രോഗപ്രതിരോധം ഒക്കെ അത്
0: രോഗപ്രതിരോധം HFനെ കുറഞ്ഞ കുറവാന്ന് എല്ലാവരും പറഞ്ഞു. നമുക്ക് വലിയ രോഗമുണ്ട്, പക്ഷെ അത് ചെറിയൊക്കെ ലക്ഷണങ്ങൾ സിംപ്റ്റം കാണിച്ചു തുടങ്ങുമ്പോഴേ ട്രീറ്റ്മെന്റ് നടത്തുക എന്നുള്ളത്.
1: ഈ കാലാവസ്ഥയൊക്കെ പശുവിന് എങ്ങനെയുള്ള കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത്?
0: നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, ചൂട് കൂടുമ്പോൾ ചെറിയ പ്രശ്നം HFനൊക്കെ.
1: അതെ, തണുപ്പാണ്.
0: ചെറിയ ഒരു 35 ഡിഗ്രിക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് പശു അണപ്പൊക്കെ ഉണ്ടാവും.
1: ശരി. ഇപ്പൊ രാവിലത്തെ കറവ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അങ്ങയുടെ ഒരു ദിനചര്യ പിന്നെ എന്തൊക്കെയാണ്?
0: രാവിലത്തെ ഇറന്നുതീരുന്നോടുകൂടി ഓക്കെ എല്ലാം കൊടുത്തു തീരും. പിന്നെ കച്ചി കൊടുക്കുന്നു, അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പുല്ല് കൊടുക്കും, പുല്ലരിഞ്ഞു കൊടുക്കുന്നത്.
1: വെള്ളം കൊടുക്കുന്നത് നമ്മള് കാടിയാണോ?
0: അല്ല, ഒന്നുമില്ല, വേറെ പച്ചവെള്ളം.
1: പച്ചവെള്ളം
0: പോസിറ്റ് കൊടുത്താൽ കുടിച്ചോളും.
1: അങ്ങനെ ചെയ്യാം അല്ലെ. അപ്പൊ അത് ഏത് സമയത്താ?
0: അത് 9:30
1: പിന്നെ വൈക്കോല് നമുക്ക് എന്നാലും ഇവിടെ കിട്ടാനുണ്ടോ?
0: വൈക്കോല് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു
1: കൊണ്ടുവരികയാണല്ലേ.
0: അവിടെ ഇറക്കി തരുന്നുണ്ട്. പിന്നെ എനിക്ക് നമുക്ക് തമിഴ്നാട്ടില് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവര് ലോഡ് അത് കുറച്ച് വിലക്കുറവുണ്ട്. പിന്നെ നല്ല വലിപ്പമുള്ള കിട്ടും, നല്ല ഉണക്കായി
1: അത് എല്ലാ സീസണിലും നമുക്ക് കിട്ടാനുണ്ടോ?
0: ആ എപ്പോഴും കിട്ടാം.

0: കിട്ടുന്നുണ്ടല്ലേ.
1: അതായത് ഇപ്പൊ നമ്മുടെ ഈ അടുത്ത ജില്ലകളിലെ കമ്പം തേനി സൈഡിലില്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് വേളാങ്കണ്ണി നിന്നാണ്.
0: ശരി, അത്രയും ദൂരം
1: അത്ര
0: വരെ
1: അവർ അവിടെ നിന്ന് എല്ലായിടത്തും എടുക്കുന്ന ആൾക്കാരാണ്. നാട്ടിലുള്ള
0: പുല്ല് കൊടുക്കുന്നുണ്ടോ അതോ വൈക്കോൽ?
1: പുല്ല് പുല്ല് പുല്ല് സിയോഫൈവ് സൂപ്പർ നെപ്പിയർ,
0: അത് രണ്ടും നമുക്ക് കൃഷി
1: സൂപ്പർ
0: ചെയ്യാം.
1: സൂപ്പർ നെപ്പിയറാണ് ഇപ്പൊ കൂടുതൽ കൃഷി ഉണ്ട്. ഒരു 3 ഏക്കർ എന്ന് വെച്ചാൽ കൃഷി ഉണ്ട്.
0: അത് ഈ സൂപ്പർ നെപ്പിയർ തന്നെ
1: ആ
0: ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ സൂപ്പർ നെപ്പിയറിന്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ്?
1: അതിന് ഈൽഡ് കൂടുതലുണ്ട്, പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്, പാൽ ഉത്പാദനത്തിൽ വ്യത്യാസമുണ്ട്. നേരത്തെ CO3 ആയിരുന്നു, CO3 നമ്മൾ വലിയ ഇതായിട്ട് വളർത്തിക്കൊണ്ടിരുന്നു. CO3 സംസാരിച്ചാൽ കുറച്ച് 2-3 ഇയർ അല്ലെ കുറച്ച് കഴിയുമ്പോഴത്തേനും 2 വർഷം കഴിയുമ്പോഴത്തേനും മൂട് പൊങ്ങി പോവുക. ഇതെന്ന് പറയുമ്പോൾ മണ്ണിനടിയുന്ന അതിന്റെ കിളിപ്പ്, ഡീറ്റേക്കൾ
0: മണ്ണിനടിയും തന്നെയാണ്
1: അതിന്റെ കിളിപ്പ്. അതുകൊണ്ട് ഇത് പോവുകയല്ല, മണ്ണിലത്ത് നമ്മൾ പറ്റുന്ന ഒരു കുറ്റി അങ്ങ് പോയാലും അതിന് അടിയുന്ന കിളിപ്പ് വരും. പിന്നെ വളരെ ശക്തിയുള്ള കിളിപ്പാണ്.
0: ഈ പുല്ല് കൃഷി ചെയ്യുമ്പോൾ അത് നടുന്ന രീതി പിന്നെ ഒരു പരിപാലനം ഒക്കെ എങ്ങനെയാണ്?
1: പുല്ലിന് ഒരു 2 അടി വീതിയിൽ ഉള്ള 2-3 മുട്ടുള്ള കമ്പുകൾ അധികം മണ്ണിലേക്ക് താഴാതെ ചരിച്ച് അപ്പൊ എല്ലാം ഒരു 3-2 മുട്ടേന്ന് കിളിപ്പ് നമുക്ക് വരും. താന്നു പോയാൽ കിളിപ്പ് കുറയും.
0: ഈ പുല്ലിന് എന്തെങ്കിലും വളങ്ങളൊക്കെ ചെയ്യാറുണ്ടോ?
1: വളം ചാണകം
0: മാത്രമേ
1: കൊടുക്കുന്നുള്ളൂ.
0: ഈ വേനൽക്കാലത്ത് പുല്ല് നനയ്ക്കേണ്ടേക്ക് വരാറുണ്ട്
1: ചില സമയങ്ങളിൽ. പിന്നെ നമുക്ക് അധികം നനയ്ക്കാൻ സ്ഥലമില്ല, ആറ്റിന്റെയും തോട്ടിന്റെയും കൂടുതൽ.
0: നനവുള്ള സ്ഥലം തന്നെയാണ്.
1: പിന്നെ മറ്റവായിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെയും നനയ്ക്കേണ്ട ആവശ്യമില്ല.
0: ഈ ഇടയ്ക്ക് വളം കൊടുക്കേണ്ടത് മാത്രം ചെയ്യാൻ. നമ്മൾ പുല്ല് നട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പുല്ല് എത്തണമെങ്കിൽ എത്ര നാള് താമസിക്കും?
1: ഇത് സൂപ്പർ നെയ്പ്പറൊക്കെ ഒരു ആദ്യത്തെ ചെത്ത് തന്നെ ഒരു 30-40 ദിവസം ആകുമ്പോൾ. അത് രണ്ടാമത്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു 40 ദിവസത്തിനൊക്കെ മുമ്പ്, 30 ദിവസം
0: അത്ര ഉണ്ടാകും.
1: ഇച്ചിരി കാണാൻ മൂത്ത കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നതാണെങ്കിൽ 25 ദിവസം ഒക്കെ ആകുമ്പോൾ ആകും മറ്റന്നാകും. വെള്ളം വളമുള്ള സ്ഥലത്ത്
0: ഏകദേശം 3 ഏക്കറിലധികം പുല്ല് കൃഷി ചെയ്യുന്നുണ്ടല്ലേ. എങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന വൈക്കോലിനെയൊക്കെ ആശ്രയിച്ച്
1: വൈക്കോല് പുല്ലിന്റെ കുറവുണ്ടല്ല ശരിക്കും. അതിന്റെ ചാണകം മുറി വരാനും ഓക്കെയും പൊടികളും ഒക്കെ ചെല്ലുമ്പം ചാണകമൊക്കെ ലൂസ് ആയിരിക്കും. അപ്പൊ ഫൈബർ കണ്ടന്റ് പിന്നെ പാലിന് കൊഴുപ്പിനും വ്യത്യാസമുണ്ട്. ഫൈബർ കണ്ടന്റ് കൂടിയ കച്ചി കൊടുക്കുമ്പോൾ പാലില് കൊഴുപ്പിലും വ്യത്യാസമുണ്ട്. പിന്നെ വെള്ളം കുടിക്കാൻ
0: ചക്കണക്കൊലും
1: നല്ല പച്ചവെള്ളം ഇഷ്ടമുള്ള കുടിച്ചോളും അങ്ങനെയുള്ള. പിന്നെ വയറിന് നല്ലതാണ് ഫൈബർ കഴിക്കുമ്പോൾ.
0: നമ്മള് പുല്ല് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുല്ല് മാത്രം കൊടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെയുള്ള
1: സൂപ്പർ നെപ്പിയറ അത്യാവശ്യം നല്ല ഫൈബർ ഉള്ള പുല്ലാണ്. എന്നാലും പിന്നെ ഇച്ചിരി കുറേശ്ശെ കൊടുക്കുമ്പോൾ
0: എല്ലാ ആഹാരവും പശുവിന് കിട്ടണം, കിട്ടുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ നമുക്ക് ഈ കാൽസ്യം പോലുള്ള കാര്യങ്ങളൊക്കെ സപ്ലിമെന്റ്
1: കാൽസ്യം കൊടുക്കും.
0: അതിപ്പോ നമ്മളെ എല്ലാ പശുവിനും കൊടുക്കണോ അതോ കറവ?
1: കാൽസ്യം കറവയുള്ളതിന്,
0: കറവയുള്ളതിന്
1: പിന്നെ ഡ്രൈ പീരിയഡ് കൊടുക്കുക.
0: സാധാരണ ഒരു പശുവിന് നമുക്ക് എത്ര മാസമാണ് അതിന്റെ കറവ കിട്ടുന്നത്?
1: കറവ അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ 3 മാസം ആകുമ്പോ കുത്തിവെക്കുക എന്നുള്ളതാണ് ഞാൻ പിന്നെ ഞാൻ പിടിപ്പിക്കാനായിട്ട്. പക്ഷെ പാൽ ഉത്പാദനം കൂടുതലുള്ള ചിലപ്പോൾ 3 മാസം ആകുമ്പോൾ ഞങ്ങൾ കുത്തിപ്പിക്കാറില്ല. 6 മാസം ഒക്കെ കഴിഞ്ഞു. കാരണം 3 മാസം ആകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാല് ഈ 7 മാസം ആകുമ്പോൾ കറവ നിർത്താൻ പറ്റാവില്ല. അപ്പോഴും നല്ല പാല് കാണും. ഓക്കംപ്ലീറ്റ് നിർത്തിയാലും പാല് പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ കാരണം ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, കറവ ഉത്പാദനം കുറഞ്ഞ പശുക്കളെ. ഉത്പാദനം കൂടി പശുക്കളായപ്പോൾ പശു നീട്ടി കറവ എടുത്തതിന് ശേഷം 6 മാസം ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടും. ചില പശുക്കള് 6 മാസം ആകുമ്പോഴേ ഏറ്റ് കാണിക്കൂ.
0: ശരി,
1: ചിലത് നേരത്തെ കാണിക്കും, എന്നാലും കുത്തിവെക്കാം.
0: 6 മാസം
1: ഉത്പാദനം ഒരു 12 ലിറ്റർ ഉള്ള പശുക്കളൊക്കെ ആണെങ്കിൽ 3-4 മാസം ഡെലിവറി കഴിഞ്ഞ് 3-4 മാസം ആകുമ്പോൾ കുത്തിവെക്കും. അല്ലാതെ ഒരു 20 ലിറ്റർ രാവിലെ കറക്കും വൈകിട്ട് 10-12 ഒക്കെ ഉള്ളു. അപ്പൊ ഒരു 30 ലിറ്റർ പാല് തേരി ആ സൈസ് പശുക്കളൊക്കെ ഒരു 6 മാസത്തിന് ശേഷം കുട്ടി.
0: നമ്മൾ ഈ പശുവിന്റെ ഒരു ഗർഭകാലഘട്ടത്തിൽ എന്തൊക്കെ പരിചരണങ്ങളാണ്?
1: ഗർഭകാലത്ത് പിന്നെ നമ്മള് ഒരു 7 മാസം ആകുമ്പോഴത്തേന് കറവ് നിർത്തുക. പിന്നെ പശുവിന്റെ ബോഡി വെയിറ്റിനുള്ളതനുസരിച്ച് ഉള്ള ഓക്കെ ക്ലാവിനുള്ളത് കൂട്ടി നമ്മള് എക്സ്ട്രാ കൈത്തീറ്റയായിട്ട് കൊടുക്കും. പിന്നെ പ്രസവത്തോ അടുക്കാറാകുമ്പോഴത്തേന് പിന്നെ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ മീൻ നെയ്യോ ഹൗസ് കൊടുത്തു.
0: അത് രാവിലത്തെ കൊടുക്കുന്ന രീതിയാണ്. ഒരു പശു പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്?
1: കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ കുഞ്ഞിനെ എടുത്ത് മാറ്റുന്നു, തുടച്ച് വൃത്തിയാക്കിച്ച് പിന്നെ അത് കറന്നേ കൊടുക്കാറുള്ളൂ. ആദ്യത്തെ 1-2 ദിവസം ഡാവിന് എന്തുമാത്രം പാല് കുടിക്കോ അത്രയും കൊടുക്കും. സാധാരണ പറയും കുറച്ച് കൊടുക്കണം വയറ്റിന്ന് ഒഴിയുന്നതാണ്, ഒന്നും ഒഴിയല്ല. അത് ആദ്യം എന്തായാലും നമ്മൾ കൊടുക്കുന്നു അനുസരിച്ചിരിക്കും. അത് ആവശ്യത്തിനെ കുടിക്കും, നിർത്തിക്കഴിഞ്ഞാൽ നിർത്തി. അത് കഴിഞ്ഞാൽ അത് ആ അത്രയും അളവ് പാല് ആദ്യം തന്നെ കൊടുത്തു 1 മണിക്കൂറിനുള്ളിൽ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ

0: ഒരു 2 മാസം നല്ലപോലെ വായു കൊടുക്കും, കൂടുതൽ അളവ്. അത് കഴിയുമ്പോൾ കുറയ്ക്കും, കുറച്ച് കൂടുതൽ പാല് കൊടുത്തോണ്ട് തീറ്റ ഞാൻ താമസിക്കും. പുല്ലൊക്കെ പാലിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുമ്പോൾ അതിന് തീറ്റ ബാക്കിയുള്ള പുല്ല് തിന്നാനും വെച്ച് തിന്നാനും കച്ചിയൊക്കെ ആയിരിക്കും ആദ്യം കടിച്ചു തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ പാലിൻ്റെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് 40 ദിവസം കഴിയുമ്പോഴത്തേന് തിരിച്ച് ഓക്കേടെ തിരികെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ച് തുടങ്ങും. 60 ദിവസം 3 മാസം ആവുമ്പോഴത്തേന് പിന്നെ കംപ്ലീറ്റ് എല്ലാ തീറ്റ തിന്നാൻ
1: തുടങ്ങും. നമുക്ക് അങ്ങനെ ഒരു പശുക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര വയസ്സാകുമ്പോഴാണ്?
0: സാധാരണ ജേഴ്സി ഇനങ്ങളൊക്കെ ആണെങ്കിൽ 10 മാസം 12 മാസം ആവും. 12 മാസം ഹീറ്റ് ആവും, 10 മുതൽ 12 ഉള്ളിലൊക്കെ. പക്ഷേ ഒരു 14-16 മാസം ആവുമ്പഴേ ഊത്തിവെക്കുള്ളൂ. മറ്റേത് HF എത്തിപ്പെട്ടതൊക്കെ 14-16 മാസം ആണ് ഹീറ്റ് കാണിക്കുന്നത്.
1: പശു പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പാൽ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ നമ്മൾ ഉപയോഗിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്.
0: പാൽ ഉപയോഗിക്കാം. എന്റെ ആ മഞ്ഞപ്പാൽ തെളിഞ്ഞ പാൽ തെളിഞ്ഞ് നമുക്ക് തിളപ്പിച്ച് നോക്കുമ്പോ അറിയാം പെരുക്കട്ട കെട്ടാതെ പെരുക്കാതെ വരുന്നത്. അത് ഈ ജേഴ്സി ഇനങ്ങൾക്ക് കുറച്ച് ഒരു 3-4 ദിവസം ഒക്കെ പിടിക്കും. HFന്റെ ഒക്കെ ഒരു 3-4 നേരം കറക്കുമ്പോഴത്തേന് തന്നെ പാല് തെളിയും. കാരണം ഉത്പാദനം പാല് കൂടുതൽ അളവുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ.
1: പ്രസവിച്ച പശുവിന് ഈ മിനറൽസോ അങ്ങനെ എന്തെങ്കിലും?
0: ആ പ്രസവിച്ച ഉടനെ ആ ഫസ്റ്റ് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കാൽസ്യം 1 ടൈം കൊടുക്കുന്ന കാൽസ്യം ഉണ്ട്, സിംഗിൾ ഡോസ് ആയിട്ട് അത് കൊടുക്കും. അത് കാൽസ്യം വേറെ അതിൻ്റെ ഗർഭപാത്രം ഒക്കെ ചുരുങ്ങാനായിട്ടൊക്കെ ഉള്ള മസിൽസിന് കോൺട്രാക്ട് ഇത് ബലം കിട്ടാനുള്ള ഒരു സപ്ലിമെന്റ്. അത് പിന്നെ പ്രസവിക്കുന്നത് അടുക്കുന്ന ഡേറ്റ് നമുക്കറിയാലോ, അപ്പൊ അതിന് 1 ദിവസമോ 2 ദിവസമൊക്കെ മുമ്പ് ഒന്ന് കൊടുക്കും. 1 ദിവസം അത് പ്രസവിച്ച് കഴിഞ്ഞാൽ കൊടുക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഗർഭപാത്രത്തിന് ഉറപ്പ് കിട്ടാനും പ്രസവിക്കുന്നതിന് ഇത് എളുപ്പം ഉണ്ടാകാനും ഒക്കെ ഉണ്ടാവും. പ്രസവിച്ച് കഴിഞ്ഞുള്ള കാര്യങ്ങൾക്കും പശു നല്ലതാവും.
1: സാധാരണ നമുക്ക് ഒരു ആരോഗ്യമുള്ള ഒരു പശുവിനെ നമുക്ക് എത്ര പ്രസവം വരെ?
0: ഇവിടെ ഇപ്പോ 8-ാമത്തേക്കെ ഉണ്ട്.
1: 8 പ്രസവം. വൈകുന്നേരം പിന്നെ പശുവിനെ കുളിപ്പിക്കാറുണ്ടോ?
0: വൈകുന്നേരം 2 തരം കുളിപ്പിക്കും.
1: 2 തരം കുളിപ്പിക്കല്ലേ. ഈ മഴക്കാലത്തൊക്കെ കൂടുതൽ തണുപ്പുള്ള സമയത്തും 2 തരം
0: കുളിപ്പിക്കും. മഴക്കാലത്ത് പിന്നെ അതുകൊണ്ടൊക്കെ അങ്ങനെ തീരെ വരുന്ന സമയം ഈ അടുത്ത കാലത്തും കൊണ്ടല്ല, ചില സമയങ്ങളിൽ അങ്ങനെ തീരെ അടഞ്ഞു കിട്ടി മഴയൊക്കെ ആണെങ്കിൽ മാത്രം എന്നാലും കുളിപ്പിക്കും. പിന്നെ ഒരു നേരം വേണമെങ്കിൽ പിന്നെ അവിടെ കഴുകി പകുതി കുളിപ്പിക്കലായിട്ട് നിർത്താം. എല്ലാ ദിവസങ്ങളിലും
1: നമുക്കൊരു ശക്തമായ ഒരു അതിതീവ്ര മഴയൊക്കെ വരുന്ന പോലെ, അതായത് എന്നും എപ്പോഴും മഴ തണുപ്പുള്ള അങ്ങനെ ഒരു കാലാവസ്ഥയിൽ പശുവിന്റെ സംരക്ഷണത്തിന് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ?
0: അഡീഷണൽ പ്രത്യേകിച്ച്, കാരണം മഴ തണുപ്പ് ഇതിനെ സമയം നമ്മൾ കൂട്ടാൻ നയിക്കുന്നത്, അങ്ങനെ വേറെ ഒന്നും പ്രശ്നമൊന്നും ഇല്ല. പിന്നെ ആ സമയങ്ങളിലൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ പുല്ല് കൊടുക്കുന്ന മാത്രം നനഞ്ഞ പുല്ല് കൊടുത്തു കഴിഞ്ഞാല് വെള്ളം കുടി ഉൽപാദനത്തിലൊക്കെ കുറയും. നനയാതെ പുല്ലൊക്കെ നനയാതെ ചെത്തിയെടുത്ത് വെച്ച് വെള്ളം തുറന്നുവെച്ച് കൊടുക്കാന്നുള്ളത്.
1: ഈ പുല്ല് നമ്മള് ചെത്തിക്കൊണ്ടുവന്ന അതേപടി കൊടുക്കുന്ന രീതിയാണോ അത് അരിഞ്ഞു കൊടുക്കുന്ന രീതിയാണ്?
0: അപ്പൊ വേസ്റ്റ് ഒട്ടും വരത്തില്ല. തണ്ടുമൊക്കെ തണ്ടിന് ബലം കുറവാ, മധുരമുള്ള തണ്ടു. പക്ഷെ നമ്മള് വെട്ടിട്ട് കഴിയുമ്പോൾ നീളമുള്ളത് നമ്മൾ കഴിച്ച് എത്ര നാര് കടിച്ച് വെച്ചിന് ഇറക്കാൻ പറ്റും. ചെറിയ പീസ് ആകുമ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് നീളമുള്ളപ്പോ മുഴുവൻ തിന്നുള്ളൂ. നമുക്ക് വേസ്റ്റ് ഒന്നും വാരിക്കളയാൻ ഒന്നും കാണത്തില്ല.
1: നല്ല ഉയരം വരുന്ന രീതിയിലുള്ള പുല്ലാണോ?
0: പുല്ല ഇത് ഏകദേശം ഒരു 12 അടി മുകളില്.
1: അത്രയും ഹൈറ്റ്
0: വരും, അതിന് മുകളിൽ വരും. ശരാശരി 12 അടി
1: കൂട്ടി. നമ്മള് 12 അടി ഉയരം എത്തിക്കഴിയുമ്പോഴാണ്
0: നമുക്ക് നല്ല ഈൽഡ് കിട്ടും. അത്ര വലിപ്പമാകും. മൂത്ത തണ്ട് തിരിഞ്ഞാലും തണ്ടിന് വില ആകത്തില്ല, വലിയ ഒത്തിരി കട്ടിയൊന്നും വെക്കുകയല്ല.
1: അപ്പൊ ഇത്രയും ഉയരം കൂടിയ പുല്ല് ചെത്തി കൊണ്ടുവരിക എന്നുള്ളത്
0: ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകും. പിന്നെ താഴെ കുറച്ച് ചില ഭാഗത്തേക്ക് നമുക്ക് അടുത്തുള്ളതൊക്കെ തനിക്ക് കഴിക്കുന്ന വരിക്കൊണ്ട് വരാം. എന്നാലും എടുത്തോണ്ട് വരാൻ ചെറുത്തോണ്ട് നീളമുള്ളതായതുകൊണ്ട് നിലത്തോടൊക്കെ ഒന്ന് വരി.
1: ഈ പശുവിന് സംഗീതം കേൾക്കുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ പലയിടത്തും നോക്കിയിട്ടില്ലല്ലേ.
0: പിന്നെ അത് പശുക്കൾ പൊതുവെ വലിയ സംഗീതം ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മൾ വല്ലാത്ത സൗണ്ട് ഒച്ച വെക്കുക വേണ്ടി അതൊന്നും പശുക്കൾ
1: ഇഷ്ടപ്പെടുന്നു.
0: എപ്പോഴും പടക്കം പൊട്ടിക്കുക അതുകൊണ്ടൊക്കെ തന്നെ വലിയ സൗണ്ടുകള്, അതൊന്നും പശുക്കൾക്ക്
1: ഇഷ്ടമാണ്.
0: നമ്മൾ കൂട്ടി ചെല്ലുന്ന ആളിന് പതിനെ വലിയ ബഹളം വെച്ച് ഓടി ചെല്ലുകയൊക്കെ ചെയ്യാൻ നമുക്ക് എഴുതുക. നമ്മൾ പതിനെ എന്ന് പറഞ്ഞാൽ അത് ചാണം പഠിക്കുന്നിടത്തോളം കാക്കാൻ ചെല്ലുന്നിടത്താണല്ലോ. ഇപ്പോഴും അതിനെ നമ്മൾ ചെല്ലുന്നു അറിയിച്ച് പതിനെ.
1: ഈ ചൂട് കാലാവസ്ഥയില് ഫാനോ അങ്ങനെ എന്തെങ്കിലും
0: ഇവിടെ അതിന് മാത്രം അങ്ങനെ ഇവിടെ ഉണ്ടാകുമല്ലോ. അപൂർവമായ ദിവസങ്ങളിലേ ഉള്ളൂ
1: നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കാലാവസ്ഥ.

0: എത്ര ഫാൻസൊന്നും ആവശ്യം വന്നില്ല. പക്ഷെ അത്
1: ആവശ്യം തന്നെ വേണം.
0: അപൂർവമായി ചിലപ്പോൾ കഴിഞ്ഞു ഒരു വർഷം ഒരു ഒരാഴ്ച അത് നല്ല ഹീറ്റ് വന്നു. ആ സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ
1: മനസ്സിലായി.
0: അറിയാം അണപ്പ് വരും.
1: ഈ എനിക്ക് തോന്നുന്നു നാട്ടുപ്രദേശത്തൊക്കെ
0: ആ അതെ
1: ആളുകൾ
0: നല്ല ഫാൻ,
1: ഒത്തിരി ഫാൻ
0: ആ ഫാൻ
1: ഉപയോഗിക്കുന്നുണ്ടെന്ന്.
0: ഫാൻ ഫാൻ വേണം, പിന്നെ ടോപ്പിൽ നിന്ന് അനച്ചു കൊടുക്കും.
1: ശരി. അപ്പൊ ഒരു തണുപ്പും
0: തണുപ്പ്
1: എപ്പോഴും ഒരു
0: വായുസഞ്ചാരം,
1: വായു
0: മെയിൻ
1: സഞ്ചാരം
0: ആയിട്ട്
1: ഉള്ളത്
0: വായുസഞ്ചാരം.
1: തന്നെ.
0: നമ്മൾ ഓപ്പൺ കൂടല്ലേ, അപ്പോ തൊഴുത്ത് ഓപ്പൺ ആയിട്ട് അടക്കുന്ന മറിച്ച്. അപ്പൊ അതുകൊണ്ട് വായു സഞ്ചാരം എപ്പോഴും ഉണ്ട്.
1: ശരി.
0: അതുകൊണ്ട് തന്നെ ചൂടങ്ങനെ നിൽക്കുക ഉണ്ടാകില്ല.
1: ഇപ്പൊ തൊഴുത്തപ്പ് ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്.
0: അതെ, ഒരിടത്ത് ഒരിക്കലും മറച്ചു കയറ്റി വെക്കരുത്. ആ ഓപ്പൺ ആയിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന ഇതിന്റെ ചാണകം ഇടുന്ന മീഥേൻ ഗ്യാസ് വരും, അത്
1: അതെ.
0: പുറത്തോട്ട് പോകാൻ എളുപ്പമുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റി നിൽക്കുകയല്ല.
1: ശരി.
0: അങ്ങനെ എപ്പോഴും വായു സഞ്ചാരം എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇടാം. പശുക്കള്
1: കൊതുക് മറ്റീച്ചകൾ അങ്ങനെയുള്ള ജീവികളുടെയൊക്കെ ശല്യം ഉണ്ടാകുന്നുണ്ടോ?
0: കൊതുക് ശല്യം അങ്ങനെ വെള്ളം കെട്ടി നിന്നാലും മാത്രമേ ഉണ്ടാവുള്ളൂ. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഇല്ല.
1: നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി വെള്ളം കെട്ടി നിൽക്കാണ്ട് മാത്രം
0: അതെ
1: ശ്രദ്ധിച്ചാൽ മതി
0: അതെ.
1: അല്ലേ? ചില ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ പുകയൊക്കെ ഇടുന്നത്
0: ആ പുക
1: ശ്രദ്ധയിൽപ്പെട്ടു.
0: അത് ചിലപ്പോ മഴക്കാലത്തൊക്കെ വെള്ളം മിന്തിന്റെ ശല്യം ചെറിയ സിസ്റ്റാണ് കടിക്കുന്നത്. അത് വരും ചില സമയത്ത് കൂടും. ആ സമയത്തൊക്കെ ചിലപ്പോൾ പോകും.
1: പൊയ്ക്കാറുണ്ടല്ലേ?
0: ദിവസങ്ങളിലൊക്കെ
1: സാധാരണ പശുവിന് എന്തൊക്കെയാണ് അസുഖങ്ങൾ ഇതൊക്കെ രീതിയിലുള്ളതാണ്?
0: അസുഖങ്ങൾ പശുക്കൾ പശുവിനെ സമയം അകിടുവീക്കുവാണ് മെയിൻ.
1: ശരി.
0: അത് ഏറ്റവും ആദ്യമേ വളരെ ആദ്യമേ കണ്ടുപിടിക്കുക എന്നുള്ളതുള്ളൂ. പശു അകിടുവീക്കം തുടങ്ങി ഏകദേശം ദിവസങ്ങൾ കഴിഞ്ഞ് സാധാരണ ലക്ഷണങ്ങൾ, സാധാരണ പുറത്തറിയ ലക്ഷണങ്ങൾ കാണും.
1: അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് എന്തൊക്കെ
0: ലക്ഷണങ്ങൾ പല രീതിയിലുള്ള അകിടുവീക്കമുണ്ട്. വേദന ഉള്ളതുണ്ട്, വേദന ഇല്ല, സൈലന്റ് ആയിട്ടുള്ളതുണ്ട്, പാലിന്റെ അളവ് കുറയും. അതിന് അതിന് ശേഷമായിരിക്കും ബാക്കി ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത് പല രീതിയിലുള്ള അകിടുവീക്കം ആയതുകൊണ്ട് ചിലത് പെട്ടെന്ന് വരും, ഒരു കുഴപ്പം കാണില്ല. പക്ഷെ ഒരു ഒന്ന് കറങ്ങിച്ച് പോകുമ്പോൾ നമ്മൾ യാതൊരു ലക്ഷണം കാണില്ല. ഒരു 2 മണിക്ക് വഴി നോക്കുമ്പോൾ അവിടെ കുതിർത്തിക്കാൻ തിന്ന രീതി തന്നെ അറിയും. പിന്നെ അകിടുവീക്കം ഉണ്ടെങ്കിൽ മെയിനായിട്ട് തീറ്റമെടുപ്പ് കാണിക്കുക, പിന്നെ കഴുകുമ്പോൾ കാല് കുറയ്ക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്ക് ഈ രണ്ട് ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ ശ്രദ്ധിക്കട്ടെ അകിടുവീക്കം. അത് കഴിഞ്ഞ് ബാക്കി
1: ശ്രദ്ധിക്കണം.
0: തീറ്റമെടുപ്പ് വന്നാൽ എന്തെങ്കിലും ലോകത്തിന് ലക്ഷണമാണ് ഫസ്റ്റ്.
1: ശരി.
0: പശുക്കള് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തീറ്റ മെടുപ്പ് കാണിക്കും. അപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് എന്നാന്നുള്ളത് പിന്നെ കണ്ടുപിടിക്കുക.
1: അകിടുക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ നമ്മൾ അതിന്റെ ചികിത്സ ആരംഭിക്കണം.
0: വലിയ സീറ്റ് സാധനം മുമ്പാണ് ചെറിയ മരുന്നരൊക്കെ തീരും.
1: ശരി.
0: അല്ലെങ്കിൽ പിന്നെ കൂടി നമ്മള് ഇച്ചിരി ആയി കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ തന്നെ എടുക്കേണ്ടി വരും.
1: അപ്പൊ അതിന് അകിടുക്കം വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക്
0: വരാണ്ടിരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്നു കഴിയുമ്പോഴേ പിന്നെ ബെറ്റാഡിൻ മുക്കുക, അണുനാശിനി കൊണ്ട് കഴുകുക, അണു കഴുകിയച്ച് കുറച്ച് കറക്കുക. പിന്നെ
1: പരമാവധി അണുമുക്തമായിട്ട് വൃത്തിയായിട്ട് പശുവിനെ നോക്കാറുള്ളത്
0: കാമ്പ് കറവ കഴിഞ്ഞ് കാമ്പ് കണ്ണടയുന്നതിന് മുമ്പ് തന്നെ ബെറ്റാഡിൻ. അപ്പോ ബെറ്റാഡിന്റെ ഇത് കാമ്പിന് ഉള്ളിലോട്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അണുബാധ ഉള്ളിലേക്ക് കയറുക. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ അകിടുവീക്കം വലിയ കാര്യമായിട്ട് വരാറില്ല. ഇപ്പം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ആദ്യമൊന്നും അങ്ങനെ അറിയത്തില്ല. തീരെ അകിടുവീക്കം ഒരു രക്ഷയില്ല. പിന്നെ അകിടുവീക്കം വരുന്ന മാത്രമല്ല വന്നത് ഇച്ചിരി ഈ പാലിനകത്ത് അരിയും കൊഴുപ്പും ഒക്കെ ആയി കഴിഞ്ഞാൽ അറിയത്തുള്ളു. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ നമുക്ക് നേരത്തെ വളരെ നേരത്തെ ആയ
1: അപ്പൊ എനിക്ക് വന്ന് നമ്മുടെ ഒരു അനുഭവം കൂടി.
0: അതെ അതെ അതെ.
1: ഓരോരോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം.
0: പറഞ്ഞു കൊടുത്താൽ ഒരു മനുഷ്യനെ പെട്ടെന്ന് മനസ്സിലാക്കാം. അത് ചെയ്ത് നമ്മുടെ
1: അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ. മറ്റ് അകിടുവീക്കം അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ്?
0: അകിടുവീക്കം അല്ലാതെ വരുന്ന തൈലേറിയ, ഈ തമിഴ്നാട്ടിൽ പശു വരാൻ തൈലേറിയ വരും. അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരും പനി വരിക, തീറ്റ മടുപ്പ് വരിക, ഉറങ്ങി നിൽക്കുന്നു. അത് ബ്ലഡ് പരിശോധിച്ചാലേ അറിയുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ ഇടയ്ക്ക് ഞാൻ പിന്നെ പ്രസവിക്കുന്നതിന് അത് ഈ തൈലേറിയയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രസവോ അങ്ങനെയുള്ള ബോഡി എന്തെങ്കിലും ഒരു തകരാറ സമയത്തായിരിക്കും പെട്ടെന്ന്
1: ബ്ലഡ് പരിശോധിച്ച് മാത്രമാണ്.
0: അപ്പോ അത് നേരത്തേക്ക് പറഞ്ഞാൽ പ്രസവത്തിന് മുമ്പ് ഞാൻ ഒന്ന് ബ്ലഡ് ചെക്ക്
1: ചെയ്തേക്കും. പശുവിന്റെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ നമുക്ക് സൗകര്യങ്ങൾ
0: നമുക്ക് ഞാൻ ഇവിടെ കട്ടപ്പനയുണ്ട്.
1: കട്ടപ്പനയുണ്ടല്ലേ?
0: ലാബുണ്ട്, ഹോസ്പിറ്റലിൽ ഉണ്ട്.
1: അവിടെ നമുക്ക്
0: അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 150 രൂപ മുതൽ 300 രൂപ. പിന്നെ അല്ലെങ്കിൽ കൂടുതൽ പിന്നെ ബ്ലഡ് മാത്രമല്ല, ഈ അകിടുവീക്കത്തിന്റെ ചില അകിടുവീക്കങ്ങളുണ്ട് പല ആന്റിബയോട്ടിക് ചെയ്താൽ മാറാത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൾച്ചർ ചെയ്യാം. അത് എറണാകുളത്ത് കൊടുത്ത് കൾച്ചർ
1: ചെയ്യും. അപ്പൊ നമ്മൾ പോകേണ്ടി വരും അത് ഇവിടെ
0: ഇല്ല, അത് അവിടെ കൊടുത്താൽ അവര് ചെയ്തിച്ച്
1: ഈ കട്ടപ്പന ലാബിൽ കൊടുത്താൽ
0: കൊടുത്താൽ
1: ചെയ്യാൻ
0: അതൊരു കൾച്ചർ ചെയ്ത് വെച്ചിട്ട് 4 ദിവസം കഴിയും. 3 ദിവസം കൊണ്ട് കൾച്ചർ ചെയ്യുന്നത് അതിന് അത് കഴിച്ച് അതിനുള്ള മരുന്ന് അന്നേരം ചെയ്യാം. പിന്നെ സാധാരണ മുടന്തു പനി അങ്ങനെയുള്ള അസുഖങ്ങൾ വരും. അപൂർവമായിട്ടൊക്കെ പനി വരും ചിലപ്പം.
1: എപ്പോഴും പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളത്.
0: അതെ അതെ. പിന്നെ കുറുകളുടെ കരൾ സംബന്ധമായ അസുഖം അതൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചിലപ്പം രോഗമൊന്നും ഒരു ലക്ഷണവും കാണുന്നില്ല.
1: ശരി.
0: പെട്ടെന്ന് പശു ചേർത്തു.
1: ശരി.

0: കാരണം നമ്മൾ ഒരു കുഴപ്പമില്ല നിൽക്കുന്ന നല്ല പൈസ എത്തുമോ അന്ന്. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ
1: അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: അങ്ങനെ ഉണ്ടായിരുന്നത്.
1: ഉണ്ടായിട്ടുണ്ടല്ലേ. ശരി.
0: പ്രസവം കഴിഞ്ഞ് 10 ദിവസം 15 ദിവസം ഒക്കെ ആകും. അത് ഞാൻ കറന്നിച്ച് പോയ പക്ഷേ
1: ശരി.
0: കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ മടുപ്പ് പോകണം എന്നാൽ ഡോക്ടറെ വിളിച്ചു. സാധാരണ നമ്മൾ സാധാരണ അങ്ങനെ പ്രസവം കഴിഞ്ഞ് ഉടനെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു. നമുക്ക്
1: ശരി.
0: വിളിച്ചാൽ അന്നേരം വരുന്ന ഉണ്ടായിരുന്നു. ആ വന്നു ഡോക്ടർ വന്ന് പരിശോധിച്ചു പയ്യ. അപ്പം ഗ്ലൂക്കോസ് മറ്റോ കൂത്താനായിട്ട് നോക്കുമ്പോഴത്തെ പശു കിടന്ന് കൈയും കാലും ഒക്കെ വലിക്കുന്ന കണ്ടു.
1: ശരി.
0: അപ്പോൾ അറ്റാക്കിൻ്റെ ഒരു ലക്ഷണം മുഖം കണ്ടു. ഇടിക്കാനൊക്കെ പോയി ഇടിച്ചു. പക്ഷെ എന്നാൽ ഡോക്ടർ നിൽക്കുമ്പോൾ തന്നെയാണ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഇൻഷുറൻസ് ഒക്കെ നോക്കാൻ വന്നാലേ ഇൻഷുറൻസ്.
1: അതിപ്പോ കരളിന്റെ പ്രശ്നമായിരുന്നോ?
0: ആ അത് കരളിൻ്റെ പ്രശ്നമായിരുന്നു.
1: ശരി. അപ്പൊ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം
0: അതാണ് അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്തുനിന്ന് വരുന്ന പശുക്കൾ സാധാരണ എന്താ ഇത് പുറത്തുനിന്ന് വരുന്ന പശു അല്ലായിരുന്നു. പക്ഷെ രോഗം ഉണ്ടായിരുന്നു. അത് പ്രസവത്തോടെ പ്രസവം കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും രോഗത്തിന്റെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഇതാകും.
1: പശുവിന്റെ ഒരു ആരോഗ്യാവസ്ഥ
0: ആരോഗ്യത്തെ
1: വീക്കായിട്ടിരിക്കുന്നത്
0: അത് തന്നെ
1: പെട്ടെന്ന്
0: വീക്കാം.
1: അല്ലേ?
0: അത് ഈ തൈലറിയാണ്. തൈലറിയ ഏറ്റവും കൂടുതൽ മിക്കവാറും പശുക്കൾക്കും സ്റ്റേജ് 1 എന്നുള്ള രീതിയിൽ കാണും
1: ശരി.
0: അതിന്റെ ഇത്.
1: അപ്പൊ പശുവിനെ നമ്മൾ ഇൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അത് ഇൻഷുറൻസ് ഒരുപാട് പൈസ ആകുന്നതാണോ?
0: ഇൻഷുറൻസ് സാധാരണ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ 3500 രൂപ
1: ഒരു പശു
0: ഒരു പശുവിനാകും. ഡോക്ടർ വരുന്നതിന്റെ പൈസ ചെയ്യാൻ നോക്കാം. 10000 രൂപ മറ്റേ ഗവൺമെന്റ് സ്കീം ഉള്ളപ്പോ 1500 രൂപ
1: ചെയ്യാൻ
0: പറ്റും.
1: ഇപ്പൊ ഒരു കന്നുകാലി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാള് തുടങ്ങേണ്ടത് എങ്ങനെയാണ്, അതിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാം.
0: ആദ്യമായിട്ട് ഒരു തുടങ്ങുന്ന ആളാണെങ്കിൽ ഒരു 3-4 പശുക്കളെ വാങ്ങിക്കുക. അതിനെ പരിപാലിച്ച് തുടങ്ങി അതിനുശേഷം അതിൻ്റെ ഒരു കറ ഒരു പകുതി ആകുമ്പം അടുത്ത ഒരു 3 എണ്ണത്തിനെ മറ്റോ ആഡ് ചെയ്യുക. അപ്പോൾ കാരണം അപ്പോൾ ഒന്നിച്ച് നമ്മൾ കൂടുതലും തുടങ്ങുമ്പോൾ എല്ലാത്തിനും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞാഴ്ച ആകുമ്പോഴത്തേക്കും പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് മനസ്സിലാക്കും.
1: ഈ അനുഭവങ്ങൾ അല്ലേ?
0: പിന്നെ ഉൽപ്പാദനത്തിലും മറ്റേ നമ്മൾ ഒത്തിരി എണ്ണത്തെ ഒന്നിച്ചെടുത്തു അതിൻ്റെ ഒന്നിച്ച് ഉൽപ്പാദനം തുടങ്ങി പെട്ടെന്ന് നിന്ന് പോകുമ്പോൾ എല്ലാം വരുമാനമില്ല. പിന്നെ ഇത് തീറ്റ കൊടുക്കാൻ ചോദിക്കണം. അപ്പോൾ ആദ്യത്തെ 3-4 ആയിരിക്കും അത് കോവിൻ്റെ പാലിൻ്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്ത് അടുത്തത് വരുന്നു. അതേന്ന് ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കും മറ്റത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ തീർന്ന് നിർത്തുന്ന സമയത്താണ് അടുത്ത 3 കൂടെ അടിയാ. അപ്പോൾ ഈ രണ്ടാമത് മേടിച്ച് ഇടക്കറയാവും മറ്റത് ഡ്രൈ ആവും.
1: ഘട്ടമായിട്ട് ചെയ്യുന്ന
0: അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉൽപ്പാദനത്തിലും വ്യത്യാസം വരാതെ ഒരു ഗുണമൊക്കെ നിർത്താൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഈസി ആയിരിക്കും. കാരണം ഒന്നിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് നേരത്തെ ആദ്യം 2 ഈ 3 എണ്ണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക നേരത്തെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മെയിനായിട്ട് മുമ്പ് തന്നെ എത്താവശ്യം വളർത്താന്ന് വെച്ചാൽ തന്നെ പുൽകൃഷി
1: പുൽകൃഷി ചെയ്യണം.
0: പുൽകൃഷി മെയിനായിട്ട് പുല്ലില്ലെങ്കിൽ ഇതിൻ്റെ ലാഭകരമായിട്ട് ഓടിക്കുക ബുദ്ധിമുട്ടായിരിക്കും.
1: നമുക്കൊരു 10 പശു ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എന്തേരം സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടി വരും?
0: ഒരു 10 സെന്റ് സ്ഥലമൊക്കെയാണ് ഒരു പശുവിന് സാധാരണ പുല്ലിനായിട്ട് പറയുന്നത്.
1: ഒരു പശുവിനല്ലേ?
0: പിന്നെ സൂപ്പർ നേപ്പിയർ ഉണക്കുള്ള പുല്ലുകളാണെങ്കിൽ ഉൽപ്പാദനം കൂടുതലുള്ളത് പിന്നെ സ്ഥലത്തിന്റെ ഉണക്കിരിക്കും.
1: ആ ശരി. ഈ സൂപ്പർ നേപ്പിയറിന്റെ ഒക്കെ പുല്ല് നടാനായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും?
0: തമിഴ്നാട്ടിൽ പ്രകാശം
1: അങ്ങനെ കൊണ്ടുവരുന്നു. പശുവിന്റെ ചാണകം ബയോഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ?
0: ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അത് കൂട് പുതിയൊരു കൂട് പണിത് ഇപ്പോൾ അതിന് സൈഡിലായി ആണ്ടാണ്. അതുകൊണ്ട് ഇനി വേറെ അടുത്ത പ്ലാന്റ് പണിയണം.
1: ശരി. പാചക ഇന്ധനത്തിന് നമുക്ക് കൂടുതൽ അഡീഷണൽ വരുമാനം പോലെ നമുക്ക് അതിനെ കാണാൻ പറ്റുന്നു.
0: നമുക്കിപ്പോൾ ഇപ്പോൾ ഇത്രയും പശുവിൻ്റെ വേണമെന്ന് ഒരുപാടുണ്ട് ഗ്യാസിൽ. നമുക്കൊരു 2-3 യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഗ്യാസ് കിട്ടും.
1: കിട്ടുന്നുണ്ട്.
0: പിന്നെ ചാണകം ഉണങ്ങി ചാക്കിട്ടു സാധാരണ ഒക്കെ ഇട്ട് വെക്കും. എല്ലാം ഇവിടെ തന്നെ ഇട്ട് ഉണങ്ങി ആൾക്കാർ വരും കൊണ്ടുപോകാൻ. പിന്നെ നമുക്ക് ബാക്കിയുള്ള പറമ്പിലേക്കൊക്കെ
1: പറമ്പിൽ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ?
0: പറമ്പിൽ ജാതി റബ്ബർ.
1: ജാതിയും റബ്ബറും.
0: ആ
1: ശരി. അപ്പൊ ഇത് എല്ലാത്തിനും കൂടെയുള്ള സമയം കിട്ടുന്നുണ്ടോ?
0: ആ ബാക്കിയുള്ള പണിക്കാരും
1: കൂടെ കൂട്ടിയാണ് ചെയ്തു പോകുന്നത് അല്ലേ? പശു വളർത്തലിന്റെ കാര്യങ്ങളെല്ലാം തനിയാണ് ചെയ്യുന്നത്, അതോ പണിക്കാരുണ്ടോ?
0: പുല്ലി എത്താൻ ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനും ഭാര്യയും കൂടെ തന്നെ ചെയ്യുന്നത്. രണ്ടുപേരും മതി. പിന്നെ അത്യാവശ്യം വയ്ക്കാൻ ചാണകം പാരാനും പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സഹായിക്കും. പുല്ലിയത്ത് കഴിഞ്ഞ സമയം ഇഷ്ടം പോലെ.
1: ശരി. ഒരു ദിവസം നമുക്ക് പുല്ലി എത്താനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും?
0: ഇപ്പോഴോ നമ്മൾ വഴി സൈഡില് നമ്മൾ റോഡ് സൈഡിലും ഒക്കെ ഉണ്ട്. അവിടുന്നൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂർ ഉണ്ട്. ഒരു ദിവസമുള്ള പുല്ലി
1: എല്ലാ പശുവിനും ഉള്ളത്
0: ഉള്ള പുല്ലി എത്താം. ഉള്ളിൽ നിന്നൊക്കെ എത്തി വരുന്നെങ്കിൽ 2 മണിക്കൂർ മാത്രം മതി. രണ്ടു നേരത്തെ നമ്മൾ പുല്ലൂടെ എത്താം.
1: ശരിക്കും നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു കാലത്ത് എല്ലാ വീട്ടിലും പശുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോ ആളുകളൊന്നും പശു കൃഷിയിലേക്ക് വരുന്നില്ല തന്നെയല്ല. പണ്ട് കാലത്ത് ഈ അടുത്ത കാലത്ത് വരെ പശു കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകള് ഒരു പശു അല്ലെ രണ്ടോ പശു ഉള്ളവർ പോലും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയം പശു കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്രയും അധികം പശുക്കളെ എങ്ങനെയാണ് ഇത്രയും നിസ്സാരമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്?
0: അത്

0: നമ്മളിപ്പോ ഒരു പശുവിന് രണ്ടു പശുവിനെ തുടങ്ങി മൂന്ന് പശു നമ്മൾ ഒന്നിച്ച് ചെലവാക്കും.
1: അതെ അതെ
0: ഒന്ന് ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞു വീട്ടിൽ ഇവിടെ ആദ്യ കാലത്തൊക്കെ നമുക്ക് നാല് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു, നാലഞ്ച് പശുക്കളൊക്കെ വീട്ടിൽ. നമ്മളൊന്നും ചെയ്യുന്ന പണിക്കാരുണ്ടായിരുന്നു ചെയ്തിട്ടും ഇറങ്ങും. അതിനുശേഷമൊക്കെ നിർത്തിയായിരുന്നു ഇടക്കാറുണ്ട്. പിന്നീട് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം ഒന്നോ രണ്ടോ ഒന്നും മേടിച്ചു. അപ്പൊ പിള്ളേക്ക് വീട്ടിൽ പപ്പായ ക്ഷീണം, അപ്പൊ പാല് ചെയ്യാവുന്ന ആവശ്യത്തിനാവും, മേടിക്കാൻ എല്ലാം നടക്കുന്നതാണല്ലോ. അത് കഴിഞ്ഞ് നോക്കി എന്തായാലും ഇതിനൊക്കെയാണ്.
1: അതെ അതെ.
0: എന്നാ പിന്നെ എണ്ണ കൂട്ടി. അപ്പം അങ്ങനെ ആയപ്പോഴത്തേനും നോക്കിയപ്പം നമുക്ക് വരുമാനമുണ്ട്. പിന്നെ ഈ രണ്ടും മൂന്നും നോക്കുന്ന സമയവും ഈ പത്തെണ്ണമാണല്ലോ എല്ലാം ശരിയാ.
1: എന്താണല്ലോ നമ്മുടെ സമയം
0: എങ്ങനെയാണ് നമ്മൾ ഒരു വഴിക്ക് പോയതിനെ കറക്കുന്ന സമയത്ത് വീട്ടിൽ വരണം, കുളിപ്പിക്കാൻ കറക്റ്റ് സമയത്ത് കാണണം. അപ്പോ ആ സമയത്തിനകത്ത് വരുന്ന സമയം ഇച്ചിരി കൂടി പോകുന്നേ ഉള്ളൂ ചെയ്യുന്ന കാര്യം. ബാക്കി സമയം നമ്മൾ കാണേണ്ട സമയത്തിന് ഒന്നും വ്യത്യാസമില്ല, ആ സമയത്ത് നമ്മൾ വരണം. അപ്പോ അതുകൊണ്ട് തന്നെ എണ്ണം കൂടുതൽ
1: അതിനനുസരിച്ച് നമുക്ക് ലാഭകരമാക്കാൻ
0: ഒരെണ്ണമാണേലും രണ്ടെണ്ണമാണേലും നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മുടെ പണികൾ ചെയ്യണം, നമ്മൾ കാണണം.
1: അതെ അതെ.
0: അപ്പോ അത് പത്തെണ്ണം ഉണ്ടായാലും.
1: അതെ അതെ.
0: പിന്നെ എനിക്ക് പുല്യത്തെ കാര്യങ്ങൾ അങ്ങനെയായാലും ഒരാളെ കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ.
1: ശരി, ഇത്രയും നേരം ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
2: നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ മേലെ ചിന്നാർ പ്രദേശത്ത് കന്നുകാലി ഫാം നടത്തുന്ന മാതൃകാ കർഷകനായ ശ്രീ സുബിൻ തോമസ് മുത്തനാത്തുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. കാർഷിക ജീവനം സമാ

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: On Kerala's rampant drug crisis, it's the biggest talking point in the state.
3: Elathoor il prayapoorthiyagatha penkuttiye lahari nalgi peedipichu garbhiniyaakki.
4: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
5: Operation Tufan, the Narco Hunt enna peril oru pathadi Kerala police aarambhikkuka. Keralathile mayakkumarunninte vere arakkuka ennulla lakshyathode. ഓപ്പറേഷൻ തുഫാൻ.
6: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
7: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
6: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
9: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
10: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
9: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
11: ആകാശവാണി ദേവികുളം സ്പൈസ് FM.

0: പ്രായമുള്ളവരും കുറഞ്ഞത് 10-ാം ക്ലാസ് വിജയിച്ചവരുമായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയ യോഗ്യതയാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സുള്ള പരിധിക്ക് പ്രവൃത്തി പരിചയമുള്ളവർക്കായിരിക്കും മുൻഗണന. ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമായിരിക്കും അവസരം നൽകുക. SSLC ബുക്കിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷാ ഫോമിൽ അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ 14 രാവിലെ 10 മണിക്ക് നടക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5 സെപ്റ്റംബർ വൈകിട്ട് 3 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0468622220999 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അമൃത് ഭാരത് പദ്ധതി രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യം വഹിക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി അവ ഘട്ടംഘട്ടമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ രാജ്യത്തെ 1200-ലേറെ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്റ്റേഷനുകളിലേക്കുള്ള ആഗമന നിഗമന സൗകര്യം, യാത്രക്കാർക്ക് കാത്തിരിക്കാനുള്ള ഹാളുകൾ, ശുചിമുറികൾ, ആവശ്യമുള്ള ഇടങ്ങളിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ എസ്കലേറ്റർ, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായുള്ള കിയോസ്കുകൾ, യാത്രക്കാർക്ക് വേണ്ട വിവരങ്ങൾ നൽകാൻ വേണ്ട സംവിധാനങ്ങൾ, ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്താനാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച രാജ്യത്തെ 103 റെയിൽവേ സ്റ്റേഷനുകൾ 2026 മെയ് മാസം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. നിങ്ങളിതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
5: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. നാളെ ഉത്രാടം. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കരയിനം വിത്ത് ആന്ധ്രാപ്രദേശിലെ മുസനൂരിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. ഈ നേട്ടം ഇന്ത്യൻ കർഷകരുടെ സംരംഭകത്വ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ഉപരാഷ്ട്രപതി, കൃഷി കൂടുതൽ സാങ്കേതിക വിദ്യ അധിഷ്ഠിതവും ലാഭകരവുമായി മാറണമെന്നും അഭിപ്രായപ്പെട്ടു.
6: I appreciate both the state and the central governments for their various schemes for safeguarding the interest of farmers, like PM Kisan Samman Nidhi, PM Special Bima Yojana, Kishan Credit Card schemes and many others. National Food Security and Nutrition Mission also ensures seed certification, integrated nutrient and pest management, on farm mechanization assistance and field demonstrations for maize farmers.
5: Russian President Vladimir Putin umayi Kremlinil koodikkaazhcha nadathi

0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സുപ്രധാന മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ഉഭയകക്ഷി വ്യാപാരം, ആണവ സഹകരണം, ഊർജ്ജം, രാസവളം തുടങ്ങിയ മേഖലയിലെ പങ്കാളിത്തവും ചർച്ചയായി. ഇന്ത്യയിലേക്കുള്ള രാസവള വിതരണം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കർഷകർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ബെയ്ജിംഗിലെത്തി. അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പുറമെ പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി ശ്രീ ഡോവൽ ചർച്ച നടത്തും. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻഷെങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. കാത്തിരിപ്പിനൊടുവിൽ മറ്റന്നാൾ തിരുവോണം വന്നെത്തുന്നതിന്റെ ഉത്സാഹത്തിലാണ് നാടും നഗരവും. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി നാളെയാണ് ഉത്രാടം. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ തുടക്കമായി. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടിയോടെയാണ് ഓണം വാരാഘോഷത്തിന് തുടക്കമായത്. 7 ദിവസങ്ങളിൽ വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാണ് അരങ്ങേറുന്നത്. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവടിയാർ, അട്ടക്കുളങ്ങര, ശാസ്തമംഗലം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരമാണ് ഓണം വാരാഘോഷത്തിന്റെ മറ്റൊരു ആകർഷക കാഴ്ച. ഈ മാസം 30-ന് നടക്കുന്ന ഘോഷയാത്ര അവിസ്മരണീയമായ ദൃശ്യവിരുന്നാകും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് കത്തിൽ പറയുന്നു. CBSEയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. CBSEയുടെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം അക്കാദമിക പ്രവർത്തനങ്ങളും പരീക്ഷാ ഭരണനിർവഹണ പ്രക്രിയകളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആക്രമണകാരികളും രോഗബാധിതവുമായ തെരുവുനായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച് ഏകീകൃത മാനദണ്ഡം പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. ഇതു സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പേവിഷബാധയുള്ളതോ ചികിത്സിച്ച് മാറ്റാനാകാത്ത രോഗബാധയുള്ളതോ ഗുരുതരമായി പരിക്കേറ്റവയോ ആക്രമണകാരികളോ ആയ നായകളെ മാത്രമേ ദയാവധത്തിന് വിധേയമാക്കാൻ പാടുള്ളൂ എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം നൽകി. ഓണക്കാലത്തെ വരവേൽക്കാൻ ഇടുക്കിയുടെ മലനിരകളിൽ കാശിത്തുമ്പപ്പൂക്കൾ വസന്തം തീർക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലാണ് ഇംബേഷ്യസ് മാക്കുലേറ്റ എന്ന ശാസ്ത്രനാമമുള്ള പുള്ളിക്കാശിത്തുമ്പകൾ കൂട്ടത്തോടെ പൂത്തിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങളിലും അരുവികളുടെ തീരങ്ങളിലും ഇളം പിങ്ക് നിറത്തിൽ സമൃദ്ധം

0: മായി വിരിഞ്ഞു നിൽക്കുന്ന കാശിത്തുമ്പകൾ കാഴ്ചക്കാരുടെ മനം കവരുന്നവയാണ്. ധാരാളം മഴയും തണുപ്പും ആവശ്യമായ ഈ സസ്യത്തെക്കുറിച്ച് നിരവധി സസ്യശാസ്ത്രജ്ഞർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മൂപ്പെത്തിയ വിത്തുകൾ സ്വയം പൊട്ടിത്തെറിച്ച് പുതിയ ചെടികൾ വളരുന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട്. എങ്കിലും മനുഷ്യന്റെ കടന്നുകയറ്റവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഈ അപൂർവ പുഷ്പങ്ങൾ ഇന്ന് രൂക്ഷമായ വംശനാശ ഭീഷണി നേരിടുകയാണ്. പ്രകൃതിയുടെ ഈ അപൂർവ നിധിയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
1: ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ തമിഴ്നാട്ടിലെ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഡീലക്സ്, പോയിന്റ് ടു പോയിന്റ്, മുഫ്യൂസിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൌകര്യം ഉപയോഗിക്കാമെന്ന് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിലെ താഴ്ന്ന പ്രദേശങ്ങളെ പ്രളയത്തിലാഴ്ത്തി ഗംഗാനദിയിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുന്നു. പട്ന, വൈശാലി, ഭോജ്പൂർ, ബക്സർ, ഭഗൽപൂർ, മുൻഗർ, സമസ്തിപൂർ, ബെഗുസാരായ് ജില്ലകളിൽ ഗംഗ കരകവിഞ്ഞൊഴുകുകയാണ്. 100 ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ. കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ 503 റൺസിന് ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്ത ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. രണ്ടാം ദിനമായി ഇന്ന് കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക ഒന്നാം ഇന്നിംഗ്സിൽ 2 8 റൺസ് എന്ന നിലയിലാണ്. രണ്ടു ടെസ്റ്റുകളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. നിലവിൽ അർജന്റീന 3 ഇന്ത്യ 1 നേടിയിട്ടുള്ളത്. നെതർലൻഡ്സിലാണ് മത്സരം നടക്കുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവുമായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ. നിയമം ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വരുമാനത്തിന്റെ 10% വരെ പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ന്യൂസിലൻഡ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയ ജനപ്രിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ബാധകമായിരിക്കും. ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചതിന്റെ ചുവട് പിടിച്ചാണ് ഈ നീക്കം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. നാളെ ഉത്രാടം. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
3: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
4: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
3: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
5: ആകാശവാണി, ദേവികുളം, സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂക്കളത്തിൻ്റെ നിറവും ഓണസദ്യയുടെ രുചിയും ഓണക്കോടിയുടെ പുതുമയും പ്രിയപ്പെട്ടവരുടെ ഒത്തുചേരലിൻ്റെ സന്തോഷവും നിറഞ്ഞ ഒരു ഓണക്കാലം കൂടി വരവായി.

0: ഓണം മലയാളികളായ നാം എല്ലാവരുടെയും മനസ്സിൽ ആഘോഷം മാത്രമല്ല, അത് നല്ലൊരു ഓർമ്മ കൂടിയാണ്. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ, നാട്ടിൻപുറത്തിൻ്റെ ഓർമ്മകൾ, കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ, ഈ ഓണക്കാലത്ത് അത്തരം ഓർമ്മകളിലൂടെ ഒരു ചെറിയ യാത്ര നടത്തുകയാണ് ഇന്നത്തെ യുവവാണിയിലെ ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിലൂടെ. കവിതയും കഥയും പാട്ടും ഒക്കെയായി ഓണത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഇന്നത്തെ പരിപാടിയിൽ നാം കേൾക്കുന്നത്. ഇവയെല്ലാം അവതരിപ്പിക്കുന്നത് പണിക്കൻകുടി ക്യൂൻമേരി പബ്ലിക് സ്കൂളിലെ മലയാളം അധ്യാപകനായ ജിജോ പോൾ. ആദ്യം ഓണത്തെക്കുറിച്ചുള്ള ജിജോ പോളിൻ്റെ വാക്കുകളിലേക്ക്.
1: മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നോണം വീണ്ടും നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇടുക്കിക്കാർക്ക് ഓണമെന്ന് വെച്ചാൽ അത് വെറുമൊരു ആഘോഷം മാത്രമല്ല, അതൊരു കാലഘട്ടത്തിൻ്റെ, ഒരു തലമുറയുടെ തന്നെ അനുഭവങ്ങളുടെ, വിയർപ്പിൻ്റെ, അതിജീവനത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ്. കോടമഞ്ഞും കുളിരുമുള്ള മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഇടുക്കിയുടെ മണ്ണിൽ പടർന്ന പഴയകാല ഓണക്കാലം ഏതൊരു മലയോരവാസിയുടെയും നെഞ്ചു നിറയ്ക്കുന്ന ഒന്നാണ്. പണ്ടത്തെ നമ്മുടെ കുടിയേറ്റ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. മലനാടുകളിലേക്ക് ജീവിതം തേടിയെത്തിയ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ, വനങ്ങളും കാടുകളും വെട്ടിത്തെളിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച ചരിത്രമുണ്ട് ഇവിടെ. പട്ടിണിയുടെയും പരിമിതികളുടെയും നടുവിലും അവർ ഓണത്തെ വരവേറ്റത് എന്തുമാത്രം ആവേശത്തോടെയായിരുന്നു. ഇന്നത്തെ പോലെ ആർഭാടങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് കാടുകളിലെ വള്ളിക്കുടിലുകളിലേക്കും പാടവരമ്പുകളിലേക്കും തുമ്പപ്പൂവും കാക്കപ്പൂവും തേടി പുലർച്ചെ ഒന്നിച്ചെത്തുന്ന ആ ബാല്യകാലം ഇപ്പോഴും നമ്മുടെ നെഞ്ചുകളിൽ ഒരു നൊമ്പരമായോ മധുരമുള്ള ഓർമ്മയായോ ബാക്കിയാവാറുണ്ട്. മുറ്റത്ത് ചാണകം മെഴുകി അതിൽ അതിരാവിലെ പൂക്കൾ പെറുക്കിക്കൊണ്ടുവന്ന് അങ്ങനെ തീർത്ത ആ വലിയ വട്ടത്തിലുള്ള പൂക്കളങ്ങളും ഉത്രാടരാത്രിയിലെ സജീവമായ കാഴ്ചകളും മലയാളിയുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒന്നാണ്. ഇടുക്കിയുടെ ഭൂപ്രകൃതി തന്നെ എത്ര മനോഹരമാണ്! ചുറ്റും മലനിരകളും കോടമഞ്ഞും അരുവികളുടെ സംഗീതവും, അങ്ങനെ കണ്ണുകൾക്കും മനസ്സിനും കുളിർമയേകുന്ന മനോഹര കാഴ്ചകൾ. കല്ലും മണ്ണും നിറഞ്ഞ ഈ മലയോരത്ത് ഓണം വരുമ്പോൾ മലനിരകൾ പോലും പൂവണിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. അന്നൊക്കെ ഓണക്കോടി എന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നായിരുന്നില്ല. എങ്കിലും ഒരു തുണ്ട് പുതുവസ്ത്രത്തിൻ്റെ മണവും കൂട്ടുകാരുമൊത്ത് വടംവലിയും ഊഞ്ഞാലാട്ടവും അങ്ങനെ അങ്ങനെ ഓണക്കളികളുമൊക്കെയായി ആ പഴയ വൈകുന്നേരങ്ങളും നമ്മുടെ ഗ്രഹാതുരതകളുടെ നേർക്കാഴ്ചകളാണ്. വാഴയിലയിൽ ആവലാദികളെല്ലാം മറന്ന് കൂട്ടമായിരുന്ന് ഉണ്ണുന്ന ഓണസദ്യയും പരസ്പരം കൈമാറുന്ന സ്നേഹവുമൊക്കെയും നമ്മുടെ തനതായ ശൈലിയുടെ ഭാഗമാണ്. ജാതി മത വർഗ വ്യത്യാസങ്ങളെല്ലാം മറന്ന് മലയോരത്തെ ഓരോ കുടിലുകളിലേക്കും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ആ മാവേലി തമ്പുരാൻ്റെ വരവിനെ അതൊരു സുവർണ കാലഘട്ടമായി ഓർക്കുന്ന ഓണക്കാലം. കാലം എത്ര മാറിമറിഞ്ഞാലും ആധുനികതയുടെ പാതയിലൂടെ നാം മുന്നേറിയാലും ഇടുക്കിയുടെ ആ തനതായ പച്ചപ്പും സ്നേഹവും ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. തിരക്ക് പിടിച്ച ജീവിതശൈലികൾക്കിടയിലും മനസ്സിൽ നന്മയുടെയും കരുതലിൻ്റെയും പൂക്കളം തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രകൃതിയോടിണങ്ങി സ്നേഹവും സാഹോദര്യവും മുഖമുദ്രയാക്കി മുന്നേറാൻ ഈ ഓണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലെ ഇരുളുകളെല്ലാം അകറ്റി സ്നേഹത്തിൻ്റെ ഒരു പുതിയ പ്രഭാതം സൃഷ്ടിക്കാൻ ഈ ഓണക്കാലം നമുക്കെന്നും പ്രചോദനമാകട്ടെ. പ്രകൃതിയുടെ സമൃദ്ധിയെ ആഘോഷിക്കുന്നതോടൊപ്പം പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള മനസ്സാണ് ഓണം നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും വലിയ പാഠം. ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മലയോരത്തിൻ്റെ പാരമ്പര്യവും ഗ്രഹാതുരതയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ പൊന്നോണത്തെ നമുക്ക് ഹൃദയപൂർവ്വം വരവേൽക്കാം. ഏവർക്കും ഓണാശംസകൾ.
0: ഓണം ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ തരത്തിലുള്ള ഓർമ്മകളാണ് ഉണർത്തുന്നത്. ഒരാൾക്കത് ബാല്യത്തിൻ്റെ ഓർമ്മയാണ്, മറ്റൊരാൾക്ക് കുടുംബത്തോടൊപ്പമുള്ള ഒത്തുചേരൽ, മറ്റൊരാൾക്ക് നാട്ടിൻപുറത്തെ ആഘോഷങ്ങളുടെ ഓർമ്മ. ആഘോഷത്തിൻ്റെ നിറങ്ങൾക്കപ്പുറം മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയും പങ്കുവയ്ക്കലിൻ്റെ സന്തോഷവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഓണം. ഓണത്തിൻ്റെ നിറവും മണവും മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു കവിത കേട്ടാലോ? ജിജോ പോൾ അവതരിപ്പിക്കുന്ന ഓണക്കവിതയിലേക്ക്.
1: പൊൻകതിരോണം.

പപ്പടം പായസം കൂട്ടുന്ന രുചിയോടെ ഹൃദയങ്ങൾ തമ്മിൽ കൈകോർക്കും വേളയിൽ പുതിയ പ്രഭാതം പിറക്കുന്നു ചുറ്റിലും. മാറ്റങ്ങൾ വന്നാലും കാലങ്ങൾ മാറിയും മനസ്സിലെ നന്മകൾ മായാതെ നിൽക്കട്ടെ.

0: പൂക്കളത്തിലെ ഓരോ പൂവും പോലെ ഓർമ്മകളിലെ ഓരോ നിമിഷവും ചേർന്നാണ് നമ്മുടെ ഓണം പൂർണ്ണമാകുന്നത്. ഇനി ആ ഓണത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മെ കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കഥ, ജിജോ പോൾ അവതരിപ്പിക്കുന്ന ഓണക്കഥയിലേക്ക്.
1: ഫ്ലാറ്റിലോണം. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന 21 നിലകളുള്ള ആ ഗ്ലാസ് ടവറിന് മുന്നിലെത്തുമ്പോൾ മാവേലി തമ്പുരാൻ അല്പമൊന്ന് പതറിപ്പോയി. താൻ പണ്ട് കണ്ട ആ പഴയ മലയാള നാടല്ലിത്. പച്ചപ്പുല്ലിനു പകരം കരിങ്കല്ലും ടാറും വിരിച്ച വഴികൾ, കിളികളുടെ പാട്ടിനു പകരം വാഹനങ്ങളുടെ ഇരമ്പലുകളും ഹോണടിയുടെ ശബ്ദങ്ങളും മാത്രം. തൻ്റെ കിരീടവും തിരുവാഭരണങ്ങളും എങ്ങും തട്ടാതെ നോക്കിക്കൊണ്ട് അദ്ദേഹം ആ വലിയ കെട്ടിടത്തിൻ്റെ ലിഫ്റ്റിലേക്ക് കയറി. 20-ാം നിലയിലെ ആഡംബര ഫ്ലാറ്റായ പെൻറ്റ് ഹൗസിലേക്കാണ് അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്നാണത് സംഭവിച്ചത്. ഒരു സാങ്കേതിക തകരാർ മൂലം ലിഫ്റ്റ് പകുതി വഴിയിൽ നിന്നുപോയി. വെളിച്ചം കെട്ടു. വായു കിട്ടാതെ മാവേലി വിഷമിച്ചു. നൂറ്റാണ്ടുകളായി ഭൂമിയിലേക്ക് പാതാളം കയറി വരുന്ന തമ്പുരാന് ഇങ്ങനെയൊരനുഭവം ആദ്യമായിരുന്നു. കാലം എത്രമാത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു ആ ഇരുണ്ട നിമിഷങ്ങൾ. കുറച്ച് സമയത്തിനു ശേഷം ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ ലിഫ്റ്റിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ആ വലിയ കെട്ടിടത്തിലെ കോലാഹലങ്ങൾക്കിടയിൽ അവിടെ സന്ദർശകനായി എത്തിയ 10-വയസ്സുകാരൻ റിയാൻ അമ്പരപ്പോടെ ആ കാഴ്ച നോക്കി നിന്നു. പുരാതനമായ കഥകളിൽ മാത്രം കേട്ട, ചിത്രങ്ങളിൽ മാത്രം കണ്ട ആ രൂപം തൻ്റെ മുൻപിൽ അതാ സാക്ഷാൽ നിൽക്കുന്നു. അങ്ങ് ആരാണ്? മഹാബലി തമ്പുരാനെങ്ങാനും? റിയാൻ അവിശ്വസനീയമായി ചോദിച്ചു. ക്ഷീണിതനായ മാവേലി ഒന്ന് പുഞ്ചിരിച്ചു. അതേ കുഞ്ഞെ, ഞാൻ തന്നെ. ഞാനാണ് മാവേലി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട നാടിനെ എനിക്ക് ഇവിടെയെങ്ങും കാണാനാകുന്നില്ലല്ലോ. ആളുകൾ വലിയ മാളികകളിൽ വസിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ എന്തു വലിയ അകലമാണ്. ആരും ആരോട് സംസാരിക്കുന്നില്ല. എല്ലാവരും സ്ക്രീനുകളിൽ മാത്രം നോക്കി യന്ത്രങ്ങളെപ്പോലെ ജീവിക്കുന്നു. പൂക്കളമില്ല, പാട്ടുകളില്ല, ഒത്തൊരുമയുടെ സ്നേഹമില്ല. റിയാൻ സങ്കടത്തോടെ തലതാഴ്ത്തി. ആ കുട്ടിയുടെ കണ്ണുകളിലെ തിളക്കം മാഞ്ഞു പോകുന്നത് മാവേലി ശ്രദ്ധിച്ചു. റിയാൻ പെട്ടെന്ന് തൻ്റെ ടാബ്ലറ്റ് മാറ്റിവെച്ച് മേശപ്പുറത്തിരുന്ന ഒരു ചെറിയ മൺചുരാതെടുത്തുകൊണ്ടുവന്ന് കൊളുത്തിവെച്ചു. ആ ചെറിയ വെളിച്ചത്തിൽ ആ മുറി ആകെ തിളങ്ങി. തുടർന്ന് തൻ്റെ സ്മാർട്ട് സ്പീക്കറിൽ അവൻ പഴയൊരു നാടൻ ഓണപ്പാട്ട് പ്ലേ ചെയ്തു. തമ്പുരാൻ വിഷമിക്കേണ്ട, റിയാൻ ഗൗരവത്തോടെ പറഞ്ഞു. പുറത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങളും നവീനമായ സംസ്കൃതിയുമെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങളുടെ തലമുറ പൂർണ്ണമായും ഭൂമിയുടെ മണം മറന്നിട്ടില്ല തമ്പുരാനെ. ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇന്നും ആ

0: സ്നേഹമുണ്ട്. പക്ഷേ ഈ തിരക്കുകളിൽ ഞങ്ങളത് പുറത്ത് പ്രകടിപ്പിക്കാൻ മറന്നുപോകുന്നെന്ന് മാത്രം. ആ കൊച്ചുകുട്ടിയുടെ പാകതയാർന്ന വാക്കുകളും ആ ചെറിയ ചിരാതിൻ്റെ വെളിച്ചവും മാവേലിയുടെ ഹൃദയത്തെ വല്ലാതെ കുളിർപ്പിച്ചു. യന്ത്രവൽക്കരിക്കപ്പെട്ട ഈ ആധുനിക ലോകത്തും മനുഷ്യത്വത്തിൻ്റെ ഒരു ചെറിയ തിരുനാളും ബാക്കിയുണ്ടെന്ന തിരിച്ചറിവോടെ സന്തോഷം നിറഞ്ഞ മനസ്സോടെ മാവേലി തമ്പുരാൻ തൻ്റെ മടക്കയാത്ര തുടങ്ങി. മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ പൂക്കാലം ബാക്കി വെച്ച്.
1: കഥ അവസാനിച്ചെങ്കിലും അതിലെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നു അല്ലേ? മാവേലിയുടെ കാലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം മുതൽ ഇന്നത്തെ ഓണക്കാലം വരെ, ഓണം ഇന്നും ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായാണ് മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. ഓണപ്പാട്ടില്ലാതെ ഓണം പൂർണ്ണമാകില്ലല്ലോ. ഇനി ജിജോ പോൾ അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ ഓണപ്പാട്ട്.

0: ഓണക്കളികളും ഓണപ്പാട്ടുകളും ഒത്തുചേരലുകളും നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ഓണത്തിൻ്റെ മറ്റൊരു ഭാവം അവതരിപ്പിക്കുന്ന അടുത്ത കവിതയുമായി ഇതാ ജിജോ പോൾ.
1: വേരുകളുടെ നിലവിളി.

കോൺക്രീറ്റു കാടുകൾക്കിടയിൽ ഞെരുങ്ങിപ്പോവും മണ്ണിലെ ബാക്കിയാം തേങ്ങലും മാഞ്ഞഹോ.

വളരെ മനോഹരമായ ഒരു കവിതയായിരുന്നല്ലേ. ഓണം എന്നും ഓർമ്മകളുടെ ഉത്സവമാണ്. പഴയ ഓർമ്മകളെ പുതുക്കാനും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനുമുള്ള അവസരം.

എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഒരുപാട് ചിത്രങ്ങളാണ്. മുറ്റത്തെ പൂക്കളം, ഓണക്കോടി, ഓണസദ്യ, ഊഞ്ഞാൽ, ഓണക്കളികൾ, കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ, ഓണപ്പാട്ടുകൾ, ഇതെല്ലാം ചേർന്നാണ് മലയാളികളുടെ ഓണം. പക്ഷേ ഓണം ആഘോഷത്തിനപ്പുറം നൽകുന്ന സന്ദേശം എന്താണ്? മഹാബലിയുടെ ഭരണകാലത്തെ സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓർമ്മയുമായി ബന്ധപ്പെട്ടാണ് ഓണത്തെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. അതുകൊണ്ട് തന്നെ ഓണം മലയാളിയുടെ മനസ്സിൽ സമത്വത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകമായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഓണത്തിൻ്റെ ആഘോഷ രീതികൾ മാറിയിട്ടുണ്ട്, പക്ഷേ ഓണത്തിൻ്റെ മനസ്സ് മാറരുത്. വീടുകളിൽ പൂക്കളമൊരുക്കുമ്പോൾ നമ്മുടെ മനസ്സിലും സ്നേഹത്തിൻ്റെ ഒരു പൂക്കളമൊരുക്കാം. ഓണസദ്യ പങ്കിടുമ്പോൾ നമ്മുടെ സന്തോഷവും മറ്റുള്ളവരുമായി പങ്കിടാം. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പുതിയൊരു നല്ല ചിന്തയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഓണം നമ്മോട് പറയുന്നത് ഒരുമിച്ച് ആഘോഷിക്കാനാണ്. നമ്മുടെ ചുറ്റുമുള്ള ഒരാളും ഒറ്റപ്പെടാതിരിക്കട്ടെ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാളുടെ ഓണത്തിന് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായം നൽകാം. ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സുഹൃത്തിനെ വിളിക്കാം. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളോട് സ്നേഹത്തോടെ സംസാരിക്കാം. കാരണം സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം വർദ്ധിക്കുന്നത്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഓണം ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാനും കഴിയും, അല്ലേ? സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾക്കും ആഘോഷങ്ങൾക്കുമപ്പുറം യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാം. ഒരു ഫോൺ കോളിന്, ഒരു സന്ദർശനത്തിന്, ഒരു പുഞ്ചിരിക്ക്, ഒരു ചെറിയ സഹായത്തിന് ഒരാളുടെ ഓണം മനോഹരമാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ഓണക്കാലമായാലോ ഇത്തവണ നമുക്ക്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമുക്കും ഒരു ചെറിയ തീരുമാനമെടുക്കാം. നമ്മുടെ സന്തോഷത്തിൽ മറ്റൊരാളെയും പങ്കാളിയാക്കാം. വീടുകളിൽ മാത്രം പൂക്കളം വിരിയാതെ മനസ്സുകളിലും സ്നേഹത്തിൻ്റെ പൂക്കളം വിരിയട്ടെ. ഓണം ആഘോഷത്തിൻ്റെ പേരായി മാറാതെ ഒരുമയുടെ പേരായി മാറട്ടെ, സ്നേഹത്തിൻ്റെ പേരായി മാറട്ടെ, പങ്കുവെക്കലിൻ്റെ പേരായി മാറട്ടെ. മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് നിൽക്കുന്ന ഒരു മനോഹരമായ ഓർമ്മയായി ഈ ഓണം മാറട്ടെ. അങ്ങനെ കവിതയും കഥയും പാട്ടും ഒക്കെയായി ഓണത്തിൻ്റെ വിവിധ ഭാവങ്ങളിലൂടെ നമ്മൾ ഇന്ന് സഞ്ചരിച്ചു, അല്ലേ? ഓണക്കാലത്തിൻ്റെ ഒരു അനുഭവം ഇന്നത്തെ യുവവാണിയിലൂടെ ഏവർക്കും ലഭ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും മനസ്സുകളിൽ കൂടുതൽ നന്മയും നിറയട്ടെ. ഈ പരിപാടിയിൽ ഇന്ന് നമുക്കായി ഓണവിഭവങ്ങൾ സമ്മാനിച്ച ജിജോ പോളിന് വളരെയധികം നന്ദി. സന്തോഷത്തിൻ്റെ, ഒരുമയുടെ, സ്നേഹത്തിൻ്റെ ഓണമായിരിക്കട്ടെ ഈ വർഷത്തെ ഓണം. അടുത്ത പരിപാടിയുമായി വീണ്ടും കാണാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിർവഹണ സഹായം സെറീന.

0: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ?
1: എന്തു പറ്റി തമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെ എല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ. മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ.

0: ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: പോലീസ്?
5: മിസ് സീമ?
4: അതെ.
5: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
4: എന്തിന്? പക്ഷെ ഞാൻ
5: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
4: ഡിജിറ്റൽ അറസ്റ്റ്?
5: 100,000 തന്നാൽ വിട്ടേക്കാം.
4: ഇത്രയും പൈസയോ?
5: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
4: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
5: അയ്യോ,
4: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
6: ഹലോ മമ്മ.
4: ഹായ്.
7: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
8: ആകാശവാണി ദേവികുളം സ്പൈസ് FM.

0: നമസ്കാരം. ഷഡ്ജിച്ചാണേ. ഇന്നത്തെ നമ്മുടെ കടകഥ എന്തെന്നറിയോ? കുത്തിയാൽ മുളയ്ക്കില്ല, വേലിയിൽ പടരും. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷഡ്ജിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ ഇതളുകളാണ്. നമുക്ക് ഓണം വരാൻ പോകുന്നു, നബിദിനം വരാൻ പോകുന്നു, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇന്നത്തെ ഇതളുകൾ നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാരും റെഡിയല്ലേ? ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങൾ കളർഫുൾ ആക്കാൻ ആരൊക്കെയാ വന്നേക്കണേന്നറിയോ? ആൻലിയ ബോബി ജോർജും അമേലിയ ബോബി ജോർജും ആൽഫ്രഡ് ബോബി ജോർജും ആണ്. അമേലിയക്ക് എന്തോ പറയാനുണ്ട് നമ്മളോട്. അതെന്താന്നൊന്ന് കേൾക്കാം.
1: കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. വരുതിയുടെ കർക്കിടക മാസത്തിനു ശേഷം സമൃദ്ധിയുടെ ചിങ്ങം മാസത്തിലാണ് ഈ ആഘോഷം എത്തുന്നത്. ജാതിമത ചിന്തകൾക്കതീതമായി ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന മാനവികതയുടെയും കൂട്ടായ്മയുടെയും ദിനങ്ങളാണിത്. പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന അസുര രാജാവായ മഹാബലി തമ്പുരാന്റെ കഥയുമായാണ് ഓണം ബന്ധപ്പെട്ടിരിക്കുന്നത്. മഹാബലിയുടെ ഭരണകാലത്ത് നാടെങ്ങും സന്തോഷവും സമൃദ്ധിയും തുല്യതയുമായിരുന്നു. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന നാടൻ പാട്ട് അന്നത്തെ സമത്വസുന്ദരമായ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ദേവന്മാരുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാൻ അനുവാദം ലഭിച്ച ആ പുണ്യദിനമാണ് തിരുവോണമായി ആഘോഷിക്കുന്നത്. ഓണാഘോഷങ്ങളിലെ ഏറ്റവും ആകർഷകവും വർണ്ണാഭവുമായ ഒരു പ്രധാന ഘടകമാണ് അത്തപ്പൂക്കളം. അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് വീടുകളുടെ തിരുമുറ്റത്ത് പൂക്കളം ഒരുക്കുന്നത്. പുരാണ ഐതിഹ്യമനുസരിച്ച് മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് എഴുന്നള്ള ദിവസങ്ങളാണ് ഓണനാളുകൾ. തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ വരവേൽക്കാനായി പ്രജകൾ വീടും പരിസരവും ശുചിയാക്കി പൂക്കളങ്ങൾ ഒരുക്കുന്നു. അത്തനാളിൽ ഒരു നിരയിൽ ചെറിയ രീതിയിൽ തുടങ്ങുന്ന പൂക്കളം ഓരോ ദിവസം കഴിയും തോറും വലുപ്പത്തിലും ഭംഗിയിലും വർദ്ധിച്ച് ഉത്രാടം തിരുവോണം നാളുകളിൽ വലിയ വിസ്താരങ്ങൾ അലങ്കരിക്കുന്നു. അത്തപ്പൂക്കളം കേവലം പൂക്കൾ വിതരുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, അത് സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്. അതിരാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരുമൊത്ത് പൂക്കൾ പറിക്കാൻ പോകുന്ന കുട്ടിക്കാല ഓർമ്മകൾ ഓരോ മലയാളികളിലും മധുരമുള്ള അനുഭൂതിയാണ്.

0: കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പൂക്കളമൊരുക്കുമ്പോൾ പരസ്പര സ്നേഹവും ഐക്യവും ഇവിടെ വളരുന്നു. ഉത്രാടനാളിൽ വലിയ പൂക്കളമൊരുക്കുകയും തിരുവോണനാളിൽ ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുകയും ചെയ്യുന്നതോടെ പൂക്കളത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളെയും ഒരുമിപ്പിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി അത്തപ്പൂക്കളം എന്ന് നിലകൊള്ളുന്നു. വെറുമൊരു ആഘോഷം എന്നതിലുപരി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സന്ദേശമാണ് ഓണം നൽകുന്നത്. പാരമ്പര്യതരമ കൈവിടാതെ സ്നേഹവും ഐക്യവും പുതുക്കുന്ന ഈ ദിനങ്ങൾ മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അടയാളമാണ്. അസൂയയും സ്വാർത്ഥതയും വെടിഞ്ഞ് എല്ലാവരെയും സമന്മാരായി കാണാൻ മാവേലി തമ്പുരാന്റെ ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കും ആ നല്ല നാളുകളെ മനസ്സിൽ ധ്യാനിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇനി ഒരു ഓണപ്പാട്ടായാലോ?

0: ഇനി ഒരു ഓണം സ്പെഷ്യൽ സ്കിറ്റ് കേൾക്കാം.
1: മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഹേ കുട്ടപ്പ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാവേലിയാണ്. നാട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ?
2: കുട്ടപ്പൻ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ.
3: ആഹാ മാവേലിയോ, അതിരിക്കട്ടെ. ഒപ്പമുള്ള വാമനൻ എവിടെ? ഇത്തവണ മൂന്നടി മണ്ണ് അളക്കാൻ വന്നില്ലേ?
2: സ്റ്റൈലായി വാമനൻ ഫോണിൽ സെൽഫി എടുത്തുകൊണ്ട് പ്രവേശിക്കുന്നു.
4: അയ്യോ കുട്ടപ്പ, എനിക്കിപ്പോൾ മൂന്നടി മണ്ണൊന്നും വേണ്ട. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് ഗൂഗിൾ മാപ്പിൽ സ്ഥലം മാർക്ക് ചെയ്തോളാം.
2: മാവേലി സങ്കടത്തോടെ.
1: നാട്ടിലെന്തോ അത്ര വലിയ മാറ്റം. പൂക്കളമൊക്കെ എവിടെ പോയി?
3: ഓണപ്പൂക്കളമൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫിൽറ്ററിലാണ് മാവേലി തമ്പുരാനെ. പൂക്കൾ പറിക്കാൻ സമയമില്ല. സ്വിഗ്ഗിയിൽ സദ്യ ഓർഡർ ചെയ്ത് ഡിജിറ്റൽ ആയി ഓണം ആഘോഷിക്കുകയാണ് ഞങ്ങൾ.
2: വാമനൻ കയ്യിലെ ഫോൺ മാവേലിക്ക് നേരെ നീട്ടി.
4: ഇതാണ് പുതിയ വാമനാവതാരം. ജനങ്ങളുടെ സമയം അത്രയും ഈ ചെറിയ സ്ക്രീൻ അളന്നെടുത്തു കഴിഞ്ഞു.
2: മാവേലി കൈകൂപ്പി.
1: അയ്യോ, പണ്ട് ഞാൻ പാതാളത്തിലേക്ക് പോയതാണ് ഭേദം. എനിക്കെന്റെ പഴയ തുമ്പപ്പൂവും സദ്യയും നാടൻ കളികളും നിറഞ്ഞ ഓണം മതി. മക്കളെ, ഫോണും സോഷ്യൽ

0: ഫിലിം മീഡിയയും മാറ്റി വെച്ച് യഥാർത്ഥ സന്തോഷത്തോടെ നമുക്ക് ഈ ഓണം ആഘോഷിക്കാം.
1: ശരി മാവേലി തമ്പുരാനെ,
0: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇനി ഒരു മജ്ജിപ്പാട്ടാണേ.

0: ഒരു സ്കിറ്റ് കൂടി കേട്ടാലോ.
1: എന്റെ പ്രിയ കുരുന്നുകൾ, ഇവിടെ പൂക്കളം ഇടുകയാണോ?
2: അയ്യോ അപ്പു, ഇത് നോക്കി, ഇതാരാ വന്നിരിക്കുന്നെന്ന്? ഇത് മാവേലി തമ്പുരാനല്ലേ?
3: ശരിക്കും മാവേലി തമ്പുരാൻ തന്നെ. സ്വാഗതം തമ്പുരാനെ, സ്വാഗതം.
1: സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഈ ഓണനാളിൽ എന്റെ കുട്ടികളെ കാണാൻ വന്നതാണ് ഞാൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓണാഘോഷം?
2: വളരെ സന്തോഷത്തിലാണ് തമ്പുരാനെ. കണ്ടില്ലേ, ഞങ്ങൾ തുമ്പപ്പൂവും തെച്ചിയും മുക്കുറ്റിയും വെച്ച് പൂക്കളം ഇടുകയാണ്.
1: ഭംഗിയുള്ള പൂക്കളും. പണ്ട് എൻ്റെ നാട്ടിൽ എല്ലാവരും ഒരുമയോടെ പൂക്കളം ഇട്ടിരുന്ന ആ പഴയ കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്നൊക്കെ മോഷണവും കള്ളത്തരവും ഇല്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാണിരുന്ന കാലം.
3: ഞങ്ങൾ പാട്ടുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് തമ്പുരാനെ,

0: ശരിക്കും ഇന്ന് എല്ലാവരും സന്തോഷത്തിലായിരുന്നോ?
1: തീർച്ചയായും, ആരും വിശന്നിരുന്നില്ല, ആർക്കും അസൂയയോ കുശുമ്പോ ഉണ്ടായിരുന്നില്ല, എല്ലാവരും പരസ്പരം സ്നേഹിച്ചു.
2: തമ്പുരാനെ, അങ്ങയുടെ നാടായ പാതാളത്തിൽ ഇപ്പോഴും ഓണാഘോഷമുണ്ടോ? അവിടെ പൂക്കളമൊക്കെ ഇടാറുണ്ടോ?
1: പാതാളത്തിൽ പൂക്കളമില്ല കുട്ടികളെ, പക്ഷെ വർഷത്തിൽ ഒരിക്കൽ നിങ്ങളെയും നിങ്ങളുടെ സുന്ദരമായ നാടിനെയും കാണാൻ വരാൻ എനിക്ക് അനുവാദം കിട്ടുമല്ലോ. ആ സന്തോഷമാണ് എനിക്ക് പ്രധാനം.
0: തമ്പുരാനെ, അടുത്ത കൊല്ലം വരുമ്പോൾ കുറച്ച് ദിവസം മുമ്പേ വരാവോ? ഞങ്ങൾക്ക് തമ്പുരാന്റെ കൂടെ ഒരുപാട് കളിച്ച് നടക്കണം.
1: തീർച്ചയായും വരാമല്ലോ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വാക്ക് തരണം.
2: എന്താ വാക്ക് തമ്പുരാനെ?
1: ഫോണിലും കമ്പ്യൂട്ടറിലും മാത്രം സമയം കളയാതെ ഇതുപോലെ പൂക്കൾ ശേഖരിച്ചും നാടൻ കളികൾ കളിച്ചും പ്രകൃതിയെ സ്നേഹിച്ചും നിങ്ങൾ വളരണം. പരസ്പരം സഹായിക്കുന്ന നല്ല മനുഷ്യരായി ജീവിക്കണം. എങ്കിൽ മാത്രമേ എന്റെ ഭരണം പോലെ നിങ്ങളുടെ ലോകവും മനോഹരമാകൂ.
2: തീർച്ചയായും തമ്പുരാനെ, ഞങ്ങൾ നല്ല കുട്ടികളാണ്.

0: ഭക്ഷണമായിരിക്കും. പ്രകൃതിയെയും ഞങ്ങളുടെ കൂട്ടുകാരെയും സ്നേഹിക്കും.
1: തമ്പുരാനെ, അമ്മ അടുക്കളയിൽ ഓണസദ്യ തയ്യാറാക്കുന്നുണ്ട്. പായസവും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടേ പോകാവൂ.
2: നിങ്ങളുടെ ഈ സ്നേഹം കണ്ടപ്പോൾ തന്നെ എന്റെ വയറും മനസ്സും നിറഞ്ഞു. ഇനി അടുത്ത വീട്ടിലെ കുട്ടികളെയും കൂടി കണ്ടിട്ട് ഓണസദ്യ ഉണ്ണ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഓണാശംസകൾ തമ്പുരാനെ, അടുത്ത കൊല്ലം നേരത്തെ വരണേ.
3: ഇനി ഒരു മാപ്പിളപ്പാട്ടായാലോ?

ചികിടന്നബുസുബിയനും വരവായി ചെകിടന കിസാബിൽ തുണമതതിലായി ചങ്കം കളമെങ്ങും കളം മുടിവതിനായി കഠിനമിലായി

0: ആൽഫ്രഡ് നമുക്കൊരു രവിദിന സന്ദേശം കൂടി തരാൻ പോവാ. അതുകൂടി ഒന്ന് കേട്ടാലോ.
1: വിശ്വമാനവികതയുടെയും ശാന്തിയുടെയും ദൂതനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന പ്രവാചക വചനം അന്വർത്ഥമാക്കേണ്ട സുദിനമാണിത്. ജാതി മതഭേദമന്യേ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് നബിദിനം നമുക്ക് പകർന്നു നൽകുന്നത്. അസൂയയും വിദ്വേഷവും വെടിഞ്ഞ് പരസ്പര ബഹുമാനത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പ്രവാചകൻ്റെ ജീവിത മാതൃകകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. അവിടുത്തെ ഉത്തമ സ്വഭാവങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തി മാതൃകാപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഈ പുണ്യദിനം നമുക്കേവർക്കും പ്രചോദനമാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.
0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടകഥ എന്തായിരുന്നു? കുത്തിയാൽ മുളയ്ക്കില്ല, വേലിയിൽ പടരും. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ചിതൽ. നമ്മുടെ ഓണം സ്പെഷ്യൽ ഇതളുകൾ ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 കേൾക്കാം കേട്ടോ. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും വായിക്കാൻ.
2: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
3: ഞാൻ ഡെയ്സി. എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും.
2: ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
4: ഞാൻ സിന്ധു. ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
5: എന്റെ പേര് അഞ്ജലി. ഡെയിലി ഉള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
6: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
7: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
6: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു

0: പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
3: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻസ് അപ്ലൈ.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
7: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം.
8: പദ്ധതികൾ ജനനന്മയ്ക്ക്.
9: പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
10: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-Drive പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-Drive പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലിലാണ്

0: രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് രണ്ടിൽ ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും E-DRIVE പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെയറിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
3: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
2: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
3: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
4: ആകാശവാണി ദേവികളും സ്പൈസ് എഫും ഇനി കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കാത്തിരിപ്പിനൊടുവിൽ മറ്റന്നാൾ തിരുവോണം വന്നെത്തുന്നതിന്റെ ഉത്സാഹത്തിലാണ് നാടും നഗരം. അവസാനഘട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി നാളെയാണ് ഉത്രാടം. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ തുടക്കമായി. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ലോകത്തിനു മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. 7 ദിവസങ്ങളിൽ വിവിധ വേദികളിലായി നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ 340-ലേറെ പരിപാടികളാണ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നത്. കവടിയാർ, അട്ടക്കുളങ്ങര, ശാസ്തമംഗലം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരവും ഓണം വാരാഘോഷത്തിന് മിഴിവേകുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓണം കഴിഞ്ഞയുടൻ കമ്മിറ്റി രൂപീകരണ നടപടിയുണ്ടാകും. മൂവാറ്റുപുഴയിൽ പുതിയ ജില്ല വേണമെന്ന MLA ആവശ്യത്തോട് മുഖ്യമന്ത്രി അനുകൂല നിലപാട് പറഞ്ഞതായി വ്യക്തമാക്കിയ അദ്ദേഹം, ഏതൊക്കെ ജില്ലകൾ രൂപീകരിക്കണം എന്നത് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുകയെന്നും അറിയിച്ചു. ഭൂവിസ്തൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും പുനഃസംഘടനയിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്നത് മലപ്പുറം ജില്ലയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണക്കാലത്തെ ന്യായവിലയിൽ ഗുണമേന്മയുള്ള പഴങ്ങളും പച്ചക്കറികളും ഉറപ്പാക്കാൻ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 2000 കർഷക ചന്തകൾ സംസ്ഥാനത്ത് സജീവം. 10.43 കോടി രൂപയുടെ 17.01 ലക്ഷം കിലോഗ്രാം കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇതിനായി കർഷകരിൽ നിന്നും സംഭരിച്ചത്. ഓഗസ്റ്റ് 22 മുതൽ 25 വരെ 4 ദിവസം

0: ദിവസമാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. ഉത്രാട ദിനമായ നാളെ രാവിലെ 5 നട തുറക്കും. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി 28 ഓഗസ്റ്റിന് രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 3,09,713 പേരാണ് പുതുക്കിയ പട്ടികയിലുള്ളത്. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീമിനെ പരാജയപ്പെടുത്തി അർജന്റീന. 3-5 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ഇതോടെ ഇന്ത്യയുടെ സെമി സാധ്യതകൾ അവസാനിച്ചു. KCL ആലപ്പി റിപ്പിൾസിനെതിരെ 6 വിക്കറ്റിന്റെ തകർപ്പൻ വിജയവുമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി 19.3 ഓവറിൽ 131 പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കാലിക്കറ്റ് 16.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനം ചിത്ര പാടിയത് ചിത്രം ചെറിയ കള്ളനും വലിയ പോലീസും.

0: Karikal had provided the foundation with a commanding 117 yesterday. And in hockey, the Indian men's team crashed out of the semi-final race of the FIH World Cup after losing to Argentina 3-5 in a second-round pool match at Amstelveen. The Unified Payments Interface, UPI, has completed 10 years of transforming digital payments and has emerged as the backbone of India's digital payments ecosystem. UPI, which was launched on 25th of August 2016, has surged almost 13,000-fold in transaction volume. The Finance Ministry said that the annual transaction volume expanded from just 1.78 crore transactions in 2016-17 to over 24,162 crore transactions in 2025-26. The US-Canada trade war has escalated sharply, with US President Donald Trump today announcing that tariffs on Canadian cars, trucks, automotive parts and steel imports will be raised to 50% from January 2027. In a social media post, Mr. Trump accused Canada of imposing high tariffs on American farmers and agricultural products. The announcement came after trade negotiations between Washington and Ottawa broke down, with Canadian Prime Minister Mark Carney describing US's last-minute proposed terms as unfair and uneconomic. And now, before we end the bulletin, the headlines once again. External Affairs Minister Dr. S. Jaishankar and Russian President Vladimir Putin discuss ways to strengthen India-Russia ties. President Putin offers to increase fertilizer supplies. National Security Advisor Ajit Doval arrives in Beijing for 25th India-China boundary talks. India calls for diversified and adequate international financing to support land restoration and build drought resilience. Orange alert issued for heavy to very heavy rainfall over Chhattisgarh and Madhya Pradesh tomorrow. Incessant rain triggers waterlogging and rising river levels in Odisha. And in Colombo cricket test, centuries by Dhruv Jurel and Devdutt Padikkal power India to 503 against host Sri Lanka. That's all in the news at 9. Good night.
1: Agashavani.
2: Onam Kathavela.
3: ഓണം കഥാവേളയിൽ ഇന്ന് ഇ കെ ഷാഹിന് എഴുതിയ കഥ നൊണ.
4: ഞാൻ നൊണ പറഞ്ഞതാ. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെണീറ്റ് പെൺകുട്ടി പറഞ്ഞു. ജനലിലൂടെ പാതിരാനിലാവിൻ്റെ മങ്ങിയ വെട്ടം മുറിക്കുള്ളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ദൂരെയെങ്ങോ ഉറക്കം വരാതെ മിണ്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാത്മാക്കളുടെ തലയനക്കങ്ങൾ പോലെ കാറ്റിനൊപ്പം മരച്ചില്ലകളുടെ നിഴലുകൾ ചുവരിൽ മന്ദം ചലിച്ചുകൊണ്ടേയിരുന്നു. മുറ്റത്തെ ഗന്ധരാജപ്പൂച്ചെടിയിലെ മൊട്ടുകൾ വിരിയാനൊരുങ്ങുന്നതിൻ്റെ സുഗന്ധം അന്നേരം അവൾ അനുഭവിച്ചു. ക്ലോക്ക് സൂചികളുടെ ഫ്ലൂറസൻ്റ് പച്ചനിറം ഇരുട്ടിൽ ഇടറിയിടറി ചലിച്ചുകൊണ്ടേയിരുന്നു. മുറിയിൽ താനല്ലാതെ ആരോ കൂടി ഉണ്ടെന്ന് പൊടുന്നനെ അവൾക്ക് തോന്നി. ഊരിയിട്ട ഒരു ജോഡി തോൽച്ചെരിപ്പുകൾ, ചെരിപ്പുകളില്ലാത്തൊരു മനുഷ്യൻ്റെ പതുങ്ങിയ സൗമ്യമായ കാലൊച്ചകൾ. പൊടുന്നനെ ഭയത്താൽ ചുരുങ്ങിപ്പോയ തൻ്റെ ശബ്ദത്തെ വീണ്ടെടുത്ത് അവൾ അലറി അലറി കരഞ്ഞു. ഇടനാഴികയിൽ വെളിച്ചം ഞെട്ടിത്തെളിഞ്ഞു. അമ്മ വന്ന പരിഭ്രമത്തോടെ വാതിൽ മുട്ടുമ്പോൾ പെൺകുട്ടിയുടെ വിയർത്തു നനഞ്ഞ ഉടൽ അസാധാരണമാ വിധം വിറകൊള്ളുന്നുണ്ടായിരുന്നു. ഉരുകിയൊളിച്ചമെഴുതിരി പോലെ അവൾ തീർത്തും വിളർത്തും കരുവാളിച്ചും കാണപ്പെട്ടു. എന്തു പറ്റി മോളെയെന്ന് അമ്മ ആധിയോടെ അവളെ പിടിച്ചുകൊലുക്കി. വല്ലം കണ്ടു പേടിച്ചോ നീ? അവരുടെ ശബ്ദം പരിഭ്രമം കൊണ്ടിടറി. ഞാൻ നൊണ പറഞ്ഞതാ അമ്മ, പെൺകുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. ഊഹ്! അമ്മ സ്വന്തം നെഞ്ചിലെ ഭയപ്പിടപ്പിലേക്ക് ആശ്വാസത്തോടെ ഒരു ഊത്തൂതി. നീ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ വെറുതെ ഓരോന്നോർത്ത് കിടന്നിട്ടാ, ഒന്നുമില്ല. അവർ മകളെ ചുറ്റിപ്പിടിച്ചു. ഉറക്കം ഞെട്ടലും നിലവിളിയുമൊക്കെ പതിവായിരുന്ന അവളുടെ കുട്ടിക്കാലം പൊടുന്നനെ അമ്മയോർത്തു. വിടാതെ തുടർന്നിരുന്ന രാക്കനവുകൾ, പകപ്പോടെ ഞെട്ടിയെണീറ്റ് പിന്നെ ഉറങ്ങാൻ കൂട്ടാക്കാതെ രാവെളുപ്പിക്കുന്ന കുട്ടി, പകലിനെ നാരകമാക്കുന്ന കുറുമ്പും കരച്ചിലും, ചിലപ്പോൾ ആ ദിവസത്തിൻ്റെ അങ്ങ് കീഴ്മേൽ മറിച്ചിടും വിധമുള്ള ശാഠ്യങ്ങൾ. കുഞ്ഞുങ്ങൾ പലതും കാണും, നമുക്ക് കാണാൻ പറ്റാത്തതുകൂടി. അതിൻ്റെയായി ഞെട്ടലും ഉള്ളാക്കിടലും. അതിന് ചീത്ത പറയണ്ട, നല്ലോണം നിന്നാ കുറച്ച് കഴിയുമ്പം അങ്ങ് മാറിക്കോളും, മുത്തശ്ശി പറയും. ഇതൊക്കെ കഴിഞ്ഞല്ലേ ഓരോ അമ്മമാരും കുട്ടികളെ വളർത്തി വലുതാക്കണേ. പ്രത്യേകിച്ച് യുക്തിയും ഒന്നുമില്ലെങ്കിലും കുഞ്ഞിൻ്റെ പിടിവാശികൾ കൊണ്ട് സഹിക്കിടുമ്പോൾ ആ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുമുണ്ടായിരുന്നു. ആ ബാലാരിഷ്ടതകളുടെ കാലങ്ങൾ പിന്നിട്ട ശേഷം പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതാ ഇങ്ങനെ അവൾ. കഴിഞ്ഞ ദിവസങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ആഘാതങ്ങൾ എല്ലാം അവൾക്കുള്ളിൽ അത്രയേറെ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാവാം പെട്ടെന്നിങ്ങനെ. അവർ മകളെ തന്നോട് ചായച്ച് പതിയെ അവളുടെ മുതുകിൽ തലോടാൻ തുടങ്ങി. അവൾ കരയുക തന്നെയായിരുന്നു നിർത്താതെ. അത് അസാധാരണമാണെന്ന് അമ്മയ്ക്ക് തോന്നി.

അവർ മകളെ നെഞ്ചിൽ നിന്നടർത്തി സൂക്ഷ്മം അവളുടെ മുഖത്തേക്ക് അണ്ടുനോക്കി. ഞാൻ നുണ പറഞ്ഞതാമ്മാ. അവൾ ഉള്ളു പൊട്ടിവന്ന കരച്ചിലിനൊപ്പം വീണ്ടും വിറയലോടെ ആവർത്തിച്ചു. പുറത്തൊരു ശീതക്കാറ്റ് വീശി. ക്രിസ്മസ് നക്ഷത്രത്തിന്റെ അലങ്കാരത്തുളകളിലൂടെ വെളിച്ചം മുറ്റത്ത് ചന്തമുള്ള പുള്ളിക്കുത്തുകൾ തീർത്തു. അമ്മ മകളുടെ അശാന്തമായ ആദ്യ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി. നോക്കി നിൽക്കവേ അവിടെ പതിയെ ഒരു നട്ടുച്ച മഞ്ഞച്ചു തെളിഞ്ഞു. വരാന്തകളിലൂടെ കൂട്ടുകാർക്കൊപ്പം ചിരിച്ചു ചിതറി നടക്കുന്ന പെൺകുട്ടിയുടെ ഊർജ്ജസ്വല രൂപം അവർ കണ്ടു. സ്കൂൾ മൈതാനത്ത് കായികമേളയുടെ ആരവങ്ങൾ, തങ്ങളുടെ കൂട്ടുകാർ പങ്കെടുക്കുന്ന മത്സരങ്ങൾക്ക് ആർപ്പുവിളിച്ച് അവർക്ക് വേഗം കൂട്ടുന്ന, വിജയങ്ങൾക്ക് ആവേശമേറ്റുന്ന കുട്ടികൾ, കളികളിലൊന്നും പ്രത്യേകം താല്പര്യമില്ലാതെ ഐസ്ക്രീമും മിഠായികളും നുണഞ്ഞ് വെറുതെ ചുറ്റി നടക്കുന്ന ചില സംഘങ്ങൾ, അങ്ങുമിങ്ങും മാറി നിന്നും മിണ്ടുന്ന ചില പ്രണയികൾ, ആൾക്കൂട്ടത്തിൽ നിന്ന് പതിയെ പതിയെ ഉൾവലിഞ്ഞ് സ്കൂളിന് പിന്നിലെ പൊളിഞ്ഞ ചുറ്റുമതിൽ നിന്നുകൊണ്ട് പെൺകുട്ടി അപ്രത്യക്ഷമാകുന്നത് മധ്യാഹ്നത്തിന്റെ ആലസ്യത്തിൽ അമർന്നു കിടക്കുന്ന ആളണക്കമില്ലാത്തൊരു തൊടിയുടെ ഇരുളമയിലേക്കാണ്. കാറ്റ്, പുല്ലാങ്കുഴലൂതുന്ന മുളം കൂട്ടങ്ങൾ, കാവലാളുകളെപ്പോലെ വൻമരങ്ങൾ, അവ പൊഴിച്ചിട്ട മിനുത്ത കരിയിലകളിൽ ഒന്നു രണ്ടു വട്ടം അവൾ തെന്നിവീഴാൻ ഭാവിക്കുമ്പോൾ ചുറ്റിപ്പിണയുന്ന രണ്ട് ബലത്ത കൈകൾ, സ്റ്റീൽ വളയിട്ട കൗമാരക്കരുത്തുള്ള രണ്ട് കൈകൾ. അവൻ അവളേക്കാൾ ഒരു ക്ലാസ്സിന് മുതിർന്നവൻ, സ്കൂളിലെ സകല തല്ലുകൂട്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നവൻ, ധിക്കാരങ്ങൾക്ക് പലപ്പോഴും സസ്പെൻഷൻ വാങ്ങാറുള്ള അനുസരണ കെട്ട പയ്യൻ. അവരൊരുമിച്ച് പച്ചയിലേക്ക് ആണ്ടിറങ്ങാൻ തുടങ്ങി. തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആളില്ലെന്നുറപ്പാകുമ്പോൾ അരക്കെട്ടിൽ പരസ്പരം കൈചുറ്റി ധൃതി വെച്ചുകൊണ്ട്, കാറ്റ് മരങ്ങൾക്കിടയിലൂടെ കറങ്ങിത്തിരിഞ്ഞു നടക്കെ അവിടെ ആകമാനം വിചിത്രമായൊരു ഗന്ധം പരക്കാൻ തുടങ്ങി. ഇളം തവിട്ടു നിറമുള്ള അഗ്രം കൂർത്ത ഇലകൾ ഓരോ കാറ്റിനുമൊപ്പവും പെയ്തു വീഴാൻ തുടങ്ങി. ഇല വീണു വീണ് മണ്ണ് കാണാതായ പതുത്ത നിലത്ത് പതുക്കെ അവരമരാൻ തുടങ്ങി. അവർക്കിപ്പോൾ മണ്ണിന്റെ മണം, അവർക്കിടയിൽ ആസക്തമായ പിറുപിറുപ്പുകൾ, മുള്ളുപൊറിയ അവളുടെ കാൽവണ്ണയിൽ നിന്ന് നേർത്തുപൊടിയുന്ന ചോരയുടെ ചുകപ്പ്, അതിനു ചുറ്റും വട്ടം കൂടുന്ന കരിയുറുമ്പുകൾ. ദൈവമേ, എന്താ കുട്ടികളെ ഇത്? ആധിപൂണ്ട ശക്തമായൊരൊച്ചയിലേക്ക് രണ്ടുടലുകളുടെ കെട്ടുകളഴിയുന്നു. കാഴ്ചകളുടെ വ്യക്തതയിലേക്ക് അവർ കൺമിഴിക്കുമ്പോൾ അരുതാത്തൊരു ദൃശ്യത്തിന്റെ അന്ധാളിപ്പിൽ നടുങ്ങി നിൽക്കുന്നത് ചക്രപാണി മാഷ്, അവളുടെ പ്രിയപ്പെട്ട ചരിത്ര അധ്യാപകൻ. റോമില ധാപ്പർ എന്ന് അവളെ സ്നേഹത്തോടെ വിളിക്കാറുള്ള, അവളെക്കുറിച്ച് എപ്പോഴും ആവേശത്തോടെ മാത്രം സംസാരിക്കാറുള്ളയാൾ. പ്രാദേശിക ചരിത്രരചനയിലും ഗ്ലോബ് നിർമ്മിതിയിലും ക്വിസ് മത്സരങ്ങളിലും അവളെ ഒന്നാമതെത്തിക്കാൻ ഓടിപ്പാഞ്ഞു നടക്കാറുള്ളയാൾ. അപാരമായ ചരിത്രബോധമാണ് കുട്ടിക്ക്. അവൾ വളർന്ന് ഗവേഷണം ചെയ്ത് ചരിത്രത്തിന്റെ എല്ലാ അതിനും കടന്നുപോകുമെന്ന് എല്ലായ്പ്പോഴും അവളെക്കുറിച്ച് അഭിമാനം കൊള്ളാറുള്ളയാൾ. ഊർന്നു കിടക്കുന്ന അവളുടെ വസ്ത്രത്തിലേക്ക്, പാതി നഗ്നമായ ഉടലിലേക്ക് അത്രമേൽ ഭയത്തോടെ, കഠിനമായ നിരാശയോടെ, അതിലേറെ നെഞ്ചു തിങ്ങി വരുന്ന സങ്കടത്തോടെ ഒരൊറ്റ നോക്കു നോക്കെ ചക്രപാണി മാഷിന് തല ചുറ്റുന്നതുപോലെ തോന്നി. അയാൾക്ക് ഉള്ളാകെ വിറ കയറി. അയാൾക്കുള്ളിൽ പൊടുന്നനെ അതേ പ്രായക്കാരിയായി തന്റെ മകളുടെ മുഖം തെളിഞ്ഞു. അയാൾക്ക് കരച്ചിൽ വന്നു. മാഷ് ആൺകുട്ടിക്ക് നേരെ കയ്യിലിരുന്ന ചൂരൽ വടി ആഞ്ഞുവീശി. പെട്ടെന്നൊരു നീക്കത്തിൽ അവനത് കൈത്തണ്ടുകൊണ്ടുതന്നെ തടഞ്ഞുകളഞ്ഞു. അടിക്കുന്നുണ്ടെങ്കിൽ അവളെക്കൂടി തല്ല്, ഇത് ഞാനൊറ്റയ്ക്ക് ചെയ്ത കാര്യമൊന്നുമല്ലോ. അവൻ നൊന്ത പാമ്പിനെ പോലെ മാഷ്ക്ക് നേരെ ചീറ്റി. നീയോ എത്ര പറഞ്ഞാലും നന്നാവാൻ മനസ്സിലാത്തവൻ. ഈ പെൺകൊച്ചിനെ കൂടി നീ, ഞാൻ കൈകാര്യം ചെയ്തോളാം ഇത്. ഈ സ്കൂളിൻ്റെ പടി നീ ഇനി കാണാത്ത വിധം. ഭ്രാന്ത് പിടിച്ച പോലെ മാഷ് ചൂരലപ്പോൾ പലകുറി അവന് നേരെ മൂളി. സങ്കടക്കനമുള്ള അടികളിലൊന്ന് എപ്പോഴോ അവളുടെ കൈവണ്ണയിലും വന്നു വീണു. അവിടമാകെ ചുകന്നു തിണർത്തു. മോളെ നീയ്, അത്രമാത്രം പറഞ്ഞുകൊണ്ട് മാഷ് വേഗത്തിൽ മുന്നോട്ട് നടന്നു. കറുത്തിരുണ്ടൊരു കാറ്റ് വീശി. പെൺകുട്ടി കരയാൻ തുടങ്ങി. വീട്ടിലറിഞ്ഞാൽ അച്ഛനും അമ്മയും എന്നെ കൊല്ലും, കൊന്നു കുഴിച്ചിടും. അവളുടെ കരച്ചിലേക്ക് ഇളക്കമില്ലാതെ നോക്കിക്കൊണ്ട് ആൺകുട്ടി നിന്നു. ഭൂമിയിൽ ആരും ചെയ്യാത്തതൊന്നുമല്ല നമ്മൾ ചെയ്തത്. കുറെ പുണ്യാളന്മാർ വന്നേക്കണു. ആൺകുട്ടി കൂസലെന്നെ ദേഹത്തെ പൊടി തുടച്ച് വസ്ത്രങ്ങൾ വലിച്ചിടുന്നു. അവന് ചൂഴ്ന്നു നിൽക്കുന്ന ഭയത്തിന്റെ ഇരുളിമ, എന്നിട്ടും അവൾ വേഗം തിരിച്ചറിയുന്നു. ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം, നീ അതുപോലെ ചെയ്യണം. അന്നേരം അവൻ അവളുടെ കാതോളം ചെന്ന് കിതപ്പോടെ പിറുപിറുക്കുന്നു. ഇപ്പോ ഈ നിമിഷം ചെയ്യണം. അയാളിത് ചെന്ന് പ്രശ്നമാക്കും മുമ്പ് നീയെ പ്രിൻസിപ്പാളിനോട് പറയണം. അയാൾ നിന്നെ കയറി പിടിച്ചെന്ന്, സെക്ഷുവലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എഴുതി കൊടുക്കണം. അതിലയാൾ വീഴും, രക്ഷപ്പെടാൻ അതേയുള്ളൂ വഴി. പിന്നെ മൊത്തം കാര്യങ്ങൾ അയാൾക്ക് പിന്നാലെ തിരിഞ്ഞോളും. അയാൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അയാളുടെ ഒരു ഡിസിപ്ലിൻ. കുറേയായി ഞാൻ അയാളെ ഓങ്ങി വെച്ചിട്ട് മുന്നേ തന്നൊരു പണിയുടെ കണക്കുമുണ്ട് എനിക്ക് അയാളോട് തീർക്കാൻ. അവൻ്റെ കുറുക്കൻ കണ്ണുകൾ തിളങ്ങുന്നു. അവൻ്റെ തിളങ്ങുന്ന പല്ലുകൾ ചിരിക്കുന്നു. ഞാൻ കണ്ടതാ ചക്രപാണി മാഷ് അവളെ. ഞാൻ അറിയാതെ അവിടേക്ക് എത്തിപ്പെട്ടതോടെ മാഷ് കടന്നു കളഞ്ഞു. യാതൊരു ഉളുപ്പുമില്ലാതെ, കുലുക്കമേതുമില്ലാതെ ആൺകുട്ടി ഉറപ്പിച്ചു പറയുന്നു. മുറിമൂലയിൽ ചകിതനായി നിൽക്കുന്ന ചക്രപാണി മാഷിനു നേരെ നോക്കാതെ പെൺകുട്ടി അവൻ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു. വെള്ളം കുടിക്കാനായി ക്ലാസ് മുറിയിലേക്ക് പോന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാഷ് വന്ന് എന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു.

0: നിന്ന് നിൽപ്പിൽ ഉറഞ്ഞു പോയിരുന്നുവെങ്കിലെന്ന്, കുഴഞ്ഞു വീണ് തീർന്നിരുന്നുവെങ്കിലെന്ന് അന്നേരം അവൾക്ക് തോന്നി. അവൾ ആ ദിവസത്തെ, അതിൻ്റെ ഓരോ നിമിഷത്തെയും അവനെയും നിർത്താതെ ശപിച്ചുകൊണ്ടേയിരുന്നു. നിൻ്റെ ഒപ്പം ഞങ്ങളില്ലേ, സമാധാനമായിട്ടിരി, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സിനെ വിട്ടുപോകണ്ട എന്നാണെങ്കിൽ അങ്ങനെ, അതല്ല നിനക്ക് ഈ സ്കൂൾ മാറണമെങ്കിൽ അങ്ങനെ, എന്തു നീ പറയുന്ന പോലെ നിൻ്റെ തീരുമാനമാണ് ഞങ്ങളുടേതും, അച്ഛനും അമ്മയും പെൺകുട്ടിയോട് പറയുന്നു. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. അയാളുടെ ഒരു ചരിത്രം, അയാൾ ഇനി ഒരിക്കലും അവിടെ ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല പഠിപ്പിക്കാൻ. അതുപോലെ നിനക്ക്, അവരവളെ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ പൊതിഞ്ഞു പിടിക്കുന്നു, ധൈര്യം പകരുന്നു. അന്നേരം ദൂരെ ഇരുൾ വീണൊരു കടലോരത്ത് ചക്രപാണി മാഷ് കൂനിക്കൂടിയിരുന്നു. ഒരൊറ്റ ദിവസത്തിൻ്റെ ഭാരം അയാളെ ഒരു പടുവൃദ്ധനെ പോലെയാക്കി കളഞ്ഞിരുന്നു. ഉപ്പു ചുവയ്ക്കുന്ന കടൽക്കാറ്റ് കാരുണ്യത്തോടെ അയാളുടെ നരകയറി തുടങ്ങിയ മുടിയിഴകൾ പതുക്കെയൊഴിഞ്ഞു. പുറത്തു വരാത്തൊരു കരച്ചിൽ അയാളുടെ നെഞ്ചിനുള്ളിൽ കനത്തുകിടന്നു. കടലോരത്തെ വിരൂപികളായ തെങ്ങുകൾ പരിഹാസത്തോടെ തന്നെ നോക്കി മുടിയുളച്ചു ചിരിക്കുന്നത് അയാൾ കണ്ടു. ഉറങ്ങാതെയൊരു തെണ്ടിപ്പെട്ടി അയാൾക്കു ചുറ്റും വേവലാതിയോടെ ചുറ്റിത്തിരിഞ്ഞു. ഏതോ രാപക്ഷി വിചിത്രമായൊന്ന് കൂകി. അയാൾ കണ്ണുകൾ ഇറുകെ ചിമ്മി. അയാൾക്ക് മുന്നിലൂടെ അപ്പോൾ ഒരുപാട് കുട്ടികൾ കടന്നുപോയി, അയാൾ സ്നേഹിച്ചിരുന്ന, ചേർത്ത് പിടിച്ചിരുന്ന കുഞ്ഞുങ്ങൾ. ചരിത്രത്തിൻ്റെ ഇരുണ്ട പടിക്കെട്ടുകളിലൂടെ കളി പറഞ്ഞുകൊണ്ട് അയാൾ അവരോടൊപ്പം നടന്നു. യാഥാർത്ഥ്യങ്ങളുടെ കഥകളാണ് ചരിത്രം. അത് സങ്കല്പിച്ച് രസിച്ച് കൊരുത്തു പഠിക്കണം. അത് നമ്മെ കഴിഞ്ഞ കാലത്തെ അറിയാൻ മാത്രമല്ല, ഭൂതകാലത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും നല്ല നാളെയിലേക്ക് നടക്കാനും കൂടി സഹായിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളുടെയും മാതാവായി ചരിത്രം അറിയപ്പെടുന്നത്. ചരിത്രമില്ലെങ്കിൽ ആരുമില്ല, ഒന്നുമില്ല. ചുവന്ന ചരൽ മൈതാനത്തെ വട്ടം നിന്നുകൊണ്ട് അവർ കഥകൾ പറയുന്നു. യുദ്ധങ്ങളുടെ, സന്ധികളുടെ, സമാധാനത്തിൻ്റെ ആവേശം നിറഞ്ഞ കഥകൾ, ഉത്ഖനനങ്ങളുടെ ചരിത്രാത്ഭുതങ്ങൾ. പൊടുന്നനെ ആ കുട്ടികൾ വലുതാകാൻ തുടങ്ങി. വളർന്നു വളർന്നവർ ഭീമാകാരം പൂണ്ടു. ആർത്തു വിളിക്കുന്ന ഒരാൾക്കൂട്ടമായി അയാളിൽ നിന്നകന്ന് ഒടുക്കം അവർ അയാൾക്കെതിരായി നിന്നു. കൂവിവിളികൾ, ആക്രോശങ്ങൾ, പുലഭ്യങ്ങൾ. അയാൾ ഭയന്നു വിറച്ചുകൊണ്ടിരുന്നു. അയാൾ ഓടി, ഓടിയോടി ഒരു ഇരുട്ടുദേശത്ത് ചെന്നുപറ്റി. കടൽ കരുണയോടെ അയാളെ പേര് ചൊല്ലി വിളിച്ചു. നിലാവ് വീഴുന്ന കടൽ മാഷ ആദ്യമായി കാണുകയായിരുന്നു. തിരകളിൽ വീണു തിളങ്ങുന്ന വെൺപാളികളെ നോക്കി അയാൾ ഒരുപാട് നേരം മരവിച്ചു നിന്നു. അയാൾ ഓരോന്നായി ഓർക്കാൻ തുടങ്ങി. അത്രമേൽ പ്രിയപ്പെട്ട ഭാര്യയെ, മകളെ, ഒരുപാട് നാളുകൾ സ്വപ്നം കണ്ട് കൊത്തിയെടുത്ത വീടിനെ, അതിനു ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പുകളെ, താൻ കാരണം പ്രിയപ്പെട്ടവർ തിന്ന അസഹനീയമായ വേദനകളെ, അപമാനങ്ങളെ, സ്കൂളിനെ, സഹപ്രവർത്തകരെ, സ്വന്തമെന്നോർത്ത കുട്ടികളെ. ഒരിക്കൽ കൂടി അയാൾ തൻ്റെ ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മുഖമോർത്തു. ഒരിക്കൽ കൂടി അയാൾ ആ ദിവസത്തെ ഓർത്തു. ചക്രപാണി മാഷ് രാവിലെ കൃത്യം 10 മണിക്ക് സ്റ്റേഷനിലോട്ടൊന്ന് വരണം. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരേണ്ട സ്ഥിതി ഉണ്ടാക്കരുതെന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിളിയോർക്കവേ, ആ വിളിയൊച്ചയുടെ കനപ്പും കൂർപ്പും ഓർക്കവേ, തണുത്ത കാറ്റിലും അയാൾ ഭയന്നുയർത്തു. ആ വിളിക്ക് പിന്നാലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആധിയോടെ പിന്നാലെയോടി വന്ന വിളറിയ രണ്ട് മുഖങ്ങൾ ഓർത്തു. എന്തൊക്കെയോ ഓർത്തോർത്ത് സ്വയം അറിയാതെ അയാൾ ഉറക്കി ഉറക്കി കരയാൻ തുടങ്ങി. അയാൾക്കുള്ളിൽ നിന്നും പാമ്പ് ഉറയൊഴിയും പോലെ വേദന പതിയെ പതിയെ ഊർന്നു പോകാൻ തുടങ്ങി. അവിടെ ശൂന്യത മാത്രം ബാക്കിയായി, നിറവിനായി കാത്തുകിടക്കുന്ന മഹാശൂന്യത. അഗാധമായ കാരുണ്യത്തോടെ തെരുവുപട്ടി അതിൻ്റെ ഇളം ചുവപ്പ് നാവൽ കാൽവിരലുകൾ നക്കിക്കൊണ്ട് അയാളെ സാന്ത്വനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ എല്ലാം ശാന്തമാകുന്നത് അയാൾ അറിഞ്ഞു. അയാൾ ഇരുകൈകളും ഒരു പ്രാർത്ഥന പോലെ നെഞ്ചിൽ ചേർത്തുവച്ചു. ഊരിയിട്ട് ആരോ കടലിലേക്ക് ഇറങ്ങിപ്പോയ പോലെ രണ്ട് ചെരുപ്പുകൾ വെളുപ്പിനു മുതലേ ഉണ്ട്. കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി. തീരത്തെ ഉപ്പിലിട്ടത് വിൽക്കുന്ന ചെറുപ്പക്കാരൻ പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ നുണ പറഞ്ഞതാ അമ്മ, മാഷ് എന്നെ ഒന്നും ചെയ്തിട്ടില്ല, മാഷ് പാവാ. പെൺകുട്ടി മുളചീന്തും പോലെ കരഞ്ഞുകൊണ്ട് അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ കാരണ എല്ലാം, അവൻ കാരണ. അച്ഛനോട് പറയമ്മ, സ്കൂളിൽ പറയമ്മ, എല്ലാവരോടും പറ ഞാൻ നുണ പറഞ്ഞതാന്ന്, ഞാൻ ആ തെറ്റ് ചെയ്തേന്ന്, മാഷ് പാവാന്ന്. അതിശക്തമായ ഞെട്ടലിൻ്റെ ഒരൊറ്റ നിമിഷം തീർന്ന് അമ്മ അവളുടെ മുഖത്ത് ആഞ്ഞു തല്ലി. ഇതൊക്കെ ഇപ്പോഴാണോ നീ? ഇനിയൊരക്ഷരം പുറത്തു പറഞ്ഞു പോകരുത് ആരോടും, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത വിധമാകും പിന്നെ. അവളുടെ ഏങ്ങനടികൾക്ക് മീതെ അവരുടെ ഉറച്ച ശബ്ദം പറഞ്ഞു. ആ മാഷ എങ്ങടേലും മുങ്ങിയോ, അതോ കടലിച്ചാടി ചത്തോ? മാൻവി സിംഗ് കേസ് ഫയൽ ചെയ്യുന്ന നേരം പോലീസുകാരൻ അടുത്തിരുന്ന സഹപ്രവർത്തകനോട് ചോദിച്ചു. രണ്ടായാലും നമുക്ക് പണി ഇരട്ടിയായി, ഒരു പീഡന കേസും ഒരു മാൻവി സിംഗ് കേസും. ഫയൽ കെട്ടിമുറുക്കി മേശപ്പുറത്തേക്ക് എറിയുമ്പോൾ അയാൾ പിറുപിറുത്തു.
1: നൊണ ഇ കെ ഷാഹിൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത്.
2: ഓണം കഥാവേള.
1: അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ഇന്ന് ശ്രോതാക്കളുടെ പ്രിയ ഗാന പരിപാടി സേ തെൻട്രൽ രാത്രി 10:35 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശം അയയ്ക്കുക. അയക്കേണ്ട നമ്പർ 8281200705.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: മനസ്സിനെ പ്രണയാർദ്രമാക്കുന്ന വരികളും ഈണങ്ങളും കൊണ്ട് വേദികളിലും ഗസൽ സന്ധികളിലും സമൂഹ മാധ്യമങ്ങളിലും തരംഗം തീർക്കുന്ന ഗായികയാണ് ഇംതിയാസ് ബീഗം. ഓമലാളെ നിന്നെയോർത്ത്, നീയെറിഞ്ഞ കല്ല് തുടങ്ങി ആസ്വാദകരുടെ മനം കവർന്ന എത്രയോ ഗാനങ്ങളിലൂടെ മലയാള ഗസൽ സംഗീതത്തിൽ ഇതിനകം തന്നെ ബീഗം തൻ്റെതായ ഇടം കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് കേൾക്കാം ഗായിക ഇംതിയാസ് ബീഗത്തിൻ്റെ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും ഇന്ന് ആവണി പൊന്നുഞ്ഞാൽ.

പ്രിയ ശ്രോതാക്കളെ, ആവണി പൊന്നൂഞ്ഞാറിലേക്ക് സ്വാഗതം. ഞാൻ ഇംതിയാസ് ബീഗം. ഒരുപക്ഷേ റേഡിയോ ശ്രോതാക്കൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്, കുറച്ച് കുറച്ച് ഗസൽസും പിന്നെ ബാബുക്കയുടെ പഴയ മലയാള ഗാനങ്ങളും ഒക്കെ ലൈവ് ഷോസായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കുറച്ച് നേരം നമുക്ക് എൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ഏരിയയാണ് റേഡിയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് റേഡിയോയിലൂടെ കുറച്ച് നേരം ഓർമ്മകൾ പങ്കുവയ്ക്കും. റേഡിയോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് എൻ്റെ വീട്ടിൽ എന്നും രാവിലെ ഉണരുന്നത് റേഡിയോൻ്റെ സൗണ്ട് കേട്ടിട്ടാണ്. ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ട് തുടങ്ങുന്നത് റേഡിയോയിലൂടെയാണ്. പല പല പാട്ടുകളും കുറച്ച് കുറച്ചായിട്ട് രജിസ്റ്റേർഡ് ആവുന്നുണ്ട് ഉള്ളിലേക്ക്. പക്ഷേ നമുക്ക് വരികളൊന്നും കാണാപ്പാടായിരിക്കില്ല, എന്നാലും ഗ്രാജുവലി പഠിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടുണ്ട്, അതാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പാട്ടെന്ന് പറയുന്നത്. ആ പാട്ടും പഠിപ്പിച്ച ആളും എൻ്റെ ഉമ്മ എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെ പാടി തന്നിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോഴെന്ന് വെച്ചാൽ വീട്ടിൽ റേഡിയോ മാത്രമേ ഉള്ളൂ, ടേപ്പ് റെക്കോർഡർ ഇല്ല. ടേപ്പ് റെക്കോർഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് കേൾക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഉമ്മ എനിക്കിങ്ങനെ പാടിത്തരും.

അത് കേട്ടിട്ട് ഞാനിങ്ങനെ ആ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഉമ്മാനോട് ഞാൻ പറഞ്ഞു വെക്കും, റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ എന്നെ വിളിക്കണം, എന്ത് തിരക്കാണെങ്കിലും, ഞാൻ ഉറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇനി കളിക്കാൻ പോയാലും ഒക്കെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ ഉമ്മ എന്നെ വിളിക്കും. ഞാൻ ഓടി വന്നത് ആദ്യമായിട്ട് ആ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ഒരു ആനന്ദം ഉണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്നത്, അത് ഇപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ആ പാട്ടിങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ വസന്തം ഇങ്ങനെ വിരിയുന്ന ആ ഒരു സാധനം എനിക്ക് കിട്ടാറുണ്ട്. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വരിയാണ്

ഈ പാട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചത്, കാണാതെ പഠിച്ച ഒരു പാട്ട്. ആ പാട്ട് കഴിഞ്ഞ് പല പല പ്രോഗ്രാംസിനൊക്കെ പോകാൻ തുടങ്ങി. പാട്ട് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വീട്ടുകാർക്കും ഒക്കെ വന്നു തുടങ്ങി. ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറും എം ജി രാധാകൃഷ്ണൻ സാറ് ഒക്കെ ആയിട്ട് അവിടെ ഒരു സംഗീതഭാരതി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്. അവിടത്തേക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു, അവിടെ പഠിക്കണമെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഓക്കെ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോഴെനിക്ക് 6 വയസ്സാണ് പ്രായം. അങ്ങനെ എന്നെ അവിടെ പാടാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാട്ട് പഠിപ്പിക്കണമല്ലോ, വീണ്ടും വലിയ ചുമതലയാണ് ഉമ്മയുടെ നെഞ്ചത്തുള്ളത്, കാരണം പാടി വേണം പഠിപ്പിക്കാൻ ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു അധ്യാപകൻ എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തന്നു. പാട്ട് ഇതാണ് കേട്ടോ. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞു മാലയിട്ട് നിലാവ് പോൽ മെല്ലെ എന്നവൾ മുന്നിൽ വന്നപ്പോൾ. അത്യാവശ്യം നല്ല പാടുള്ളൊരു പാട്ടാണ്, പാടാൻ വേണ്ടിയിട്ട്. ഈ പാട്ടാണ് എന്നെ പഠിപ്പിച്ച് അവിടെ മുന്നിൽ കൊണ്ടെത്തിയത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആ റൂമിലകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഓമനക്കുട്ടി ടീച്ചർ ഇരിപ്പുണ്ട്, രാധാകൃഷ്ണൻ സാർ ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാനൊരു ചെറിയ കുട്ടി, 6 വയസ്സേ ഉള്ളൂ. അന്നേ ഞാൻ ചിരിയാണ്, എപ്പോഴും എന്തുണ്ടെങ്കിലും ഉത്തരം മുട്ടിയാലും ഒക്കെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്കെപ്പോഴും അതാണ് സംഗീത ജീവിതം തുടങ്ങിയത്. എപ്പോഴെന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ ഫസ്റ്റ് വരുന്ന

ഒരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ AKG ആർട്സിൻ്റെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ പോകുമായിരുന്നു. അവിടെ നിന്നാണ് ഓണത്തിനൊക്കെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാവും, എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുന്നു, ഓണപ്പാട്ടിൻ്റെ ഒരു കോലാഹലം തന്നെയായിരിക്കും ആ സമയത്ത് സ്റ്റേജിൽ. അപ്പോൾ അതിൽ ഏറ്റവും ഓർമ്മയുള്ള ആ ടീമിൽ പാടുന്ന ഒരു ദാസേട്ടൻ്റെ സൗണ്ടുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു, പ്രസാദ് എന്ന പേര്. പ്രസാദേട്ടൻ പാടുന്ന പാട്ടാണ്, പ്രസാദേട്ടൻ പാടിയിട്ടാണ് ഞാൻ ആ പാട്ട് ആദ്യം കേൾക്കുന്നത്. ഞാനന്ന് ചെറുതാണല്ലോ, അതുകൊണ്ട് വല്ലാതെ ചിലപ്പോൾ ദാസേട്ടൻ പാടിയത് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രസാദേട്ടൻ പാടി കേൾക്കുന്ന പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും എന്നാൽ അത് ഓണപ്പാട്ടും കൂടിയാണ്, അങ്ങനെയുള്ളൊരു പാട്ടാണ്

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
2: ചെറുപ്പകാലത്തെ ഓണം എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഉമ്മയുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടുണ്ട്, ഒരു വസന്താൻ്റി. ഉമ്മയുടെ ഏറ്റവും ചെറുപ്പം മുതലേ ഉള്ളൊരു ചങ്ങാതിയാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് തുടർച്ചയായിട്ടുള്ള എല്ലാ ഓണങ്ങളും. ഓരോ വർഷവും ചെല്ലുമ്പോഴും ചിലപ്പോൾ വീട് മാറിയിട്ടുണ്ടാവും. പല ഏരിയയിൽ നിന്നുള്ള ഒരുപാട്, ആ നാട്ടിലെ തന്നെ ഒരുപാട് കുട്ടികൾ ഒക്കെ ആയിട്ട് ഓരോ വർഷവും പുതിയ പുതിയ പുതിയ ചങ്ങാത്തങ്ങളാണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും വാപ്പായും ഉമ്മയും കൂടി പോകുന്നു, സദ്യ കഴിക്കുന്നു, കുട്ടികളെല്ലാവരും പല വഴിക്ക് കളിക്കാൻ ഓടുന്നു, നാടും എല്ലാം ഇങ്ങനെ തിണ്ടി നടക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതാണ് ഓണം എന്ന് ഓർമ്മിക്കുമ്പോൾ, കുറേ വർഷത്തെ ഓണം അതാണ്. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളിക്കാൻ സ്ഥലം തേടണ്ട എന്നുള്ളതാണ് ഓണ ദിവസത്തെ ഒരു സംഭവം. കാരണം അവിടെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു കൂടാൻ വേണ്ടി വരുന്ന അയൽപക്കത്തുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ആരുടെ വീടാണെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മളെല്ലാവരും വീട് കയറി ഇങ്ങനെ അവിടെ എല്ലാ വീട്ടിലും ഊഞ്ഞാലുണ്ടാവും. എല്ലാ വീട്ടിലും പോയിട്ട് ആടും. എല്ലാ വീട്ടിൽ നിന്നും ചെല്ലുമ്പോൾ ചിലപ്പോൾ പായസം അത് ഇത് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ കഴിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആനന്ദിച്ച് അങ്ങനെ നടക്കുകയാണ്. എവിടെയും നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. അത് എന്ത് ജാതിയാണെന്നോ എന്ത് മതമാണെന്നോ അങ്ങനത്തെ ഒരു ചിന്തയെപ്പറ്റിയും ബോധമല്ലാതെ, അതാവും ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓണത്തിന്, ആ ഒരു വർഷത്തെ ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കാൻ ചെന്നില്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു സങ്കടമുണ്ട്. പിന്നെ നമ്മളെ കാണുമ്പോൾ ആ സങ്കടം ഇങ്ങനെ പറഞ്ഞാൽ നീ വന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സ്നേഹവും സൗഹൃദവും അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പം ചെല്ലുമ്പോഴും അതേപോലെ തന്നെയാണ്. ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടോ, അങ്ങനെയെങ്കിൽ അത് അവിടെ തന്നെ ആയിരിക്കണം.
3: നീ വസന്തകാലം,
2: ആ കാലത്തിന് ശരിക്കും ഒരു വസന്തകാലം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്നൊരു കാലമാണ്. എനിക്ക് സന്തോഷമുള്ള കുറേ നല്ല നിമിഷങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷമുള്ള ആൾക്കാരുടെ ചുറ്റിനും ഇരിക്കുമ്പോൾ അറിയാതെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ പാടിപ്പോകുന്ന ചില പാട്ടുകളിൽ ഒരു

കോളേജ് കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ രണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ ബി എസ് സി സുവോളജി സെക്കൻഡ് ഇയർ വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നഴ്സിംഗ് ആണ് ഏറ്റവും ഇഷ്ടം, ആ ഒരു ഫീൽഡിൽ പോകാനാണ് നിന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ആയുർവേദ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് പറശ്ശിനിക്കടവ് ആയുർവേദ കോളേജിലേക്ക് ചേർന്നു. എനിക്ക് തോന്നുന്നു കോളേജ് കാലത്തെ ഏറ്റവും നല്ല അനുഭവം എനിക്ക് ആ കോളേജിൽ നിന്നാണ് കിട്ടിയത്. ഞാനൊരൊറ്റ മുസ്ലിം കുട്ടിയായിരുന്നു, പക്ഷേ എനിക്കതവിടെ അങ്ങനത്തെ ഒരു വേർതിരിവോ ഒരു സാധനവും എനിക്ക് ആ നാട്ടിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകും. ഭയങ്കര രസകരമായി നടന്ന ഒരു വർഷം. അവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതിനാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് സെറ്റ് സാരിയെ കൊടുത്തു പോയ ഓണാഘോഷം. അതായത് ഹോസ്പിറ്റൽ അന്തരീക്ഷമാണല്ലോ, അപ്പോൾ നമുക്ക് കോളേജിൽ നിന്നുള്ളൊരു ഫീല് വരുന്നില്ല. ഹോസ്പിറ്റലും അതൊക്കെ ആയിട്ട് നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെ എല്ലാം കൊണ്ടും കിട്ടുന്നുണ്ട്. പേഷ്യൻസും എല്ലാവരും ഡെയിലി കാണുന്ന യൂണിഫോമിൽ നിന്ന് നമ്മളെ മാറി നല്ലൊരു അറ്റയറിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാം നമ്മൾ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കോളേജിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട പാട്ട് എന്ന് പറഞ്ഞാൽ, ആലോചിച്ച് നോക്കണം, അന്നത്തെ പ്രായമാണ് കോളേജ് കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് ആ കോളേജിൽ മുഴങ്ങിക്കേട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് നിലാവിൻ്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെ എന്നുള്ളത്. കാരണം എല്ലാവരും പാടി നടക്കുകയാണ്, ഇതേ പാടാൻ നേരമുള്ളൂ, അവിടെ എല്ലാവരും അതിസുന്ദരികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്നാലോചിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെറ്റ് സാരി അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഓർമ്മ വരും.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: ഞാൻ കേട്ട് വളർന്നതൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട് വളർന്നത് ജഗ്ജിത് സിംഗിൻ്റെയും ചിത്ര സിംഗിൻ്റെയും ഗസൽസാണ് കേട്ട് വളർന്നത്. എൻ്റെ വാപ്പ ഇവരുടെ രണ്ടാളുടെയും ഭയങ്കര ഫാനാണ്. കണ്ണൂരിൽ നിന്ന് വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ മന്ത് വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 2 മന്ത് കൂടിയിട്ട് വരുമ്പോഴായാലും അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് എത്ര കാസറ്റ്സ് അവരുടെ പാട്ടുകൾ ഇറങ്ങുന്നു അത് കയ്യിലുണ്ടാവും. അങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ വാപ്പ വരുന്ന 1 വീക്ക് വീട്ടിൽ ആ പാട്ടുകൾ ഇങ്ങനെ മുഴങ്ങിക്കേക്കും. എനിക്ക് ആ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ പ്രസൻസാണ് എനിക്ക് ഇപ്പോഴും തരുന്ന ഓർമ്മകൾ. അതിൻ്റെ കൂടെയാണ് കൂടുതലും ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനുള്ള സൗകര്യം അന്ന് ടൈമിൽ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കർണാടക സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തതും എന്നെ അതിന് ചേർക്കുന്നതും. കർണാടക സംഗീതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ ഞാൻ പഠിച്ചു. എന്നാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് ആലപ്പുഴ ശ്രീകുമാർ സാറാണ്. സാറുമായിട്ട് അധികമൊന്നും സംസാരമോ വർത്താനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല, പേടി കൊണ്ടും ആ റെസ്പെക്റ്റ് കൊണ്ടും ഉള്ള ഒരു ഭയങ്കരമായൊരു ബഹുമാനം ഇങ്ങനെ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കണ അസാധ്യ വ്യക്തിത്വമാണ് സാറ്. എന്നെയൊന്നും ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യം സാറിനില്ല. പക്ഷേ എന്നെ ആ ചെറുപ്പം മുതൽ നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ കൈ പിടിച്ച് താളം ഇട്ട് തരിക, ഇതൊക്കെയാണ് എനിക്ക് തരുന്ന നല്ല നല്ല ഓർമ്മകൾ. അതാണ്, തെറ്റിപ്പോയാൽ സാറിങ്ങനെ നോക്കി

പിടിപ്പിക്കും. താളം തെറ്റുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞ് വന്നിരുന്ന് എൻ്റെ കൈ പിടിച്ച് എനിക്ക് താളം ഇട്ട് തരിക. പിന്നെ ഞാൻ കരുതി ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ സാറെന്നെ മറക്കും എന്നുള്ള, എന്തോരം കുട്ടികളെ കാണുന്ന ആൾക്കാരാണ് അവർ, അപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് കരുതുമ്പോഴും, കുറേ വർഷത്തിന് ശേഷം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിന് എനിക്ക് ഉറുദു റെസിറ്റേഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മാർക്കിടാൻ വേണ്ടിയിട്ട് സാറവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സാറുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സാറ് മാർക്ക് ഇട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ കണ്ടിട്ട് നീ എവിടെയായിരുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈയെടുത്തിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്നെ വളരെ ചെറുപ്പത്തിൽ സാറ് കണ്ടതാണ്. പിന്നെ കാണുമ്പോൾ എൻ്റെ രൂപം കോലമൊക്കെ മാറിയിട്ട് ഞാനൊരു ടീനേജ് പ്രായത്തിലാണുള്ളത്. പക്ഷേ എന്നിട്ട് സാറിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് സ്നേഹം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ സ്നേഹം എന്നാലോചിക്കുമ്പോൾ തീരെ ഒരു കളങ്കമില്ലാതെ അത്ര

എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റേജ് ഷോസിലൊക്കെ ബേണി ഇഗ്നീഷ്യസിലെ ബേണി ചേട്ടൻ മാൻഡലിൻ ഹാർമോണിയം ഗിറ്റാറ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും വലിയൊരു മ്യൂസീഷ്യൻ. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. എൻ്റെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ കൂടുതലും വിദ്യാസാഗർ, പിന്നെ ബേണി ഇഗ്നീഷ്യസിൻ്റെ പാട്ടുകൾ, അങ്ങനെ അങ്ങനെ. അപ്പോൾ അതൊരു ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് സാറ് നമ്മുടെ കൂടെ പങ്കെടുത്തു എന്നുള്ളത്. പുള്ളിയുടെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് എനിക്ക്. മ്യൂസിക്കിൻ്റെ ആ ഒരു റിച്ച്നെസ് കൊണ്ടും അല്ലെങ്കിൽ പാട്ടിൻ്റെ സീന് കൊണ്ടും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ബ്യൂട്ടി കൊണ്ടും ഫ്രെയിംസ് കൊണ്ടും പിന്നെ പേഴ്സണലി അറിയുന്ന ഒരാൾ മ്യൂസിക് ചെയ്തു എന്നുള്ളതും എല്ലാം കൂടി കൊണ്ട് ടോട്ടലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടിനോട് കൂടുതൽ അടുക്കാനുണ്ടായ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എൻ്റെ പല കള്ളത്തരങ്ങളും പിടിക്കുമ്പോൾ എന്നോട് നീ ഒരു കള്ളിയാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടിത്തരാറുണ്ട്.

ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ പയ്യോളി എഴുതിയ, റാസ കമ്പോസ് ചെയ്ത വരുമെന്ന് ചൊല്ലിയ എന്നുള്ളൊരു ഗാനമാണ്. ആ പാട്ടിനോട് അത്ര ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, അത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വേണ്ടിയുള്ള ഒരു പാട്ടായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തിൽ, ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രണയം, വിരഹം ഒക്കെ എല്ലാ ഇമോഷൻസും കൂടി ഇങ്ങനെ ഒന്നിച്ച് നിൽക്കണ ഒരു ഇമോഷനാണ് ആ രാഗത്തിനുള്ളത്. അപ്പോൾ ഇതെല്ലാം ആ പാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ പാടിയതിൽ നമുക്ക് തൃപ്തിയായ ഒരു പാട്ടെന്ന് പറയില്ലേ, അങ്ങനെ അടുപ്പുള്ളൊരു പാട്ടാണ്.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഓണാഘോഷം ഞാനിപ്പോൾ ആഘോഷിച്ചു വരികയാണ്. കാരണം പല വ്യത്യസ്ത മേഖലയിൽ, സ്കൂൾ തലം കഴിഞ്ഞു, കോളേജ് തലം കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ കരിയർ വൈസായിട്ട് നമ്മൾ പാടാനും ഒക്കെ പോകുമ്പോൾ ഇപ്പോൾ ഓരോ രാജ്യത്തും ഓണാഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ പല രാജ്യത്തുള്ളതും അല്ലെങ്കിൽ അവരുടെയൊക്കെ സൗഹൃദം, അവർ സംഘടിപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ, കാരണം ഇപ്പോഴും അതൊക്കെ എന്താ പറയുക, നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിലും അല്ലെങ്കിൽ ആ സൗഹൃദത്തിനൊരു അതിർവരമ്പ് വയ്ക്കാത്തതിൽ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഓണാഘോഷത്തിനും ഇപ്പം എൻ്റെ മോളെ സന്തോഷം കാണുമ്പോഴും എനിക്ക് അതൊക്കെ ഓർമ്മ വരും. കാരണം അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, സൗഹൃദത്തിന് വീണ്ടും ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു ഇതിലേക്ക് വന്നു.

0: വീണ്ടും റേഡിയോ എന്ന് ഓർമ്മിക്കുമ്പോൾ സന്തോഷം തരുന്നൊരു മൊമെൻറ്റ് ജീവിതത്തിലുണ്ടായത്. ഞാൻ എപ്പോഴൊക്കെയോ ഈ റേഡിയോ അനുഭവങ്ങൾ, നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ പറയാം, എനിക്കൊരു റേഡിയോ വാങ്ങണം. ആ പഴയ റേഡിയോ ശീലം ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ കിച്ചണിലേക്ക് രാവിലെ കയറുമ്പോഴേ റേഡിയോ ഓണാക്കുന്നു, പിന്നെ വർക്ക് ഏരിയയിലേക്ക് പോകുമ്പം ഇത് ഓഫായി അടുത്ത റേഡിയോ അവിടെ ഓണാവുന്നു. അങ്ങനെ റേഡിയോ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അതിൽ പല സ്റ്റേഷൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, എന്തോരം പാട്ട് കേൾക്കുക. അപ്പോൾ അതിങ്ങനെ മിസ്സാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ എപ്പോഴേക്കും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടിട്ട് അതിങ്ങനെ ഓർത്ത് എൻ്റെ മാനേജർ എനിക്കൊരു ദിവസം ഒരു റേഡിയോ വാങ്ങിക്കൊണ്ട് തന്നു. എന്താ നിങ്ങൾ കുറേ നാളായില്ലേ ഇതിങ്ങനെ പറയണോ റേഡിയോ വാങ്ങണമെന്ന്? ഇനിയിപ്പം റേഡിയോ കേൾക്കാണ്ട് നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരു റേഡിയോ ഫസ്റ്റിൽ വാങ്ങി തന്നിരുന്നു. ആ റേഡിയോയിലാണ് ഞാനിപ്പോഴും പാട്ട് കേൾക്കുന്നത്. വീണ്ടും ആ ഒരു റേഡിയോ അനുഭവത്തിലേക്ക് പോകാൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ അതൊക്കെ ആവണിപ്പൊന്നു ഞാൻ എൻ്റെ ശ്രോതാക്കളോട് സംസാരിക്കാനും പങ്കിടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ നേരെയാണ്.
1: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് തൻ്റെ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഗായിക ഇംതിയാസ് ബീഗം. അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.
2: ആവണി പൊന്നൂഞ്ഞാൽ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ഓണം കവിതാ നേരം.
2: ഓണം കവിതാ നേരത്തിൽ ഇന്ന് ദേശമംഗലം രാമകൃഷ്ണൻ എഴുതിയ കവിത കേൾക്കാം, പാവം അവൻ കൃഷിക്കാരൻ.
3: നീ വിളിച്ചതു കേട്ടില്ല ഞാൻ, കാതിലേതോ നിലവിളി മാത്രം. നിൻ വിളി കേട്ടില്ല കാതിലേതോ യന്ത്രഗർജനം മാത്രം. ദൂരെ നിന്നാണത് കുന്നുകൾക്കിടയിൽ കാലുവെട്ടിയ ചോരയുടെ ചീറ്റൽ. ദൂരെ നിന്നാണത് വയലിൻ വരമ്പിൽ കയ്യുവെട്ടിയ ചോരയുടെ ചീറ്റൽ. നിൻ വിളിയോർത്തില്ല, നിൻ വിളിയോർത്തില്ല

പാപം. ഏതൊരു ദാരിക വേതാളമാരുടെ ഇടനെഞ്ചു കീറിക്കടന്നു കയറി, അറിയുന്നു ഞാനത്, എൻ പാദത്തിൽ വിങ്ങുമൊരു ഞാഞ്ഞൂളിൻ ഗൽഗതത്തിൽ. അറിയുന്നു ഞാനത്, എൻ വിരലിൽ വലം വച്ചു തൂങ്ങും പടവലവള്ളിപ്പടർപ്പിൽ. നിൻ വിളി കേട്ടില്ല,

ചെയ്തെന്നും അവനറിഞ്ഞിരിക്കില്ല. നിൻ വിളി കേട്ടില്ല ഞാൻ, അക്കിടാത്തൻ്റെ വിചാരമൗനങ്ങളൻ നെഞ്ചിലെക്കാതിൽ ഇരമ്പുകയാൽ. അകലേ കുരുതിക്കളത്തിൽ നിന്ന് ഒരു തുള്ളി ഉതിരം ഇപ്പാടത്തെ കാറ്റിലും പാറുമ്പോൾ അറിയാതിരിക്കുമോ കുരിയാറ്റകൾ വയലിൻ്റെ ഗായകർ. നിൻ വിളി കേട്ടില്ല ഞാൻ, നഗരസങ്കരഭൂവിൽ നിന്ന് ഉയരും പ്രതിരോധഗർജനത്താൽ. നിന്നെയോർത്തേൻ കായ്കറിപ്പാടത്ത് വെള്ളരിപ്പൂവൽ മണം പരക്കുന്നു. ഒന്നും

0: ഓർക്കാൻ കൊള്ളുകില്ലെന്നും പിന്നെ ഓർത്തേൻ. എങ്കിലും ഓർക്കാതിരിക്കുന്നതെങ്ങനെ, എങ്കിലും ഓർക്കാതിരിക്കുന്നതെങ്ങനെ? ഒരു പിടിവിത്തു മുളച്ചത് ഞാറായിക്കതിർക്കുലയായി കാലം മെതിച്ചു കൂട്ടുമ്പോൾ ചുക്കിച്ചുളിഞ്ഞൊരു സ്വപ്നം വീണ്ടും തളിർക്കുന്നതും ആരുടെ കൈകളാൽ? ഓർക്കുക പാവം അവൻ കൃഷിക്കാരൻ. എങ്കിലും ഓർക്കാതിരിക്കുന്നതെങ്ങനെ? ഒരു പിടിവിത്തു മുളച്ചത് ഞാറായി കതിർക്കുലയായി കാലം മെതിച്ചു കൂട്ടുമ്പോൾ ചുക്കിച്ചുളിഞ്ഞൊരു സ്വപ്നം വീണ്ടും തളിർക്കുന്നതും ആരുടെ കൈകളാൽ? ഓർക്കുക പാവം അവൻ ഒരു കൃഷിക്കാരൻ.
1: പാവം അവൻ കൃഷിക്കാരൻ, ദേശമംഗലം രാമകൃഷ്ണൻ എഴുതിയ കവിതയാണ് ഓണം കവിതാ നേരത്തിൽ ഇതുവരെ കേട്ടത്.
2: ഓണം കവിതാ നേരം
1: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഉങ്കൾ മനതെ തൊടും പാടലുകളുമായി ഇന്ന് ഞാൻ എം ബി ബിജു. തമിഴ് ചലച്ചിത്രഗാന പരിപാടിയിൽ ഇന്ന് ആദ്യം പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ സന്ദേശമയച്ച് ആവശ്യപ്പെട്ട ഗാനമാണ് തിരുടാ തിരുടാ ചിത്രത്തിലെ കൊഞ്ചൻ നിലവുക്ക്. അനുപമയാണ് ഈ ഗാനം പാടിയത്. വൈരമുത്തുവിൻ്റെ രചന, എ ആർ റഹ്മാന്റെ സംഗീതം.

ഇനി വിജി തിരുവനന്തപുരം എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. ഹായ് തെൻട്രൽ കേളടി കൺമണി പടത്തിൽ എസ് പി ബി പാടിന മണ്ണിലിൻ്റെ കാതലിൻ്റെ ആരും വാഴുതൽ കൂടുമോ എൻ്റെ പാടൽ കേൾക്ക വിരുമ്പിക്കൊണ്ട് വിജി തിരുവനന്തപുരം. തീർച്ചയായും വിജിയുടെ തമിഴും നന്നായി വരുന്നുണ്ട്, നല്ലൊരു ഗാനമാണ്. എസ് പി ബാലസുബ്രഹ്മണ്യവും ഈ ഗാനം പാടിയത്. പാട്ട് കേൾക്കാം.

സ്പൈസ് എഫ് എമ്മിൻ്റെ സ്ഥിരം ശ്രോതാക്കളിൽ ഒരാളാണ് ശ്രീധരൻ അവണൂർ. അദ്ദേഹം ചോദിക്കുന്ന ഗാനങ്ങൾ പലപ്പോഴും സാധാരണയായി ആളുകൾ ചോദിക്കാത്തതോ കേൾക്കാത്തതോ ആയ ഗാനങ്ങളായിരിക്കും. വളരെ പഴക്കം ചെന്നതും അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ പഴയ ഗാനങ്ങളാണ് അദ്ദേഹം എപ്പോഴും തിരഞ്ഞെടുത്തയക്കുക. അത്തരത്തിലൊരു ഗാനമാണ് ഇന്നും ചോദിച്ചിരിക്കുന്നത്. പെട്ട മകനെ വിട്ട അന്നൈ എന്ന ചിത്രത്തിലെ തെണ്ടൽ ഉറങ്ങിയ പോതും എന്നാരംഭിക്കുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചാണ് അദ്ദേഹം സന്ദേശം അയച്ചിട്ടുള്ളത്. അദ്ദേഹം അതോടൊപ്പം തന്നെ മറ്റു രണ്ട്, ഈ പാട്ടില്ലെങ്കിൽ മറ്റേത് എന്ന് പറഞ്ഞിട്ട് മറ്റു രണ്ട് പാട്ടുകൾ കൂടി ചോദിച്ചിരുന്നു. അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ഗാനം തന്നെ നമ്മളുടെ കൈവശമുണ്ട്, അത് കേൾപ്പിക്കാം. എ എം രാജയും പി സുശീലയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. മനോഹരമായ ഗാനം കേട്ടോളൂ.

ഇനി വൈഷ്ണവി തൃപ്പൂണിത്തറയാണ് സന്ദേശം അയച്ചു കാത്തിരിക്കുന്നത്. ആനന്ദരാഗം എന്ന ചിത്രത്തിലെ മേഘം കറുക്കത് മഴയുവരെ പോകുത് എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് സന്ദേശം അയച്ചു കാത്തിരിക്കുന്നത്. യേശുദാസും എസ് ജാനകിയും പാടിയ മധുര ഗാനം കേട്ടുള്ളൂ.

മനസ്സ് കവരും മനോഹര ഗാനം, മനസ്സുമയങ്കും എന്നാരംഭിക്കുന്ന ഈ ഗാനം സിപ്പിക്കുൾ മുത്ത് എന്ന ചിത്രത്തിലേതാണ് ആലാപനം. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും. രചന വൈരമുത്തു. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഈ ഗാനം കേൾക്കാൻ സന്ദേശം അയച്ച് കാത്തിരിക്കുന്നു രതീഷ് മഞ്ഞപ്ര എന്ന ശ്രോതാവ്. ഇഷ്ടഗാനം കേട്ടോളൂ.

ഇനി റോണിലാൽ എറണാകുളത്തിൻ്റെ ഇഷ്ട ഗാനമാണ് രാജാ കയ്യാവച്ച എന്ന ചിത്രത്തിലെ മഴ വരുത് എന്ന ഗാനം. കഴിയുമെങ്കിൽ കേൾപ്പിക്കുക എന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇഷ്ടഗാനം കേട്ടോളൂ. യേശുദാസും ചിത്രയും പാടിയതാണ് ഈ ഗാനം.

0: while investigating UAPA cases. In men's cricket, centuries by Dhruv Jurel and Devdutt Padikkal powered India to a hefty 503/9 declared in their first innings against host Sri Lanka on a rain-disrupted second day of the Colombo Test. In reply, Sri Lanka lost two early wickets at just 8 runs when stumps were drawn today. In hockey, the Indian men's team crashed out of the semi-final race of the FIH World Cup after losing to Argentina 3-5 in a second-round pool match at Amstel Wien. The India Meteorological Department has issued an orange colour warning for heavy to very heavy rainfall over Chhattisgarh and Madhya Pradesh tomorrow. The IMD has forecast heavy rainfall over East and Northeast India, Uttar Pradesh, South Interior, Karnataka, Kerala, Tamil Nadu, Puducherry, Karaikal, Mahe and Vidarbha and Madhya Maharashtra tomorrow. And that is the end of this news bulletin.
1: Akashavani, Devikulam Spice FM. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. പ്രത്യേക ഓണപരിപാടികളുമായി അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.